ആകാശവാണി ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 13, കൊല്ലവർഷം 1201 ഇടവമാസം 20 തീയതി, 2026 ജൂൺ 3 ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 എന്നീ മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോഹെഡ്സിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കവനമന്ദിരം പങ്കജാക്ഷൻ.
1: ഒരിക്കൽ നാരദ മഹർഷി ഇങ്ങനെ ചിന്തിച്ചു, ഏതു നിമിഷവും ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചും ഭഗവൻ നാമങ്ങൾ ചൊല്ലിയും കീർത്തനങ്ങൾ പാടിയും നടക്കുന്ന ഞാൻ ഇതേവരെ മായ എന്താണെന്ന് അറിഞ്ഞില്ലല്ലോ. എവിടെ ചെന്നാലും എല്ലാവരും പലപ്പോഴും മായയെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ അതെന്താണ്? അതിൻ്റെ സ്വഭാവം എന്താണ്? ഇതൊന്നും തനിക്ക് ഇതുവരെ അറിയാനായിട്ടില്ല. ഇനി അതിനെക്കുറിച്ച് ഭഗവാനോട് ഒന്ന് ചോദിച്ചിട്ട് തന്നേ കാര്യം. നാരദൻ ഭഗവാന്റെ അടുക്കൽ ചെന്ന് ഭഗവാനെ പല ഒരു സ്തുതിച്ചുകൊണ്ട് ചോദിച്ചു, ഭഗവാനെ, അടിയന് മായ എന്താണെന്ന് ഒന്ന് കാട്ടിത്തരുമോ? ഭഗവാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, നാരദ, നമുക്കൊരുമിച്ചൊരു യാത്ര പോകാം. മരുഭൂമിയിൽ കൂടിയാണ്. ഇരുവരും കൂടി യാത്ര പുറപ്പെട്ടു. മരുഭൂമിയിലൂടെ കുറേ മൈലുകൾ ദൂരം നടന്നു. ആകെ അവശരായി. വല്ലാത്ത ദാഹം തോന്നി. കൃഷ്ണൻ പറഞ്ഞു, നാരദ, ദാഹിക്കുന്നു. എനിക്കല്പം വെള്ളം കൊണ്ടിത്തരുമോ? ഞാൻ പെട്ടെന്ന് പോയി വെള്ളം കൊണ്ടുവരാം ഭഗവാനെ എന്ന് നാരദൻ പറഞ്ഞുകൊണ്ട് വെള്ളമന്വേഷിച്ച് മരുഭൂമിയിലേക്ക് തന്നെ നടന്നു. അല്പം അകലെയായി നാരദൻ ഒരു ഗ്രാമം കണ്ടു. അദ്ദേഹം അവിടെ ചെന്ന് വെള്ളത്തിനായി ഒരു വീടിൻ്റെ വാതിലിൽ മുട്ടി. അത് തുറന്നത് അതിസുന്ദരിയായ ഒരു യുവതിയായിരുന്നു. അവളെ കണ്ടപ്പോഴേ ഭഗവാന്റെ ദാഹവുമെല്ലാം നാരദൻ മറന്നു. ആ സ്ത്രീയുമായി സംസാരിക്കാൻ തുടങ്ങി. എന്തിനേറെ പറയുന്നു, അന്ന് അദ്ദേഹം കൃഷ്ണന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയില്ല. അടുത്ത ദിവസവും നാരദൻ അവിടെ എത്തി. ആ സുന്ദരിയുമായി പലതും സംസാരിച്ചു നിന്നു. അങ്ങനെ ആ കാഴ്ചയും സംസാരവും പ്രണയമായി മാറി. അദ്ദേഹം അവളുടെ അച്ഛനെ കണ്ട് അവളെ തനിക്ക് വിവാഹം കഴിച്ചു തരാൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞ് അവർ അവിടെ തന്നെ താമസം തുടർന്നു പോന്നു. ക്രമേണ അവർക്ക് കുട്ടികളുമുണ്ടായി. അങ്ങനെ 12 വർഷം കടന്നുപോയി. നാരദന്റെ അമ്മായി അച്ഛൻ മരിച്ചു. ആ സ്വത്തെല്ലാം നാരദന് കിട്ടി. അവിടെ താമസിച്ചുകൊണ്ട് താനും സുന്ദരിയായ ഭാര്യയും മക്കളുമായി സുഖസന്തോഷങ്ങളോടെ കഴിയുന്നത് ചിന്തിച്ചിരുന്നു പോയി. തൻ്റെ വയലുകൾ നല്ല വിളവ് തരുന്നു. കന്നുകാലികളെല്ലാം ആരോഗ്യത്തോടെ കഴിയുന്നു. അല്ലലില്ലാതെയുള്ള ജീവിതം, അങ്ങനെ പലതും ചിന്തിച്ചു കൂട്ടി. അങ്ങനെയിരിക്കെ ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി. ഗ്രാമം മുഴുവനും വെള്ളത്തിനടിയിലായി. വീടുകൾ പലതും ഒലിച്ചുപോയി. അനേകം പേരും കന്നുകാലികളും ചത്തൊടുങ്ങി. എവിടെയും ശവങ്ങളും ദുർഗന്ധവും. വെള്ളത്തിൽ അകപ്പെട്ട നാരദൻ രക്ഷപ്പെടാനായി ഒരു കൈകൊണ്ട് ഭാര്യയെ മുറുകെ പിടിച്ചു. മറുകൈ കൊണ്ട് 2 മക്കളെയും മുറുകെ പിടിച്ചു. ഏറ്റവും ഇളയ കുട്ടിയെ ചുമലിലിരുത്തി കരകയറാൻ ശ്രമിച്ചു. 8-10 ചുവടുകൾ വെച്ചപ്പോൾ വെള്ളം ശക്തിയായി കുത്തി ഒഴുകാൻ തുടങ്ങി. തോളിലിരുന്ന കുട്ടി വെള്ളത്തിൽ വീണ് ഒഴുകിപ്പോയി. നാരദൻ വളരെ ഉച്ചത്തിൽ നിലവിളിച്ചു പോയി. ആ കുട്ടിയെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റേ കുട്ടികളും പിടിപെട്ട് ഒഴുകിപ്പോയി. വളരെ ബലമായി പിടിച്ചിരുന്ന തൻ്റെ ഭാര്യയും അടുത്ത കുത്തൊഴുക്കിൽ പിടിപെട്ട് ഒഴുകിപ്പോയി. നാരദൻ ആകെ വിവശനായി. ഏതോ ശക്തി നാരദനെ കരയിലേക്ക് വലിച്ചെറിഞ്ഞ പോലെ. വാവിട്ട് കരഞ്ഞുകൊണ്ട് നാരദൻ അവിടെ കിടന്ന് മക്കളെയും ഭാര്യയെയും ഓർത്ത് അലമുറയിട്ടു. അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് ഒരു മൃദുശബ്ദം കേട്ടു. എൻ്റെ കുട്ടി, എവിടെ വെള്ളം? നീ ഒരു കുമ്പിൽ വെള്ളമെടുക്കാൻ പോയതല്ലേ? നീ പോയിട്ട് 1.5 മണിക്കൂറായിട്ടും കാണാതെ ഞാൻ വിഷമിച്ചു. 1.5 മണിക്കൂർ! നാരദൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ തൻ്റെ മുന്നിലൂടെ 12 വർഷങ്ങൾ മുഴുവനും കടന്നുപോയതോ? ആ രംഗങ്ങളെല്ലാം വെറും 1.5 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചതോ? ഒന്നും പറയാനാകാതെയും ചിന്തിക്കാനാകാതെയും നാരദൻ കൃഷ്ണനെ നോക്കിക്കൊണ്ട് അല്പനേരം നിന്നുപോയി. ഭഗവാനെ, ഇതാണോ മായ? ഭഗവാന്റെ പുഞ്ചിരിയിൽ നാരദൻ എല്ലാം തെളിഞ്ഞു കണ്ടു. അത്ഭുതകരമായിരിക്കുന്നു. യാ മാ സാ മായ, യാതൊന്നാണോ ഇല്ലാത്തത്, അതാണ് മായ. എന്നാൽ അല്പം തിരുത്തി പറഞ്ഞാൽ യാതൊന്നാണോ അല്ലാത്തത്, അതാണ് മായ.
0: സുഭാഷിതം അവതരിപ്പിച്ചത് കവനമന്ദിരം പങ്കജാക്ഷൻ ആകാശവാണി.
2: ഉഷമലരി.
3: ഇന്ന് ഉഷമലരിയിൽ മഹാകവി ജി ശങ്കരകുറുപ്പിന്റെ അമ്മയെവിടെ എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് സരിത ആർ സി നായർ.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ അമ്മയെവിടെ എന്ന കവിത. ആലപിച്ചത് സരിത ആർ സി നായർ.
1: സമയം 6 മണി കഴിഞ്ഞ് 4:55. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
2: This is Akashvani, the news read by Subhadra Ramachandran. Acting President of Venezuela, Delcy Rodriguez, will be on a 4-day visit to India beginning today. She will be accompanied by a high-level delegation, including Ministers of Foreign Affairs, Economy and Finance, and Science and Technology. Briefing media in New Delhi, External Affairs Ministry spokesperson Randhir Jaiswal said Ms. Rodriguez will hold bilateral discussions with Prime Minister Narendra Modi during her visit. The discussions will be focused on exploring avenues of cooperation in the areas of trade, investment, energy, renewable energy, healthcare, and pharmaceutical. External Affairs Ministry said that the Indian PSUs have made significant investment in Venezuela in the energy sector, and they are keen to explore opportunities for further enhancing their presence. It said that the visit is expected to further strengthen bilateral ties and deepen engagement between the two countries across diverse sectors. Senior Congress leader D.K. Shivakumar will be sworn in as the Chief Minister of Karnataka today. Governor Thavar Chand Gehlot will administer him the oath of office and secrecy at Lok Bhavan in Bengaluru at 4 p.m. Mr. Shivakumar's appointment comes days after Mr. Siddaramaiah stepped down as Chief Minister, paving the way for his deputy to take over the top post. The development marks the culmination of a prolonged power tussle within the Karnataka Congress, with Mr. Shivakumar long seen as a contender for the top post since the party's victory in the 2023 assembly polls. Meanwhile, Congress has appointed senior Karnataka leader Siddaramaiah to its highest decision-making body, the Congress Working Committee CWC. The appointment is being seen as a significant organizational decision by the party leadership as it seeks to ensure stability and coordination within its Karnataka unit during a key political transition. West Bengal government will launch a major social welfare initiative, Annapurna Yojana, today. Chief Minister Subhendu Adhikari will formally inaugurate the scheme. The launch will be a massive synchronized event spanning the entire state. While the Chief Minister leads the central inauguration, beneficiaries of the Annapurna Yojana will participate virtually across all blocks, municipalities and municipal corporations. To ensure local participation, MLAs have been invited to attend the localized events, and the Chief Minister's main program will be broadcast via video conferencing directly to all block and municipal headquarters. Bangladesh's Foreign Minister Khalilur Rahman has been elected President of the 81st session of the UN General Assembly, UNGA. Dr. Rahman emerged victorious in a closely contested election held in UN General Assembly, garnering 99 votes against Cyprus's Special Envoy for Multilateralism, Andrias Kokkoris, who got 91 votes. His one-year tenure as head of the Chief Deliberative Policymaking and Representative Organ of the United Nations will commence in September. In accordance with the established regional rotation, the president of the 81st session was to be elected from the Asia-Pacific group. UNGA President-elect Dr. Rahman said that he will uphold the world body's work on human rights and engage all member states during his tenure. External Affairs Minister S. Jaishankar has congratulated Dr. Rahman on his election as UNGA President. In a social media post, Dr. Jaishankar said that he is looking forward to working closely with Dr. Rahman to advance the shared priorities of India and Bangladesh and strengthen multilateral cooperation. Indian nationals will no longer require an airport transit visa when traveling to a third country through German airports beginning today. German embassy in India announced that the exemption will simplify travel for Indian citizens transiting through Germany on their way to other international destinations. The embassy described the decision as a reflection of the growing partnership between the two countries. It said the move underlines the German government's commitment to deepening ties between the two countries, facilitating the movement of people. In women's cricket, England sailed to a 6-wicket win over India in the third and final T20 international to clinch the series 2-1 at the County Ground, Taunton in England last night. India felt confident after taking 3 early wickets, but a commanding partnership helped them with ease. And that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം. ഡോക്ടർ കെ ഓമനക്കുട്ടി പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 37 ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗസൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9 അക്ഷരച്ചെപ്പ്. 10 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 10:15 രാഗാമൃതം. ലാൽഗുഡി ജി ജയരാമൻ, ലാൽഗുഡി ശ്രീമതി ബ്രഹ്മാനന്ദം എന്നിവർ വയലിനിൽ വായിച്ച കൃതികൾ. 11:00 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. 12 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിത ഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ദഹന പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സയും. ഡോക്ടർ ബി വി ബിനയ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 ചലച്ചിത്ര ഗാനങ്ങൾ. 2:15 തുടർ നാടകം. ഡസ്റ്റോവ്സ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം. കുറ്റവും ശിക്ഷയും 36 ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ് CIET സ്പോൺസർ പരിപാടി. 3 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 കേന്ദ്ര വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. തുടർന്ന് ഗാനോപഹാരം. 4 ഭൌതിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അറ്റോർണിയും IPR പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗം. 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5 ഹിന്ദി പാഠം. 5:15 പാട്ടുകളം. കണ്ണമംഗലം മോഹനൻ പിള്ളയും സംഘവും അവതരിപ്പിച്ച കുത്തിയോട്ടപ്പാട്ട്. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 5:40 ചലച്ചിത്ര ഗാനം. 5:45 ഭക്തിഗാനങ്ങൾ. അജി ഫീൽഡും സംഘവും അവതരിപ്പിച്ചത്. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്. ഗ്രാമോദ്യോഗ് വികാസ് യോജന പദ്ധതി. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. കറവ പശുക്കൾക്ക് നൽകാവുന്ന പാരമ്പര്യേതര തീറ്റകൾ. ഡോക്ടർ സുസ്മിത ശശിധരനുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോളവില നിലവാരം. 7:25 വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. 7:50 ചലച്ചിത്ര ഗാനങ്ങൾ. 8 പരിപാലിക്കാം പരിസ്ഥിതിയെ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം. രചന ദീപു VS. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ പ്രത്യേക പരിപാടി. അറിഞ്ഞിരിക്കാം അവകാശങ്ങൾ. 9:30 കെ അഷ്ടമൻ പിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഡോക്ടർ ഇ വൃന്ദാവർമ്മ വയലിൻ. തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ മൃദംഗം. ഹരിപ്പാട് MS രാജശേഖരൻ ഘടം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1, കുറഞ്ഞ താപനില 25.1. പെയ്ത മഴ 9.5 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8°C, കുറഞ്ഞ താപനില 25.8, പെയ്ത മഴ 6 mm. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി ഉദയഗീതം. ഇന്ന് ഉദയഗീതത്തിൽ ഡോക്ടർ കെ ഓമനക്കുട്ടി പാടിയത് കേൾക്കാം. ആദ്യം വിദ്യാധിരാജ സുപ്രഭാതം.

പൃഥ്വിരാജ ഭഗവൻ തവ സുപ്രഭാതം. ഉദ്യാനമണ്ഡനമഹീരുഹ കോടരേഷു നിദ്രോത്ഥിത ദ്വിജഗണാശ്ച നിശമ്യ വാർത്താം പൂജന്തി മുക്തമവഹായ നിശീത ജാഡ്യം വിദ്യാധിരാജ ഭഗവൻ തവ സുപ്ര

0: സിഞ്ച ഭൂതലം.
1: ഡോക്ടർ കെ ഓമനക്കുട്ടി പാടിയ വിദ്യാധിരാജ സുപ്രഭാതവും വിദ്യാധിരാജ സ്തോത്രവുമാണ് ഇന്ന് ഉദയഗീതത്തിൽ കേട്ടത്.

ആകാശവാണി. പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി കോൺഗ്രസ് അംഗം ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിൽ എടവപ്പാതി മഴക്കാലം നാളെ തുടങ്ങുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്. CBSE 12th ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ പോർട്ടൽ തുറന്നു. ശനിയാഴ്ച വരെ പുനർമൂല്യനിർണയത്തിനും ഉത്തരക്കടലാസിലെ പ്രശ്നങ്ങളുടെ വെരിഫിക്കേഷനും പോർട്ടലിൽ അപേക്ഷിക്കാം. CBSE 12th ക്ലാസ് ഉത്തരക്കടലാസ് മൂല്യനിർണയത്തിലുണ്ടായ വീഴ്ചകളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ CBSE ചെയർമാൻ രാഹുൽ സിംഗ്, സെക്രട്ടറി ഹിമാൻഷു ഗുപ്ത എന്നിവരെ തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കി. ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായിരുന്ന ലോഖണ്ഡെ പ്രശാന്ത് സീതാറാമിനെ പുതിയ ചെയർമാനായി നിയമിച്ചു. IAS ഉദ്യോഗസ്ഥൻ വരുൺ ഭരദ്വാജ് സെക്രട്ടറിയാകും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. ഇന്നലെ റഷ്യ യുക്രൈനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 21 പേർ മരിച്ചു. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഗോവയ്ക്കെതിരെ കേരളത്തിന് 19 റൺസ് ജയം. ഫുട്ബോൾ ലോകകപ്പിനുള്ള ഖത്തർ ടീമിൽ കണ്ണൂർ സ്വദേശി തക്സിൽ മുഹമ്മദ് ജംഷിദ് ഇടം നേടി.

0: കേരളത്തിൽ കൃഷി ചെയ്യാതെ തരിച്ചു കിടക്കുന്ന ഓരോ തുണ്ട് നെൽപ്പാടത്തിന് പിന്നിലും ഒരു കഷ്ടപ്പാടിന്റെ കഥയുണ്ട്. തന്റെ സമ്പാദ്യം നിക്ഷേപിക്കുകയും കൃഷിക്കായി കടം വാങ്ങുകയും പ്രതീക്ഷയോടെ വിളവെടുക്കുകയും പിന്നീട് അർഹമായ പ്രതിഫലത്തിനായി അനന്തമായി കാത്തിരിക്കുകയും ചെയ്ത കർഷകന്റെ കഥ. പിന്നീട് നെൽകൃഷി തന്നെ ഉപേക്ഷിക്കേണ്ടി വരുന്ന സ്ഥിതി. നെൽകൃഷിയോടുള്ള പ്രതിബദ്ധത കുറവല്ല, നെൽകൃഷി നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിവരുന്ന സാമ്പത്തിക ബാധ്യതയാണ് പ്രധാന കാരണം. മാസങ്ങളോളം പരിശ്രമിച്ച് നെൽകൃഷി ചെയ്യുന്ന കർഷകൻ ഏജൻസികൾക്ക് നൽകിയ നെല്ലിന്റെ പണത്തിനായുള്ള കാത്തിരിപ്പിന് അറുതിയില്ല. പലരും കടത്തിൽ കുടുങ്ങി വായ്പ തിരിച്ചടയ്ക്കാനും കുടുംബ ചെലവുകൾ നടത്താനും പാടുപെടുന്നു.
1: 1985 കാലഘട്ടങ്ങളെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
0: മണ്ണുത്തി കാർഷിക സർവകലാശാല കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ എ ലത,
1: അന്ന് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയം അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത് 1,00,000 ഹെക്ടർ ഏരിയയിൽ ഒരു നെൽകൃഷി എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് അത് 1.5 ലക്ഷം ഹെക്ടറിലേക്ക് അത് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആഭ്യന്തര ഉൽപാദനം വളരെയധികം കുറയുന്നതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയാണുള്ളത്. ഇപ്പൊ പ്രസന്റ് സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് നെല്ല് സംഭരണം തന്നെയാണ്. നെല്ല് സംഭരണത്തില് സമയത്തിന് എടുക്കുന്നില്ല, മില്ലുകാർ കൃത്യമായിട്ട് വന്ന് എടുക്കുന്നില്ല, എടുത്താൽ തന്നെ അവര് കൃത്യമായിട്ട് പൈസ

0: കർഷകർക്ക് ലഭിക്കുന്നില്ല. അടുത്ത സീസണിൽ അവർക്ക് കൃഷി ഇറക്കണമെങ്കിൽ ഈ പൈസ ഉപയോഗിച്ചിട്ടാണ് കൃഷി ഇറക്കുന്നുണ്ടാവുക. അപ്പൊ ആ പൈസ ഇല്ല. അപ്പൊ അതും കർഷകരെ പിന്നോട്ട് വലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്.
1: സംഭരിച്ച നെല്ലിന്റെ പണം വൈകുന്നത് കേരളത്തിലെ കർഷക സമൂഹം നേരിടുന്ന ഗുരുതരമായ വെല്ലുവിളികളിൽ ഒന്നാണ്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം സമയബന്ധിതമായി പണം ലഭിക്കുക എന്നത് വരുമാനം മാത്രമല്ല, അത് കൃഷിയുടെ അടുത്ത സീസണിന് ആവശ്യമായ മൂലധനം കൂടിയാണ്.
2: 4 മാസത്തോളം വരുമാനമില്ലാതെ ജോലി ചെയ്തതിനു ശേഷമാണ് കൊയ്ത്ത് നടക്കുന്നത്.
1: നെൽ കർഷക സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് റജീന അഷ്റഫ്:
2: കൊയ്ത്ത് നടന്നു കഴിഞ്ഞിട്ട് 2-3 മാർച്ച് 18 വരെയുള്ള പണമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതിനുശേഷം പണം കർഷകന് കൊടുത്തിട്ടേയില്ല. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുഖ്യമന്ത്രിയെ അടക്കം കണ്ടിരുന്നു. ഈ ആഴ്ച നടപടി ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും കർഷകനെ സംബന്ധിച്ചിടത്തോളം നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ 8 ദിവസത്തിനകം എങ്കിലും പണം കിട്ടിയില്ല എങ്കിൽ അവന്റെ കാര്യങ്ങൾ മുഴുവൻ താളം തെറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, പാലക്കാട്, തൃശൂർ എല്ലാ മേഖലകളിലുള്ള കർഷകർക്കും ശരിക്കും 18 മാർച്ചിന് ശേഷം പണം ലഭിച്ചിട്ടേയില്ല.
1: നെൽ കർഷക സംരക്ഷണ സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി ആർ സതീശൻ:
3: ഇവിടെ ഇതുവരെ ഏതാണ്ട് 315 കോടിയോളം രൂപ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ മാത്രം കർഷകർക്ക് ലഭിക്കാനിരിക്കുകയാണ്. ഇതുവരെ പി ആർ എസ് ലഭിച്ച കർഷകരിൽ നിന്നും കർഷകർക്ക് വെറും 17.45 കോടി രൂപ മാത്രമാണ് വിതരണം ചെയ്തിട്ടുള്ളത്. അതിനുശേഷവും 1000 ടൺ നെല്ലിന്റെ പി ആർ എസ് നൽകാനിരിക്കുകയാണ്. തുടർന്ന് ആ പി ആർ എസിന്റെ കണക്കൂടെ കൂട്ടിയാൽ ഏതാണ്ട് 301 കോടി രൂപ ഇപ്പോൾ പെൻഡിംഗിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ 2 സീസണിലായി കാനറ ബാങ്ക് SBI മുഖേനയാണ് അതിന്റെ പി ആർ എസ് വായ്പ നൽകി വരുന്നത്. ആ വായ്പയുടെ കാലാവധി യഥാർത്ഥത്തിൽ കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 18-ാം തീയതി അവരുടെ ധാരണ പ്രകാരമുള്ള വായ്പാ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. ഈ പുതിയ ഗവൺമെന്റ് അധികാരത്തിലേറിക്കൊണ്ട് അത് പുതുക്കി പണം അനുവദിച്ചെങ്കിൽ മാത്രമേ കർഷകർക്ക് ഇത് ലഭിക്കുകയുള്ളൂ. അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാർ എത്രയും പെട്ടെന്ന് ഈ വായ്പ എഗ്രിമെന്റ് ബാങ്കുകളുമായി പുതുക്കി കർഷകർക്ക് നൽകാനുള്ള നടപടിയെടുക്കണം.
1: വർദ്ധിച്ചു വരുന്ന കൃഷി ചെലവുകൾ പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കുന്നു. വിത്തുകൾക്കും വളത്തിനും യന്ത്രങ്ങൾക്കും ഇന്ധനത്തിനും ഗതാഗത സൗകര്യങ്ങൾക്കും ചെലവ് ഗണ്യമായി വർദ്ധിച്ചു. ഉൽപാദന ചെലവ് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കർഷകർക്ക് അവരുടെ പണം ലഭിക്കാതെ വരുന്നത്. ഇത് നെൽകർഷകരുടെ നടുവൊടിക്കുന്നു.
4: ചൂഷണത്തിന്റെ അങ്ങേയറ്റത്തെ ചൂഷണമാണ് കർഷകർക്ക് നേരിട്ടിരിക്കുന്നത്.
1: നെൽകർഷകൻ ലാലിച്ചൻ പള്ളിവാതുക്കൽ:
4: നെല്ലെടുക്കാൻ വന്ന കിഴിവുള്ള അതിഭയങ്കരമായ കിഴിവുള്ള ഇപ്പോൾ തന്നെ ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾ 365 ഒരു പാടത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് ഞാൻ. ആ പ്രസിഡന്റായി സർക്കാരിന്റെ 8 പമ്പ് ഒരു പമ്പ് അനുസരിച്ചിട്ട് കൊണ്ടുവച്ച എല്ലാം കേടാം. അപ്പൊ 8-ാമത്തെ പമ്പ് കൊണ്ടുവച്ചിട്ട് കേട്. പിന്നെ ഒരു വളത്തിന്റെ വില കൂടി, എല്ലാം കൊണ്ടും വില കൂടി. ഒരു കിറ്റിൽ നെല്ല് കയറ്റാൻ 300 രൂപ വരെ, സർക്കാരിന് കിട്ടുന്ന 12 രൂപ. എങ്ങനെ മുന്നോട്ട് പോകും? യാതൊരു കാരണവശാലും മുന്നോട്ട് പോകാത്ത അവസ്ഥ. അതുതന്നെയല്ല, പുതിയ തലമുറകളൊന്നും ഇതിന് വരുന്നില്ല. ഏതാണ്ട് 100,000 കിലോമാനം കർഷകർ ഇപ്പോൾ തന്നെ കഴിഞ്ഞ സീസണിൽ പിന്മാറി, കൃഷി പിന്മാറി. മുന്നോട്ട് പോകും തോറും കൃഷി നിന്നു പോകുന്നതല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു വിധത്തിലും കർഷകന് സാധിക്കുന്നില്ല. ഒരു വിധത്തിലും മുന്നോട്ട് പോകാനൊക്കാത്ത അവസ്ഥ. ഇപ്പം തന്നെ 1,250 രൂപയെ കടന്ന ഫാക്ടർ പോസ്റ്റ് 2,200 ആയി. എങ്ങനെ മുന്നോട്ട് പോകും? അതുകൊണ്ട് വലിയ താമസമില്ലാതെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ കൃഷി നിന്നു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല.
1: തൊഴിലാളികളുടെ ക്ഷാമവും യുവതലമുറയ്ക്ക് കൃഷിയോടുള്ള താല്പര്യം കുറയുന്നതുമാണ് മറ്റൊരാശങ്ക. മാതാപിതാക്കൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കാണുന്ന യുവാക്കൾ നെൽകൃഷി ഉപജീവന മാർഗമായി ഏറ്റെടുക്കാൻ മടിക്കുന്നു. സ്ഥിരതയ്ക്കും അന്തസ്സിനും പകരം കടവും അപമാനവും പല കർഷക കുടുംബങ്ങൾക്കും നെൽകൃഷി ഉപേക്ഷിക്കാനുള്ള കാരണങ്ങളാകുന്നു. വെളിയനാട് കൃഷിഭവൻ പരിധിയിലുള്ള തായ്പറമ്പ് വടക്ക് പാടശേഖര സമിതി സെക്രട്ടറിയും നെൽ കർഷക സംരക്ഷണ സമിതി സംസ്ഥാന ട്രഷററുമായ KB മോഹനൻ:
5: കാരണം അവരെ സംബന്ധിച്ചിടത്തോളം 6 മാസം പ്രകൃതിയോട് മണ്ണിലിച്ചുകൊണ്ട് കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് ചെളിയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കർഷകരെ ഒരിക്കലും പുതുതലമുറ ഇഷ്ടപ്പെടാത്ത ഒരു സംഭവമാണ് ഈ ചെളിയിൽ ഇറങ്ങാന്നുള്ളത്, അല്ലെങ്കിൽ കട്ടയിൽ കിടക്കുന്നത്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രകൃതിയെ പോലും നോക്കാതെ കർഷകർ വയലിലിറങ്ങി കൃഷി ചെയ്ത് ഇത് യഥാസമയം ഞങ്ങൾക്ക് സംബന്ധിച്ച് പറയാനുള്ളത്. കാരണം ഒരു കുട്ടിയെ എങ്ങനെ വളർത്തുന്നു അതിലും കാര്യമായ രീതിയിൽ പരിഗണിച്ചുകൊണ്ട് മാത്രമേ നെൽകൃഷി നടത്താൻ പാടുള്ളൂ. പക്ഷെ ഇത്രയും ത്യാഗം സഹിച്ച് നെൽകൃഷി ചെയ്തു കഴിഞ്ഞാൽ മുടക്കുന്ന കാശ് യഥാസമയം കിട്ടുന്നുമില്ല. ഈ വർഷത്തെ പുഞ്ചരിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 മാസത്തിൽ ഞങ്ങളെ കൊയ്ത്ത് കഴിഞ്ഞതാണ്. ഇതുവരെ നെല്ലിന്റെ പണം കിട്ടിയിട്ടില്ല. മുടക്കുന്ന പൈസയ്ക്ക് കൃത്യമായ ഒരു മറുപടി, ഒരു പ്രതിഫലം കിട്ടാതെ തന്നെയും ഉൽപാദനം കൊടുത്തു കഴിഞ്ഞാൽ ലോണായിട്ട് ഇത് പൈസ തരുന്ന ഒരു സംവിധാനം നെല്ലിനല്ലാതെ മറ്റൊന്നിനുമില്ല. ബാക്കി ഏതിന് വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ വിപണിയിൽ നിന്ന് പൈസ ലാഭിക്കും. ഇത് ഇടനിലക്കാരിൽ നിന്ന് ചൂഷണം ചെയ്യുക. ഒരു വശത്ത് മറ്റൊന്ന് ഉൽപ്പാദിപ്പിക്കുക, 100 കിലോ നെല്ല് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ 85 മുതൽ 90 കിലോ നെല്ലിന് പൈസ ഞാൻ കിട്ടുന്നുള്ളൂ. ബാക്കി കൊടുക്കുന്ന 15 കിലോ 10 കിലോ അതിന്റെ ലേബർ ചാർജ്, കാരണം ഞങ്ങൾ തന്നെ അതിനും കൂടെ കാശ് മുടക്കി കൊടുത്തെങ്കിൽ മാത്രമേ ഞങ്ങൾ പൈസ കിട്ടുന്നുള്ളൂ.
0: പല കാരണങ്ങളാണുള്ളത്.
1: ഡോക്ടർ എ ലത:
0: ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ്. ഒരു കാര്യവും ഒരു പ്ലാൻ ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പൊ നിലവിലില്ല. കാരണം കാലം മാറി മാറി വരുന്നു, മഴ പെയ്യാത്ത സമയത്ത് മഴ പെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നെൽച്ചെടിയുടെ വളർച്ചയെയും അതോടൊപ്പം തന്നെ വിളവെടുപ്പിനെയും എല്ലാം അത് ബാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മുണ്ടകൻ സീസൺ

0: ിലാണ് കുറച്ച് നല്ലൊരു വിളവ് കർഷകർക്ക് ലഭ്യമായിട്ടുള്ളത്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ ലഭ്യത കുറവാണ്. ആവശ്യത്തിന് തൊഴിലെ കിട്ടുന്നില്ല, സമയത്തിന് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് നെൽകൃഷിയുടെ വളർച്ചയെയും അതോടൊപ്പം തന്നെ കീടരോഗ ആക്രമണങ്ങളെയും ബാധിക്കും. പിന്നെ ഒരു പരിധിവരെ നമുക്ക് ചെയ്യാവുന്നത് കാർഷിക യന്ത്രവൽക്കരണമാണ്. കാർഷിക യന്ത്രവൽക്കരണത്തിന്റെ കേസിൽ പറയുമ്പോൾ അതിലുള്ള ഏറ്റവും കാർഷിക മേഖലയിൽ യന്ത്രങ്ങൾ ഇല്ല എന്നുള്ളതല്ല പ്രശ്നം, ആ യന്ത്രങ്ങളെ പരിരക്ഷിക്കുന്നതിനും അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനുമായിട്ടുള്ള ആൾക്കാരുടെ അതിന് പരിജ്ഞാനം ലഭിച്ച അപര്യാപ്തത ഇത് വളരെ ഭയങ്കരമായിട്ട് നിലനിൽക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന് അവരവിടെ അവരുടേതായ കമ്മീഷനൊക്കെ എടുത്ത് ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇനി നല്ല വിളവുണ്ടായാൽ പോലും അത് സംഭരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ നെല്ല് സംഭരണം കഴിഞ്ഞ് അതിനുള്ള പൈസ കിട്ടുന്നതിനുമുള്ള കാലതാമസം, ഇതെല്ലാം തന്നെ കർഷകരുടെ പ്രശ്നങ്ങളാണ്.
1: നെല്ലിന്റെ പണം ലഭിക്കുന്നത് കേന്ദ്രം ആണ് പ്രധാന പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത്.
2: പി ആർ സതീശൻ.
1: ഇപ്പം 23 രൂപ 67 പൈസയോളം കേന്ദ്ര ഗവൺമെന്റാണ് നമുക്ക് നൽകുന്നത്. ഇപ്പോഴാണെങ്കിൽ 17 പൈസ അവിടെ നമുക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ആ നിലയിൽ ഈ MSP എന്ന നിലയിൽ ആണ് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് പണം നൽകുന്നത്. സംസ്ഥാന ഗവൺമെന്റ് നമുക്ക് നൽകുന്നത് ഇൻസെന്റീവ് മാത്രമാണ്. ആ ഇൻസെന്റീവ് 9 രൂപ 56 പൈസ നമുക്ക് ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞ ഗവൺമെന്റ് പല ഘട്ടങ്ങളിലായി കേന്ദ്രത്തിന്റെ MSP വർദ്ധിപ്പിക്കുമ്പോൾ ഇവിടെ കുറച്ചു കൊണ്ടുവരുന്ന ഒരു പ്രവണതയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ അത് കുറച്ച് അതാണ്ട് 5 രൂപ 1 പൈസയാണ് നമുക്ക് യഥാർത്ഥത്തിൽ അവർ തന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെന്റ് ഈ നെല്ലിന്റെ വില 35 രൂപയാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടിയാണ്. അപ്പൊ ആ നിലയിൽ വില വർദ്ധിപ്പിച്ച് കർഷകന് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുന്നതിന് ഉതകുന്ന തരത്തിൽ റിവോൾഡിംഗ് ഫണ്ട് എന്ന് വെച്ചാൽ കേന്ദ്രത്തിന്റെ ഈ പണം ലഭിക്കാൻ നേരത്ത് അതുവരെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഫണ്ട് സർക്കാർ പ്രഖ്യാപിച്ചാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധ്യമാണ്. അതിനുള്ള സാധ്യതയുമുണ്ട്. കാരണം നമുക്കറിയാം നെൽവയൽ നിർത്തേണ്ട സംരക്ഷണ നിയമപ്രകാരം പരിവർത്തനപ്പെടുത്തുന്ന വയലിന്റെ ആ വയൽപ്പെടുത്തുന്നതിന് കിട്ടുന്ന ഫീസ് കർഷകർക്കിടെ ഉന്നമനത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും പറഞ്ഞിട്ടുണ്ട്. 2200 കോടിയോളം രൂപ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അങ്ങനെ ലഭിച്ചിരുന്നതാണ്. ആ ഫണ്ട് വകമാറ്റുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ ഗവൺമെന്റ് കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ കാര്യങ്ങൾക്ക് വേണ്ടി അത് വിനിയോഗിക്കപ്പെടാതിരിക്കുന്നത്.
2: കേരളത്തിന്റെ നെൽവയലുകൾ പല തലമുറകളെ ഊട്ടുകയും സംസ്ഥാനത്തിന്റെ സ്വത്വത്തെ രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നെൽകൃഷി സംരക്ഷിക്കുന്നതിന് വാഗ്ദാനങ്ങൾ മാത്രമല്ല വേണ്ടത്, കർഷകരുടെ കുടിശ്ശികകൾ യഥാസമയം തീർക്കാനും ന്യായമായ വരുമാനം ഉറപ്പാക്കാനും ഫലപ്രദമായ സഹായ സംവിധാനങ്ങൾ ഒരുക്കാനും അധികൃതർ തയ്യാറാകേണ്ടതുണ്ട്.
3: 2025-26 വർഷത്തില് ആലപ്പുഴ ജില്ലയിൽ കുഞ്ഞകൃഷി നെല്ല് സംഭരണം ഏകദേശം 99% പൂർത്തിയായിട്ടുണ്ട്.
2: ആലപ്പുഴ ജില്ലാ പാഡി മാർക്കറ്റിംഗ് ഓഫീസർ അനുമോൾ പി.
3: ഈ വർഷം നമുക്ക് 44 മില്ലുകളാണ് സപ്ലൈക്ക് വേണ്ടി നെല്ല് സംഭരണം നടത്തിയത്. മുൻവർഷങ്ങളേക്കാൾ അപേക്ഷിച്ച് സുഗമമായിട്ട് നമുക്ക് നെല്ല് സംഭരണം നടത്താൻ സാധിച്ചിട്ടുണ്ട്. നാളെ ഇതുവരെ ഒരു 25,605 കർഷകരിൽ നിന്നാണ് നമ്മൾ നെല്ല് സംഭരിച്ചിരിക്കുന്നത്. അത് ഏകദേശം 1,55,028 മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചു കഴിഞ്ഞത്. അപ്പൊ എന്നാൽ ഈ നെല്ലിന്റെ വില നമ്മൾ PRS വായ്പയായിട്ടാണ് നൽകുന്നത്. ഇതുവരെ നമുക്ക് ഒരു 1,880 പേർക്ക് ഈ വായ്പ നൽകാൻ സാധിച്ചിട്ടുള്ളൂ. ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ 25 മാർച്ച് 2026 വരെ വെരിഫിക്കേഷൻ പൂർത്തിയായ PRS SBI ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. അത് കാനറ ബാങ്ക് ആണെങ്കിൽ 18 മാർച്ച് 2026 വരെയുള്ള PRS ഈ വായ്പ അതിലൊരു ഫണ്ട് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് ഏകദേശം ഒരു 17 കോടിയാണ് ഈ രണ്ട് ബാങ്കുകൾക്കുമായിട്ട് ഫണ്ട് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള ബാക്കി ഫണ്ട് കൈമാറുന്നതിനായിട്ട് നമ്മൾ പുതിയ മന്ത്രിസഭ നിലവിൽ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അധ്യക്ഷതയിൽ, കൃഷിവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ കൃഷി വകുപ്പ് മന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും കൂടി ചേർന്ന് അടിയന്തര യോഗം വിളിക്കുകയുണ്ടായി. അപ്പോൾ നമുക്കിത് ഇത്രയും ഫണ്ട് കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ട അടിയന്തര ഇടപെടൽ നടത്താമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ എത്രയും വേഗം ഈ ഫണ്ട് ലഭ്യമാകുമെന്ന് തന്നെയാണ് സപ്ലൈകോയും പ്രതീക്ഷിക്കുന്നത്. പിന്നെ കേന്ദ്ര ഫണ്ട് നമുക്ക് കിട്ടാനുണ്ട്. അത് ആലപ്പുഴ ജില്ലയ്ക്കും പെട്ടെന്ന് കൈമാറി കിട്ടുമെന്നാണ് നമുക്ക് ഹെഡ് ഓഫീസിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്.
2: കർഷകർ നെൽകൃഷി ഉപേക്ഷിക്കുന്നത് തുടരുകയാണ് എങ്കിൽ കേരളത്തിന് നഷ്ടമാകുന്നത് അതിന്റെ കാർഷിക സ്വാശ്രയത്വം മാത്രമല്ല വിലമതിക്കാനാവാത്ത പൈതൃകവും കൂടിയാണ്. ഉഴുതുണ്ട പാടങ്ങളെ വരണ്ടു വിണ്ടുപോകാൻ വിട്ടുകൊടുത്തുകൂടാ.

0: സമയം 6 മണി കഴിഞ്ഞ് 43:45. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
5: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി വൈകിട്ട് അവസാനിക്കും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യത. എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. വിവാഹം കഴിഞ്ഞുവെന്നത് അയോഗ്യതയായി കാണാനാകില്ലെന്നും അത്തരത്തിൽ നിയമനത്തിൽ നിന്ന് ഒഴിവാകുന്നത് അന്യായവും ഭരണഘടനാപരമായി അംഗീകരിക്കാനാവാത്തതുമാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ, അലോക് ആരാധേ എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റേതാണ് സുപ്രധാന വിധി. ആശ്രിത നിയമനത്തിന് പെൺമക്കൾക്ക് അർഹതയില്ലെന്ന അലഹബാദ് കോടതി ഉത്തരവ് സുപ്രീംകോടതി തള്ളി. ഇന്ത്യയും നേപ്പാളും തമ്മിലെ അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് മൂന്നാം കക്ഷികളുടെ ഇടപെടൽ വേണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അതിർത്തി പ്രശ്നത്തിൽ ചൈനയും ബ്രിട്ടനെയും ചർച്ചകളിൽ പങ്കാളികളാക്കണമെന്ന നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്രഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ഡെസ്ക് റിപ്പോർട്ട്.
1: അതിർത്തി പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യാൻ ഇരുപക്ഷവും ഉഭയകക്ഷി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും ഇന്ത്യ നേപ്പാൾ അതിർത്തിയുടെ 98% ഇതിനകം നിർണയിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു. ജമ്മുകശ്മീരിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനയിലെ അനാവശ്യ പരാമർശങ്ങളും ഇന്ത്യ തള്ളി. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അഭിവാജ്യവും ഒഴിവാക്കാനാവാത്തതുമായ ഭാഗങ്ങളാണെന്നും ജയ്സ്വാൾ പറഞ്ഞു. അത്തരം കാര്യങ്ങളിൽ യാതൊരു അവകാശവുമില്ലാത്തവർ അഭിപ്രായം പറയുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകളും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് പുരസ്കാരം. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സംസ്കാരം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഭാഗങ്ങളിൽ മികവ് പ്രകടിപ്പിച്ച കുട്ടികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. നാമനിർദ്ദേശങ്ങൾ awards.gov.in

0: ഇൻ എന്ന ദേശീയ അവാർഡ് പോർട്ടൽ വഴി മാത്രമേ സ്വീകരിക്കൂ എന്ന് വനിതാ ശിശുവികസന മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം 2 മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. വ്യോമസേനയും DRDOയും സംയുക്തമായാണ് ആകാശത്തു നിന്ന് കരയിലേക്ക് തുടുക്കാവുന്ന മിസൈൽ പരീക്ഷിച്ചത്. ഒഡീഷ തീരത്തെ ചന്ദിപ്പൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വ്യോമസേനാ വിമാനത്തിൽ നിന്നായിരുന്നു മിസൈൽ തൊടുത്തത്. കർണാടക മുഖ്യമന്ത്രിയായ DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിൽ വൈകിട്ട് ആണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മലയാളികളായ KJ ജോർജ്, UT ഖാദർ ഉൾപ്പെടെ 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. DK ശിവകുമാറും സിദ്ധരാമയ്യയും ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായത്. CBSEയുടെ പുതിയ ചെയർപേഴ്സണായി മുതിർന്ന IAS ഓഫീസർ ലോഖണ്ഡേ പ്രശാന്ത് സീതാറാമിനെ നിയമിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ബോർഡ് ചെയർമാനായിരുന്ന രാഹുൽ സിംഗിനെയും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയെയും സ്ഥാനത്തു നിന്ന് നീക്കി. CBSEയുടെ പുതിയ സെക്രട്ടറിയായി ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന വരുൺ ഭരദ്വാജിനെയും നിയമിച്ചു. CBSE ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട അപാകതകളെയും കരാർ നടപടികളെയും കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഏകാംഗ സമിതിയെ നിയോഗിച്ചു. S. രാധാ ചൌഹാനാണ് സമിതി അധ്യക്ഷ. ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി DK ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തെ ബാധ്യതകളും പ്രത്യാഘാതങ്ങളും വെളിപ്പെടുത്തുന്നതായിരിക്കും ധവളപത്രം. ഈ മാസം 19 UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്. ഗവർണറുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം സഭ നാളെ പിരിയും. ഈ മാസം 19 ബജറ്റ് സമ്മേളനത്തിനായി വീണ്ടും സഭ ചേരും. 22 മുതൽ 24 വരെയാണ് ബജറ്റ് പൊതുചർച്ച. 29-30 തീയതികളിലാണ് ധനാഭ്യർത്ഥന ചർച്ച. July 1 ധനവിനിയോഗ ബിൽ പാസാക്കി സഭ പിരിയും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്താനെത്തിയ ED സംഘത്തെ ആക്രമിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ 30 സംഘത്തെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത്. കേസിൽ കണ്ടാലറിയാവുന്ന 300 പേരാണ് പ്രതികൾ. 30 പേർ പിടിയിലായിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1 വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി 5 അവസാനിക്കും. June 8 ട്രയൽ അലോട്ട്മെന്റും 15 ഒന്നാം അലോട്ട്മെന്റുമാണ്. ട്രയൽ അലോട്ട്മെന്റിന്റെ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാട്ട സീറ്റുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. July 2 +1 ക്ലാസ് ആരംഭിക്കും. പ്രവേശന നടപടികൾ August 5 പൂർത്തിയാകും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നും വകുപ്പ് വ്യക്തമാക്കി. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ തെക്കൻ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ലക്ഷദ്വീപ്, കേരള, തമിഴ്നാട് എന്നിവിടങ്ങളിലും കാലവർഷം എത്തും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയുണ്ട്. ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പത്തനംതിട്ട തിരുവല്ലയിലെ പ്രളയ സാധ്യതാ പ്രദേശങ്ങൾ NDRF സംഘം സന്ദർശിച്ചു. മണിമലയാറിന്റെയും പമ്പയാറിന്റെയും തീരപ്രദേശങ്ങളിലെ സ്ഥിതി സംഘം വിലയിരുത്തി. സുരക്ഷാ ക്രമീകരണങ്ങൾ, മുൻ വർഷങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ വിശദാംശങ്ങൾ തുടങ്ങിയവയും അവർ പരിശോധിച്ചു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. അവശ്യ സർവീസുകളെയും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണം ചർച്ച ചെയ്യുന്നതിന് മന്ത്രി T. സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. വയനാട്ടിലേക്കും തിരിച്ചും ഭാരം കൂടിയ വാഹനങ്ങൾ കുറ്റിയാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടെ ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. കോഴിക്കോട് നഗരത്തിലെ പ്രധാന റോഡുകളിലും ദേശീയപാതയിലും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ദേശീയ പാതയോരത്തെ ഡ്രെയിനേജുകൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച തൃശൂർ ജില്ലയിൽ അടിയന്തര മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നടപടികളും ശക്തമാക്കിയതായി ജില്ലാ കലക്ടർ അറിയിച്ചു. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയ അവ കണക്കിലെടുത്ത് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ പ്രജനനകാലത്ത് അനധികൃതമായി മത്സ്യങ്ങൾ പിടികൂടുന്ന ഊത്തപിടുത്തം കർശനമായി നിരോധിച്ചതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നിരോധനം. നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച സെൻസസ് 2022 ഭാഗമായി കാസർകോട് ജില്ലയിലും വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സെൻസസ് 2027 ഭാഗമായി കാസർകോട് ജില്ലയിലും വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. കേന്ദ്ര രജിസ്ട്രാർ ജനറൽ സെൻസസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പിനുള്ള പ്രാദേശിക ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത്. COVID-19 പകർച്ചവ്യാധിയെ തുടർന്ന് 2021 മാറ്റിവെച്ച സെൻസസ് ആണ് ഇപ്പോൾ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നത്. 1872 മുതലുള്ള ദശവത്സര പരമ്പരയിലെ 16th സെൻസസും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8th സെൻസസുമാണിത്. 1948 സെൻസസ് നിയമത്തിന്റെയും 1990 സെൻസസ് ചട്ടത്തിന്റെയും അടിസ്ഥാനത്തിൽ നിയമപരമായ പരമാധികാരത്തോടെയാണ് ഈ പ്രക്രിയ നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുനഃപ്രസിദ്ധീകരിച്ചതോടെ ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്കായി നോഡൽ ഓഫീസർമാരെ നിയമിച്ചിരുന്നു.
0: പ്രധാന വാർത്തകൾ വീണ്ടും. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി വൈകിട്ട് അവസാനിക്കും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യത. എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: अथ वार्ताः. प्रशासनेन CBSE इति केन्द्रीय माध्यमिक शिक्षा परिषदा OSM इत्येतस्याः आंकिकीय मूल्यांकन प्रणाल्याः सेवानुबंध संबद्ध विषयाणां परीक्षणार्थं एकसदस्यीय समितिः संघटिता. समितेः अध्यक्षः क्षमता निर्माणायोगस्य अध्यक्षपदारूढा S राधाचौहानः भविष्यति. समितिः मासाभ्यन्तरे अन्तः कार्मिक प्रशिक्षण विभागाय स्वप्रतिवेदनं प्रस्तोष्यति. अत्रान्तरे परिषदा गतवासरे 12 कक्षायाः छात्राणाम् अंक सत्यापनार्थं उत्तरपुस्तिकानां पुनर्मूल्यांकनार्थं च अन्तर्जालपटलं आधिकारिकरूपेण सक्रियं कृतम्. अस्माकं वार्ताहरः अवदत् यत् एषा सुविधा तेभ्यः एव छात्रेभ्यः उपलब्धा अस्ति ये खलु स्वमूल्यांकितानां उत्तरपत्राणां स्कैन इत्येताः प्रतिलिपयः प्राप्तवन्तः. राष्ट्रपतिना द्रौपदी मुर्मू वर्यया उक्तं यत् शिक्षा शक्तिकरणस्य महत्वपूर्ण साधनं वर्तते. शिक्षा एव जनान् आत्मनिर्भरान् जागरूकान् क्षमांश्च कारयति. गतवासरे नवदिल्ल्यां सा जनजातीय छात्रवृत्ति लाभार्थिनः संबोधयति स्म. अस्मिन् अवसरे सा उक्तवती यत् वास्तविकः विकासः तदा एव भविष्यति यदा समाजस्य सर्वे एव पक्षाः सामाजिकार्थिक शैक्षिक रूपेण विकसिताः भविष्यन्ति. सा उक्तवती यत् सर्वकारस्य छात्रवृत्ति योजनया जनजातिवर्गेभ्यः उच्चशिक्षायाः अवसराणां प्रदानेन तेषां जीवनं परिवर्तितम्. द्रौपदी मुर्मू वर्या अवदत् यत् भारते प्रतिभासम्पन्नानां छात्राणां न्यूनता नास्ति अपितु तेषाम् अभिज्ञानं पोषणं तेभ्यः उचित मार्गदर्शनं च आवश्यकं वर्तते.
3: युवा हमारे राष्ट्र की शक्ति आशा और उज्जवल भविष्य की प्रतीक है. मेरी सभी युवाओं विशेषकर जनजातीय समुदाय के युवाओं से अनुरोध है कि उन्हें अपनी जड़ों और अपने लोगों को नहीं भूलना चाहिए. युवा शक्ति विरासत पर गर्व करते हुए आधुनिक शिक्षा और तकनीकों के बल पर आगे बढ़े तब सशक्त समृद्ध और आत्मनिर्भर भारत का निर्माण होगा.
2: भारतस्य मुख्य न्यायाधीशः न्यायमूर्तिः सूर्यकान्तः गतवासरे सर्वोच्च न्यायालयस्य पञ्च न्यायाधीशेभ्यः पदगोपनीयतायै प्रतिश्रावितवान्। न्यायमूर्तिः शीलनागो, श्रीचन्द्रशेखरः

0: ഏവർക്കും പുലർവെട്ടത്തിലേക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനതല ഫലവൃക്ഷ തൈനടിയിൽ ഉദ്ഘാടന പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കുന്നു. കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് ചടങ്ങിന് അധ്യക്ഷത വഹിക്കും. തദവസരത്തിൽ ഓണവിസ്മയം 2026 ഭാഗമായി സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ തയ്യാറാക്കുന്ന പച്ചക്കറിത്തോട്ടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്നു. രണ്ടാം വിള നെല്ല് സംഭരണത്തിനായി കർഷകർക്ക് ഇന്നുവരെ രജിസ്റ്റർ ചെയ്യാം. നിശ്ചിത സമയപരിധിയായ 31 മാർച്ചിനകം വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്നവർക്കാണ് അവസരം. ഇതിനായി സപ്ലൈകോ പാഡി പോർട്ടൽ വീണ്ടും തുറന്നിട്ടുണ്ട്. സപ്ലൈകോ പാഡി .in എന്ന പോർട്ടലിൽ കർഷകർക്ക് നടപടിക്രമം പൂർത്തീകരിക്കാം. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ID ലഭിക്കും. പ്രസ്തുത ID ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാർമർ ID വേണ്ടി രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ID ലഭ്യമാകും. ആനയറ കൃഷി വിൽപ്പന കേന്ദ്രത്തിൽ ഗുണനിലവാരമുള്ള സങ്കര ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്കെത്തിയിട്ടുണ്ട്.

ടി തെങ്ങിൻ തൈ ഒന്നിന് 250 രൂപ നിരക്കിലും കുറ്റ്യാടി നാടൻ തൈകൾ ഒന്നിന് 100 രൂപ നിരക്കിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9746692422. വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ അഗ്രികൾച്ചറൽ ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ ഈ മാസം വിവിധ വിഷയങ്ങളിൽ ഏകദിന പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ളവർ 8891547778 എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്ക് മാത്രമാണ് പ്രവേശനം ലഭിക്കുക. ഈ മാസം 9 തെങ്ങ് കൃഷി നടീലും പരിപാലന രീതികളും, 12 പഴങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണം, 18 ശാസ്ത്രീയ പച്ചക്കറി കൃഷി, 23 കൂൺ കൃഷി, 27 വാണിജ്യ പുഷ്പകൃഷി രീതികൾ എന്നീ വിഷയങ്ങളിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. ഹൈബ്രിഡ് മുളക്, തക്കാളി, കത്തിരി എന്നിവയുടെ ഗുണമേന്മയുള്ള തൈകൾ വെള്ളനാട്ടുള്ള തിരുവനന്തപുരം ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 8281544280. ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിൽ പദ്ധതിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെല്ലോയ്ക്ക് വേണ്ടി നാളെ ഒരു എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തുന്നു. താൽക്കാലിക നിയമനം 2027 മാർച്ച് 31 വരെ. ഉയർന്ന പ്രായപരിധി ജൂൺ 4, പുരുഷന്മാർ 35, സ്ത്രീകൾ 40 വയസ്സ്. ICAR അംഗീകരിച്ച ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ എന്നിവയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഏതെങ്കിലും ഗവേഷണ സ്ഥാപനത്തിലോ KVKയിലോ നടപ്പിലാക്കിയ കാർഷിക മേഖലയിലെ പദ്ധതികളിൽ പരിചയം, ഇരുചക്ര വാഹന ഡ്രൈവിംഗിലുള്ള പരിചയം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പരിജ്ഞാനം എന്നിവ അഭികാമ്യം. പ്രതിമാസ ഫെല്ലോഷിപ്പ് 37,000 രൂപ പ്ലസ് HRA. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 0479295926 9447709726 കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: ഇന്ന് ജൂൺ 3. ജൂൺ 3-ന്റെ പ്രധാന രേഖപ്പെടുത്തലുമായി റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
0: 1947 ജൂൺ 3-നാണ് ഇന്ത്യയെ ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും രണ്ടായി വിഭജിക്കാനുള്ള മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യയെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ട് സ്വതന്ത്ര ഡൊമിനിയനുകളായി വിഭജിക്കുക, 1947 ഓഗസ്റ്റ് 15-നകം അധികാരം കൈമാറുക, പഞ്ചാബ്, ബംഗാൾ എന്നീ പ്രവിശ്യകളെ വിഭജിക്കാൻ റാഡ്ക്ലിഫ് കമ്മീഷൻ രൂപീകരിക്കുക, നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനും അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാനുമുള്ള അവകാശം നൽകുക എന്നിവയായിരുന്നു പ്രധാന നിർദ്ദേശങ്ങൾ. കോൺഗ്രസും മുസ്ലിം ലീഗും ഈ പദ്ധതി അംഗീകരിച്ചു. ബ്രിട്ടീഷ് പാർലമെന്റ് 1947 ജൂലൈയിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കി. 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാനും ഓഗസ്റ്റ് 15 ഇന്ത്യയും സ്വാതന്ത്ര്യം നേടി. തമിഴ്നാട് രാഷ്ട്രീയത്തിലെയും ദ്രാവിഡ പ്രസ്ഥാനത്തിലെയും അധികായനായിരുന്ന എം കരുണാനിധി എന്ന മുത്തുവേൽ കരുണാനിധി ജനിച്ചത് 1924 ജൂൺ 3-നാണ്. തമിഴ് ജനത അദ്ദേഹത്തെ സ്നേഹത്തോടെ കലൈഞ്ചർ എന്ന് വിളിച്ചു. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി 5 വ്യത്യസ്ത ടേമുകളിലായി ഏകദേശം 20 വർഷത്തോളം അദ്ദേഹം ഭരിച്ചു. 1957 മുതൽ പങ്കെടുത്ത എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം തുടർച്ചയായി വിജയിച്ചു. തമിഴ് സിനിമകളിൽ യുക്തിവാദവും ദ്രാവിഡ ആശയങ്ങളും പ്രചരിപ്പിച്ച മികച്ച തിരക്കഥാകൃത്തായിരുന്നു അദ്ദേഹം. 2018 ഓഗസ്റ്റ് 7 അദ്ദേഹം അന്തരിച്ചു. ഇന്ത്യയുടെ മുൻ പ്രതിരോധ മന്ത്രിയും പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന ജോർജ് ഫെർണാണ്ടസ് ജനിച്ചത് 1930 ജൂൺ 3-നാണ്. വാജ്പേയി സർക്കാരിന്റെ കാലത്ത്, അതായത് 1998 മുതൽ 2004 വരെ

0: ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നു. കാർഗിൽ യുദ്ധസമയത്ത് രാജ്യം നയിച്ചത് ഇദ്ദേഹമാണ്. 1974 ഇന്ത്യയെ സ്തംഭിപ്പിച്ച ചരിത്ര പ്രസിദ്ധമായ റെയിൽവേ പണിമുടക്കിന് നേതൃത്വം നൽകിയത് ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു. വ്യവസായ മന്ത്രിയായിരിക്കെ നിക്ഷേപ ലംഘനങ്ങൾ കാരണം ബഹുരാഷ്ട്ര കമ്പനികളായ IBMനും കൊക്കക്കോളയ്ക്കും ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് അദ്ദേഹം റദ്ദാക്കി. 1989 മുതൽ 1990 വരെ റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ കൊങ്കൺ റെയിൽവേ പദ്ധതിയുടെ പിന്നിലെ പ്രേരക ശക്തി അദ്ദേഹമായിരുന്നു. ബറോഡ ഡൈനാമിറ്റ് കേസിൽ പ്രതിയായി ജോർജ് ഫെർണാണ്ടസ് ജയിലിൽ അടയ്ക്കപ്പെട്ടു. അദ്ദേഹം 2019 ജനുവരി 29 അന്തരിച്ചത്. മരണാനന്തരം 2020 രാജ്യം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ ഗതാഗത മാർഗമെന്ന നിലയിൽ സൈക്കിൾ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സഭ എല്ലാ വർഷവും June 3 ലോക സൈക്കിൾ ദിനമായി ആചരിക്കുന്നു. 2018 ഏപ്രിലാണ് ഐക്യരാഷ്ട്ര പൊതുസഭ June 3 ലോക സൈക്കിൾ ദിനമായി പ്രഖ്യാപിച്ചത്. 2018 June 3 ആദ്യത്തെ ലോക സൈക്കിൾ ദിനം. ടെന്നീസ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ റാഫേൽ നദാൽ ജനിച്ചത് 1986 June 3 സ്പെയിനിലെ മല്ലോർക്കയിലാണ് അദ്ദേഹം ജനിച്ചത്. പുരുഷ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ്സ്ലാം നേടുന്ന രണ്ടാമത്തെ താരമാണ് അദ്ദേഹം. കളിമൺ കോർട്ടിലെ സമാനതകളില്ലാത്ത പ്രകടനം കാരണം അദ്ദേഹം കിങ് ഓഫ് ക്ലേ കോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. 4 പ്രധാന ഗ്രാൻഡ്സ്ലാമുകളും ഒളിമ്പിക് സ്വർണ മെഡലും സിംഗിൾസും ഡബിൾസും നേടിയ അപൂർവം താരങ്ങളിൽ ഒരാളാണ് നദാൽ.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: പുലർവട്ടത്തിൽ ഇനി കേൾക്കാം ആയുരാരോഗ്യം.
5: ആയുരാരോഗ്യത്തിൽ ഇന്ന് പാലുണ്ണി, കാരണങ്ങളും പരിഹാര മാർഗങ്ങളും, ഇതേക്കുറിച്ച് ഡോക്ടർ കൃഷ്ണ എസ് നായർ സംസാരിക്കുന്നു.
6: പൊതുജനങ്ങളിൽ വളരെ സാധാരണമായി കാണപ്പെടുന്ന ഒരു ചർമ്മരോഗമാണ് പാലുണ്ണി. മലയാളത്തിൽ പാലുണ്ണി എന്നറിയപ്പെടുന്ന ഈ അവസ്ഥയെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വാർട്ട് അല്ലെങ്കിൽ വെറൂക്സ എന്നാണ് വിളിക്കുന്നത്. പാലുണ്ണി എന്നത് സാധാരണയായി ചർമ്മത്തിന്റെ മുകളിൽ ചെറിയ കട്ടി പോലുള്ള വളർച്ചയായി കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇതിന് പ്രധാന കാരണം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന വൈറൽ ബാധയാണ്. ഈ വൈറസ് ചർമ്മത്തിലെ പുറംപാളിയായ എപ്പിഡെർമിസ് എന്ന ഭാഗത്തെ ബാധിക്കുകയും അവിടെയുള്ള കോശങ്ങൾ അസാധാരണമായി വേഗത്തിൽ വളരാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി ചർമ്മത്തിൽ ചെറിയ കട്ടി പോലുള്ള വളർച്ചകൾ രൂപപ്പെടുന്നു. ഈ വൈറസ് പാപ്പിലോമ വിരിഡേ എന്ന വൈറസ് കുടുംബത്തിൽപ്പെടുന്നതാണ്. ഈ കുടുംബത്തിലാണ് പാലുണ്ണി എങ്ങനെ പകരുന്നു എന്ന് നോക്കാം. പാലുണ്ണി സാധാരണയായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ പകരുന്ന ഒരു വൈറൽ രോഗമാണ്. വൈറസ് ബാധിച്ച വ്യക്തിയുടെ ചർമ്മവുമായി നേരിട്ട് സമ്പർക്കമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വൈറസ് ഉള്ള ഉപരിതലങ്ങളെ സ്പർശിക്കുമ്പോൾ ഇത് പകരാൻ സാധ്യതയുണ്ട്. ചില സാധാരണ സാഹചര്യങ്ങളിൽ ഈ രോഗം പകരാൻ സാധ്യത കൂടുതലാണ്. അതായത് മറ്റൊരാളുടെ തൂവാല, നഖക്കത്തി, ഷേവിംഗ് ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ, പൊതുസ്ഥലങ്ങളിൽ സ്വിമ്മിംഗ് പൂൾ തുടങ്ങിയ ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ നേരിട്ട് നടക്കുമ്പോൾ, പാലുണ്ണി ഉള്ള ഭാഗം സ്ക്രാച്ച് ചെയ്യുകയോ മുറിക്കുകയോ ചെയ്യുമ്പോൾ, ചർമ്മത്തിൽ ചെറിയ മുറിവുകളോ മറ്റോ ഉണ്ടായാൽ വൈറസ് ശരീരത്തിൽ പ്രവേശിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. പാലുണ്ണിയുടെ പ്രധാന തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാലുണ്ണി പല രൂപങ്ങളിലും കാണപ്പെടുന്നു. ഡെർമറ്റോളജിയിൽ പ്രധാനമായി പറയുന്ന ചില തരങ്ങൾ: ഒന്ന്, കോമൺ വാർട്ട്, അതായത് വെറൂസ വൾഗാരസ്. ഇവ സാധാരണയായി കൈകളിലും വിരലുകളിലും കാണപ്പെടുന്നു. ഉപരിതലം കരടായിരിക്കുകയും ചെറിയ കട്ടി പോലെ തോന്നുകയും ചെയ്യും. അടുത്തത് പ്ലാന്റാർ വാർട്സ് ആണ്. കാലിന്റെ അടിയിൽ ഉണ്ടാകുന്ന പാലുണ്ണിയാണിത്. ശരീരഭാരം നേരിട്ട് ഈ ഭാഗത്ത് പതിക്കുന്നതിനാൽ നടക്കുമ്പോൾ ചെറിയ തോതിൽ വേദനയുണ്ടാകാം. ഫ്ളാറ്റ് വാർട്സ് അഥവാ വെറൂസ പ്ലാന, ഇവ വളരെ ചെറുതും പരന്നും കാണപ്പെടുന്നു. സാധാരണയായി മുഖത്തും കൈകളിലും കൂടുതലായിട്ട് കാണാം. അവസാനത്തേത് ഫിലിഫോം വാർട്സ് ആണ്. ഇവ നീളം കൂടിയ പ്രൊജക്ഷൻസ് പോലുള്ള രൂപത്തിൽ കാണപ്പെടുന്നു. മുഖം, കഴുത്ത് തുടങ്ങിയ ഭാഗങ്ങളിലും കാണപ്പെടാം. ഇനി ഇവയുടെ ലക്ഷണങ്ങളും ക്ലിനിക്കൽ സവിശേഷതകളും എന്താണെന്ന് നോക്കാം. പാലുണ്ണി സാധാരണയായി ചെറിയ ഉയർന്ന കട്ടി പോലെ കരടായ ഉപരിതലം, ചിലപ്പോൾ കറുത്ത ചെറിയ പുള്ളികൾ എന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. ഈ കറുത്ത പുള്ളികൾ യഥാർത്ഥത്തിൽ ചെറിയ ത്രോംബോസ്റ്റ് കാപ്പിലറീസ് ആണെന്ന് പറയാം. പാലുണ്ണി സാധാരണയായി വേദന ഉണ്ടാക്കുന്നില്ല. എന്നാൽ പ്ലാന്റാർ വാർഡ്സ് ഉണ്ടെങ്കിൽ നടക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകാം. ചികിത്സാ മാർഗങ്ങൾ എന്താണെന്ന് നോക്കാം. പാലുണ്ണി ചിലപ്പോൾ

0: ശരീരത്തിന്റെ പ്രതിരോധശേഷി മൂലം സ്വാഭാവികമായി മാറാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ചില സാഹചര്യങ്ങളിൽ ചികിത്സ ആവശ്യമായേക്കാം. ചികിത്സയുടെ പ്രധാന രീതികൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന്, ടോപ്പിക്കൽ ചികിത്സ. അതായത് ചർമ്മത്തിൽ നേരിട്ട് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ പാലുണ്ണിയുടെ വളർച്ച കുറയ്ക്കാൻ സഹായിക്കും. രണ്ടാമത്തേതാണ് ക്രയോതെറാപ്പി. ഇത് ഡെർമറ്റോളജിയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഇതിൽ ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ച് പാലുണ്ണി തണുപ്പിച്ച് നശിപ്പിക്കുന്നു. പിന്നെയുള്ളത് ഇലക്ട്രോകോട്ടറി. ഇതിൽ വൈദ്യുത ശക്തിയുടെ സഹായത്തോടെയാണ് പാലുണ്ണി നീക്കം ചെയ്യുന്നത്. പിന്നെയുള്ളത് ലേസർ തെറാപ്പിയാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ലേസർ തെറാപ്പി ഉപയോഗിക്കാം. ചികിത്സയുടെ തിരഞ്ഞെടുപ്പ് പാലുണ്ണിയുടെ വലിപ്പം, സ്ഥാനം, രോഗിയുടെ പ്രായം എന്നിവയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പാലുണ്ണി പകരാതിരിക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ നമുക്ക് പാലിക്കാം. ഒന്ന്, പാലുണ്ണി കീറുകയോ മുറിക്കുകയോ ചെയ്യരുത്. വ്യക്തിപരമായ ഉപകരണങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടരുത്. പൊതു കുളിസ്ഥലങ്ങളിൽ ചെരുപ്പ് ധരിക്കുക. ചർമ്മം ശുചിയായി സൂക്ഷിക്കുക. പാലുണ്ണി സാധാരണയായി ഗുരുതരമായൊരു രോഗമല്ലെങ്കിലും ഇതൊരു വൈറസ് ബാധയുള്ള ചർമ്മരോഗമാണ്. അതിനാൽ ഇത് സ്വയം ചികിത്സിക്കാൻ ശ്രമിക്കാതെ ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് ഏറ്റവും നല്ലതാണ്. ശരിയായ ചികിത്സയും ശുചിത്വവും പാലിച്ചാൽ പാലുണ്ണി വളരെ എളുപ്പത്തിൽ നിയന്ത്രിക്കാനാകും.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് പാലുണ്ണി കാരണങ്ങളും ലക്ഷണങ്ങളും പരിഹാരമാർഗങ്ങളും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
2: തൊഴിൽ ദർശനം.
3: പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. 5000 ഒഴിവുണ്ട്. യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. അപേക്ഷകർ അപ്രന്റീസ്ഷിപ്പിനുള്ള NAPS NATS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിയണം. പ്രായം 20-28 വയസ്സിനും ഇടയിൽ. ജനറൽ EWS OBC വിഭാഗക്കാരിലെ പുരുഷന്മാർക്ക് 800 രൂപയും ഈ വിഭാഗങ്ങളിലെ വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും 600 രൂപയും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 200 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കണം. അപ്രന്റീസ്ഷിപ്പ് പോർട്ടലുകൾ മുഖേന രജിസ്റ്റർ ചെയ്താണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷയോടൊപ്പം ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 12-ാം ക്ലാസ്സിലെയും 10-ാം ക്ലാസ്സിലെയും മാർക്ക് ഷീറ്റുകൾ, ബിരുദതലത്തിലെ മാർക്ക് ഷീറ്റ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, സേവിംഗ് ബാങ്ക് പാസ്ബുക്ക്, ചെക്ക് ലീഫ്, ഒപ്പ് എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://bankofbaroda.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://bankofbaroda.bank.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 8. ഡൽഹി സർക്കാരിന് കീഴിലുള്ള ഡൽഹി പൊല്യൂഷൻ കൺട്രോൾ കമ്മിറ്റി ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 150 ഒഴിവുണ്ട്. യോഗ്യത: 2023 അതിനുശേഷമോ നേടിയ BE, BTech, MSc, 2023, 2024, 2025, 2026 വർഷങ്ങളിൽ നേടിയ ഗേറ്റ് നെറ്റ് സ്കോറും. അപേക്ഷ ഓൺലൈനായി അയയ്ക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://dpcc.delhi.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://dpcc.delhi.gov.in. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സിൽ എഞ്ചിനീയർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 56 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർ 25, പ്രോജക്ട് എഞ്ചിനീയർ 31. യോഗ്യത: BE, BTech, BSc എഞ്ചിനീയറിംഗ്, ME, MTech, ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി. ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർ തസ്തികയിലേക്ക് MCA-ക്കാരെയും പരിഗണിക്കും. ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർ 5 വർഷത്തെയും പ്രോജക്ട് എഞ്ചിനീയർക്ക് 2 വർഷത്തെയും പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായം: ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർക്ക് 40 വയസ്സും പ്രോജക്ട് എഞ്ചിനീയർക്ക് 32 വയസ്സുമാണ് ഉയർന്ന പ്രായം. ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർക്ക് 450 രൂപയും പ്രോജക്ട് എഞ്ചിനീയർക്ക് 400 രൂപയുമാണ് അപേക്ഷാ ഫീസ്. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 8. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://bel-india.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://bel-india.in. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ യങ് പ്രൊഫഷണൽമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 17 ഒഴിവുണ്ട്. വകുപ്പുകളും ഒഴിവും. സോഫ്റ്റ്വെയർ ആൻഡ് വെബ് ഡെവലപ്മെന്റ് 2, ഡിജിറ്റൽ മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് 2, മാർക്കറ്റ് ആൻഡ് എക്കണോമിക്സ് അനാലിസിസ് 2, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇ കൊമേഴ്സ് 1, കമ്പനി സെക്രട്ടറി 1, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് 1, മാർക്കറ്റ് റിസർച്ച്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ഫിനാൻഷ്യൽ അനാലിസിസ് 1, സിവിൽ 1, ഇലക്ട്രിക്കൽ 1, MSME ബിസിനസ് ഔട്ട്റീച്ച് 2, വെഞ്ചർ ഇക്വിറ്റി ഫണ്ട് സീനിയർ അനലിസ്റ്റ് 2, IT സ്പെഷ്യലിസ്റ്റ്, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് 1. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 8. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nsic.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nsic.co.in.
2: തൊഴിൽ ദർശനം.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് കെ ജി രാധാകൃഷ്ണപിള്ള.
1: പ്രാണനു വേണ്ടിയുള്ള അവറ്റകളുടെ പാച്ചിൽ എന്നെ സങ്കടപ്പെടുത്തി. എന്നാൽ അവറ്റയുടെ പാച്ചിൽ എന്ന് പറഞ്ഞില്ലെങ്കിൽ നല്ല മലയാളം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ സങ്കടപ്പെടും. അവകൾ, അവ, അതുകൾ എന്നിവ അത് എന്നതിന്റെ നപുംസക ബഹുവചനമാണ്. അത്ഭുതപ്പെടുക, വിസ്മയിക്കുക എന്നീ അർത്ഥത്തിൽ നാം അതിശയിക്കുക എന്ന പദം ഉപയോഗിക്കാറുണ്ട്. അതിശയിക്കുക എന്ന പദത്തിന് വിസ്മയിപ്പിക്കുക എന്ന അർത്ഥമില്ല, അതിക്രമിക്കുക എന്നാണ് അതിന് അർത്ഥം. ചിലർ ഇതിനെ അതിശയിക്കുക എന്നാക്കി പറയാറുണ്ട്. അതിശയിക്കുക എന്നതിന് ചാരിയിരിക്കുക എന്നാണ് അർത്ഥം. 200നെ 200 ആക്കിയും 600നെ 600 ആക്കിയും എഴുതി കാണാറുണ്ട്. എന്നാൽ 200ഉം 600ഉമാണ് ശരി. ധാതുപൂർവമായാൽ ഉത്തരപദത്തിലെ ആദ്യാക്ഷരം ഇരട്ടിക്കേണ്ടതില്ല. ഇരിക്കാനുള്ള സ്ഥലം എന്നർത്ഥത്തിൽ ഇരിപ്പിടമാണ് ശരി, ഇരിപ്പിടമല്ല. തൂക്കാൻ ഈക്കിൽ ചീകുന്നവർ ശ്രദ്ധിക്കുക, ഈക്കിലല്ല വേണ്ടത്, ഈർക്കിലാണ്. നാണം മറയ്ക്കാൻ ഉടുത്തുണിയല്ല വേണ്ടത്, ഉടുതുണിയാണ്. മുകളിൽ മുകൾ ഭാഗം എന്നീ അർത്ഥത്തിൽ മിതേ എന്ന് എഴുതാറുണ്ട്. മീതയാണ് ശരി. എ എന്നത് അവതാരക പ്രത്യയമാണ്. ആവശ്യം എന്നാൽ ഒഴിച്ചുകൂടാനാകാത്ത കാര്യമാണ്. എന്നാൽ ആവശ്യം, വേണ്ടത് എന്നേ അർത്ഥം കൽപ്പിക്കുന്നുള്ളൂ. വായു, ജലം, ആഹാരം എന്നിവ പ്രാണന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്, ഒഴിച്ചുകൂടാനാകാത്തവയാണ്. എന്നാൽ പെൻഷൻ കുടിശ്ശിക തീർത്തു കിട്ടേണ്ടത് ആവശ്യമാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയം അല്ലെങ്കിൽ മാറ്റും അതുകൾ ഈ നിങ്ങളെ താൻ എന്ന് കുമാരനാശാൻ ദുരവസ്ഥയിൽ പാടിയിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ എന്ന് എഴുതുന്നവരും പറയുന്നവരുമുണ്ട്. അല്ലെങ്കിൽ എന്നാണ് ശരിയായ രൂപം. അല്ലയുടെ അന്ത്യത്തിലുള്ള സ്വരം സദൃശ്യം പോലെ ലോപിക്കും. സദാകാലം എന്ന് പറയുന്നതിനേക്കാൾ സദാ എന്നോ എക്കാലമെന്നോ പറയുന്നതാണ് നല്ലത്. ജപ്പാനിലെ ദമ്പതിമാരിൽ ഭൂരിഭാഗവും കൃത്രിമ ഗർഭധാരണം സ്വീകരിക്കുന്നു. വന്ധ്യത്വമാണ് കാരണമെന്ന് എഴുതിക്കണ്ടു. വന്ധ്യത്വമല്ല, വന്ധ്യതാത്വമാണ് ശരിയായ രൂപം. വന്ധ്യ ആണ് മലടി, വന്ധ്യയല്ല.
0: നല്ല മലയാളം അവതരിപ്പിച്ചത് കെ ജി രാധാകൃഷ്ണപിള്ള.

പുലർവട്ടത്തിൽ ഇനിയൊരു ചലച്ചിത്രഗാനം. ഗോൾഡ് എന്ന ചിത്രത്തിനു വേണ്ടി സുജാത മോഹൻ പാടിയത്. ഗാനരചന ശബരീഷ് വർമ്മ, സംഗീതം രാജേഷ് മുരുകേശൻ.

0: സമയം 7 മണി കഴിഞ്ഞ 54 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്നും തുടരും. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ധനകാര്യം എന്നീ വകുപ്പുകളിലെ മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും വെനിസ്വേല പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. സന്ദർശനത്തിനിടെ ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാരം, നിക്ഷേപം, ഊർജം, ആരോഗ്യം, ഔഷധ നിർമ്മാണം എന്നീ മേഖലകളിലെ സഹകരണം ഇരുവരും ചർച്ച ചെയ്യും. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുമാനത്തെ സ്വാഗതം ചെയ്ത വിദേശകാര്യ മന്ത്രാലയം പുതിയ ക്രമീകരണം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്നും അറിയിച്ചു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കുടുംബത്തിന്റെ നിർവചനത്തിൽ നിന്ന് വിവാഹിതരായ മക്കളെ ഒഴിവാക്കുന്നത് തികച്ചും ഏകപക്ഷീയവും നീതിരഹിതവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് കോടതി നിരീക്ഷിച്ചു. അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഈ സുപ്രധാന വിധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി ഒരുക്കുന്ന പ്രത്യേക പരിപാടിയിൽ ഇന്ന് രാജ്യത്തെ മധ്യവർഗ ജനവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് അറിയാം. നികുതി ലഘൂകരണം, ശക്തമായ ബാങ്കിംഗ്, പെൻഷൻ സംവിധാനങ്ങൾ എന്നിവ വഴി മധ്യവർഗത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിച്ചതുൾപ്പെടെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ സർക്കാർ നടപ്പിലാക്കിയത്. ഒരു റിപ്പോർട്ട്.
2: പുതിയ നികുതി ഘടന പ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. GST നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ വഴി അനുവദിച്ച 1.25 കോടി വീടുകളിൽ 98 ലക്ഷത്തിലധികം വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ഇതുവരെ 43.52 കോടി ആരോഗ്യ കാർഡുകൾ വിതരണം ചെയ്തു. ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി ഗുണനിലവാരമുള്ള മരുന്നുകൾ 50 മുതൽ 80% വരെ വിലക്കുറവിൽ ലഭ്യമാക്കുന്നുണ്ട്. ഇതിനു പുറമെ മുദ്രയോജനയ്ക്ക് കീഴിൽ ഇതുവരെ 40 ലക്ഷം കോടി രൂപയുടെ

0: വായ്പകളും കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ കോൺക്ലേവ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ജനജാതീയ ഗരിമ ഉത്സവ് 2026 ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്യും. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെന്റർ ഫോർ നാനോ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ സ്ഥാപിച്ച ട്രെയിനിംഗ് ഫാബ് രാഷ്ട്രപതി ചടങ്ങിൽ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. CBSEയുടെ പുതിയ ചെയർപേഴ്സണായി ലോഖണ്ഡേ പ്രശാന്ത് സീതാറാമിനെ നിയമിച്ചു. നിലവിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഡയറക്ടറായി പ്രവർത്തിക്കുകയായിരുന്ന വരുൺ ഭരദ്വാജിനെ CBSE സെക്രട്ടറിയായും കേന്ദ്ര സർക്കാർ നിയമിച്ചു. പ്രസാർഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ വേവ്സ് OTT 1 കോടിയിലധികം ഉപയോക്താക്കൾ എന്ന നേട്ടം കൈവരിച്ചു. 2024 നവംബറിലാണ് ഈ സംവിധാനം ആരംഭിച്ചത്. രാജ്യത്തെ പൊതു ഡിജിറ്റൽ മീഡിയ സംവിധാനത്തിന്റെ വളർച്ചയിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ നേട്ടമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ വിശ്വാസ്യത വർദ്ധിക്കുന്നതിന്റെ തെളിവാണിതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരുവിലെ ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന DK ശിവകുമാർ ഈ പദവിയിലേക്ക് എത്തുന്നത്. അതേസമയം സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ നിയമിച്ചു. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. കോവിഡ് മഹാമാരിക്ക് ശേഷം യുവജനങ്ങൾക്കിടയിൽ പക്ഷാഘാതം വർദ്ധിച്ചുവരുന്ന സാഹചര്യം, CBSE പരീക്ഷാ മൂല്യനിർണയത്തിലെ പിഴവുകൾ തുടങ്ങിയവയാണ് പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ ശ്രദ്ധ ക്ഷണിക്കൽ വിഷയങ്ങൾ. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19 അവതരിപ്പിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുണ്ട്. സംസ്ഥാനത്ത് നാളെ മഴ കൂടുതൽ ശക്തമാകും എന്നാണ് പ്രവചനം. വ്യാഴാഴ്ച 8 ജില്ലകൾ ഓറഞ്ച് ജാഗ്രതയ്ക്ക് കീഴിലായിരിക്കും. ബേക്കൽ, കണ്ണൂർ, തൃശൂർ തുടങ്ങി പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെയുള്ള മഴ ലഭിച്ചു വരുന്നുണ്ട്.
1: അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവീസ് നിർത്തിവെക്കണമെന്ന് കേരള മാരിടൈം ബോർഡ്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലിന്റെ ഭാഗമാണിത്. കാലാവസ്ഥ അപകടകരമാകുന്ന ദിവസങ്ങളിലും പുഴയിൽ ശക്തമായ ഒഴുക്കുള്ള ദിവസങ്ങളിലും സർവീസ് നിർത്തിവെക്കണം. നിർദ്ദേശം ലംഘിച്ച് സർവീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുകയും ജീവനക്കാർക്കും ഉടമകൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് 3-ാം മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് 6 വിക്കറ്റ് ജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇംഗ്ലണ്ട് 2-1 സ്വന്തമാക്കി. ഇന്ത്യ ഉയർത്തിയ 181 റൺസ് വിജയലക്ഷ്യം 18.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് മറികടന്നു. ഇംഗ്ലണ്ടിന്റെ അലിസ് ക്യാപ്സിയാണ് പ്ലെയർ ഓഫ് ദി മാച്ചും പ്ലെയർ ഓഫ് ദി സീരീസും. ഈ വർഷത്തെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരത്തിനുള്ള അപേക്ഷ ക്ഷണിച്ച് കേന്ദ്ര സർക്കാർ. awards.gov.in എന്ന പോർട്ടൽ വഴി ജൂലൈ 31 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സാംസ്കാരികം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണമായ സംഭാവനകൾ നൽകിയ കുട്ടികൾക്കാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. DRDOയും വ്യോമസേനയും ചേർന്ന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത RUDRAM-2 മിസൈലിന്റെ പരീക്ഷണം വിജയകരം. അതീവ സങ്കീർണമായ സാഹചര്യങ്ങളിൽ യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിച്ചായിരുന്നു മിസൈലിന്റെ ശേഷി പരിശോധിച്ചത്. ഈ ചരിത്ര നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിന്റെ പ്രസിഡന്റായി ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പൊതുസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ സൈപ്രസിന്റെ പ്രത്യേക പ്രതിനിധി

0: ദി ആൻഡ്രിയാസ് കകൗറിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഖലീലുർ റഹ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ ആൻഡ്രിയാസിന് 91 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന പൊതുസഭയുടെ പുതിയ സമ്മേളനം മുതൽ ഒരു വർഷത്തേക്കായിരിക്കും ഖലീലുർ റഹ്മാന്റെ കാലാവധി. പശ്ചിമബംഗാൾ സർക്കാരിന്റെ പുതിയ സാമൂഹിക ക്ഷേമ പദ്ധതിയായ അന്നപൂർണ യോജനയ്ക്ക് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്കുള്ള അനുമതി പത്രം ചടങ്ങിൽ വിതരണം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്നൊഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്നും തുടരും. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി. പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
2: പ്രയാർ ഗോപാലകൃഷ്ണൻ ക്ഷീരകർഷക പ്രസ്ഥാനമായ മിൽമയുടെ ആദ്യ ചെയർമാനും മുൻ നിയമസഭാ സാമാജികനുമായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ 1949 സെപ്റ്റംബർ 20 കൊല്ലം കരുനാഗപ്പള്ളിയിൽ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കൊല്ലം എസ് എൻ കോളേജിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം കോളേജ് യൂണിയൻ ചെയർമാനായാണ് പൊതുരംഗത്തേക്ക് പ്രവേശിച്ചത്. പിന്നീട് കോൺഗ്രസ് പാർട്ടിയിൽ സംഘടനാപരമായ നിരവധി ചുമതലകളിൽ പ്രവർത്തിച്ചു. കൊല്ലം ജില്ലാ മിൽക്ക് സപ്ലയേഴ്സ് യൂണിയൻ പ്രസിഡന്റായിരിക്കെ ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യനെ കാണാനിടയായതാണ് കേരളത്തിൽ മിൽമയുടെ പിറവിയിലേക്ക് നയിച്ചത്. മിൽമയുടെ ആദ്യ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 5 തവണയായി 17 വർഷത്തോളം ഈ പദവിയിൽ തുടർന്നു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചടയമംഗലത്ത് നിന്ന് നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാന മുന്നാക്കക്ഷേമ കോർപ്പറേഷന്റെ ചെയർമാനായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. ഇന്ത്യൻ ഡയറി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ്, നാഷണൽ ഡയറി ബോർഡ് മെമ്പർ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. തന്റെ കർമ്മമേഖലയിലെ മികവിന് നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു. മിൽമ എന്ന പ്രസ്ഥാനത്തെ വളർച്ചയിലേക്ക് നയിച്ച സാരഥിയായ പ്രയാർ ഗോപാലകൃഷ്ണൻ 2022 ജൂൺ 4 ഈ ലോകത്തോട് വിട പറഞ്ഞു.
3: കാലം സാക്ഷി.
2: കാലം സാക്ഷിയിൽ ഇന്ന് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ശബ്ദം.
4: എന്റെ വ്യക്തിജീവിതത്തെ വിലയിരുത്തുമ്പോൾ, അല്ലെങ്കിൽ ഗതകാല സ്മരണകൾ അയവിറക്കുമ്പോൾ, പ്രയാർ എന്ന നാട് നൽകിയ അനുകൂലമായ ഘടകങ്ങൾ വ്യക്തിജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് കൂടുതൽ ധന്യത പകർന്നിട്ടുണ്ട്. അന്ന് പകർന്നു കിട്ടിയ ധന്യതയുടെ പ്രേരണയാണ് ഇന്നും ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ നയിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ പ്രധാനമായ സ്ഥാപനം പ്രയാർ ഹൈസ്കൂളാണ്. ആ ഹൈസ്കൂളിന് സമീപമാണ് രാജരാജവർമ്മ ഗ്രന്ഥശാല. ഈ സ്കൂൾ പോലെ തന്നെ എൻ്റെ വ്യക്തിജീവിതത്തിൽ ഒരുപാട് സംഭാവന ചെയ്തത് ഈ ഗ്രന്ഥശാലയാണ്. ഈ വായനശാല എന്നെ എത്രയേറെ സ്വാധീനിച്ചു എന്നുള്ളതിനെപ്പറ്റി ഇന്നും എനിക്ക് നിശ്ചയമില്ല. ഞാൻ പുസ്തകം വാങ്ങാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ LT കായം വരുന്ന തുണിസഞ്ചിയുണ്ട്. ആ തുണിസഞ്ചിക്കകത്ത് ഒരാൾ വന്ന് ഒരു 8-10 പുസ്തകം അതിനകത്താക്കി പോകും. അപ്പോൾ ഞാൻ അവിടെ വന്നുകൊണ്ട് സാഹൂതം ചിന്തിക്കും, ഇത്രയും വായിക്കണമെങ്കിൽ എത്ര ദിവസം വേണം. അദ്ദേഹം ആഴ്ചയിലൊരിക്കൽ മുടങ്ങാതെ വരും, മുടങ്ങാതെ ഈ പുസ്തകം വാങ്ങും, കൊണ്ടുപോകും, അടുത്ത ആഴ്ചയും വരും. അപ്പോൾ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത്രയും വായിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു, അദ്ദേഹം ആരാണ് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അതാണ് പുതുപ്പള്ളി രാഘവൻ. പിന്നെ ആ വായനശാല വളരെ പ്രശസ്തമായ ആദ്യ വായനശാലയായതിനാൽ അവിടെ പുസ്തകമെടുക്കുന്നതിന് വേണ്ടി ശ്രീ തോപ്പിൽ ഫാസി വരുമ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. പുതുശ്ശേരി രാമേന്ദ്രൻ സാറിനെ ഞാൻ കാണുന്നത് അവിടെ വച്ചാണ്. S. ഗുപ്തൻ നായർ സാറിനെ കാണുന്നത് അവിടെ വച്ചാണ്. എന്തിനേറെ പറയുന്നു, പി എൻ പണിക്കർ സാറിനെ പരിചയപ്പെടുന്നത് അവിടെ വെച്ചാണ്.

0: ഞാൻ മിൽമയുടെ ചെയർമാനായി കഴിഞ്ഞപ്പോൾ പണിക്കർ സാറുമായിട്ടുള്ള ബന്ധം എനിക്ക് വളരെ സുദൃഢമായി. അങ്ങനെ അദ്ദേഹവുമായി സംസാരിച്ച അവസരത്തിൽ മിൽമയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ലക്ഷ്യം, അതിന് കിട്ടിയ സാമൂഹ്യ അംഗീകാരം, അതിനുള്ള പ്രചരണം ഒക്കെയായി സാറുമായി സംസാരിച്ചപ്പോൾ സാർ എനിക്കൊരു രണ്ട് വരി എഴുതി തന്നു. അക്ഷരം പഠിച്ച് അറിവ് നേടുക, പാൽ കുടിച്ച് കരുത്തു നേടുക. മിൽമ, മിൽമയുടെ ആദ്യത്തെ പരസ്യം അതാണ്. അന്ന് 500 അല്ലെങ്കിൽ 1000 എന്നൊക്കെ പറയുന്നതൊരു വലിയ സംഖ്യയാണ്. അന്ന് 500 ഓ 1000 ഓ വാൾ പോസ്റ്റ് അടിച്ച് ഈ പണിക്കർ സാറിനെ അങ്ങ് ഏൽപ്പിച്ചു. പണിക്കർ സാറിൻ്റെ ഈ ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ നെറ്റ്വർക്കിലൂടെ കേരളം മുഴുവനും വായനശാലകളുടെ ഭിത്തിയിൽ ഇത് പതിച്ചു. എൻ്റെ മിൽമ അനുഭവങ്ങളിൽ, മിൽമ നേട്ടങ്ങളിൽ, ആ നേട്ടങ്ങളുടെ പട്ടികയിലെ ആദ്യത്തെ പടിയതായി ഞാൻ വിശ്വസിക്കുന്നു.
1: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ശബ്ദം.
2: മനോയാനം.
3: ഒരാളുടെ വികാരങ്ങളും പെരുമാറ്റങ്ങളും മനോഭാവങ്ങളും ഒരു സംഘത്തിലെ മറ്റുള്ളവരിലേക്ക് അബോധപൂർവമായി പടരുന്ന പ്രക്രിയയാണ് സോഷ്യൽ കണ്ടേജൻ എന്ന് വിളിക്കുന്നത്. ചിരി, കോട്ടുവായ് തുടങ്ങിയ ലളിതമായ ശാരീരിക പ്രതികരണങ്ങൾ മുതൽ ഭയം, ഉത്കണ്ഠ, ആവേശം തുടങ്ങിയ സങ്കീർണമായ വികാരങ്ങൾ വരെ ഇത്തരത്തിലൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അതിവേഗം വ്യാപിക്കാം. അങ്ങനെയാണെങ്കിൽ നല്ല സാമൂഹികമായ ഇടപെടലുകൾ നമ്മുടെ നാഡീവ്യൂഹത്തെയും മാനസികാരോഗ്യത്തെയും വളരെ പോസിറ്റീവായി സ്വാധീനിക്കും. നമ്മുടെ ജീവിതം നാം വസിക്കുന്ന വീടോ നാം ചെയ്യുന്ന ജോലിയോ മാത്രമല്ല, മറിച്ച് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ കൂടിയാണ്. പോസിറ്റീവ് ചിന്താഗതിയുള്ളവരും കരുണയുള്ളവരും വൈകാരികമായി സ്ഥിരതയുള്ളവരുമായ വ്യക്തികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രതിരോധ കവചമാണെന്ന് ആധുനിക മനഃശാസ്ത്രം സാക്ഷ്യപ്പെടുത്തുന്നു. നാം നിരന്തരം ഇടപഴകുന്ന വ്യക്തികൾ നമ്മുടെ ചിന്തകളെയും പെരുമാറ്റത്തെയും മാത്രമല്ല നമ്മുടെ നാഡീവ്യൂഹത്തെപ്പോലും നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. നല്ലൊരു സുഹൃത് വലയം എന്നത് സമ്മർദ്ദങ്ങൾക്കെതിരെയുള്ള ഒരു സ്വാഭാവിക ഔഷധമാണ്. അത് ഉത്കണ്ഠയെയും വിഷാദത്തെയും പടിക്കു പുറത്തു നിർത്താൻ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ തലച്ചോറിലെ മിറർ ന്യൂറോണുകൾ എന്ന അത്ഭുത കോശങ്ങളാണ് ഇതിനു പിന്നിലെ പ്രധാന കാരണം. മറ്റൊരാളുടെ വികാരങ്ങളെയും ചലനങ്ങളെയും പ്രതിഫലിപ്പിക്കാൻ ഇവ നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ടുതന്നെ എപ്പോഴും പരാതി പറയുന്നവരുടെയും നിഷേധാത്മകമായി ചിന്തിക്കുന്നവരുടെയും ഇടയിലായിരിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് ആ ഭാരത്തിലേക്ക് വഴുതി വീഴുന്നു. നേരെ മറിച്ച് സന്തോഷവും ആത്മവിശ്വാസവും പങ്കുവയ്ക്കുന്നവർക്കൊപ്പം ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ആ ഊർജം നിറയുന്നു. വൈകാരികമായ ഈ പകർന്നുപിടിക്കൽ നാം തിരിച്ചറിയുന്നതിലും വേഗത്തിലാണ് നടക്കുന്നത്. സന്തോഷമുള്ള മനുഷ്യർക്കിടയിൽ വസിക്കുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ ഉയർന്ന ജീവിത തൃപ്തി ലഭിക്കുന്നുണ്ടെന്ന് ലോക സന്തോഷ സൂചികയിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു. സുരക്ഷിതവും സ്നേഹനിർഭരവുമായ ബന്ധങ്ങൾ നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാൻ നമ്മെ സഹായിക്കുന്നു. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്രവിക്കപ്പെടുന്ന ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ സമാധാനത്തിന്റെ രാസ സന്ദേശങ്ങൾ ശരീരമാകെ പടർത്തുന്നു. ഒരു നല്ല സുഹൃത് വലയം എന്നത് പ്രതിസന്ധികളിൽ വീണുപോകാതെ നമ്മെ താങ്ങി നിർത്തുന്ന ഒരു സുരക്ഷാ വലയമാണ്. എന്നാൽ വിഷലിപ്തമായ സാഹചര്യങ്ങൾ നമ്മുടെ ആത്മവിശ്വാസത്തെയും മാനസിക കരുത്തിനെയും സാവധാനം ചോർത്തിക്കളയുന്നു. അതുകൊണ്ടുതന്നെ നാം ആർക്കൊപ്പം സമയം ചെലവഴിക്കുന്നു എന്നത് നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടിയുള്ള ഒരു പ്രധാന തീരുമാനമാണ്. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. നാം ഒറ്റയ്ക്കല്ല വളരുന്നത്, മറിച്ച് നമ്മുടെ ചുറ്റുമുള്ളവരുടെ തണലിലാണ്. കഠിനമായ ജീവിത സാഹചര്യങ്ങളെപ്പോലും പുഞ്ചിരിയോടെ നേരിടുന്ന സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. സ്നേഹവും അംഗീകാരവും ലഭിക്കുന്ന ഇടങ്ങളിൽ തലച്ചോർ കൂടുതൽ സർഗാത്മകമായി പ്രവർത്തിക്കുന്നു. ഇത്തരം പോസിറ്റീവായ ചുറ്റുപാടുകൾ നമ്മുടെ ഉറക്കത്തെ മെച്ചപ്പെടുത്തുകയും ഹൃദയാരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു. വിവേകപൂർണമായ സൗഹൃദങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ഒരു ലളിതമായ കാര്യമല്ല, അത് നമ്മുടെ ജീവിതത്തോടുള്ള ഉത്തരവാദിത്തമാണ്. സൗഹൃദങ്ങളിൽ നാം തേടേണ്ടത് ആർഭാടങ്ങളല്ല, മറിച്ച് വൈകാരികമായ സുരക്ഷിതത്വമാണ്. നമ്മെ കേൾക്കാൻ തയ്യാറുള്ളവർ, നമ്മുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നവർ, പ്രതിസന്ധികളിൽ തളരാതെ കൂടെ നിൽക്കുന്നവർ, ഇത്തരം മനുഷ്യരാണ് നമ്മുടെ യഥാർത്ഥ സമ്പാദ്യം. നിഷേധാത്മകതയുടെ കരിനിഴലിൽ നിന്ന് മാറി പ്രകാശമുള്ള മനുഷ്യരുടെ ഇടത്തിലേക്ക് നടക്കാൻ നാം ബോധപൂർവം ശ്രമിക്കണം. ഇത്

0: നമ്മുടെ സ്വാർത്ഥതയല്ല, മറിച്ച് നമ്മുടെ നാഡീവ്യൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒന്നാണ്. നേരിട്ടുള്ള സംഭാഷണങ്ങളും ഹൃദയം തുറന്നുള്ള ചിരികളും നമ്മുടെ തലച്ചോറിന് നൽകുന്ന ഉന്മേഷം വിസ്മയകരമാണ്. നമ്മെ സ്നേഹിക്കുന്നവർക്കായി സമയം കണ്ടെത്തുന്നത് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കും. ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. സമാധാനം എന്നത് നാം നേടിയെടുക്കേണ്ട ഒരു ലക്ഷ്യമല്ല, മറിച്ച് നാം വസിക്കുന്ന ചുറ്റുപാടുകളുടെ പ്രതിഫലനം കൂടിയാണ് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് എല്ലാർ മധുജൻ. പുലർവട്ടത്തിൽ ഇനി കേൾക്കാം.
2: ഗ്രാമകേരളം.
3: പള്ളിക്കൂടങ്ങൾ തുറക്കുമ്പോൾ
2: മണിയടിച്ചു. കുട്ടികളെല്ലാം ക്ലാസ്സിൽ കയറി. അധ്യാപകൻ ഹാജർ വിളിച്ചു. അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും, അത് കുടിക്കാഞ്ഞാൽ അമ്മ കരയും. മുറ്റത്ത് ഞാനൊരു മുല്ല നട്ടു, മുല്ലയ്ക്ക് ഞാനൊരു പന്തലിട്ടു, മുല്ലച്ചെടിക്കു വളങ്ങൾ വെച്ചു, വെള്ളമൊരുകുടം ഞാനൊഴിച്ചു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇതൊക്കെ കേട്ടത്. 50, 60 വീടിനടുത്തുള്ള പള്ളിക്കൂടത്തിലാണ് ആദ്യ പഠനം. ആശാൻ പള്ളിക്കൂടത്തിൽ നിന്നുള്ള സ്ഥാനക്കയറ്റം. ആദ്യ ദിവസങ്ങളിൽ മടിയാണ്, അകമ്പടിക്ക് കരച്ചിൽ, പിന്നെ അമ്മ എടുക്കണം, നിർബന്ധമാണ്. ആദ്യത്തെ വിദ്യാലയം ആശാൻ പള്ളി തന്നെ. തെങ്ങിൻ്റെ ചുവട്ടിലും മറ്റു വൃക്ഷങ്ങളുടെ തണലിലുമിരുന്ന് നിലത്തെഴുത്ത് പഠിച്ചു. നിലത്തെഴുത്ത് ഉറച്ചാൽ ഓലയിലേക്ക് സ്ഥാനക്കയറ്റം. ഷെഡുകളെ ഓർമ്മിപ്പിക്കുന്ന ഓലമേഞ്ഞ ആശാൻ പള്ളികൾ. പനയോലയിൽ എഴുത്താണി കൊണ്ട് എഴുതിയിരുന്നു. വെള്ളത്തിലിട്ട് സംസ്കരിച്ചെടുത്താണ് എഴുതാൻ ഉപയോഗിക്കുന്നത്. ഓലകളെല്ലാം നീളത്തിലും വീതിയിലും കൃത്യമായി മുറിച്ചെടുക്കുന്നു. ചരടുകൾ കോർക്കാൻ ഒരേ സ്ഥാനത്ത് തുളകളിടുന്നു. എഴുത്താണി അഥവാ നാരായം ഉപയോഗിച്ചാണ് ഓലയിൽ അക്ഷരങ്ങൾ എഴുതുന്നത്. അറ്റം കൂർപ്പിച്ച ഇരുമ്പ് കൊണ്ടുള്ള ആയുധമാണ് നാരായം. ആദ്യം അക്ഷരം എഴുതിക്കും, പിന്നെ കണക്കും, പിന്നീടാണ് വ്യാകരണം തുടങ്ങിയ വിഷയങ്ങൾ. പ്രൈമറി പള്ളിക്കൂടങ്ങൾ രാജഭരണകാലത്ത് നിലവിൽ വന്നു. ക്രിസ്തുവർഷം 1865 റാണി ഗൗരി പാർവതിബായിയുടെ കാലത്ത് മലയാളം പഠിക്കുവാൻ വിദ്യാലയങ്ങൾ ആരംഭിച്ചു. കണക്കും ജ്യോതിഷവുമായിരുന്നു പ്രധാനപ്പെട്ട മറ്റ് വിഷയങ്ങൾ. സ്വാതന്ത്ര്യാനന്തര കാലത്താണ് വിദ്യാഭ്യാസ രംഗത്ത് പല പരിവർത്തനങ്ങളും ഉണ്ടാകുന്നത്. 1951 തിരുക്കൊച്ചി സർക്കാർ 7ാം ക്ലാസ് വരെയുള്ള ഫീസ് ഒഴിവാക്കി. പിന്നീട് 10ാം ക്ലാസ് വരെയുള്ളവർ കൊടുക്കേണ്ട എന്നായി. സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും നിരവധി സ്കൂളുകളും കോളേജുകളും 1960-70 കാലഘട്ടത്തിലുണ്ടായി. ഗ്രാമ മലയോര മേഖലകളിലെല്ലാം കോളേജുകൾ ആരംഭിക്കാൻ ഇക്കാലത്ത് കഴിഞ്ഞു. ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ വ്യാപനം സാമൂഹിക വ്യവസ്ഥിതിയാകെ മാറ്റിമറിച്ചു. ചെറിയ ക്ലാസുകളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് കുറഞ്ഞു. കൂടുതൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ അവസരം ലഭിച്ചു. പള്ളിക്കൂടങ്ങളെപ്പോലെ തന്നെ വായനശാലകളും ഗ്രാമ നഗര ഭേദമന്യെ ആരംഭിച്ചു. നമ്മുടെ കാലത്തെ നാട്ടുമ്പുറങ്ങളിലുള്ള പള്ളിക്കൂടങ്ങളെക്കുറിച്ച് പറയാം. പള്ളിക്കൂടം തുറക്കുന്ന ദിവസം കരയുന്നവരുണ്ട്. ചിലർ വിങ്ങിപ്പൊട്ടിയിരിക്കും. പുത്തൻ ഉടുപ്പുമിട്ട് അമ്മമാർക്കൊപ്പം 1ാം ക്ലാസ്സിലെ പുതിയ ലോകത്തേക്ക്. അധ്യാപികമാർക്കാണ് പിന്നീടുള്ള ഉത്തരവാദിത്തം. ചിലരെ മടിയിലിരുത്തി ആശ്വസിപ്പിക്കുമ്പോൾ മറ്റു ചിലരെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. ഏതാണ്ട് ഒരാഴ്ചയെടുക്കും കുഞ്ഞുങ്ങളെല്ലാം പരുവപ്പെടുവാൻ. പിന്നീട് നമ്മുടെ വിദ്യാലയങ്ങളിൽ യൂണിഫോമും പാഠപുസ്തകവും സൗജന്യമായി കൊടുക്കുന്ന പരിഷ്കാരം വന്നു. ഉച്ചക്കഞ്ഞിയും പയറുകൂട്ടാനും കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന സമ്പ്രദായമെത്തി. ആഴ്ചയിൽ 2 ദിവസം മുട്ടയും പാലും ഇതോടൊപ്പമുണ്ട്. മറ്റൊരു പ്രധാന സവിശേഷത പ്രവേശന ഉത്സവമാണ്. 1ാം ക്ലാസ്സിലെത്തുന്ന കുരുന്നുകളെയും അവരുടെ മാതാപിതാക്കളെയും സ്വീകരിക്കുന്ന ചടങ്ങ്. പള്ളിക്കൂടങ്ങളിൽ അതൊരു ഉത്സവമായിട്ടാണ് നടത്തുന്നത്.

ആകർഷകമായ വേഷമണിഞ്ഞ് പള്ളിക്കൂടവും മറ്റും വൃത്തിയായി അലങ്കരിച്ച് പാട്ടുകൾ പാടി ഒന്നാം ക്ലാസ്സിലെത്തുന്നവരെ പള്ളിക്കൂടം വീട് പോലെ മനോഹരമാണെന്ന് തോന്നിപ്പിക്കും. എന്നാലും ചെറിയ ചെറിയ കരച്ചിലുകളൊക്കെ ഉണ്ടാകും. ഭൂരിഭാഗം കുട്ടികളും അങ്കണവാടിയിൽ പോയവരായതിനാൽ അവരെയൊക്കെ സ്വന്തമാക്കിയെടുക്കാൻ അധ്യാപികമാർക്ക് എളുപ്പത്തിൽ കഴിഞ്ഞിരുന്നു. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെ ഒരു കവിതാഭാഗം കൂടി ഇവിടെ ചേർക്കുന്നു.

പള്ളിക്കൂടങ്ങൾ തുറക്കുമ്പോൾ രചന പത്തിയൂർ ശ്രീകുമാർ, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.

ശുചിത്വം. കേരള സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഈ മാസം ആരംഭിക്കുന്ന കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിക്കുന്നു. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക് ആൻഡ് സെക്യൂരിറ്റി, ഡിപ്ലോമ ഇൻ ഡേറ്റ എൻട്രി ടെക്നിക് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളിലേക്ക് IHRD വെബ്സൈറ്റായ IHRD admissions.org വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8547005000 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. കോൾ സെന്റർ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8547005000. കേരള സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ 14 ജില്ലകളിലുമായി 16 IHRD കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ജെറിയാട്രിക് കെയർ കോഴ്സിന് അപേക്ഷിക്കുവാനുള്ള തീയതി ഈ മാസം 15 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8547005000 എന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്.

നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് കീഴിൽ നടത്തുന്ന സൌജന്യ തൊഴിൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC പ്ലസ് ടു. കൂടുതൽ വിവരങ്ങൾക്ക് 7559071380 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 7559071380. നെയ്യാറ്റിൻകര പുതിച്ചൽ ഗവൺമെന്റ് UP സ്കൂൾ LSPA UPSA സംസ്കൃതം അറബിക് ജൂനിയർ അധ്യാപക ഒഴിവുകളുണ്ട്. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക്.

ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655631, 9496596321. ഓർക്കുക,

കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. പുലർവട്ടത്തിൽ ഇനി ജി ശങ്കരക്കുറുപ്പിന്റെ വരികൾ കേൾക്കാം. അഭയം എന്ന ചിത്രത്തിനുവേണ്ടി വി ദക്ഷിണാമൂർത്തി ഈണം നൽകി എസ് ജാനകി പാടിയതാണ്.

കർണിക എന്ന ചിത്രത്തിനു വേണ്ടി അരുൺ വെൺപാലയും സഞ്ജയ് സതീഷും പാടിയ ഗാനം കേൾക്കാം. ഗാനരചനയും സംഗീതവും അരുൺ വെൺപാല.

0: Venezuela's acting President Delcy Rodriguez to be on a five-day visit to India beginning today. Senior Congress leader D.K. Shivkumar to be sworn in as Chief Minister of Karnataka this afternoon. West Bengal Chief Minister Suvendu Adhikari to launch Annapurna Yojana to provide 3,000 rupees every month to eligible women in the state today. Bangladesh Foreign Minister Khalilur Rahman elected President of 81st Session of UN General Assembly. External Affairs Minister Dr. S. Jaishankar congratulates him. And in women's cricket, hosts England beat India by 6 wickets in third and final T20 International to seal 3-match series 2-1. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി നോവൽ സഞ്ചാരം.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
3: ലക്ഷ്മിക്കുട്ടിയുടെ ശ്വശുരന്റെ ഭൃത്യനായി 7 കൊല്ലം കുഞ്ഞൻ നായർ ജോലി നോക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കുഞ്ഞൻ നായരെന്നു വെച്ചാൽ ജീവനായിരുന്നു. അവരുടെ ഭർത്താവിനെ അയാൾ എടുത്തു നടന്നിട്ടുണ്ട്. അങ്ങനെ തനിക്ക് ചില അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ടെന്ന് വരുത്തിവെച്ചിട്ട് അയാൾ തൻ്റെ കഥയിലേക്ക് പ്രവേശിച്ചു. 3 കുട്ടികളെയും തന്ന് അവളും പോയി. ഭാര്യ മരിച്ചോ? ശങ്കുവാണ് ആ ചോദ്യം ഉന്നയിച്ചത്. മരിച്ചാൽ ഖേദമില്ലല്ലോ, ഈശ്വരൻ വിളിക്കുകയല്ലേ. അവളും കുപ്പായമിട്ടു. എന്നുവെച്ചാൽ? ലക്ഷ്മിക്കുട്ടി ഇടയിൽ കടന്നു ചോദിച്ചു. മാപ്പിളക്കൂട്ടത്തിൽ കൂടി ലഹളയിൽ പറ്റിയതാ. ഇപ്പോ തിരൂരങ്ങാടിയിലോ മറ്റോ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഒരു മാപ്പിളയും കെട്ടി കുട്ടി രണ്ടായി ഇത്രേ, ചത്തതിനു സമം. പിന്നെ കുഞ്ഞൻ നായർക്ക് പറയാനുള്ളത് തൻ്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റിയാണ്. തള്ളയില്ലാത്ത 3 മക്കളെ പുലർത്തേണ്ട അയാൾക്ക് പറയാനുള്ളത് പ്രാരബ്ധങ്ങളുടെ കഥയാണ്. ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് അത് അസഹ്യമായി തോന്നി. ചോർച്ചയുള്ള പുരയിൽ കിടന്ന് കഴിച്ചു കൂട്ടേണ്ടി വരുന്ന ഒരു നിലയാണ്, ബോറ്. അവർ വിചാരിച്ചു, ഇയാളുടെ തറവാട്ട് വിശേഷങ്ങളൊക്കെ ഇപ്പോഴാരേ ചോദിച്ചത്? പക്ഷേ ഉൾനാട്ടുകാരൻ്റെ ശുദ്ധഗതിയോടെ കുഞ്ഞൻ നായർ കഥ തുടരുകയും ചെയ്തു. ലക്ഷ്മിക്കുട്ടിയമ്മയുടെ മനസ്സിലൂടെ വേറെ ഓരോ രംഗങ്ങളാണ് കടന്നുപോകുന്നത്. 7 കൊല്ലം മുമ്പ് ഒരു നവവധുവായിട്ടാണ് അവർ ആ പ്രദേശത്ത് വന്നത്. അന്ന് ആഹ്ലാദം കൊണ്ട് തൻ്റെ ഹൃദയം തുടിച്ചിരുന്നുവോ? ഉത്കണ്ഠാകുലമായ ഒരു നിഷേധമായിരുന്നില്ലേ ഹൃദയത്തിൽ? ആ കാര്യങ്ങൾ വീണ്ടും ആലോചിക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും ആലോചിച്ചു പോകുന്നു. എത്ര പെട്ടെന്നാണ് അതൊക്കെ സംഭവിച്ചത്! മിസ്റ്റർ പണിക്കർ സിംഗപ്പൂരിൽ നിന്ന് കടന്നുവരലും തന്നോട് കല്യാണം ആവശ്യപ്പെടലുമൊക്കെ എത്ര അപ്രതീക്ഷിതമായിട്ടാണ് ഉണ്ടായത്! ചെറുപ്പത്തിൽ അവൾ പണിക്കരെ കണ്ടിട്ടുണ്ട്. ഒരു ബന്ധുഗ്രഹത്തിലെ സദ്യയിൽ വെച്ചാണത്. അന്ന് അയാളൊരു 22-കാരനാണ്. അവൾക്കാകട്ടെ താരുണ്യം കൂമ്പി വരുന്നേയുള്ളൂ. അന്നു തന്നെ പെൺകുട്ടികളൊന്നും അയാളോട് അടുത്തു പെരുമാറിയിരുന്നില്ല. അരപ്പോക്കിരിയാണെന്ന പേര് അയാൾ നേടിയിരുന്നു. പ്രായമായ സ്ത്രീകൾ പണിക്കരുടെ അമ്മ കേൾക്കാതെ പരസ്പരം കുശുകുശുത്തു. തെമ്മാടി ചെക്കൻ, തറവാട്ടിൻ്റെ പേര് കത്തിക്കാൻ തീർന്നതാണ്, മക്കളെ വളർത്തുന്നതിൻ്റെ ദോഷം. തുടർന്ന് അയാളുടെ ചില വിക്രമങ്ങൾ വിവരിക്കപ്പെടുകയും ചെയ്തു. 2 തവണ അടികലശൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 തവണ ബലം പ്രയോഗിച്ച് അനുരാഗ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ കഥകൾ കാരണം തറവാട്ടുകാരി പെൺകിടാങ്ങളെല്ലാം അയാളിൽ നിന്ന് അകന്ന് പെരുമാറിയിരുന്നു. എങ്കിലും ദൃഢസുഭഗമായ ആ ശരീരത്തെ അവർ ഒളിഞ്ഞു നോക്കാതെയും ഇരുന്നില്ല. അന്നത്തെ മുന്തിയ സുന്ദരിയും ക്ഷേത്രം കാര്യസ്ഥൻ്റെ മകളുമായ കല്യാണിക്കുട്ടി പോലും പറയുകയുണ്ടായി, കഷ്ടം, സ്വഭാവം അസാരം നന്നായിരുന്നെങ്കിൽ. എങ്കിലും പണിക്കർ നന്നായില്ല. ദരിദ്രമാണ് അയാളുടെ കുടുംബം. അച്ഛനാണ് വല്ലതും കൊടുത്തിരുന്നത്, പഠിപ്പിച്ചതും അദ്ദേഹമാണ്. അച്ഛൻ മരിച്ചതോടെ ആ കുടുംബത്തിൻ്റെ ഇര മുട്ടി. ഒരു ജ്യേഷ്ഠനും ഒരു പെങ്ങളുമേയുള്ളൂ. അമ്മ നേരത്തെ മരിച്ചു പോയിരുന്നു. ജ്യേഷ്ഠൻ കൊളമ്പിലേക്ക് പോയി, പിന്നെ വന്നില്ല. അവിടെ ഒരു തമിഴത്തിയെ കെട്ടി കൂടി. സഹോദരിയാകട്ടെ പട്ടിണിയും പാടുമായി കുടുംബത്തിൽ തന്നെ കിടന്നു പുറത്തു. പണിക്കർ പറമ്പിലെ വൃക്ഷങ്ങൾ ഒന്നൊന്നായി മുറിച്ചു വിറ്റു. ഒടുവിൽ പറമ്പും വിറ്റു.

0: ആ പണവും കൊണ്ട് അയാൾ ചാടിപ്പോയി. പെങ്ങൾ ഒരു ബീറ്റ് പോലീസുകാരൻ്റെ കൂടെ തമിഴ്നാട്ടിലേക്കും പോയി.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി സ്മൃതി മധുരം. ജൂൺ മാസത്തിലെ ആദ്യവാരം. അക്ഷരമുറ്റത്തേക്ക് ചുവടുവെക്കുന്ന കുരുന്നുകളുടെ ലോകം. സ്കൂൾ അസംബ്ലി ആശയമാക്കി ചിത്രീകരിച്ച ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി മധുരത്തിൽ. ആദ്യ ഗാനം പി സുശീലയും സംഘവും പാടിയത്, ചിത്രം അനുബന്ധം. ഗാനരചന പന്തളം KP, സംഗീതം ശ്യാം.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: പി സുശീലയും സംഘവും പാടിയ മറ്റൊരു ഗാനം, വയലാറിന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം നൽകിയത്, ചിത്രം കുറ്റവാളി.

0: ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 9621 9495 6321 9495 6321. ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ ഉറക്കമില്ലായ്മയ്ക്ക് യോഗ നിദ്ര, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
3: ഉറക്കം മനുഷ്യജീവിതത്തിന് പുത്തൻ ഉണർവ് നൽകുന്നു. ആരോഗ്യമുള്ള ഒരു വ്യക്തി കുറഞ്ഞത് 7 മുതൽ 9 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്ന് അമേരിക്കൻ അക്കാഡമി ഓഫ് സ്ലീപ്പ് മെഡിസിൻ ശുപാർശ ചെയ്യുന്നു. ശരീരത്തിന് ആകെ ലഭിക്കുന്ന സമഗ്രമായ ആരോഗ്യ പരിരക്ഷയാണ് ഉറക്കത്തിലൂടെ ലഭിക്കുന്നത്. പല സാഹചര്യങ്ങൾ കൊണ്ടോ ജീവിതശൈലി വ്യതിയാനങ്ങൾ കൊണ്ടോ ഉറക്കമില്ലായ്മ പലർക്കും ഉണ്ടാകുന്നു. അതിനായി യോഗയുടെ ഭാഗമായ യോഗ നിദ്ര നമുക്കൊന്ന് പരിചയപ്പെടാം. മാനസിക സംഘർഷത്തിൽ നിന്നുകൂടി മോചനം നേടാൻ സഹായിക്കുന്ന ബോധപൂർവമായ ഉറക്കമാണ് യോഗ നിദ്ര എന്ന് പറയാം. ഇത് ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ഒരു അവസ്ഥയാണ്. ഇതിനെ അഷ്ടാംഗ യോഗയിലെ പ്രത്യാഹാരത്തിനോട് ഉപമിക്കാം. ഇത് ഒരേ സമയം കേൾക്കലും അനുഭവപ്പെടലുമാണ്. യോഗ നിദ്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സ്വസ്ഥവും ശാന്തവുമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. യോഗ നിദ്ര ചെയ്യുമ്പോൾ ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചില ലളിതമായ വ്യായാമങ്ങളോ ആസനങ്ങളോ സൂര്യ നമസ്കാരമോ ചെയ്തതിനു ശേഷം യോഗ നിദ്ര പരിശീലിച്ചാൽ നന്ന്. എന്താണ് അവയുടെ ഗുണങ്ങൾ? ബോധതലത്തിൽ നിന്ന് ഉപബോധതലത്തിലേക്ക് നമ്മെ നയിക്കുന്നു. അതായത് ബീറ്റ ലെവലിൽ നിന്നും ആൽഫ ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. ആത്മബോധം ഉണരുന്നു. ഓർമ്മശക്തി, ഏകാഗ്രത, അവയർനെസ് എന്നിവ വർദ്ധിക്കുന്നു. മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രണ വിധേയമാകുന്നു. തലച്ചോറിലെ 2 അർദ്ധഗോളങ്ങളെ ബന്ധിപ്പിക്കുന്ന കോർപ്പസ് കൊളോസം കൂടുതൽ പ്രവർത്തന സജ്ജമാകുന്നു. ഇനി നമുക്ക് ചെയ്യുന്ന വിധം പരിശോധിക്കാം. മലർന്നു കിടക്കുക, ശരീരം അയച്ചിടുക, വിശ്രമിക്കുക. പരിപൂർണമായും ശരീരവും മനസ്സും വിശ്രമിക്കുന്നതായി സങ്കല്പിക്കുക. നമ്മുടെ ആവശ്യം ഉറക്കമില്ലായ്മയോ ആത്മസംഘർഷമോ എന്തുമാവട്ടെ, ഏറ്റവും ലളിതമായ വാക്കിൽ ആ വിഷയം ചിന്തിക്കുക. അത് നടന്നു കഴിഞ്ഞതായി ഭാവിച്ചുകൊണ്ട് 5 മുതൽ 8 തവണ വരെ മനസ്സിൽ അത് ആവർത്തിക്കുക. ഇനി മനസ്സ് കാൽ വിരലിലേക്ക് കൊണ്ടുപോകാം. ഓരോ ഭാഗങ്ങളും പരിപൂർണമായും വിശ്രമിക്കുന്നതായി ഭാവിച്ചുകൊണ്ട് റിലാക്സ് ചെയ്യുക. സാവധാനം കാൽ വിരൽ തൊട്ട് മുകളിലേക്ക് കണങ്കാലുകൾ, കാൽമുട്ട്, തുട, ഇടുപ്പ് എന്നിങ്ങനെ ഓരോ ഭാഗങ്ങളും പരിപൂർണമായും റിലാക്സ് ചെയ്യുന്നതായി സങ്കല്പിക്കുക. ഉപബോധ മനസ്സിലേക്ക് നിർദ്ദേശം കൊടുക്കണം. ഇടുപ്പിന് മുകൾ വശത്തിലേക്ക് വയർ, ആമാശയം, വൻകുടൽ, ചെറുകുടൽ, ഹൃദയം, പാൻക്രിയാസ്, വൃക്ക തുടങ്ങിയ എല്ലാ ആന്തരിക അവയവങ്ങളും വിശ്രമിക്കുന്നതായി സങ്കല്പിക്കുക. സാവധാനം മുതുക്, നട്ടലിലെ ഓരോ കശേരുക്കൾ, കൈവിരലുകൾ, കൈപ്പത്തി, കൈമുട്ട്, തോൾ എന്നിവ പരിപൂർണമായും റിലാക്സ് ചെയ്യുക. അത് വിശ്രമം നമ്മൾ ആസ്വദിക്കുകയും കൂടി വേണം. കഴുത്തിൻ്റെ ഭാഗം, മുഖത്തിലെ പേശികൾ, കണ്ണ്, ചെവി തുടങ്ങി തലയുടെ ആന്തരിക അവയവങ്ങളും റിലാക്സ് ചെയ്യുന്നതായി സങ്കല്പിക്കുക. ശരീരം പരിപൂർണ വിശ്രമത്തിലാകുന്നു. ശ്വാസം ശ്രദ്ധിക്കുക. ഓരോ ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും ഡീപ്പ് ആൻഡ് ഡീപ്പ് റിലാക്സേഷൻ കിട്ടുന്നതായി ഭാവിക്കുക. പതുക്കെ 10, 9, 8, 7 എന്നിങ്ങനെ സാവധാനം 0 വരെ എണ്ണുക. റിവേഴ്സ് കൗണ്ട് ചെയ്യുമ്പോൾ ഓരോ ശ്വാസവും എടുക്കുമ്പോഴും ഡീപ്പ് ആൻഡ് ഡീപ്പ് റിലാക്സേഷനിലേക്ക് പോകുക. സാവധാനം ദീർഘമായി ശ്വസിച്ചുകൊണ്ട് കൈകാലുകൾ നന്നായി സ്ട്രെച്ച് ചെയ്യുക. വലതുവശം ചരിഞ്ഞ് കിടക്കുക. പതുക്കെ കൈകുത്തി എണീക്കുക. സാവധാനം ശ്വാസമെടുത്ത് കൈകൾ കൂട്ടിയുരസി ചൂടാക്കി കണ്ണിൽ വെച്ച് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി നന്ദിയോടെ കണ്ണ് തുറക്കുക.
2: ഉറക്കമില്ലായ്മയ്ക്ക് യോഗ നിദ്ര, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.

0: നാളെ ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
1: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവവൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ആകാശവാണി. അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
3: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
2: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
3: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
2: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
3: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
2: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
3: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: അക്ഷരിച്ചപ്പോ ആരംഭിച്ചാലോ?
1: ആരംഭിക്കാം. ആദ്യത്തെ വാക്ക് ഇടത്തു നിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 7, 8, 9, 10 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
0: ഇടത്തു നിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് ആദ്യത്തേത്. ഇടത്തു നിന്നും വലത്തോട്ട് 7, 8, 9, 10 എന്നീ 4 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: സൂചനകൾ പറയാം. വഴിയുടെ അല്ലെങ്കിൽ പാതയുടെ മുക്ക്, മൂല, അറ്റം എന്നൊക്കെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പൊതുവെ രണ്ടു വഴികൾ കൂടിച്ചേരുന്ന തെരുവുകളെ അല്ലെങ്കിൽ വഴിയോരത്തെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
0: അക്ഷരച്ചപ്പ് പൂരിപ്പിച്ചില്ലെങ്കിൽ നമ്മളൊരു വഴിയാകുമോ? അങ്ങനെ ഒരു വഴിയാകാതെ നമ്മൾ ഇരുവഴികൾ ഒരുമിച്ച് ചേരുന്ന ഒരു പാതയിലേക്ക് ഇറങ്ങുകയാണ്. വഴിയുടെ അല്ലെങ്കിൽ പാതയുടെ മുക്ക്, മൂല, അറ്റം എന്നൊക്കെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പൊതുവെ രണ്ടു വഴികൾ കൂടിച്ചേരുന്ന തെരുവുകളെ അല്ലെങ്കിൽ വഴിയോരത്തെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ശ്രോതാക്കൾക്ക് വഴി മനസ്സിലായി കാണും അല്ലേ?
1: അടുത്തത് പാട്ടാണെന്ന്.
0: അതെ, ഏത് വഴിയെ പോയാൽ എവിടെ എത്തുമെന്നുള്ളതും മനസ്സിലായി.

0: ചിത്രത്തിലെ അടുത്ത വാക്ക് പറഞ്ഞാലോ? ഇടത്തു നിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 16, 17, 18 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: ഇടത്തു നിന്നും വലത്തോട്ട് 16, 17, 18 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: വഴി കണ്ടുപിടിക്കാൻ പ്രധാനമായി എന്ത് വേണം? വെളിച്ചം വേണം അല്ലെ?
1: അതെ.
0: ഇരുട്ടത്താണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെയുള്ളൊരു വാക്കാണ് കേട്ടോ അടുത്തത്. ഈ വാക്കിന് പ്രധാനമായും ദീപസ്തംഭം അല്ലെങ്കിൽ വിളക്ക്, ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ള ചെറിയ ഗോപുരം എന്നൊക്കെയാണ് അർത്ഥം. ഇതൊരു അറബി വാക്കിൽ നിന്നും രൂപം കൊണ്ടതാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിനെ പ്രധാനമായും ദീപസ്തംഭം അല്ലെങ്കിൽ വിളക്ക്, ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ള ചെറിയ ഗോപുരം എന്നൊക്കെയാണ് അർത്ഥം. ഇത് ഒരു അറബി വാക്കിൽ നിന്നും രൂപം കൊണ്ടതാണ്.
0: പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായും ആ വെളിച്ചത്തിലൂടെ ശ്രോതാക്കൾക്ക് ആ വാക്കിലേക്ക് പോകാൻ സാധിക്കും അല്ലേ?
1: അതെ.
0: വഴി കണ്ടുപിടിച്ചുകൊള്ളൂ, വെളിച്ചം ഇതാ തയ്യാറാണ്.

0: അടുത്ത വാക്കും ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 21, 22, 23 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
1: ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് അടുത്തത്. ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
0: സൂചനകൾ കൂടി പറയാം. നടക്കുമ്പോൾ പാദങ്ങൾ നിലത്തു പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം എന്നാണ്. ഇതിനെ കാൽപെരുമാറ്റം എന്നും പറയാറുണ്ട്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം നടക്കുമ്പോൾ പാദങ്ങൾ നിലത്തു പതിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം എന്നാണ്. ഇതിനെ കാൽപെരുമാറ്റം എന്നും പറയാറുണ്ട്. അപ്പോൾ വിജയത്തിന്റെ കാൽപെരുമാറ്റം ഈ വാക്കിലൂടെ ഉണ്ടാകും അല്ലേ?
0: അതെ. ഈ പാട്ട് കേൾക്കുമ്പോൾ

0: അങ്ങനെ ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള മൂന്ന് വാക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് വലത്തുനിന്നും ഇടത്തോട്ട്. 5, 4, 3, 2 എന്നീ നാല് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: വലത്തുനിന്നും ഇടത്തോട്ട് 5, 4, 3, 2 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ ശ്രദ്ധിച്ചുകൊള്ളൂ. തീവ്രമായ ഗന്ധം, രൂക്ഷഗന്ധം, മനം മയക്കുന്ന ഗന്ധം, ലഹരി ഉളവാക്കുന്ന ഗന്ധം തുടങ്ങിയ അർത്ഥങ്ങളുണ്ട്. ഏഴിലം പാല പോലെ രാത്രിയിൽ പൂക്കുന്ന ചിലതരം പൂക്കൾക്ക് വളരെ തീവ്രമായ ഗന്ധമുണ്ട്. അതിനെയും ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നു. സുഗന്ധദ്രവ്യത്തിന്റെ രൂക്ഷമായ ഗന്ധത്തെയും ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നു.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് തീവ്രമായ ഗന്ധം, രൂക്ഷഗന്ധം, മനം മയക്കുന്ന ഗന്ധം, ലഹരി ഉളവാക്കുന്ന ഗന്ധം തുടങ്ങിയ അർത്ഥങ്ങളുണ്ട്. ഏഴിലം പാല പോലെ രാത്രിയിൽ പൂക്കുന്ന ചിലതരം പൂക്കൾക്ക് വളരെ തീവ്രമായ ഗന്ധമുണ്ട്. അതിനെയും ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. സുഗന്ധദ്രവ്യങ്ങളുടെ രൂക്ഷമായ ഗന്ധത്തെയും ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നു.
0: സാധാരണ ഏഴിലം പാല പൂക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വിശ്വാസമുണ്ട്.
1: അതെന്താണ്?
0: ഈ പൂക്കളുടെ മനം മയക്കുന്ന ഗന്ധത്തിനൊപ്പം യക്ഷിയും ഗന്ധർവന്മാരുമെല്ലാം രാത്രിയിൽ വിരുന്നെത്തും അത്രേ.
1: ആണോ?
0: നമ്മളെ മനം മയക്കി അവർ ക്ഷണിച്ചുകൊണ്ട് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പാട്ടും ശ്രോതാക്കളെ മനം മയക്കി കൊണ്ടുപോകുമായിരിക്കും അല്ലേ?
1: അതെ.
0: വാക്ക് കണ്ടുപിടിച്ചോളൂ കളങ്ങളിൽ.

0: വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ളതാണ് അടുത്ത വാക്ക്. വലത്തുനിന്നും ഇടത്തോട്ട് 15, 14, 13, 12 എന്നീ കളങ്ങളിൽ എഴുതാനുള്ള 4 അക്ഷരമുള്ള വാക്ക്.
1: വലത്തുനിന്നും ഇടത്തോട്ട് 15, 14, 13, 12 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഈ വാക്കിന് പ്രധാനമായും കൊഴിയുക, പൊഴിയുക, ചിതറുക, ചൊരിയുക എന്നൊക്കെയാണ് അർത്ഥം. ഇലകൾ, പൂക്കൾ, ധാന്യങ്ങൾ എന്നിവ അടർന്നു വീഴുന്നതിനെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് പ്രധാനമായും കൊഴിയുക, പൊഴിയുക, ചിതറുക, ചൊരിയുക എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. ഇലകൾ, പൂക്കൾ, ധാന്യങ്ങൾ എന്നിവ അടർന്നു വീഴുന്നതിനെയും ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.
0: ഈ പാട്ടിലും ആ വാക്കുണ്ട്, അടർന്നു വീഴാതെ കിടക്കുന്ന ആ വാക്ക്. കണ്ടുപിടിച്ച് കളങ്ങളിൽ എഴുതാൻ മറക്കില്ലല്ലോ.

0: മൂന്നക്ഷരങ്ങളുണ്ട്.
1: മുകളിൽ നിന്നും താഴോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് 1, 6, 11 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഭൂമി, മേദ എന്നൊക്കെയാണ്. ലോകം, ഭൂലോകം എന്നൊക്കെ സൂചിപ്പിക്കുമ്പോൾ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഇത് സംസ്കൃതത്തിൽ നിന്നും ഉടലെടുത്ത ഒരു വാക്കാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചുകൊള്ളൂ. ഈ വാക്കിന്റെ അർത്ഥം ഭൂമി, മേദ എന്നാണ്. ലോകം, ഭൂലോകം എന്നൊക്കെ സൂചിപ്പിക്കുമ്പോൾ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഇത് സംസ്കൃതത്തിൽ നിന്നും ഉടലെടുത്ത ഒരു വാക്കാണ്.
0: ഒട്ടും സമയം കളയേണ്ട, ഈ പാട്ടിൽ ആ വാക്കുണ്ട്, കണ്ടുപിടിച്ചോളൂ.

0: മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ളതാണ് അടുത്ത വാക്ക്. മുകളിൽ നിന്നും താഴേക്ക് 15, 20, 25 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ് മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 15, 20, 25 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. അല്പം ലഹരി പിടിക്കുന്ന ഒരു വാക്കാണ് കേട്ടോ.

0: ഇത് നേരത്തെ നമ്മൾ പാലപ്പൂവിന്റെ കഥയൊക്കെ പറഞ്ഞില്ലേ, അതുപോലുള്ളൊരു വാക്ക്. ഈ വാക്കിന് സന്ദർഭമനുസരിച്ച് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. അതായത് മാനസിക നില തെറ്റുകയോ സുബോധം നഷ്ടപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയെ സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിയായ സന്തോഷം, ആവേശം, ലഹരി പിടിച്ച് മതിമറക്കുന്ന അവസ്ഥ, ഇതിനെയൊക്കെ സൂചിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. അതായത് മാനസിക നില തെറ്റുകയോ സുബോധം നഷ്ടപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയെ സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിയായ സന്തോഷം, ആവേശം, ലഹരി പിടിച്ച് മതിമറക്കുന്ന അവസ്ഥ, ഇതിനെയൊക്കെ സൂചിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിക്കുന്നു.
0: അതിയായ സന്തോഷം നൽകുന്ന വാക്ക് കണ്ടുപിടിച്ച് എഴുതുകയല്ലേ, സമയങ്ങളേണ്ട, പാട്ട് കേട്ട് എഴുതിക്കൊള്ളൂ.

0: മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള രണ്ട് വാക്കുകൾ കഴിഞ്ഞു.
1: അടുത്തത് താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്.
0: താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ് താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. കളങ്ങൾ 21, 16, 11.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. പ്രണയിനി അല്ലെങ്കിൽ കാമുകി, കാമിക്കുന്നവൾ എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പ്രണയിനി അല്ലെങ്കിൽ കാമുകി, കാമിക്കുന്നവൾ എന്നൊക്കെയാണ്.

0: താഴെ നിന്നും മുകളിലേക്ക് എഴുതാനുള്ള അടുത്ത വാക്ക് പറയാം. താഴെ നിന്നും മുകളിലേക്ക് 24, 19, 14 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: താഴെ നിന്നും മുകളിലേക്ക് 24, 19, 14 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ് 3 അക്ഷരങ്ങളുണ്ട്.
0: ഏറെ കുറുമ്പ് പിടിച്ചൊരു വാക്കാണ് കേട്ടോ ഇത്.
1: ആണോ?
0: അതെ, ഈ വാക്കിന് പ്രധാനമായും കുസൃതി, കുറുമ്പ് എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. പ്രധാനമായും കുട്ടികളുടെ നിഷ്കളങ്കമായ കുസൃതികളെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്.
1: വാക്കവർക്ക് കിട്ടിയിട്ടുണ്ട്
0: തീർച്ചയായും.
1: എങ്കിലും ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് പ്രധാനമായും കുസൃതി, കുറുമ്പ് എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. കുട്ടികളുടെ നിഷ്കളങ്കമായ കുസൃതികളെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്?
1: പാട്ട് കേൾക്കണം.
0: അതെ, പാട്ട് കേട്ടിട്ട് വാക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം?
1: നമ്മൾ പറഞ്ഞ കളങ്ങളിൽ അവർ പൂരിപ്പിക്കണം.
0: അതെ, എഴുതിക്കൊള്ളൂ.

0: അങ്ങനെ അക്ഷരചെപ്പിലെ അവസാനത്തെ വാക്കിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. താഴെ നിന്ന് മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. താഴെ നിന്ന് മുകളിലേക്ക് 15, 10, 5 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ് പൂരിപ്പിക്കേണ്ട കളങ്ങൾ. 15, 10, 5 പൂരിപ്പിക്കേണ്ടത് താഴെ നിന്നും മുകളിലേക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. നമ്മൾ വഴിയിൽ തുടങ്ങി വെളിച്ചത്തിലേക്കിറങ്ങി വീണ്ടും വെളിച്ചത്തിൽ തന്നെ ഈ ഇന്നത്തെ അക്ഷരച്ചെപ്പ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം സത്യം, യാഥാർത്ഥ്യം, സത്ത, വാസ്തവം, സ്നേഹം, ദൃഢവിശ്വാസം തുടങ്ങിയവയൊക്കെയാണ്. കൂടാതെ സംസ്കൃതത്തിൽ ഈ വാക്കിന് തെളിച്ചം അല്ലെങ്കിൽ തേജസ് എന്നിവയെ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നു.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം സത്യം, യാഥാർത്ഥ്യം, സത്ത, വാസ്തവം, സ്നേഹം, ദൃഢവിശ്വാസം തുടങ്ങിയവയൊക്കെയാണ്. കൂടാതെ സംസ്കൃതത്തിൽ ഈ വാക്കിന് തെളിച്ചം അല്ലെങ്കിൽ തേജസ് എന്നിവയെ സൂചിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
0: അപ്പോൾ അക്ഷരക്കളങ്ങളെല്ലാം പൂരിപ്പിച്ച് നല്ല തെളിച്ചത്തോടെ ശ്രോതാക്കൾ ഇരിക്കുകയാകും അല്ലേ?
1: അതെ.
0: അപ്പോൾ വിജയത്തിന്റെ തെളിച്ചം ഈ വാക്കിലുണ്ട്. ഈ വാക്ക് കണ്ടുപിടിക്കാൻ പാട്ട് കേട്ടുകൊള്ളൂ. പാട്ടിൽ ആ വാക്കുണ്ട്.

0: ಇದು.
1: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
2: അക്ഷരച്ചെപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
1: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
2: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? കഴിഞ്ഞ അക്ഷരജപ്പിലെ ശരി ഉത്തരങ്ങൾ പറയാം. ഇടത്തുനിന്നും വലത്തോട്ട് 1, 2, 3 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഭാവുകം.
3: ഇടത്തുനിന്നും വലത്തോട്ട് 11, 12, 13, 14 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ടിയിരുന്ന വാക്ക് മഞ്ചേരി.
2: ഇടത്തുനിന്നും വലത്തോട്ട് 16, 17, 18, 19 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സ്പർശം.
3: ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23, 24 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ടിയിരുന്ന വാക്ക് മായാജാലം.
2: വലത്തുനിന്നും ഇടത്തോട്ട് 5, 4, 3 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കഞ്ചുകം.
3: വലത്തുനിന്നും ഇടത്തോട്ട് എഴുതേണ്ടിയിരുന്ന അവസാനത്തെ വാക്ക് 10, 9, 8, 7 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അസുലഭം.
2: മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുകളിൽ നിന്നും താഴേക്ക് 10, 15, 20, 25 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അനുഭൂതി.
3: അവസാനത്തെ വാക്ക് താഴെ നിന്നും മുകളിലേക്കായിരുന്നു പൂരിപ്പിക്കേണ്ടിയിരുന്നത്. 21, 16, 11, 6 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മാസ്മരം. നമുക്കിവിടെ വാട്സപ്പ് മെസ്സേജ് ആയിട്ടും കത്തുകളായിട്ടും ഒത്തിരി ശരിയുത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ശരിയുത്തരങ്ങളിൽ നിന്നും ഒരു വിജയിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയി അശ്വതി SS, ആലപ്പുഴ കരീരക്കുളങ്ങരയുള്ള അശ്വതിയാണ് കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ വിജയി.
2: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ എല്ലാവിധ ആശംസകളും.
3: അശ്വതി, വിശേഷങ്ങൾ പറയുന്നത് കേൾക്കാം.
4: എന്റെ പേര് അശ്വതി, ഞാൻ ആലപ്പുഴ ജില്ലയിലെ കരീരക്കുളങ്ങരയിൽ താമസിക്കുന്നു. എന്റെ വീട്ടില് ഹസ്ബൻഡ്, പിന്നെ 2 മക്കളാണുള്ളത്. ഹസ്ബൻഡിന്റെ പേര് മനോജ് കുമാർ, മക്കൾ നിവേദിതയും നവനീതയും, രണ്ടുപേരും വിദ്യാർത്ഥികളാണ്. ഞാൻ തായംകുളം ടൗൺ ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപികയാണ്. കുട്ടിക്കാലം മുതൽ തന്നെ റേഡിയോ സ്ഥിരമായി കേൾക്കുന്ന ആളാണ് ഞാൻ. അന്ന് എന്റെ വീട്ടില് ഒരു ചെറിയ റേഡിയോ ആണ് ഉണ്ടായിരുന്നത്. തുടർനാടകങ്ങള്, പ്രത്യേകിച്ചും TP രാധാമണി ചേച്ചിയും സതീഷ് ചന്ദ്രൻ സാറും ഒക്കെ ശബ്ദം നൽകുന്ന നാടകങ്ങൾ സ്ഥിരമായി കേൾക്കുമായിരുന്നു. അന്ന് റേഡിയോയിലെ സിലോൺ റേഡിയോയിൽ നിന്നുള്ള ബഹുഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ ഉണ്ടായിരുന്നു. യുവവാണി സ്ഥിരമായി കേൾക്കുന്ന മറ്റൊരു പ്രോഗ്രാമായിരുന്നു. ശ്രീകണ്ഠൻ നായർ സാറിന്റെ ഒരു നിമിഷം പ്രോഗ്രാം യുവവാണിയിലൂടെയാണ് ആദ്യമായി കേൾക്കുന്നത്. പിന്നീട് ജസ്റ്റ് എ മൊമെന്റ് എന്ന് പറഞ്ഞിട്ട് അതേ പ്രോഗ്രാം തന്നെ നമ്മൾ വീണ്ടും കേട്ടിട്ടുണ്ട്. സ്കൂളില്ലാത്ത ദിവസങ്ങളിലെല്ലാം സ്ഥിരമായി റേഡിയോ രാവിലെ 6 മണിക്കുള്ള ഇംഗ്ലീഷ് ന്യൂസ് മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ പ്രോഗ്രാംസും കേൾക്കാറുണ്ട്. സ്കൂളുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മണി വരെയുള്ള പ്രോഗ്രാമാണ് കേൾക്കുക. റേഡിയോയിലെ എല്ലാ പ്രോഗ്രാംസും ഇഷ്ടമാണ്. പ്രഭാത ശൈലി, വാർത്തകള്, പുലർവട്ടം പ്രോഗ്രാം, അതുപോലെ സമകാലിക സംഭവങ്ങൾ സമഗ്രമായി അവലോകനം ചെയ്യുന്ന പ്രഭാത ഫേരിയും വാർത്താ തരങ്ങളിലും സ്ഥിരമായി കേൾക്കുന്ന പ്രോഗ്രാംസ് ആണ്. പുലർവട്ടം പരിപാടിയില് ഒരു അധ്യാപിക എന്ന നിലയിൽ ആ പരിപാടി എനിക്കേറെ പ്രയോജനപ്രദമായിട്ട് തോന്നാറുണ്ട്. കാരണം ഓരോ ദിവസത്തെയും പ്രാധാന്യം പറയുന്നത് അന്നൊന്നും തന്നെ അത് ക്ലാസ്സിലെ കുട്ടികളിൽ എത്തിക്കാനായിട്ട് കഴിയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അക്ഷരച്ചിപ്പ് പരിപാടി കുറെ നാളായിട്ട് ഞാൻ പങ്കെടുക്കാൻ ശ്രമിക്കുകയാണ്. പങ്കെടുക്കാനല്ല, അതിന് 25 കളങ്ങളും പൂർത്തിയാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇത്തവണ മാത്രമാണ് എനിക്കത് പൂർത്തിയാക്കാൻ സാധിച്ചത്. പലപ്പോഴും നമ്മുടെ ജോലിയുടെ ഇടയ്ക്ക് നമ്മളത് ശ്രദ്ധിക്കുമ്പോൾ കോൺസെൻട്രേഷൻ പല കാര്യങ്ങളിലേക്ക് പോകുന്നതായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് പലപ്പോഴും വാക്കുകൾ കിട്ടാറില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് 25 കളവും കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചത്. ആ ഒരു സന്തോഷം ഈ അവസരത്തിൽ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ആലിലെ മഞ്ചലിൽ നീയാടുമ്പോൾ എന്ന യേശുദാസ് സാറും ചേച്ചിയും വലിയ ഗാനം കേൾക്കുവാൻ കാത്തിരിക്കുന്നു.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം
0: എൻ ജെ ജോഷിലാൽ,
1: മിനി അജു,
0: എം ആർ രഞ്ജിനി,
2: ഹരിലക്ഷ്മി.
0: അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണിക്ക്.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495956321 9495956321 9495956321. ഓർക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: നാളെ ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
1: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവ വൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ദഹന പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ ബി വി ബിനയ സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കാലാവസ്ഥയിൽ ഇന്ന് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രമം തെറ്റിയ മഴയും കഠിനമായ ചൂടുമൊക്കെ നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ, പ്രത്യേകിച്ച് കുട്ടികളിൽ, വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. മൺസൂൺ മാസം പൊതുവെ രോഗാതുരതയുടെ ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ രക്ഷിതാക്കൾ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. കുട്ടികളിലെ പകർച്ചവ്യാധികളും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം.
2: റേഡിയോ ഹെൽത്തിലെ ശ്രോതാക്കൾക്ക് എന്റെ നമസ്കാരം. സുഹൃത്തുക്കളെ, മഴ വന്നും പോയും നിൽക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. നമ്മുടെ കുട്ടികൾക്ക് പലവിധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സന്ദർഭങ്ങളിൽ എല്ലാ വർഷവും പോലെ ഇക്കൊല്ലവും കണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ, പ്രധാനമായിട്ട് രണ്ട് അവയവ ഭാഗങ്ങളിലാണ് അസുഖം കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് ഉള്ള അവയവമാണ് ശ്വാസകോശവും ശ്വാസനാളവും. പറഞ്ഞു വരുന്നത്, സാധാരണ വരുന്ന ജലദോഷപ്പനി തുടങ്ങി ന്യൂമോണിയയിൽ അവസാനിക്കുന്ന കണ്ടീഷനാണ്. നാം എപ്പോഴും ഒരു കോമൺ കോൾഡ് അല്ലെങ്കിൽ ജലദോഷം വന്നാൽ വളരെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ശരിയാണ്, ഇത് പലപ്പോഴും നിസ്സാരമായിട്ട് തന്നെ മാറാറുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും അത് സീരിയസ് രോഗമായ എച്ച് ഇൻഫ്ലുവൻസ ആയിരിക്കാം, അല്ലെങ്കിൽ പന്നിപ്പനിയുടെ ലക്ഷണങ്ങളായിരിക്കാം, ചിലപ്പോൾ അത് ന്യൂമോണിയയിലോട്ടും കൊണ്ടുവിടാം. നാം എന്താണ് ചെയ്യേണ്ടത്? വളരെ ലളിതമായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. കുഞ്ഞിൻ്റെ ക്ഷീണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുക. പനി എന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യം അല്ല, പക്ഷേ പനിയെയാണ് പലരും വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ഒരു കുഞ്ഞിന് പനി വരുന്നു, മൂക്കൊലിപ്പ് വരുന്നു, ചെറിയ ചുമ വരുന്നു, ഇതൊക്കെ സാധാരണ കണ്ടുവരുന്ന കാര്യമാണ്. പക്ഷേ ഇങ്ങനെ കണ്ടുവരുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുക. തൊട്ടടുത്ത പ്രൈമറി ഹെൽത്ത് സെന്ററിലോ നമുക്ക് സൗകര്യപ്രദമായ ഏതൊരു ആശുപത്രിയിലോ പോയി കഴിഞ്ഞാൽ അതിനുവേണ്ട പ്രത്യേക ചികിത്സകൾ തന്നെ നമ്മുടെ കേരളത്തിൽ ഇന്ന് സജ്ജമാണ്. ഇങ്ങനെ ഉള്ള ട്രീറ്റ്മെൻ്റ് എടുത്താൽ വളരെ സീരിയസ് ആയ രോഗമായ ന്യൂമോണിയ വരാതെ നമുക്ക് നമ്മുടെ കുട്ടികളെ കാത്തുരക്ഷിക്കാൻ സാധിക്കും. അടുത്ത ഒരവയവമാണ് നമ്മുടെ ഗട്ട് എന്ന് പറയുന്നത്. അതായത് അന്നനാളവും ആമാശയവും വാ ഉൾപ്പെടെ അടങ്ങി അവയവ ഭാഗങ്ങളെയാണ് നമ്മൾ ഗട്ട് എന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വയറിളക്ക രോഗമാണ്. എന്താണ് ഇതിന് കാരണമെന്നല്ലേ, നമ്മൾ തന്നെയാണ് അതിൻ്റെ കാരണം. നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തും കിടന്ന് ഈച്ച വരികയും എലി വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇത്തരം ഈച്ചകൾ നമ്മുടെ തന്നെ ഭക്ഷണപദാർത്ഥങ്ങളിൽ വന്നിരിക്കുകയും അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ വ്യാപൃതമാകുകയോ അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന പാത്രത്തിൻ്റെ ഭാഗങ്ങളിൽ ഈച്ച വന്നിരിക്കുകയോ ചെയ്താൽ ഇത്തരം മലമൂത്ര വിസർജന സ്ഥലത്തുള്ള അണുക്കൾ നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്ന അവസ്ഥയിലോട്ട് പോകാം. ഇതിനോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുന്ന ലൂസ് മോഷൻ, അതായത് വയറിളക്കം. വയറിളക്കത്തിൽ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് എന്ന് പറയും. അതായത് ഒരു 7 ദിവസം നിലനിൽക്കുന്ന വയറിളക്കം. സാധാരണഗതിയിൽ അത് വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. എന്താണെന്നല്ലേ പ്രതിവിധി? നമ്മൾ വലിയ ചികിത്സകൾ ഒന്നുമേ ഇതിനാവശ്യമില്ല. ഉപ്പിട്ട കഞ്ഞിവെള്ളം കൊടുക്കുക, കരിക്കുവെള്ളം കൊടുക്കുക, മറ്റ് ഭക്ഷണങ്ങൾ മുടക്കം കൂടാതെ കൊടുക്കുക, കൂടാതെ ഹൈജീൻ നിലനിർത്തുക, അതായത് എല്ലാ ദിവസവും കുളിക്കുക. ചികിത്സയായിട്ട് പറഞ്ഞാൽ രണ്ട് പ്രധാന മരുന്നുകളാണ് നാം ഉപയോഗിക്കേണ്ടത്. ഒന്ന് ORS, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയും. എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ORSന്റെ പാക്കറ്റുകൾ അവൈലബിൾ ആണ്. അത് ഫ്രീ ആണ്, നമുക്ക് അവിടെ പോയി കളക്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. രണ്ടാമത്തെ മരുന്ന് എന്ന് പറയുന്നത് സിങ്ക് എന്നുള്ള മരുന്നാണ്. ഒരു കുഞ്ഞിന് വയറിളക്കം വന്നാൽ, പ്രത്യേകിച്ചും ആദ്യത്തെ 15 വയസ്സ് വരെ ഉള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇത് നൽകുന്നത്, 14 ദിവസം മുടങ്ങാതെ തന്നെ സിങ്കിന്റെ ടാബ്ലറ്റും ORS ആവശ്യത്തിനനുസരിച്ചും ഉപയോഗിക്കേണ്ടതാണ്. ഇനി 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് 10 mg ടാബ്ലറ്റാണ് തരുന്നത്. അതിനെ അത് അവൈലബിൾ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള തുള്ളിമരുന്നും മാർക്കറ്റിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. 6 മാസത്തിന് ശേഷം 20 mg ആണ് ഡെയിലി നമ്മൾ കഴിക്കേണ്ടത്. പക്ഷെ ഇതിനെല്ലാത്തിനും ഉപരി വരാതിരിക്കാനുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും പ്രധാനം ഹാൻഡ് ഹൈജീൻ ആണ്. അതായത് കൈ കഴുകിയിട്ട് മാത്രമേ ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മൾ കൈ തൊടാവൂ. നമ്മൾ പുറത്തുനിന്ന് വീട്ടിലോട്ട് അകത്ത് വരികയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴോ കൈയും മുഖവും വായും കഴുകിയിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത്തരം രോഗങ്ങൾ വരാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. നമ്മൾ ഭയപ്പെടേണ്ട ഒരു വയറിളക്കമുണ്ട്, കോളറയാണ്. കോളറ ഒരു പ്രത്യേക ഏരിയയിൽ ഒന്നിച്ചായിരിക്കും സംഭവിക്കുന്നത്, പക്ഷെ അത് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഒന്നിച്ച് ഒരു ഗ്രൂപ്പിൽ എവിടെയെങ്കിലും വയറിളക്കത്തിൻ്റെ രോഗം വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹെൽത്ത് സെക്ടറുമായിട്ട്, ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രതിവിധിയും കണ്ടെത്തേണ്ടതാണ്. ആരോഗ്യ പ്രവർത്തകർ പറയുന്ന മരുന്നുകളും ഉപയോഗിക്കേണ്ടതാണ്. കുട്ടികളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രധാന കാര്യങ്ങളാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് ചുമ, ജലദോഷം, കൂടെ ന്യൂമോണിയ. രണ്ട്, വയറിളക്ക രോഗം. ഇനി വയറിളക്ക രോഗം 6 അല്ലെങ്കിൽ 7 ദിവസം നിന്ന് കഴിഞ്ഞാൽ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയാമെങ്കിലും അതിന് മുകളിലോട്ട് പോകുമ്പോൾ ക്രോണിക് ഡയറിയൽ ഡിസീസസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏത് തന്നെ ആയിക്കോട്ടെ, ഈ വയറിളക്കത്തോടൊപ്പം മലത്തിൽ രക്തവും കാണുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. അവിടെ മാത്രമേ നമുക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അല്ലാതെ ഉള്ള വയറിളക്കത്തിന് നിർജ്ജലീകരണം തടയാനായിട്ട് ORSഉം നമ്മുടെ അന്നനാളത്തിലെയും ആമാശയത്തിലെയും എല്ലാം പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് സിങ്കിൻ്റെ മെഡിസിനും മാത്രം മതിയായിരിക്കും. ഇതൊക്കെ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ വളരെയധികം അവൈലബിൾ ആണ്. അതുകൊണ്ട് എല്ലാവരും ഈ സൗകര്യം ഉപയോഗിക്കണമെന്ന് നിങ്ങളോടെല്ലാം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മളുടെ കുട്ടികളുടെ ആരോഗ്യം നമ്മളെപ്പോഴും ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കേണ്ടതുമാണ്. ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നിരന്തരം കണ്ടുവരുന്ന ഒരു കാര്യമാണ് വൈറൽ പനി എന്നുള്ളത്. സാധാരണഗതിയിൽ വൈറൽ പനി ചികിത്സിച്ചാലും ഇല്ലെങ്കിലും ഒരാഴ്ച കൊണ്ട് മാറും. പക്ഷേ എല്ലാ പനിയും വൈറൽ പനിയാണോ? ഒരിക്കലും അല്ല. ചില പനിയെങ്കിലും സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഡെങ്കിപ്പനി പോലുള്ള അവസ്ഥകൾ, അത് വൈറൽ പനിയാണ്. ഡെങ്കിയിൽ തന്നെ പല സ്റ്റേജസ് ഉണ്ട്. പല രീതിയിൽ തന്നെ ഡെങ്കി നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഡെങ്കി ഫീവർ സാധാരണ വൈറൽ പനിയെ പോലെ തന്നെ മാറാറുമുണ്ട്. എന്നാൽ സീരിയസ് ആയിട്ടുള്ള ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്നുമാണ് പറയുന്നത്. മരണാവസ്ഥയിൽ വരെ എത്താം. ഒരു പനി വന്നാൽ ആദ്യത്തെ 3 ദിവസം നമ്മൾ സാധാരണ എല്ലാ ഡോക്ടേഴ്സും തരുന്നത് പാരസെറ്റമോൾ എന്നുള്ള മരുന്ന് മാത്രമാണ്. കാരണം അതാണ് പനിക്കുള്ള മരുന്ന്. പക്ഷേ അവിടെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ക്ഷീണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. പനിക്ക് ഓവർ പ്രാധാന്യത്തിന്റെ ആവശ്യമില്ല. എന്നാൽ 3-ാമത്തെ ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ ഡയറക്ടറുടെ തന്നെ റെക്കമെൻഡേഷൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തപരിശോധനയും മൂത്രപരിശോധനയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം സാധാരണ വൈറൽ പനിയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് കണ്ടുപിടിക്കാനാണ്. അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ ഡോക്ടറിന് സംശയമുണ്ടെങ്കിൽ ഡെങ്കിപ്പനിയുടെയോ എലിപ്പനിയുടെയോ ഒക്കെ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ഇനി 3 ദിവസം കഴിഞ്ഞിട്ടും വീണ്ടും പനിയല്ലേ ഉള്ളൂ, പാരസെറ്റമോൾ മാത്രം കൊടുത്തുകൊണ്ടിരിക്കാമെന്ന് നമ്മുടെ ഒരു പ്രവണത ഒരു കാരണവശാലും നല്ലതല്ല. കാരണം വേറെ പല പരിശോധനകളും ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. ഉദാഹരണം, ചിലപ്പോഴേ സെപ്റ്റിസീമിയ എന്നുള്ള ഒരു കണ്ടീഷനുണ്ട്. അതായത് രക്തത്തിൽ കൂടെ തന്നെ അണുക്കൾ കലരുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ രക്തം കൾച്ചർ ചെയ്യേണ്ടി വരും. ചില സമയങ്ങളിൽ യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ യൂറിൻ കൾച്ചർ ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള വിദഗ്ധ പരിശോധനകൾക്കും ചിലപ്പോൾ നമ്മൾ എത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് സ്വയം ചികിത്സ കഴിയുന്നതും നല്ലതല്ല. എപ്പോഴായാലും പനിക്ക് പാരസെറ്റമോൾ ആണെങ്കിലും പനിയുടെ കാരണം നമ്മൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം എങ്ങനെ കണ്ടെത്താമെന്നല്ലേ, തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്ത് സെന്ററിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഇതിൻ്റെ വിദഗ്ധ പരിശോധന നടത്തുകയും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും മരുന്ന് നൽകുകയും ചെയ്യും. അതുകൊണ്ട് ഒരു മടിയും കൂടാതെ തന്നെ നമ്മൾ ഇത്തരം സെന്റേഴ്സിൽ എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. വേറൊരു പ്രശ്നം ഞങ്ങൾ കാണുന്ന

0: കാര്യമെന്ന് പറയുന്നത് ചിലരെങ്കിലും ഒരു പ്രാവശ്യം പ്രിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ഡോക്ടറുടെ കുറിപ്പടി നമ്മുടെ കയ്യിലുണ്ട്, ഇതേ മരുന്നാണ് ഇതേ കണ്ടീഷനിൽ മുമ്പ് തന്നത്, അതുകൊണ്ട് ഇത് തന്നെ വാങ്ങിക്കൊടുത്താൽ പോരെ എന്ന് ചിന്തിച്ച് വീണ്ടും വീണ്ടും അതേ മരുന്ന് തന്നെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുന്നത് വഴി വളരെ സീരിയസ് രോഗമായ ന്യൂമോണിയ പോലുള്ള കണ്ടീഷനിലോട്ട് കുഞ്ഞെത്താറുണ്ട്. ഒരിക്കലും അത്തരം പ്രവണതകൾ നല്ലതല്ല. സാധാരണഗതിയിൽ ഒരു പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഏകദേശം ഒരു 3-4 ദിവസം മുതൽ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കും, അതാണ് വൈറൽ പനി. അതുപോലെ തന്നെ വേറെ ഏത് രോഗമായാലും പനി കൂടെ കൂടപ്പുറപ്പാണ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് മാറി ഒരു 48 മുതൽ 72 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു വീണ്ടും ഒരു പനി വരികയാണെങ്കിൽ, മനസ്സിലാക്കേണ്ടത് മുമ്പ് ഉണ്ടായ അസുഖവുമായിട്ട് ഈ പനിക്ക് ബന്ധം ഇല്ല എന്നാണ്. അതായത് രണ്ട് അസുഖമാണ്, ഒരേ അസുഖമല്ല. രണ്ട് അസുഖമാകുമ്പോൾ ഒരേ മരുന്ന് ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് അതായത് വീണ്ടും ഉണ്ടാകുന്ന രോഗം ആയാലും വീണ്ടും ഉണ്ടാകുന്ന പനിയായാലും ഡോക്ടർ കാണുകയും ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും അതിനനുസരിച്ച് മരുന്ന് കഴിക്കുകയുമാണ് ഉചിതമെന്ന് പറയുന്നത്. നമ്മുടെ പരിസരം ശുചിയാക്കുന്നതിൽ നമുക്ക് വളരെയധികം റോളുണ്ട്. എന്താണെന്നല്ലേ പറയേണ്ടത്? നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്, ചെറിയ പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, ഏകദേശം 2 മില്ലി ലിറ്റർ വെള്ളമുണ്ടായിരുന്നാൽ പോലും അതിൽ കൊതുകുകൾ തന്നെ വളരും. അപ്പോൾ കൊതുകിന്റെ ഉൽപ്പാദനം കൂട്ടാനായിട്ട് ഇത്തരം വെള്ളക്കെട്ടുകൾ വളരെയധികം ഉപകരിക്കുന്നതാണ്. കൊതുക് പരത്തുന്ന രോഗം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് അറിയാം. എന്നിരുന്നാലും മനസ്സിലാക്കുക, ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, മലേറിയ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതല്ലേ എന്നൊരു തോന്നൽ വരാം. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിലെ മൈഗ്രേറ്റഡ് പോപ്പുലേഷൻ ഉണ്ട്, മറ്റു സംസ്ഥാനത്തിൽ നിന്ന് വന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിന് പുറമേ മലേറിയ വളരെ കോമൺ ആണ്. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ആൾക്കാർ വഴിയും നമുക്ക് ഇത് പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ, കൊതുകിന്റെ ഉൽപ്പാദനം സംഭവിക്കുന്ന സ്ഥലങ്ങളെ വൃത്തിയായിട്ട് വെള്ളക്കെട്ടില്ലാതെയാക്കി മാറ്റുക. മഴക്കാലമായതുകൊണ്ട് വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ സീരിയസ് ആയ ഒരു രോഗത്തെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, എലിപ്പനി. വളരെ അധികം മരണകാരണമാകുന്ന ഒരു കണ്ടീഷനാണ് എലിപ്പനി. ആദ്യകാലങ്ങളിൽ നമ്മൾ അറിയാതെ പോകും, ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും മഞ്ഞപ്പിത്ത രൂപേണ ഈ അസുഖം കഠിനമാകുന്നത്. ഫലത്തിൽ നമ്മുടെ കരളിന്റെ ശക്തിയും അല്ലെങ്കിൽ കരളിന്റെ പ്രവർത്തനവും കിഡ്നിയുടെ പ്രവർത്തനവും നഷ്ടപ്പെടുകയും ആള് മരണത്തിലെത്തുകയും ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു രോഗമാണ് എലിപ്പനി. സുഹൃത്തുക്കളെ, മഴക്കാലമാണ്, നമ്മുടെ കുട്ടികൾ കളിച്ചുല്ലസിക്കേണ്ട സമയമാണ്, അതിനോടൊപ്പം പഠിത്തവും അത്യാവശ്യമാണ്. എന്നാൽ ഒരു കുഞ്ഞിന്റെ ഒരു രോഗം വന്നാൽ ഉടനെ തന്നെ നമ്മുടെ ശ്രദ്ധ അവർക്ക് അത്യാവശ്യമാണ്. കുട്ടികൾ അസുഖം പലപ്പോഴും മനസ്സിലാക്കാതെ കളിസ്ഥലങ്ങളിൽ വീണ്ടും വ്യാപൃതരാകുന്നതാണ് നാം കണ്ടുവരുന്നത്. അവർക്കുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടും നമ്മൾ ശ്രദ്ധയോടുകൂടി നോക്കുകയും അവരുടെ അറിവില്ലായ്മയെ നമ്മൾ മനസ്സിലാക്കുകയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ഒരു ഡോക്ടറെ കാണിച്ച് അവരുടെ നിർദ്ദേശം സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് പറയുന്നത്. കുഞ്ഞ് അസുഖം ഇല്ല എങ്കിൽ നല്ല രീതിയിൽ കളിക്കും, അസുഖമുണ്ടെങ്കിൽ കുഞ്ഞ് കിടക്കും. അത് മനസ്സിലാക്കി ക്ഷീണം കാണിക്കുന്ന ഓരോ കുഞ്ഞിനെയും എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോ ഡോക്ടറെയോ സമീപിച്ച് വിദഗ്ധ ചികിത്സ നേടേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും കടമയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: കുട്ടികളിലെ പകർച്ചവ്യാധിയും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ബെനറ്റ് സൈലം നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ഇന്നത്തെ രാഗാമൃതത്തിൽ
1: ലാൽഗുഡി ജി ജയരാമനും ലാൽഗുഡി
2: ശ്രീമതി
1: ബ്രഹ്മാനന്ദവും ചേർന്ന് അവതരിപ്പിച്ച വയലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം ഉമയാൾപുരം കെ ശിവരാമൻ, ഖടം ആലങ്ങുടി രാമചന്ദ്രൻ. ആദ്യമായി ത്യാഗരാജസ്വാമികൾ രചിച്ച ലളിതേ എന്ന കൃതി കേൾക്കാം. രാഗം ഭൈരവി, ആദിതാളം.

ഇതുവരെ കേട്ടത് ലാൽഗുഡി ജി ജയരാമനും ലാൽഗുഡി ശ്രീമതി ബ്രഹ്മാനന്ദവും ചേർന്ന് അവതരിപ്പിച്ച വയലിൻ കച്ചേരി. മൃദംഗം ഉമയാൾപുരം കെ ശിവരാമൻ. ഖടം ആലങ്ങുടി രാമചന്ദ്രൻ.

0: നാളെ ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
1: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവവൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ആകാശവാണി. ഡോക്ടറോട് ചോദിക്കാം, തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 12 മണിവരെ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 9495964321, 9495655631, 9495655631. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിക്കുന്നത് MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലമാണ്. സ്വാഗതം സർ.
2: അപ്പോൾ
1: കുട്ടികളുടെ സ്കൂള് തുറന്നിട്ടുണ്ട്, ഇപ്പോൾ കാലവർഷം എത്തി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ പൊതുവായ ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ ഇപ്പോൾ മാതാപിതാക്കളാണെങ്കിലും ടീച്ചേഴ്സാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
2: ശരിക്കും 2 മാസത്തെ ഒരു അവധിക്കാലം കഴിഞ്ഞ് ആർത്തുല്ലസിച്ചതിന് ശേഷം കുട്ടികൾ മഴക്കാലം തുടങ്ങുന്നതിനോടൊപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ അതിനോടൊപ്പം ചേർന്ന് തന്നെ സ്കൂളിലോട്ട് എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ് ഈ തുടക്കമെന്ന് പറയുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 2 മാസം ഏറ്റവും നല്ലൊരു എൻവയോൺമെൻറ്റിലാണ്, അതായത് നല്ലൊരു അന്തരീക്ഷ സാഹചര്യത്തിലാണ് കുട്ടികൾ ഇരുന്നത്. അതായത് സ്വന്തം വീട്, സ്വന്തം പാരൻസ്, സ്വന്തമായിട്ടുള്ള സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ആവശ്യത്തിന് എപ്പോഴാണോ വിശക്കുന്നത് ആ സമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ട്, എപ്പോഴാണോ അവർക്ക് കളിക്കാൻ പറ്റുന്നത് ആ സമയത്ത് കളിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റ്, ശരിക്കും ഒരു വളരെ സുരക്ഷിതമായ എൻവയോൺമെൻറ്റിൽ നിന്നിട്ട് പെട്ടെന്നാണ് കുട്ടികൾ നേരെ സ്കൂളിലോട്ട് പോകുന്നത്. വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ചെറിയ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ഏകദേശം ഒരു 40 കുട്ടികൾ ഒരു ക്ലാസ്സിൽ സാധാരണ കാണും. ഇപ്പം പല ചില സ്കൂളുകളിലൊക്കെ കുറവായിരിക്കും, ചില സ്കൂളിൽ ചിലപ്പം കൂടുതലായിരിക്കും. ആവറേജ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 30-40 ഇടയ്ക്കായിരിക്കും. നാം മനസ്സിലാക്കേണ്ടത് 30-40 അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ആ ഒരു ക്ലാസ്സിലെത്തുന്നത്. ഇപ്പോൾ സാഹചര്യം പല രീതിയിൽ വ്യത്യസ്തമാണ്, അവർ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം പല രീതിയിൽ വ്യത്യസ്തമാണ്, അവർ ശ്വസിച്ചിരുന്ന ശ്വാസം, ഐ മീൻസ് വായു വ്യത്യസ്തമാണ്, വെള്ളം വ്യത്യസ്തമാണ്, അന്തരീക്ഷം പൊതുവെ വ്യത്യസ്തമാണ്. ഇങ്ങനെ വരുമ്പോൾ കുറച്ചൊരു അസന്തുലിതാവസ്ഥ വരാനുള്ള ചാൻസ് കൂടുതലാണ്, പ്രത്യേകിച്ചും കാലാവസ്ഥയുടെ വ്യതിയാനവും. കടുത്ത ചൂടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്, അത് കഴിഞ്ഞിട്ട് മഴ വരുന്നു. ഈ മഴ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മഴ ഉള്ള സമയത്ത് അന്തരീക്ഷത്തിലൊരു വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ അസന്തുലിതാവസ്ഥ സമയത്ത് അണുക്കളുടെ വ്യാപനത്തിൻ്റെ ചാൻസും വളരെ കൂടുതലായിരിക്കും. മാത്രവുമല്ല, ഒരു കുഞ്ഞിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മറ്റു കുട്ടികൾക്കും വരാനുള്ള ചാൻസും ഈ സമയത്ത് കൂടുതലായിരിക്കും. കാരണം അവർ മിംഗിൾ ചെയ്യുന്ന ഒരു ടൈമാണ്. പുതിയ കുട്ടികളാണെങ്കിൽ പോലും ഒരു ആദ്യത്തെ 1-2 ദിവസം അവർ പരസ്പരം മിണ്ടാതിരിക്കും, പക്ഷേ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കുട്ടികളുടെ സ്വഭാവം അനുസരിച്ച് അവർ ഫ്രണ്ട്ഷിപ്പിലോട്ട് എത്തും. ഇങ്ങനെ ഇടപഴകുമ്പോൾ ഒരു കുഞ്ഞിനുണ്ടാകുന്ന അസുഖം മറ്റൊരു കുഞ്ഞിന് കിട്ടാനുള്ള സാഹചര്യവും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ വളരെ എക്സ്ട്രാ ഒരു കെയർ എടുക്കേണ്ട സമയമാണ്. അങ്ങനെ എടുക്കേണ്ട സമയത്ത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത്, ആർക്കെങ്കിലും ചെറിയ അസുഖങ്ങളുണ്ടെങ്കിൽ ഒരു 1-2 ദിവസം റെസ്റ്റ് വീട്ടിൽ തന്നെ എടുത്തിട്ട് മാത്രമേ സ്കൂളിലോട്ട് വീണ്ടും അയക്കാവൂ. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമുക്ക് അസുഖം പെട്ടെന്ന് വ്യാപിക്കുന്നതിന് ചെറുക്കാൻ സാധിക്കും.
1: അപ്പോൾ ശ്രോതാക്കളെ, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനാണ് ഡോക്ടർ ബെന്നറ്റ് സൈലം ഇപ്പോൾ നമ്മോടുകൂടെ ഉള്ളത്. 12 മണിവരെ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9495655321, ഇനിയൊരു നമ്പർ കൂടിയുണ്ട്, 9496 5963231. സാർ, ഇപ്പോൾ ഈ സമയത്ത് കുട്ടികളിൽ കണ്ടുവരുന്ന പ്രധാന പകർച്ചവ്യാധികൾ എന്തെല്ലാമാണ്, അവയെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്നൊന്ന് പറയാമോ?
2: നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന രോഗം എന്ന് പറയുന്നത് വൈറൽ ഡിസീസ് തന്നെയാണ് ഇപ്പോഴും. അതായത് ശ്വാസകോശത്തിൽ ശ്വാസനാളം വഴിയുള്ള കാര്യങ്ങൾ, അതായത് പരസ്പരം ഇടപഴകുമ്പോൾ, ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഒരു ആൾ ശ്വസിച്ചിട്ട് പുറത്തോട്ട് വിടുന്ന വായു മറ്റൊരു കുഞ്ഞ് ശ്വസിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിനോടൊപ്പം സംഭവിക്കുന്നത് വൈറസ് ആണോ ബാക്ടീരിയ ആണോ ഏത് അണുക്കളാണോ നമ്മളെ വ്യാപിച്ചിരിക്കുന്നത് അത് മറ്റു കുട്ടികളിൽ, അസുഖമില്ലാത്ത കുട്ടിയിൽ പകരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് അടുത്ത കാലത്തുണ്ടായ ഒരു പാൻഡമിക്കായിട്ട് തന്നെ ഉണ്ടായതാണ് കോവിഡ് എന്നുള്ള രോഗം. അപ്പോഴും നമ്മൾ കണ്ട ഒരു കാര്യമാണ്, ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആ ചുറ്റുവട്ടം താമസിക്കുന്ന എല്ലാവർക്കും വരുന്നുണ്ട്. ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതലായിട്ട് ആദ്യം നമ്മൾ കാണണം. അതിന് ഏറ്റവും പ്രൊട്ടക്റ്റീവ് മെഷർ എന്ന് പറയുന്നത് മാസ്ക് ഉപയോഗിക്കൽ തന്നെയാണ്. പക്ഷേ ഒരു സ്കൂൾ കുട്ടികൾക്ക് മാസ്ക് ഉപയോഗിക്കുന്നത് പ്രായോഗികമല്ല. അപ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ അത് മനസ്സിലാക്കുകയും വേണ്ട ചികിത്സ എടുക്കുകയാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് വാട്ടർ ബോൺ ഡിസീസസ് ആണ്, വെള്ളത്തിൽ കൂടെ പകരുന്നത്. വെള്ളത്തിൽ കൂടെ പകരുന്ന പ്രധാന രോഗങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഡയറിയൽ ഡിസീസ്, വയറിളക്കം സംബന്ധിച്ച രോഗങ്ങൾ ഇപ്പം കൂടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈച്ചയുടെ വ്യാപനവും കൂടുതലാണ്. ഫ്രൂട്ട്സിൻ്റെ ഫ്രൂട്ട്സ് നമുക്കിപ്പോൾ കൂടുതലായിട്ട് അവൈലബിളാണ്. അത് അഴുകിക്കൊണ്ട് വരുമ്പോഴുണ്ടാകുന്ന ഈച്ചകളുടെ വ്യാപനം, ഇപ്പം ഇതൊക്കെ കൊണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ട് അണുക്കൾ വ്യാപിക്കാനുള്ള എളുപ്പ ചാൻസ് ഉണ്ട്. ഇതുമൂലം സംഭവിക്കുന്നതാണ് വാട്ടർ ബോൺ ഡിസീസിൽ. അതിൽ പ്രധാനമായിട്ടുള്ളത് വയറിളക്കം പോലുള്ള രോഗം. കോളറ വരെ നമ്മൾ ചിന്തിക്കണം, പക്ഷേ ഏറ്റവും കൂടുതൽ വയറിളക്കം വരുന്നത് അതിലും വൈറസ് ഡിസീസായിട്ടാണ്.
1: അപ്പോൾ ആദ്യത്തെ ശ്രോതാവ് ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ സാറേ, എന്റെ മോടെ കാര്യം ചോദിക്കാനും വേണ്ടിയായിരുന്നു.
1: ചോദിക്കാം, പേര് സ്ഥലം ഒന്ന് പറയാമോ?
3: ദിവ്യ മുതുകുളം. മോടെ പേര്, കുഞ്ഞിന്റെ പേര് അവന്തിക.
1: ചോദിച്ചോളൂ, ചോദിച്ചോളൂ, സ്വാഗതം.
3: നാലാം ക്ലാസ്സിൽ പഠിക്കുക. ഇപ്പൊ കുഞ്ഞിച്ചിരി ശരീരം നല്ല വെയിറ്റ്, നല്ല വണ്ണമുണ്ട് പുള്ളിക്കാരിക്ക്.
2: എത്ര വയസ്സായി?
3: അന്നേരം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന, 9 വയസ്സ്.
2: ഓക്കെ, പറഞ്ഞോളൂ.
3: അന്നേരം ഇച്ചിരി വണ്ണമുണ്ട് പുള്ളിക്കാരിക്ക്. അതിന്റെ വണ്ണം കുറയാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് അവർക്കൊരു ബുദ്ധിമുട്ടില്ല, പക്ഷെ നമുക്കൊരു അവക്ക് ചേരുന്ന ഉടുപ്പുകളോ ഒന്നും ഇടാൻ പറ്റത്തില്ല. അവക്ക് എപ്പോഴും ബനിയനും പാൻറ്റോ ഇടുന്ന, അതിന് ഭയങ്കര കരച്ചിലും പറമ്പെറുക്കോ. എല്ലാരും നല്ല ഉടുപ്പിടുന്നു. എനിക്ക് വണ്ണം കൊണ്ടല്ലയോ, എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ടാ എനിക്ക് പുതിയതൊന്നും ചേരാത്തെന്നും പറഞ്ഞ്. അങ്ങനെ മറ്റുള്ള കുഴപ്പങ്ങൾ ആരോഗ്യത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല.
2: എന്തായാലും ഒരു ഒരു പാരന്റ്സിന് ഇങ്ങനെ ഒരു ചിന്ത വന്നത് തന്നെ വളരെ വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ പറ്റി ഇത്രയും ശ്രദ്ധിക്കുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം അറിയട്ടെ, കുഞ്ഞിന്റെ വെയിറ്റ് എത്രയാണ്? അതെ, 40 കിലോ വെയിറ്റ് ഉണ്ട് കുഞ്ഞിന്. 9 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ വെയിറ്റ് 29 കിലോ ആണ് വേണ്ടത്. 8 വയസ്സിന് 25 കിലോ, 9 വയസ്സിന് 29 കിലോ, 10 വയസ്സാവുമ്പോൾ 32 കിലോ. അപ്പം ശരിക്കും ഒരു 40 വയസ്സ് എന്ന് 40 കിലോ എന്ന് പറഞ്ഞാൽ പോലും ഏകദേശം ഒരു 11 കിലോയോളം കൂടുതലാണ് എത്തേണ്ട വെയിറ്റിനെ കാട്ടിൽ. 11 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 11 കിലോ ഭാരം കുഞ്ഞ് എല്ലാ ദിവസവും തൂക്കിക്കൊണ്ട് നടക്കുകയാണ്. ഇത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത്. കാണുന്നതിൻ്റെ വൃത്തികേട് ഒരു സൈഡ് ഇരിക്കട്ടെ, അതിനെക്കാട്ടിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ഇതിനെ പറയുന്നത് ഒബീസിറ്റി എന്നാണ്. അപ്പോൾ ഈ ഒബീസിറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടൊപ്പം അടുത്ത് സംഭവിക്കാൻ ചാൻസ് കൂടുതലുള്ള 3 കാര്യങ്ങൾ. ഒന്ന് ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രഷറിൻ്റെ അസുഖം വരാം. 2, കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാം. 3, പഞ്ചസാരയുടെ അസുഖം വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 2 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. 1, ഭക്ഷണത്തിൽ കൺട്രോൾ വരുത്തുക. 2, എക്സസൈസ് ചെയ്യുക. 3, കുഞ്ഞിന് റെസ്റ്റ് അത്യാവശ്യമുള്ള സമയത്തെല്ലാം റെസ്റ്റ് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം തുടങ്ങാം നമുക്ക് ഭക്ഷണത്തിൽ. ഭക്ഷണം വേണ്ടതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ആവശ്യം ഉള്ള ഭക്ഷണമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അതായത് കുഞ്ഞിന് എപ്പം ഭക്ഷണം മതിയെന്ന് തോന്നുന്നു ആ സമയം നമ്മൾ നിർത്തുക. അപ്പം നിങ്ങൾക്ക് തോന്നുമായിരിക്കാം കുഞ്ഞെപ്പോഴും കൂടുതൽ കൂടുതൽ കഴിക്കുന്നുണ്ട്. നാച്ചുറലി വെയിറ്റ് കൂടുന്നു എങ്കിൽ അത് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ കൂടാറുള്ളൂ. പക്ഷേ പല അമ്മമാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഭക്ഷണം വളരെ കുറച്ചാണ് കഴിക്കുന്നത് പക്ഷെ എന്നാലും വെയിറ്റ് കൂടുന്നു.
3: കഴിക്കുന്നത്.
2: അപ്പൊ ഇത് ഈ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇനി ചെയ്യേണ്ട മാർഗം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ പാലിക്കാമെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ കുഞ്ഞിന്റെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. ഒന്ന്, ഇപ്പം ഉപയോഗിക്കുന്ന ഫുഡ് പ്ലേറ്റ്, അതായത് ഭക്ഷണം നമ്മൾ കൊടുക്കുന്ന പാത്രത്തിന്റെ സൈസ് കുറയ്ക്കുക. അല്ല, അതെ, സൈസ് കുറയ്ക്കുക ഒന്ന്. രണ്ട്, കഴിക്കുമ്പോൾ ആദ്യം നമ്മള് നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന ആഹാരം എന്ന് പറയുന്നത് നെല്ലരിയാണ്. അപ്പം ചോറ് കൊടുക്കുകയാണെങ്കിലോ പുട്ട് കൊടുക്കുകയാണെങ്കിലോ ഇഡലി കൊടുക്കുകയാണെങ്കിലോ ദോശ കൊടുക്കുകയാണെങ്കിലോ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കറി ആദ്യം പ്ലേറ്റിൽ വിളമ്പിയതിന് ശേഷം ബാക്കിയുള്ള സ്ഥലത്ത് മാത്രമേ അരി അല്ലെങ്കിൽ ചോറ് വയ്ക്കാവൂ. അങ്ങനെ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അളവ് കുറച്ച് കൊടുത്താൽ മതിയാകും. ഇനി അപ്പം നമുക്ക് ആദ്യം തോന്നും കുഞ്ഞിന് വിശപ്പ് മാറൂല എന്നൊരു തോന്നൽ വരും. അത് തോന്നൽ മാത്രമാണ്. ഒരു കാര്യം ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം ചെയ്താൽ മതി, കുഞ്ഞ് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കൊടുക്കാം വേണമെങ്കിൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മിക്കവാറും കുഞ്ഞിനൊരു വിശപ്പ് വരുന്ന കാര്യം മാറും, അത് മതിയാകും. ഇതാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ പച്ചക്കറികളും ഫ്രൂട്ട്സും കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഉചിതമായിരിക്കും. വിശപ്പ് വരാതിരിക്കാനായിട്ട് മുട്ട, ഇറച്ചി, മീന് ഇതും നല്ലതായിരിക്കും. ഏറ്റവും കൂടുതൽ ദോഷം വരുന്ന ഒരു ആഹാരമെന്ന് പറയുന്നത് അരിയാഹാരം തന്നെയാണ്. അതിന്റെ രീതിയിൽ അത് ഉപയോഗിക്കപ്പെടാത്തവർക്ക്, ഉദാഹരണം ഒരു കർഷകൻ, അതായത് നമ്മുടെ പാടത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കപ്പ കഴിച്ചാലോ അല്ലെങ്കിൽ അരിയാഹാരം കഴിച്ചാലോ നല്ലതാണ്. കാരണം ആ അത്രയും അവർ ഉപയോഗിക്കപ്പെടും. നേരെ മറിച്ച് നമ്മുടെ കുട്ടികൾ അത് ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ നമ്മളായാലും വലിയവരായാലും അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഒരു കൊഴുപ്പായിട്ട് മാറുകയും നമ്മുടെ ശരീരത്തിൽ പൊണ്ണത്തൊടിയായിട്ട് മാറുകയും ചെയ്യാറുണ്ട്. ഇതാണ് ഫുഡിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. രണ്ട്, ഒരു ഏറ്റവും കുറഞ്ഞത് 1 മുതൽ 2 മണിക്കൂർ കുഞ്ഞുങ്ങൾ ഫിസിക്കലി കളിച്ചിരിക്കണം. ഈ കളിക്കുന്ന കാര്യം പറയുമ്പോൾ പല പാരൻസ് പറയുന്നൊരു കാര്യമാണ് വീട്ടിലിരുന്ന് കളിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്, പക്ഷെ അത് പോരാ. അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടാറുണ്ട് എന്ന് പറയാറുണ്ട്, അത് പോരാ. അവര് നമ്മുടെ പുറം സ്ഥലത്ത് തന്നെ ഒരു കൂട്ടമായിട്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ വിയർത്ത് കളിക്കുന്ന രീതിയിലോട്ട് മാറണം. ഏറ്റവും നല്ലത് കൂട്ടരോടൊത്തിച്ച് കളിക്കുന്നതാണ്. ആ ഒരു സൗകര്യമില്ലാത്ത ആൾക്കാർക്ക് പല കോച്ചിങ് ക്യാമ്പുകളും ഉണ്ട്. പല രീതിയിലും ഓർഗനൈസ് ചെയ്ത് കളിക്കുന്ന സ്ഥലത്തായാലും കൊണ്ടുവിട്ട് കളിപ്പിച്ചിരിക്കണം. പക്ഷേ 1 മുതൽ 2 മണിക്കൂർ കളിക്കുന്നു എന്ന് ഉറപ്പു വരുത്തിയാൽ തന്നെ കുഞ്ഞിൻ്റെ ബുദ്ധിയും ശക്തിയും വളരെയധികം വർദ്ധിക്കും. ഈ രണ്ട് കാര്യങ്ങൾ, ഫുഡിൻ്റെ കാര്യം ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയും. മൂന്നാമതൊരു കാര്യമുള്ളത് റെസ്റ്റാണ്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും 9 വയസ്സ് അഡോളസൻ്റെ കൗമാരപ്രായത്തിൻ്റെ ഏജിൻ്റെ തുടക്കം വരെയാണ്. ശരിക്കും കൗമാരപ്രായം എന്ന് പറയുന്നത് 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ്. പക്ഷേ ഈ 9 വയസ്സ് മുതൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കണക്കാക്കാം. അതായത് ഏകദേശം 8 മുതൽ 10 മണിക്കൂറെങ്കിലും ഒരു കുഞ്ഞ് ഒരു ദിവസം ഉറങ്ങിയിരിക്കണം. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഏറ്റവും പ്രധാന പ്രശ്നം വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പാരൻസും സ്കൂളിൽ വിടുന്നതിൻ്റെ കൂടെ തന്നെ ട്യൂഷനിലോട്ട് താല്പര്യം കാണിക്കാറുണ്ട്. അത് അവർക്ക് യഥാർത്ഥത്തിൽ ഗുണമല്ല ഉണ്ടാക്കുന്നത്, ദോഷമാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിൻ്റെ വെയിറ്റ് കുറയും, ആരോഗ്യവും കൂടും. ഇനി ഇതെല്ലാം ഞാൻ പറഞ്ഞെങ്കിലും ഈ ഒബീസിറ്റി, അതായത് പൊണ്ണത്തടി ഉണ്ടാകുന്നതിന് തൊട്ടടുത്ത ഒരു ഡോക്ടറെ കാണിച്ച് ഞാൻ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കുഞ്ഞിനൊരു അസുഖം കൂടെ ഉണ്ടോ? കാരണം ചിലപ്പോഴും വിശപ്പ് കൂടുന്നത് കുഞ്ഞിൻ്റെ പ്രശ്നമായിരിക്കത്തില്ല, കുഞ്ഞിന് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. കുഞ്ഞിന് ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ ചില രാസപദാർത്ഥങ്ങളുടെ വ്യതിയാനം കൊണ്ട് കുഞ്ഞിന് വിശപ്പ് കൂടുകയും ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നതും ആകാം. അതുകൊണ്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത്, ഒരു പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്ത് വേണ്ട പരിഹാര മാർഗങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുകയും കൂടെ ചെയ്യുകയും ഇതിനോടൊപ്പം തന്നെ ചെയ്താൽ തീർച്ചയായിട്ടും നല്ലൊരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കും.
1: ഓക്കെ, വിളിച്ചതിന് ചോദിക്കാനുണ്ടോ?
3: അതെ, സ്കൂളിൽ പോകുമ്പോ ഈ ബാഗ് ഇട്ടുകൊണ്ട് പോയി നടന്നാ പോകുന്നത്, ബാഗ് ഉരിക്കിയ പൂഞ്ഞ് പോലെ തോന്നി. ഇന്നലെ അതിന് സാറ് അതിന് അവളെ വഴക്ക് പറയും, എന്തിനാ പൂഞ്ഞ് നടക്കുന്നത്. ഇന്നലെ ഇന്നലെ വൈകിട്ട് വന്ന് ഭയങ്കര കറക്കില്ലായിരുന്നു.
2: ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷനെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ്, ശിശുരോഗ വിദഗ്ധരുടെ ശാസ്ത്രീയമായ സംഘടനയാണ് IAP എന്ന് പറയുന്നത്. ഞങ്ങൾ എപ്പോഴും ഗവൺമെന്റിനോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ബാഗിന്റെ സൈസ് കുറയ്ക്കണം. ഇതൊരു പ്രശ്നം തന്നെയാണ്. ശരിക്കും അത് ശാസ്ത്രീയമായിട്ട് വിദഗ്ധർ മനസ്സിലാക്കി അതിനൊരു പരിഹാര മാർഗം നമ്മൾ തീർച്ചയായിട്ടും കാണേണ്ടത് തന്നെയാണ്. അത് നിങ്ങളുടെ PTA മീറ്റിംഗിലും നിങ്ങളിത് പറയണം. അങ്ങനെ നമുക്കൊരു സംഘടിതമായിട്ട് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും കാണേണ്ടതും അത്യാവശ്യമാണ്.
1: സാർ, നമ്മളിപ്പോൾ പകർച്ചവ്യാധികളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞുങ്ങളുടെ ഇപ്പോൾ വയറിളക്ക രോഗങ്ങൾ ഈ സമയത്ത് വളരെ
2: കൂടുതലായിരിക്കും. ഒരു അതായത് വാട്ടർ ബോൺ ഡിസീസസ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വയറിളക്കത്തിനെ ചിന്തിക്കണം. വളരെ പെട്ടെന്ന് വരുന്നൊരു കാര്യം. ഇത് കൂടാതെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എലിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയും. അതായത് എലിയുടെ മലമൂത്ര വിസർജനം വഴി നമ്മുടെ ഇപ്പം കാലു വല്ലതും തൊടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ നമ്മുടെ ഈ NRG വർക്കേഴ്സ് എന്ന് പറയും, മറ്റേ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവർക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ആർക്കായാലും, കുട്ടികൾക്കായാലും പറ്റും. ഇപ്പം പാടങ്ങൾ വഴി സഞ്ചരിക്കുമ്പോഴൊക്കെ തന്നെ എലിയുടെ മൂത്രമൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് കവേഡ് അല്ലാത്ത കാലാണെങ്കിൽ തീർച്ചയായിട്ടും, അതായത് ബേസിക്കലി ചെരുപ്പില്ലാത്ത കാല് ഉപയോഗിക്കുകയാണ്, കാല് വഴി നടന്നു പോവുകയാണെങ്കിൽ അതുവഴിയൊക്കെ നമുക്ക് ഈ അസുഖം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതും ഒരു വാട്ടർ ബോൺ ഡിസീസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഉള്ളത് മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തം തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് HBB, രണ്ട് HBE. HBE എന്ന് പറയുന്നത് രക്തത്തിൽ കൂടെ പകരുന്ന മഞ്ഞപ്പിത്തമാണ്. അത് നമ്മളെ ഗവൺമെൻറ് തന്നെ, അതായത് നാഷണൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് തന്നെ ജനിച്ച അന്ന് മുതൽ വാക്സിനേഷൻ തുടങ്ങുകയാണ്. സീരിയസ് ആണത്. HBE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സീരിയസ് അല്ല. പലപ്പോഴും നമ്മൾ പറയാറില്ലേ ഒറ്റമൂലി കൊണ്ട് മാറുന്നു എന്നൊക്കെ പറയുന്നത്, HBE ആണ്. അത് വാട്ടർ ബോൺ ഡിസീസാണ്. അത് ശരിക്കും ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെയാണ് കാണുന്നത്. പക്ഷേ അതിലൊരു പ്രശ്നമുള്ളത്, കരളിന് സംബന്ധമായി എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് ആ അസുഖം വന്നാൽ അതും സീരിയസ് ആകും. അപ്പം അതും ഒരു വാട്ടർ ബോൺ ഡിസീസായിട്ട് കാണാം. കാരണം ഫുഡ് വഴിയും വെള്ളം വഴിയൊക്കെയാണ് പകരുന്നത്. ഇനി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ടൈഫോയിഡ്. ടൈഫോയിഡിനൊക്കെ ഇപ്പം വാക്സിനേഷൻ ഉണ്ട്, പക്ഷേ ഗവൺമെൻറ് തലത്തിൽ ഒട്ടും എത്തിയിട്ടില്ല. ടൈഫോയിഡ് ഇതുപോലെ കണ്ടാമിനേഷൻ, ജലമലിനീകരണം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് നമ്മൾ ടൈഫോയിഡും പറയാൻ പറ്റും. അപ്പം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം വാട്ടർ ബോൺ ഡിസീസസൊക്കെ ആയി. പിന്നെ കോളറ നേരത്തെ പറഞ്ഞു, ഡയറിയൽ ഡിസീസസിനെപ്പോലുള്ള വരുന്നതാണ്. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന രോഗങ്ങളെന്ന് പറയുന്നത്.
1: അടുത്ത കോളർ ലൈനിലുണ്ട്, ആരാണ് നോക്കാം. ഹലോ ഹലോ
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് അരുണ, ചെറിയൻകീഴിൽ നിന്ന്.
1: സംസാരിച്ചോ
3: ഡോക്ടർ. എന്റെ മകന്റെ കുട്ടിയാണ്, 6 വയസ്സായ കൊച്ചാണ്.
2: 6 വയസ്സായ
3: അപ്പൊ അതിന് രാത്രിയാണ് ഉറക്കം ഒത്തി ശരിയല്ല, അഡിനോയിഡ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അഡിനോയിഡ്. അപ്പൊ രാത്രി ഭയങ്കര അസ്വസ്ഥതയാണ്. അത് എണീറ്റ് ഉറക്കത്തിലൊക്കെ എണീറ്റ് ഞങ്ങളാ ദേഹത്തൂടെയാണ് കിടക്കണത്. എണീറ്റ് കാര്യം ഇരിക്കും പോലെയൊക്കെ കിടന്ന് ഉറങ്ങാം. അപ്പൊ ഒരു സ്പ്രേ അടിക്കുന്നുണ്ട്. എപ്പോഴും നമുക്ക് ജലദോഷം, ഭയങ്കര അലർജി കൂടുതലായിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ എന്ത് കണ്ടായാലും എന്ത് തൊട്ടാലും ഒരു അലർജി ഒക്കെയാണ്, മരം ചുമയൊക്കെ. അപ്പൊ രാത്രി ആണെങ്കിൽ ഇങ്ങനെ ഉറക്കാം. അപ്പൊ ഞങ്ങളിപ്പോ സർജറി ചെയ്യാന്നും പറഞ്ഞൊക്കെ ഇരുന്നതാണ്. അപ്പൊ എന്നിട്ടും ഡോക്ടർ പറയും നോക്കട്ടെ നോക്കട്ടെ, ഒരു സ്പ്രേ അടിച്ചു നോക്ക്, പൊക്കി തലയണ വെച്ച് കിടത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും അതിന് രാത്രി ഉറക്കം അസ്വസ്ഥത, അത് കാണുമ്പോ നമുക്ക് ഭയങ്കര വിഷമമാണ്. എന്ന് പറഞ്ഞാൽ കയ്യില് കിടന്നാ കുറച്ച് കുഴപ്പമില്ല, കൈ വെച്ചു കൊടുത്ത് കയ്യിൽ തല വെച്ച് കിടക്കുമ്പോ വലിയ കുഴപ്പമില്ല. തലയണ വെച്ചാൽ അത് ഭയങ്കര ഇതാണ്, ഭയങ്കര വീസിങ് ഒരു ഭയങ്കര അസ്വസ്ഥതയാണ് അതിന്. അപ്പൊ ഇനി ഇങ്ങനെ അതിനായിട്ട് ഓപ്പറേഷൻ ചെയ്താൽ അതിന് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാതാവും എന്നൊക്കെ പറയുന്ന ഉള്ളതാണ്.
2: നമ്മളൊരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം നമുക്ക് കൈവിരലുകൾ ആവശ്യമാണ്, നമുക്ക് കൈ ആവശ്യമാണ്. പക്ഷേ ഈ ഒരു കൈവിരലോ കൈയോ നമുക്ക് വളരെയധികം ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു രീതിയിലും ശക്തിയില്ല, പക്ഷെ നമുക്ക് എപ്പോഴും ഇതൊരു ഉപദ്രവകരമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മുറിച്ചു മാറ്റും. ഇതുപോലെ ഒരു സംഭവം, യഥാർത്ഥത്തിൽ അഡിനോയിഡ് ടോൺസിൽസ് ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അത് നമുക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു തന്നത് വളരെ കറക്റ്റാണ്, പ്രതിരോധ ശേഷിക്ക് ഗുണം ചെയ്യുന്നത് തന്നെയാണ്. ഇതിൻ്റെ വളർച്ചയും കൂടെ പറഞ്ഞു തരാം. ഏകദേശം 4 വയസ്സോടെയാണ് ഇതിൻ്റെ വളർച്ച തുടങ്ങുന്നത്. നേരത്തെ കാണും അതിൻ്റെ വളർച്ച, ഏറ്റവും അതിൻ്റെ ഏറ്റവും അധിക വളർച്ചയിൽ എത്തുന്ന പ്രായം എന്ന് പറയുന്നത് 8 മുതൽ 12 വയസ്സ് വരെയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് റിഗ്രസീവ് എന്ന് പറഞ്ഞാൽ ചെറുതായി അതിൻ്റെ സൈസിൻ്റെ വളർച്ച എന്തായാലും നിലതീരുന്ന ഒരു സ്റ്റേജാണ് 8 മുതൽ 12 വയസ്സ് വരെ എന്ന് പറയുന്നത്. ഇതൊരു സൈഡിലിരിക്കട്ടെ, പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയുകയാണ്, നമുക്കൊരു പ്രശ്നമുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഓർഗൻ, ഒരു അവയവം നമ്മുടെ ശരീരത്തിൽ അത് ഭയങ്കര പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്, ഗുണത്തെക്കാട്ടിലും ദോഷമാണ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ മാറ്റേണ്ട കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ പറ്റി പറഞ്ഞ കുട്ടി, അതായത് 6 വയസ്സുള്ള കുഞ്ഞാണ്, എത്ര വെയിറ്റ് ഉണ്ട് കുഞ്ഞിന്? ആ ഒരു കാര്യം കൂടെ അറിഞ്ഞാൽ ഞാൻ അടുത്ത് പറഞ്ഞുതരാം. ആ അപ്പൊ ഓവർ വെയിറ്റ് അല്ല കുഞ്ഞിന് മതി, ഇത്ര അറിഞ്ഞാൽ മതി. അതായത് 6 വയസ്സിന്റെ ഒരു കുഞ്ഞിന് വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 20 കിലോയാണ്. അതായത് ജനന വെയിറ്റ് 2.5-3.5 ഇടയിലാണെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതായാലും നമ്മൾ 6 വയസ്സെത്തുമ്പോൾ വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 20 കിലോയാണ്. അപ്പം 20 കിലോ വരെ ആണ് നോർമൽ വെയിറ്റ് എന്ന്. 20 കിലോയ്ക്ക് മുകളിലാണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് വേറെയും കാരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിച്ചത്. ഇനി നിങ്ങൾ പറയുന്ന പ്രശ്നമെന്ന് പറയുന്നതിൻ്റെ ഡയഗ്നോസിസ് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും, അതായത് OSA എന്ന് പറയും. അതായത് അത് നിങ്ങൾക്ക് ആ വാക്ക് മിക്കവാറും ഡോക്ടേഴ്സ് പറഞ്ഞ് തന്നിട്ടുണ്ടാകും. സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ കിടക്കുന്ന ഒരവസ്ഥയിൽ രാത്രിയാകുമ്പോൾ കുഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് മിഡ് നൈറ്റിലൊക്കെയാണ് സംഭവിക്കുന്നത്, പെട്ടെന്ന് കുഞ്ഞ് എണീറ്റിരിക്കുകയും ശ്വാസം കിട്ടാനായിട്ട് വളരെ നീട്ടി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങും. ഇതാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയുടെ ലക്ഷണമെന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ ആദ്യത്തെ ചികിത്സ നിങ്ങൾക്ക് കിട്ടി, അതായത് സ്പ്രേ ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റ് തരുന്നുണ്ട്. എന്ത് സ്പ്രേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം തീർച്ചയായിട്ടും ഒരു ഡോക്ടർ കണ്ട സ്ഥിതിക്ക് ശരിയായ ചികിത്സ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങളിപ്പോഴും പറയുന്നു ഇതുവരെയും ഒരു പരിഹാരമായിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് സർജിക്കൽ പ്രൊസീജിയേഴ്സ് തന്നെയാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ENT ഡോക്ടറെ കാണിക്കുകയും ഒരു ഒപ്പീനിയൻ എടുക്കുകയും സർജറി വേണമെങ്കിൽ അത് ചെയ്യുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം.
1: ശ്രോതാവിൻ്റെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സർ, നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നിർബന്ധമായി നൽകിയിരിക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുത്തിവയ്പ്പുകളുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും കമ്പൽസറി ആയിട്ട് നമ്മൾ കൊടുത്താൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ?
2: അതായത് ഇതിൽ ഒന്നും കമ്പൽസറി അല്ല ഒരു കാര്യങ്ങളും.

0: ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, രണ്ട് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ വാക്സിനേഷൻ പ്രോഗ്രാം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്നേ ഉള്ളൂ, ഫിനാൻസ് ആണ്, പൈസയാണ് അതിൻ്റെ പ്രശ്നം. അതായത് നാഷണൽ പ്രോഗ്രാം പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് വാക്സിനേഷൻ തരുന്നുണ്ട്. ഗവൺമെൻറ് എന്തുകൊണ്ട് തരുന്നു? അതാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇതിന് കൂടാതെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് റെക്കമെൻഡ് ചെയ്യുന്ന വാക്സിനേഷൻ കൊടുക്കേണ്ടതെന്നല്ല അതിൻ്റെ അർത്ഥം. അത് ഗവൺമെൻറ് പ്രോഗ്രാമിൽ എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. കൊടുക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ വാക്സിൻ കൂടെ കൊടുക്കുന്നതാണ് നല്ലത്. അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഫ്ലൂ വാക്സിൻ. ഫ്ലൂ വാക്സിൻ നമ്മൾ കൊടുക്കുന്നത് 6 മാസത്തിൽ ആദ്യത്തെ ഡോസ് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിയുമ്പോൾ അടുത്ത ഡോസ് കൊടുക്കും, പിന്നെ എല്ലാ വർഷവും ഓരോന്ന് വെച്ച് കൊടുക്കും. കാരണം ഈ അണുക്കളുടെ സ്ട്രെയിൻ എന്ന് പറയും, അണുക്കളുടെ രീതി അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ വർഷവും അത് പുതുക്കണം. നമ്മൾ ലൈസൻസ് പുതുക്കും പോലെ തന്നെ വാക്സിനേഷൻ പുതുക്കേണ്ടി. അപ്പോൾ എല്ലാ വർഷവും ഫ്ലൂ വാക്സിൻ എടുക്കണം. റെക്കമെൻഡേഷൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എടുക്കുന്നത് തന്നെയാണ് നല്ലത്, അഡൾട്ട്സിന് നല്ലതാണ്. പ്രത്യേകിച്ചും 50 വയസ്സ് കഴിഞ്ഞവർക്ക് എടുക്കുന്നത് തന്നെയാണ് ഫ്ലൂ വാക്സിൻ നല്ലത്. കാരണം ആ രീതിയിൽ വൈറൽ വൈറസ് കൊണ്ടുള്ള ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ശ്വാസകോശത്തിൻ്റെ ശ്വാസനാളത്തിൻ്റെയൊക്കെ ഇൻഫെക്ഷൻ വരാതിരിക്കുവാനും അത് ന്യൂമോണിയയിലോട്ട് കൊണ്ടെത്തിക്കാനും, വൈറൽ ന്യൂമോണിയ വരാതിരിക്കാനും നല്ലത് ഫ്ലൂ വാക്സിൻ എടുക്കുന്നതാണ്. 2, ചിക്കൻ പോക്സിൻ്റെ വാക്സിനേഷൻ. ഇതിനെ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ വാരിസല്ല അല്ലെങ്കിൽ ചിക്കൻ പോക്സ് എന്ന് പറയും, ഇത് ശരിക്കും എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എഗെയിൻ നമ്മൾ തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ ചിക്കൻ പോക്സ് സീരിയസ് ആണോ? അല്ല. ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, 1 ആഴ്ച കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോകും. ചില രാജ്യങ്ങൾ ഇത് വാക്സിനേഷൻ കൊടുക്കുന്നില്ല, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ നമ്മൾ വറി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്ഥലത്താണെങ്കിൽ മറ്റ് രാജ്യങ്ങളെക്കാളും ഇതിൻ്റെയൊക്കെ എണ്ണം കൂടുതലാണ്. ചിക്കൻ പോക്സ് വരാറുണ്ട്, നമുക്ക് ഒരു സീസണലായിട്ട് വരാറുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന എക്സാമിനേഷൻ ടൈം ആണിത് വരികയാണെങ്കിൽ, അപ്പോഴെന്ത് പറ്റാം? ചിക്കൻ പോക്സ് കിട്ടുകയാണെങ്കിൽ നമ്മൾ കിടപ്പിലാകും, അറ്റ്ലീസ്റ്റ് റെസ്റ്റ് എടുക്കേണ്ടി വരും. ഇത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ, ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ, നമ്മളൊരു കുട്ടികൾക്ക് ആ ഒരു പൈസ മുടക്കാൻ മടിയില്ലാത്തവർക്ക് വാക്സിനേഷൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത്.
1: അതേത് സമയത്ത് വേണമെങ്കിലും എടുക്കാം.
0: നമ്മൾ 1 വയസ്സ് കഴിഞ്ഞാൽ തന്നെ കൊടുക്കുന്നുണ്ട്, ഏത് വയസ്സിലും എടുക്കാം.
1: അഡൾട്ടായാലും
0: സിംഗിൾ ഡോസ് അല്ലാതെ മുമ്പ് സിംഗിൾ, ശരിക്കും ഇത് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമായിരിക്കാം, പക്ഷെ എന്നാലും ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 1 മന്ത് അപ്പാർട്ട്, ഒന്ന് എടുത്തിട്ട് അടുത്ത ഡോസ് നമ്മൾ 1 മാസം കഴിഞ്ഞിട്ട് എടുക്കുന്ന രീതിയാണ് ഫോളോ ചെയ്യുന്നത്. കുട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ 1 വയസ്സിന് ശേഷം എടുത്തിട്ട് പിന്നെ ഒരു 5 വയസ്സൊക്കെ ആകുമ്പോൾ വീണ്ടും എടുക്കും. പക്ഷെ 1 മാസം കഴിഞ്ഞെടുക്കുന്നതിന് കുഴപ്പമില്ല. അഡൾട്ട്സിനാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്നെടുത്ത് സെക്കൻഡ് ഡോസ് എന്ന് പറയുന്നത് 1 മാസം കഴിഞ്ഞിട്ടാണ്. 1 മാസം കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വേണം എടുക്കാം. മനസ്സിലാക്കേണ്ടത്, ഒരു ഡോസിൽ പോലും ചിലപ്പോൾ ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടിയേക്കാം, പക്ഷേ ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 2-ാമത്തെ ഡോസ് കൂടെ കൊടുക്കുന്നത്. ലൈവ് അറ്റന്യൂറ്റഡ് വാക്സിൻസ് എന്ന് പറയും അതിന്. ഇതിനൊക്കെ ഈ വാക്സിനേഷനൊക്കെ ജീവനുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഡോസ് തന്നെ എഫക്റ്റീവ് ആകാം. MMR വാക്സിനേഷനും അതുപോലെ തന്നെയാണ്. 3-ാമത്തെ ഒരു വാക്സിനേഷൻ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ. ഞാൻ ഹെപ്പറ്റൈറ്റിസ് എയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അവിടെയും നമുക്ക് എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. ടൈഫോയിഡ് വാക്സിനുണ്ട്, പക്ഷേ ഇതിനെക്കാട്ടിലും ഉപരിയായിട്ട് ഏറ്റവും പ്രധാനം, ഒരു വാക്സിനേഷനെങ്കിലും വെളിയിൽ നിന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നവരെടുക്കേണ്ട വാക്സിൻ MMR ആണ്. കാരണം നമ്മളിപ്പം കൊടുക്കുന്നത്, നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള കാര്യമാണ് പറയുന്നത്, MR വാക്സിനേഷനാണ്. MR വാക്സിനേഷനിൽ വരുന്നത് മീസിൽസ് അല്ലെങ്കിൽ മണ്ണൻ എന്ന് പറയുന്ന രോഗം, 5-ാം പനി, അതിന് കൊടുക്കുന്നുണ്ട്. റുബല്ല എന്നുള്ള അല്ലെങ്കിൽ ജർമ്മൻ മീസിൽസ് എന്നുള്ള രോഗത്തിനുമാണ് കവർ കിട്ടുന്നത്. പക്ഷേ ഏതിന് കിട്ടുന്നില്ല? മംസിന്, മുണ്ടിനീരിന് കിട്ടുന്നില്ല. മുണ്ടിനീര് വേണ്ട, ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയാണ്. മുണ്ടിനീരിന് എന്തായാലും നമുക്ക് കിട്ടുന്നില്ല, പക്ഷേ മുണ്ടിനീര് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ ഏറ്റവും വറി ചെയ്യുന്നത് ഇതിൻ്റെ കോംപ്ലിക്കേഷനാണ്. എന്താണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ? കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ടെസ്റ്റിസിനെ ബാധിക്കാം, ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒവേറിയെ ബാധിക്കാം. അങ്ങനെ വരുമ്പോൾ ഊഫോറൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്കും, പിന്നെ ഓർക്കൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാർക്കും ഇത് ബാധിക്കാം. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയ്ക്കൊരു കാരണമായിട്ട് ഇത് മാറാറുണ്ട്. മാത്രമല്ല മറ്റ് ഏത് ശരീരത്തിലെ അവയവങ്ങളെയും ഇത് ബാധിക്കാം, പാൻക്രിയാസിനെ ബാധിക്കാം. ഇങ്ങനെ ബാധിക്കുന്നത് കൊണ്ട് ഏറ്റവും എൻ്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എല്ലാവരും MMR വാക്സിനേഷൻ എങ്കിലും എടുത്തിരിക്കണം.
1: പക്ഷേ ഈ മംസ് ഓൾറെഡി വന്നിട്ടുള്ള കുട്ടികൾക്ക് എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്?
0: ഇല്ല, മംസ് എന്ന് നമുക്ക് ഉറപ്പായാൽ, പക്ഷെ ഉറപ്പ് വേണം. കാരണം വേറൊരു കാര്യമുണ്ട്, പാരോട്ടൈറ്റിസ് എന്ന് പറയുന്നത് എപ്പോഴും അത് മംസ് അല്ല, അതായത് ആ സ്ഥലത്ത്

0: മുഴയെന്ന് പറയുന്നത് മംസ് മാത്രമല്ല, കാരണം ഇതൊരു ഈ ഒരു ഗ്രന്ഥിയിൽ നിന്ന് ഒരു ട്യൂബ് പോയിട്ടാണ് നമ്മുടെ വായുടെ അകത്ത് ഓപ്പൺ ചെയ്യുന്നത്. അതായത് തുപ്പൽ ഗ്രന്ഥിയാണ് ഈ പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അത് ഡക്റ്റ് വഴി വായുടെ അകത്ത് ഓപ്പൺ ചെയ്യും. ഇതിനിടയിൽ ഒരു ബ്ലോക്ക് വന്നാൽ, അതൊരു ഇൻഫെക്ഷൻ കൂടെ വന്നാൽ അത് പരോട്ടൈറ്റിസ് ആയിട്ട് മാറും. അത് എപ്പോഴും അത് മംസാകണമെന്നില്ല. അതുകൊണ്ട് പക്ഷെ അത് അതിന് മനസ്സിലാക്കാൻ പറ്റുന്ന റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ ആ ഭാഗത്ത് നീര് വരികയാണെങ്കിൽ മനസ്സിലാക്കണം ഇത് മംസല്ല പരോട്ടൈറ്റിസ് ആണെന്ന് പറഞ്ഞിട്ട്. ഒരു പ്രാവശ്യം വരികയാണെങ്കിൽ നമ്മൾ അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അത് മംസായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് മായ, സ്ഥലം ക്ലിമാനൂർ.
1: സംസാരിച്ചോളൂ.
2: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം, നമസ്കാരം മായ, പറഞ്ഞോളൂ.
2: ഡോക്ടർ, മകളുടെ കുട്ടിക്ക് വേണ്ടിയാണ്.
0: പറഞ്ഞോളൂ.
2: കുട്ടിക്കിപ്പോ 3 വയസ്സായിട്ടുണ്ട്.
0: 3 വയസ്സായല്ലേ?
2: 3 വയസ്സ്. അപ്പൊ കുട്ടിക്കിപ്പോ 10 കിലോ വെയിറ്റ് കുട്ടിക്കുള്ളൂ. അപ്പൊ അത് തീരെ കുറവല്ലേ ഡോക്ടർ? അത്
0: 10 കിലോ വെയിറ്റ് എന്ന് പറയുമ്പോഴേ കുറവ് തന്നെയാണ്. 3 വയസ്സിന് വേണ്ട വെയിറ്റ് 14 കിലോയാണ്. അതായത് നമുക്ക് 1 വയസ്സ്, അതായത് നമ്മൾ സാധാരണ കണക്കാക്കുന്നത് സാധാരണഗതിയിൽ 1 വയസ്സാകുമ്പോൾ 9-ഉം 10-ഉം ഇടയ്ക്കായിരിക്കും വെയിറ്റ്. ഇനി 1 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഓരോ വർഷവും കഴിയും തോറും 2 കിലോ വെച്ചാണ് കൂടുന്നത്. അതായത് 2 വയസ്സിന് 12 കിലോ, 3 വയസ്സാകുമ്പോൾ 14 കിലോ, 4 വയസ്സ് 16, 5 18, 6 20, ഈ രീതിയിലാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴേ നമ്മുടെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം 3 വയസ്സായ കുട്ടിക്ക് 14 കിലോ വേണം, അതാണ് കറക്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത്.
2: കുട്ടി ആഹാരമൊക്കെ കഴിക്കാൻ കുറച്ച് പിന്നിലോട്ടാണ് ഡോക്ടർ.
0: അതെ.
2: അപ്പൊ അതിന് നമ്മള് പ്രത്യേകിച്ച് ഡോക്ടർ വെയിറ്റ് കൂടാൻ വേണ്ടി നമ്മൾ ആഹാരമാണ് കൊടുക്കേണ്ടത്?
0: കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്ന ആഹാരം രുചികരമായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലും നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ, ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. ഉദാഹരണം, ഇപ്പം മെരശല്യം ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഭക്ഷണം കഴിക്കുന്നത് കുറവ് വരാം. 2, വിളർച്ച രോഗമുണ്ടെങ്കിൽ കുഞ്ഞ് കഴിക്കുന്നത് ഭക്ഷണത്തിൽ കുറവ് വരാം. ആക്ടിവിറ്റി കുറവാണെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ്, കുഞ്ഞിന് ഈ 3 വയസ്സായ ഒരു കുട്ടിക്ക് ആക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ കുഞ്ഞൊന്ന് ബഹളം കാണിക്കുന്നു, കുന്ന് ഓടിച്ചാടി നടക്കുന്നു, ആ സമയത്ത് കുഞ്ഞിനെ നമ്മൾ വിലക്കുന്നു, നമ്മളൊരിക്കലും കളിക്കാൻ വിടുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിലും കുഞ്ഞിന് വിശപ്പ് കുറയും. വിശക്കാതെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും വിശപ്പ് കുറയും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇനി ഞാൻ പറയാൻ പോകുന്നതാണ്,
2: ഓക്കെ, അംഗൻവാടി പോകുന്നുണ്ട്,
0: ആ നല്ലതാണ്. അപ്പൊ നമ്മൾ അടുത്ത് ചിന്തിക്കേണ്ടത് വിരശല്യമുണ്ടോ അല്ലെങ്കിൽ വിളർച്ചയുടെ രോഗമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. മാത്രമല്ല, ഒരു പ്രധാന കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾ ഈ മൊബൈൽ ഉപയോഗം, TV ഉപയോഗം, കമ്പ്യൂട്ടർ ഉപയോഗം, ഇതിൽ ഏറ്റവും പ്രധാനം മൊബൈലാണ്. നമ്മൾ മൊബൈൽ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാൻ കുഞ്ഞു ഇച്ചിരി എങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞ് മൊബൈൽ കാണിച്ച് ഭക്ഷണം കൊടുക്കുന്നത് ഒരു രീതിയിലും നല്ലതല്ല. മാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ട് വീണ്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇൻ ബിറ്റ്വീൻ ഫുഡ് എന്ന് പറയുന്നത്. ഇൻ ബിറ്റ്വീൻ ഫുഡ് എന്ന് പറയുന്നത് നോർമൽ വീട്ടിലെ ഫുഡ് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല, എത്ര വിശപ്പുണ്ടോ ആ സമയത്തൊക്കെ കൊടുക്കാം. പക്ഷേ നമ്മൾ ഈ സ്നാക്കിംഗ് എന്ന് പറയും, അതായത് ബേക്കറി ഐറ്റംസ് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിശപ്പ് കുറയും. അപ്പോൾ നോർമൽ ഫുഡ് കുഞ്ഞ് കഴിക്കാതെയാകും. ഇടയ്ക്കുള്ള സമയങ്ങൾക്ക് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണമെന്ന് തോന്നുമ്പോൾ വെജിറ്റബിൾസ് കൊടുക്കാം, ഫ്രൂട്ട്സ് കൊടുക്കാം. പ്രത്യേകിച്ച് ഈ വെയിറ്റ് കുറയുന്ന കുട്ടികൾക്ക് ചെയ്യേണ്ട ഏറ്റവും എളുപ്പമുള്ള മാർഗമെന്ന് പറയുന്നത് ഫ്രൂട്ട്സോ വെജിറ്റബിൾസ് ഉദ്ദേശിക്കുന്നത് വെള്ളരിക്ക പോലുള്ള സാധനങ്ങൾ കൊടുക്കാം, ഏതെങ്കിലും പഴവർഗ്ഗങ്ങൾ കൊടുക്കാം. അത് അല്ലാതെ കുഞ്ഞിടയ്ക്ക് വിശക്കും എന്ന് പറഞ്ഞിട്ട് ബേക്കറി സാധനം വാങ്ങി വച്ച് കൊടുത്താൽ, ഉദാഹരണം ഒരു ചിപ്സ് കഴിച്ചാൽ ഒരു ലഞ്ചേ അങ്ങ് മാറിക്കിട്ടും. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ബേക്കറി ഫുഡ്, ഇപ്പം കൊതി വരുമ്പോൾ, അതായത് കുഞ്ഞിന് ഭയങ്കരമായിട്ട് ആഗ്രഹം പറയുന്നു, ഒരു പ്രാവശ്യം വാങ്ങിക്കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് ബേക്കറിയിലെ ഫുഡ് വീട്ടിൽ വാങ്ങി റെഗുലറായിട്ട് വയ്ക്കുകയും അങ്ങനെ കൊടുക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ചെറിയ വിശപ്പ് വരുമ്പോഴേ കുഞ്ഞുങ്ങൾ ഒന്നോ രണ്ടോ ചിപ്സ് എടുത്ത് കഴിക്കും. കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക് എന്നിട്ട് വെള്ളവും കുടിക്കും, അത് കഴിഞ്ഞിട്ട് വിശപ്പ് അങ്ങ് പോകും. ഇതൊരു പ്രത്യേക പ്രശ്നമായിട്ട് നമ്മൾ കാണാറുണ്ട്, അതൊന്ന് അവോയ്ഡ് ചെയ്യുക. ബേക്കറി ഫുഡിൽ 2 പ്രശ്നങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, ചിലർക്ക് പൊണ്ണത്തടിയിലോട്ട് പോകും. ആ പൊണ്ണത്തടിയിലോട്ട് പോകുന്നവരുടെ സ്വഭാവം കൂടെ പറയാം ഇവിടെ തന്നെ, കാരണം അവർ നോർമൽ ഫുഡെല്ലാം കഴിക്കും, എന്നിട്ട് ഇത് എക്സ്ട്രാ ഫുഡാക്കി മാറ്റും. ഇനി അണ്ടർ വെയ്റ്റ്, ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ, അതെന്ത് പറ്റുന്നതെന്ന് പറഞ്ഞാൽ മിക്കവാറും നോർമൽ ഫുഡ് കഴിക്കേണ്ട സമയത്തായിരിക്കും ഈ ബേക്കറി ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ രണ്ട് സാഹചര്യങ്ങളിലും ദോഷം വരാറുണ്ട്. ചോദിച്ചോളൂ
2: ഡോക്ടർ. 3 വയസ്സായ കുട്ടിക്ക് ദിവസം 2 മുട്ടകളും കൊടുക്കാമോ?
0: എത്ര മുട്ട വേണോ 5 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് കൊടുക്കാം, എത്ര ഫാറ്റ് വേണോ കൊടുക്കാം. കാരണം കൊളസ്ട്രോളൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്, ശരീരത്തിൽ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഒരു രീതിയിലും റെസ്ട്രിക്ഷൻ്റെ ആവശ്യമില്ല. കുഞ്ഞ് എത്ര മുട്ട കഴിക്കുന്നോ കൊടുക്കുക, എത്ര ഇറച്ചി കഴിക്കുന്നോ കൊടുക്കുക, എത്ര മീൻ കഴിക്കുന്നോ കൊടുക്കുക. ഒരു മടിയും വിചാരിക്കേണ്ട.
1: സാർ, ഇപ്പോൾ നമ്മൾ സ്നാക്കിങ്ങിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്ക് ടൈം ഉണ്ട്, രാവിലെയും വൈകുന്നേരവും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ ആരോഗ്യകരമായ സ്നാക്സുകൾ എന്തൊക്കെയാണെന്ന് നിർദ്ദേശിക്കാമോ?
0: ഏറ്റവും നല്ല നല്ല സ്നാക്സ് എന്നുള്ള ആ പോയിന്റിലാണ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഉദാഹരണം വെള്ളരിക്ക കട്ട് ചെയ്തിട്ട് കൊടുക്കാം, നമുക്ക് ക്യാരറ്റ് കട്ട് ചെയ്ത് കൊടുക്കാം, പിന്നെ അതിനോടൊപ്പമുള്ള പേരെല്ലാം എനിക്ക് ഓർമ്മ വരുന്നില്ല എങ്കിലും ഇപ്പം ചില സാധനം ഉണ്ടല്ലോ, പർക്കോളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ കുഞ്ഞിന് ഇഷ്ടമുള്ളത് കൂടെ ആയിരിക്കണം. ഇനി സീസണിലും കൂടെ നമ്മൾ ചിന്തിക്കണം. ഉദാഹരണം മാങ്ങാക്കാലം വരുമ്പോഴത്തേനും മാങ്ങ കട്ട് ചെയ്ത് കൊടുക്കും, അവർക്ക് ഇഷ്ടമായിരിക്കും. കുറച്ച് മാങ്ങ, കുറച്ച് നാരങ്ങ, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്താണോ സീസണലായിട്ട് വളരെ വില കുറഞ്ഞ രീതിയിൽ മാർക്കറ്റിൽ കിട്ടുന്നത്, വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. പഴങ്ങൾ കൊടുക്കാം, നമ്മുടെ കർഷകർക്കും ഒരു പരിധിവരെ അതൊക്കെ ഗുണം ചെയ്യും. പിന്നെ പഴവർഗ്ഗങ്ങൾ, ഇപ്പം അത് ഒരു പഴവും പ്രത്യേകിച്ച് നോക്കണ്ട, ഏറ്റവും നല്ല പഴമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരുന്നതാണ്. അതായത് മാങ്ങ, ചക്ക, പേര, മുന്തിരിപ്പഴം, ഈ ശീതൽപ്പഴം എന്ന് പറയുന്ന ഒരു സാധനം, പിന്നെ ഫാഷൻ ഫ്രൂട്ട്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട്, ഇപ്പം പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ റംബുട്ടാൻ വരുന്നുണ്ട്, മാംഗോസ്റ്റീൻ വരുന്നുണ്ട്. ഇത്തരം ഫ്രൂട്ട്സുകളൊക്കെ തന്നെ ഉള്ളത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമൽ നമ്മൾ ശരിക്കൊരു പ്രോപ്പർ മീലെന്ന് പറയുന്നത് 3 നേരമാണ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഈ 3 നേരത്തെ ഭക്ഷണത്തിൻ്റെ കഴിക്കുന്നതിൻ്റെ അളവ് ഒട്ടും കുറയില്ല ഈ സ്നാക്കിങ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. പക്ഷേ അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കറി ഫുഡ് തന്നെയാണ്. കാരണം രണ്ട് രീതിയിൽ ദോഷം ചെയ്യുന്നുണ്ട്. ഓർക്ക് ചിലർക്ക് പൊണ്ണത്തടിയിലോട്ട് പോകും, ചിലർക്ക് അണ്ടർ വെയ്റ്റിലോട്ട് പോകും. ഇപ്പം പറഞ്ഞ സിറ്റുവേഷൻ അണ്ടർ വെയ്റ്റിലോട്ട് പോയി, അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുകയും ഇനി വേറൊരു എളുപ്പമാർഗം ചെയ്യാം. പല പേരൻസിനും ഇപ്പം പല സമയപരിമിതികളൊക്കെ ഉണ്ട്, മുട്ട കൊടുക്കാം. മുട്ട തന്നെ നമുക്കിപ്പം ഒരു എല്ലാ ദിവസവും ബോയിൽഡായിട്ട് കൊടുക്കണമെന്നില്ല, ചില ദിവസം പൊരിച്ചു കൊടുക്കാം, കറി വെച്ച് കൊടുക്കാം, പല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് അതായത് കുഞ്ഞിനും പാരൻസിനും കംഫർട്ടബിളായിട്ടുള്ള രീതിയിൽ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഫുഡാണ് സ്നാക്കിങ്ങിന് കൊടുക്കുന്നതിന് ഏറ്റവും നല്ലത്.
1: ഈ മുട്ട സാർ നേരത്തെ പറഞ്ഞ പോലെ എത്ര വേണോ കൊടുക്കുന്നതിൽ പ്രശ്നമില്ല, വളരുന്ന കുട്ടികൾക്ക് പ്രശ്നമില്ല.
0: ഒരു കുഴപ്പമില്ല, മുട്ട വളരെ വളരെ ഒരു ഒരു നമുക്കൊരു സേഫായിട്ടുള്ളൊരു ഫുഡായിട്ടാണ് ഇപ്പം കാണുന്നത്. കാരണം എല്ലാം ഒത്തിരി ന്യൂട്രിയൻസ് ഉള്ളതാണ്. പണ്ട് ഇടയ്ക്ക് വളരെ പണ്ടൊക്കെ പാലിനെ അതുപോലെ പറഞ്ഞിരുന്നു, പക്ഷെ പിന്നെ അത് മനസ്സിലായി പാല് പശുവിനുള്ളതാണ്. പക്ഷെ മുട്ട ഒരു സമീകൃത ആഹാരം പോലെ നമുക്ക് കണക്കാക്കാൻ പറ്റും. കാരണം നമുക്ക് അതിൽ പ്രോട്ടീനുണ്ട്, ഫാറ്റുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മുട്ട ഒരിക്കലും അതൊരു നെഗറ്റീവായിട്ട് കാണണ്ട. പിന്നെ കഴിക്കുന്നതിന് പരിധിയുണ്ട്. ഇപ്പം നമുക്കൊരു നമുക്കെന്നെ അറിയാം, മസ്കുലറായിട്ടുള്ള ജിംനേഷ്യത്തിലൊക്കെ ബോഡി ബിൽഡേഴ്സൊക്കെ 40 മുട്ട 50 മുട്ടയൊക്കെ കഴിക്കാറുണ്ട്. കാരണം അതിന് അവിടെയും മനസ്സിലാക്കേണ്ടത് പ്രോട്ടീൻ ഇഷ്ടം പോലെ ഉള്ള റിച്ച് പ്രോട്ടീൻ റിച്ചാണ് മുട്ട. അതായത് നമ്മൾ കൊടുക്കുന്ന കോസ്റ്റുമായിട്ട് വിലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും എത്രയോ ഉപരിയായിട്ട് അതുവഴി പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട വളരെ ഒരു മുട്ട നല്ലതാണ്. അതുപോലെ ചിക്കൻ നല്ലതാണ്. ചിക്കനെയൊന്നും അങ്ങനെ മോശമായിട്ട് കാണേണ്ട കാര്യമില്ല.
1: പക്ഷേ അതെങ്ങനെ കുക്ക് ചെയ്യുന്നു എന്നുള്ളതും കൂടെ.
0: അതെ, നമ്മൾ അനാവശ്യമായിട്ട് ക്വാളിറ്റി ഇല്ലാത്ത ഓയിലിൽ കുക്ക് ചെയ്തതേ ഉള്ളൂ. അതായത് വീട്ടിൽ ചെയ്യണം. നമ്മളിപ്പം വെളിയിൽ ഇപ്പം ഫാസ്റ്റ് ഫുഡിലൊക്കെ പോകുമ്പോഴേ ഉള്ള പെട്ടെന്ന് ഫാസ്റ്റായിട്ടല്ലേ അവർ ചെയ്യുന്നത്. മാത്രമല്ല അതിൽ പ്രത്യേകിച്ച് ഗുണമുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. വൈറ്റമിൻസ് പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും, കാരണം അത്രയ്ക്ക് ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യുന്നത്. പിന്നെ ഓയിൽ തന്നെ റിപ്പീറ്റഡ് യൂസ് വരെയാണെങ്കിലും എന്താണോ ഗുണം അതിനേക്കാളും ദോഷത്തിലോട്ട് പോകും. അതുകൊണ്ട് കുക്കിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആ പേര് പറഞ്ഞോളൂ.
3: മീനു കരീപ്രയെന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, സംസാരിച്ചോളൂ
3: ഡോക്ടർ. എന്റെ കുഞ്ഞിന് 2 വയസ്സുണ്ട്.
0: മീനുവിന്റെ കുഞ്ഞിനെ കുഞ്ഞിന്റെ കാര്യമാണ് പറഞ്ഞല്ലേ. മീനിന് 2 വയസ്സുള്ള കുഞ്ഞുണ്ട്, പറഞ്ഞോളൂ. ഇനി
3: കുഞ്ഞിന് ഓട്സ് കൊടുക്കാമോ? കുറുക്ക്
0: തീർച്ചയായിട്ടും കൊടുക്കാമല്ലോ, ഒരു കുഴപ്പമല്ല, കൊടുക്കാം.
3: 2 നേരം കൊടുക്കുന്നത്, രാവിലെയും വൈകിട്ടും, കുഴപ്പമില്ല. വെയിറ്റ് കുറയത്തൊന്നുമില്ലല്ലോ.
0: കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഓട്സ് കൊടുക്കാനായിട്ടുള്ള തീരുമാനം എങ്ങനെ എടുത്തു?
3: അത് മറ്റു കുറുക്ക് മധുരം അധികം ഇഷ്ടമല്ല, അങ്ങനെ പാലൊഴിച്ച് ഇത് കുറുക്കിയിട്ട് അങ്ങനെയും കുടിക്കും. അത്
0: കുഴപ്പമില്ല.

0: കൊടുത്തോളാം.
1: ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് കൊടുക്കാൻ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഓട്സ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഓട്സ് എന്ന് പറയുമ്പോൾ കാണേണ്ടത് നമ്മൾ മറ്റ് ഉള്ള കാർബോഹൈഡ്രേറ്റിനെ പോലെയൊക്കെ ചിന്തിച്ചാൽ മതി. തീർച്ചയായിട്ടും നമ്മുടെ ചോറ് കൊടുക്കുന്ന പോലെയോ കപ്പ കൊടുക്കുന്ന പോലെയോ ഗോതമ്പിൽ ഉണ്ടാക്കിയ ഭക്ഷണം കൊടുക്കുന്ന പോലെയോ ഒരു ഭക്ഷണമായിട്ട് ചിന്തിച്ചാൽ മതി. അത് ഒരു രീതിയിലും ദോഷമുള്ളതൊന്നുമല്ല. പ്രത്യേകിച്ച് ഓവറായിട്ടുള്ള ഗുണവും അതിന് നമുക്ക് കാണാൻ പറ്റുകയില്ല. മറ്റേതൊരു ഫുഡിനെ പോലെ കണ്ട് കൊടുത്താൽ ഒരു കുഴപ്പമില്ല. അത് അളവനുസരിച്ചിരിക്കും. നമ്മൾ ഏത് ഫുഡും കുറച്ചളവാണ് കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് കുറയും, സാധാരണ കഴിക്കേണ്ട രീതിയിൽ കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് കൂടും. പക്ഷേ ഈ ഓട്സിനൊക്കെ ഉള്ള ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു അഡൾട്ട്സിന് വണ്ണം കൂടിയ ആൾക്കാരും വെയിറ്റ് കുറയ്ക്കാനായിട്ട് കഴിക്കുന്നതാണ് ഓട്സ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്സ് ആകുമ്പോൾ നമ്മൾ കുറച്ചേ കഴിക്കൂ, അളവ് വളരെ കുറച്ചേ കഴിക്കൂ, അത് മതി, അതിൽ നമ്മൾ തൃപ്തരാകും. പക്ഷേ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, ഇപ്പം വളരേണ്ട പ്രായമാണ്. അതിനനുസരിച്ച് ഓട്സ് കൊടുത്തു കഴിഞ്ഞാലുള്ള ഒരു നെഗറ്റീവ് പോയിന്റ് ഇതാണ്, കുഞ്ഞ് എത്രത്തോളം ക്വാണ്ടിറ്റി, ഇപ്പം നമ്മളൊരു ചോറ് കഴിക്കും പോലെയോ അല്ലെങ്കിൽ കപ്പയും ചോറും കൂടെ കഴിക്കും പോലെയോ ഇഡ്ഡലി ദോശ കഴിക്കും പോലെയോ ഉള്ള ക്വാണ്ടിറ്റി കുഞ്ഞ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെയിറ്റ് കുറയും. പക്ഷേ ദോശയും ഇഡ്ഡലി കഴിക്കും പോലെയോ അല്ലെങ്കിൽ ചോറ് കഴിക്കും പോലെയോ ഓട്സ് കഴിച്ചാൽ വെയിറ്റ് കുറയേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ പറഞ്ഞത്? അളവാണ് പ്രധാനം, അളവാണ് ഇതിൽ പ്രധാനം, അല്ലാതെ ഐറ്റം ഏത് എന്നുള്ളതല്ല
0: പ്രധാനം.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, ഒരു സംശയമുള്ളത്, ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ചോറെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് മിക്സിയിൽ അരച്ചു കൊടുക്കും, അത് എത്രത്തോളം, അത് അതിൻ്റെ ആവശ്യമുണ്ടോ? ശരിക്കും
1: ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണിത്. എല്ലാം എൻ്റെ മുമ്പ് കൺസൾട്ടേഷന് വരുന്ന എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ അപ് ടു 6 മന്ത്സ്, 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്, മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ, വെള്ളം പോലും പാടില്ല. 6 മാസം കഴിഞ്ഞാൽ ഇതങ്ങ് മാറ്റുകയാണ്. ഇത് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു ഒരു ഒരു സപ്പോർട്ടീവ് ആകുന്നുള്ളൂ. മുലപ്പാൽ ഫുഡല്ല, ഫുഡായിട്ട് അതിനെ എടുക്കരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പൂർണ്ണമായിട്ട് പറയുകയല്ല, നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ 1 വയസ്സ് വരെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഒരു സപ്പോർട്ട് വേണം മിനിമം. പക്ഷേ പ്രധാനം ഫുഡായിട്ട് മാറുന്നത് വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ്. ഇനി ഈ ഒരു ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഫുഡിനെ കാണണം, ഫുഡിനെ കാണണം, അത് തൊട്ട് ഫീല് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഫുഡ് എടുത്തിട്ട് വായിലോട്ട് പോകുമ്പോൾ ഉള്ള മൂവ്മെൻറ്റ്, അതായത് ഹാൻഡ് മൗത്ത് കോർഡിനേഷൻ, ഹാൻഡ് ഐ കോർഡിനേഷൻ, ഇതെല്ലാം പ്രധാനമാണ്. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചിട്ടാണ് ഒരു ഫുഡ് വായിലോട്ട് വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തരികളുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് കുഞ്ഞു ആരായാലും നമ്മളായാലും ചവയ്ക്കും, കാരണം വീണ്ടും അതിനെ സ്മാഷിംഗ് ആണ്, അത് വീണ്ടും അതിൻ്റെ തരി സൈസ് ചെറുതാക്കലാണ്, ഇതെല്ലാം ഒരു പ്രോസസ്സാണ്. അപ്പോൾ എന്ത് പറ്റുന്നു? നമ്മുടെ വായ്ക്ക് ഉള്ള മസിൽസിനെല്ലാം നമ്മൾ എക്സസൈസ് കൊടുക്കുകയാണ്, അവിടെ ആക്ടിവിറ്റി കൊടുക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് സോളോ ചെയ്യുന്നു. ഇത് മിക്സിയിൽ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് എല്ലാം തീരുകയാണ്. മിക്സിയിൽ അടിച്ച് ഒരു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന പാരൻറ്റ് ചെയ്യുന്ന എന്താണ്? വായിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു, കുഞ്ഞു വിഴുങ്ങുന്നു. മിക്കവാറും ഈ ഇത്തരം ക്യാരക്ടേഴ്സ് ഉള്ള പാരൻസ് ചെയ്യുന്ന ഒരു മൊബൈലിൽ കൂടെ മുമ്പ് വെച്ച് കൊടുക്കും. അതായത് കുഞ്ഞ് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്നു, അമ്മ വായിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു, കുഞ്ഞ് വിഴുങ്ങുന്നു. വേറെ പ്രോസസ്സ് ഒന്നും നടന്നിട്ടില്ല. കുഞ്ഞിൻ്റെ ബുദ്ധി വികാസത്തെയാണ് അമ്മ അതോടെ ചെറുക്കുന്നത്. ഒരു കാരണവശാലും മിക്സി പ്രിപ്പേർഡ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിനുമേ നമ്മൾ പലതും മിക്സി ഉപയോഗിക്കാറുണ്ട്, അരകല്ലെന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് മിക്സി ഉപയോഗിക്കുന്നതിനെ പോലെ ദോഷം വേറെ ഒന്നുമില്ല. ചെയ്യാം, കൈകൊണ്ട് സ്മാഷ് ചെയ്യാം. എല്ലാ അമ്മമാരും പണ്ട് മുതലേ ചെയ്യുന്ന ഒരു കാര്യമാണ്, കൈകൊണ്ട് സ്മാഷ് ചെയ്ത് ഓരോ ഫുഡ് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ചോറായാലും ആ നമ്മൾ ഒരു അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ചോറായിട്ട് കഴിച്ചിട്ട് നമ്മുടെ വായിലിട്ട് ചവച്ചരച്ച് വിഴുങ്ങും. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ തരി നിലനിൽക്കുകയും കുഞ്ഞിൻ്റെ ഈ ഹാൻഡ് ഐ കോർഡിനേഷൻ, ഹാൻഡ് മൗത്ത് കോർഡിനേഷൻ പ്ലസ് ഗ്രൈൻഡിങ് അറ്റ് മൗത്ത്, വായിൽ വെച്ച് ചവച്ചരയ്ക്കുന്ന പ്രോസസ്സ് എന്നിട്ട് വിഴുങ്ങുന്ന പ്രോസസ്സ്, എല്ലാ പ്രോസസ്സും ഒന്നിച്ച് കുഞ്ഞിന് മനസ്സിലാക്കാനും അത് പ്രായോഗികത്തിലെത്തിക്കാനും ഗുണം ചെയ്യും. അതുകൊണ്ട് മിക്സി ബാൻ ചെയ്യുന്നതാണ് നല്ലത്.
2: അപ്പോൾ കുട്ടികൾ കളിസ്ഥലങ്ങളിൽ വെച്ച് അവർക്കുണ്ടാകുന്ന ചെറിയ പരിക്കുകൾ, ചതവുകൾ, ഇപ്പോൾ സ്കൂളിൽ ഓടിച്ചാടിയൊക്കെ കളിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെ വീണിട്ട് ചതവും മുറിവൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് ആശുപത്രിയിലൊന്നും കൊണ്ടുപോകേണ്ടെന്ന് ആവശ്യമില്ലാത്ത അത്തരം മുറിവുകളെ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾക്ക് പ്രാഥമിക ശുശ്രൂഷകൾ എന്താണ് ചെയ്യേണ്ടത്?
1: തീർച്ചയായിട്ടും ഇപ്പം മിക്കവാറും എല്ലാ സ്കൂളുകളിലും ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട സംവിധാനം

0: കൂടെ അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും എല്ലാവരും ട്രെയിൻഡാണ് പല കാര്യങ്ങളിലും. അതുകൊണ്ട് ഒരു അതൊരു ഡിസ്കഷനിൽ വലിയൊരു ആവശ്യം വരുന്നില്ല. എന്നിരുന്നാലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഇപ്പം നമ്മളൊരു കുഞ്ഞ് ഒന്ന് വീണു വീണു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഫ്രാക്ചർ ഉണ്ടോ ഇല്ലയോ, ഇഞ്ചുറി എത്രത്തോളം വലിപ്പമുണ്ട്. ഇപ്പോൾ വലിയ ഇഞ്ചുറിയൊക്കെ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലൈസേഷൻ തന്നെയാണ് നല്ലത്, പക്ഷെ അനക്കാതെ. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ അണ്ടർലൈൻ ഫ്രാക്ചർ ഉണ്ടോ, വേറെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ സ്കൂൾ നേഴ്സോ ഉണ്ടെങ്കിൽ അവരെ കാണിക്കുകയും ഉടനെ അതിനെ കുഞ്ഞിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. ഇനി മൈനർ ചെറിയ അബ്രേഷൻസ് എന്നു പറയും, ഇപ്പം തൊലി മാത്രം മുറിഞ്ഞു പോയി, ആവശ്യമില്ലാതെ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല. ഒന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം ആൻറ്റിബയോട്ടിക് ഓയിൽമെൻറ്റ് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും നല്ലത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് വാഷ് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് അത് ക്ലീൻ ചെയ്തിട്ട് ഒരു ഓയിൽമെൻറ്റൊക്കെ പുരട്ടി കുഞ്ഞിനെ വെറുതെ വിടാം. വീണ്ടും സ്കൂളിൽ ഇരുത്തുക. ഉടനെ തന്നെ ഒരു ചെറിയ മുറിവ് വന്ന ഉടനെ പാരൻസിനെ വിളിച്ചിട്ട് വെറുതെ പാരൻസിനെയും ശല്യം ചെയ്ത് നാട്ടുകാരെ എല്ലാം ശല്യം ചെയ്യേണ്ട കാര്യമില്ല. അതൊരു സിമ്പിൾ കാര്യമായിട്ട് കാണുക. പഴയ കാലങ്ങളിൽ അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഇനി ഫ്രാക്ചർ പോലുള്ള സിറ്റുവേഷൻസ് വന്നാൽ ഞാൻ ആൾറെഡി പറഞ്ഞു, എന്നിരുന്നാലും ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യാം, ഇമ്മൊബിലൈസേഷൻ വളരെ പ്രധാനമാണ്. ഏത് പൊസിഷനിലാണോ കുഞ്ഞ് കിടക്കുന്നത് അതേ പൊസിഷനിൽ തന്നെ കുഞ്ഞിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ കുഞ്ഞിൻ്റെ ആരോഗ്യം നമുക്ക് നിലനിർത്താനായിട്ട്.
1: അപ്പോൾ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് അനിൽകുമാർ എന്നാണ്. ട്രിവാൻഡ്രം പോത്തൻകുട സ്ഥലം.
1: സംസാരിച്ചു
2: സാർ. നമസ്കാരം.
0: നമസ്കാരം നമസ്കാരം, പറഞ്ഞോളൂ.
2: സാർ, ഞാൻ ഈ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുവായിരുന്നു സാർ. അപ്പൊ ഈ മുണ്ടിനീരിന്റെ പ്രതിരോധ തീർന്നെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ എന്റെ മോന് ഒരാൾക്ക് 8 വയസ്സ്, ഒരാൾക്ക് 14 വയസ്സ് ആയി. ഞാൻ ഇതുവരെ അത് എടുത്തിട്ടില്ല. അത് മാൻഡേറ്ററി ആണോ സാർ?
0: അതാണല്ലോ നമ്മൾ സംസാരിച്ചത്. തീർച്ചയായിട്ടും MMR വാക്സിനേഷൻ എടുത്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി എടുക്കുക. നമുക്ക് ട്രിവാൻഡ്രം കാരനായതുകൊണ്ട് സ്ഥലവും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഗവൺമെൻറ് SIT ഹോസ്പിറ്റലിൽ വാക്സിനേഷൻ സെൻ്റർ ഉണ്ട്. അവിടെ ഈ വാക്സിനേഷൻ തരും. പക്ഷേ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. കാരണം ഇത് ഗവൺമെൻറ് നാഷണൽ പ്രോഗ്രാമിൻ്റെ പോളിസിയിൽ വരുന്നതല്ല. അതുകൊണ്ട് അത് നിങ്ങൾ എടുക്കുക, കുഞ്ഞുങ്ങൾക്ക് എടുക്കുക മാത്രമല്ല എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യണം. നല്ല ഒരു വാക്സിനേഷൻ ആണ്. ഫാമിലി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, കുഴപ്പമില്ല. എടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നും ഇല്ല. ഒരു കാരണവശാലും ആവശ്യമില്ല. ഓൾറെഡി അസുഖം വന്നവർക്ക്, ഉദാഹരണം എനിക്കും വന്നിട്ടുണ്ട്, ഈ വന്നവർക്ക് ഇത് ആവശ്യമില്ല. ഇല്ല, കാരണം നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടിക്കഴിഞ്ഞു. മാത്രമല്ല നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ വന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് രണ്ട് കുഞ്ഞുങ്ങളുള്ളത്.
1: ഇപ്പോൾ സാർ, നമുക്ക് സ്കൂളിൽ വെച്ച് ഇപ്പോൾ കുട്ടികൾ നേരിടുന്ന ബുള്ളിങ്, ഇപ്പോൾ പഠനപരമായിട്ടോ ഇപ്പോൾ പിയർ ഗ്രൂപ്പിൻ്റെ അടുത്ത് നിന്ന് ഫ്രണ്ട്സ് ആണെങ്കിലോ എന്തെങ്കിലും ഇപ്പോൾ സാറുമാരാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കുട്ടികൾ അത് വളരെ പെട്ടെന്ന് ബാധിക്കാറുണ്ട്. മാനസികമായിട്ടൊരു വളരെ വിഷമമൊക്കെ വരാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? സ്കൂളിൽ നിന്നുണ്ടാകുന്ന ഇതുപോലെയുള്ള വിഷമകരമായിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും?
0: അത് ഒന്ന് ആദ്യം തിരിച്ചറിയുന്ന ഒരു സൈഡിൽ ഇരിക്കട്ടെ. അതിനു മുമ്പേ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എങ്ങനെ ഇത് ഇങ്ങനെ തോന്നാതിരിക്കുക. കാരണം ഈ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ഇന്ന് തുടങ്ങിയ കാര്യമൊന്നുമല്ല. ഞാൻ ഇച്ചിരി പച്ചയായിട്ട് പറയുകയാണ്. കാരണം നമ്മളെല്ലാം ഇത് അനുഭവിച്ച് കഴിഞ്ഞവരാണ്. സ്കൂളിലാകുമ്പോൾ കുറച്ച് ബുള്ളിങ് ഒക്കെ കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യും. അതിനെ നമ്മളൊരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഒരു എന്താണ് ലാക്കിങ്? കളിസമയം. കുട്ടികൾ, അതായത് കുട്ടികൾക്ക് ഒരു ഫിസിക്കൽ കളി, PT പീരീഡ് എന്ന് പറയുന്ന സാധനം എനിക്ക് അബോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇപ്പം കൂടിയോ എന്ന് അറിഞ്ഞുകൂടാ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളാകുമ്പോൾ പരസ്പരം ബുള്ളി ചെയ്യും. അത് നോർമൽ തിങ് ആണ്. പക്ഷേ അത് മാറും. അവർ തമ്മിൽ വീണ്ടും ഇടപഴകി, അവർ കളിച്ച് പരസ്പരം തമാശ പറഞ്ഞ് അങ്ങ് പോകും. അതിനൊരു പാരൻസ് അവർ ഒരു അവരുടേതായ രീതിയിൽ അങ്ങ് സീരിയസ് ആയിട്ട് എടുക്കുകയും പാരൻസ് പോയി പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് മിക്കവാറും ഈ പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന കൗമാര പ്രായക്കാർക്കാണ്. മറ്റ് അതിനു മുമ്പേ ഒന്നും വലിയൊരു പ്രശ്നമില്ലാതെ ഈ കാര്യങ്ങളിൽ പോകുന്നത്. എന്നാലും ഇനി നമ്മൾ മാഡം ചോദിച്ച അതേ ആ ഒരു പ്രശ്നത്തിലോട്ട് വരാം. എങ്ങനെ പാരൻസിന് മനസ്സിലാക്കാം എന്നുള്ള ഒന്ന് രണ്ട് ക്ലൂസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത്, ഒരു കുഞ്ഞ് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് പഠിത്തത്തിൽ വ്യത്യാസം വരുന്നു. നന്നായിട്ട് നോർമലി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് അതിൽ വ്യത്യാസം വരുന്നു. പിന്നെ ആക്റ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് പെട്ടെന്ന് അതിൽ വ്യതിയാനം വരുന്നു. ഇടപഴകുന്ന

0: കാര്യങ്ങളിൽ, ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യങ്ങളിൽ, സ്കൂളിൽ പോകുന്നതിൻ്റെ താല്പര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ചേഞ്ചസ് വരുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം മനസ്സിലാക്കേണ്ടത് പാരൻസ് തന്നെയാണ്. അതിനോടൊപ്പം ടീച്ചേഴ്സ് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ടീച്ചേഴ്സും പാരൻസും തമ്മിലൊരു ഡിസ്കഷൻ വേണം. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഞാൻ തോന്നിയിട്ടുള്ള കാര്യമാണ് പി ടി എ മീറ്റിംഗ് വളരെ കുറവാണ്. പി ടി എ മീറ്റിംഗ് അത്യാവശ്യമാണ്. പി ടി എ മീറ്റിങ്ങിൽ പലപ്പോഴും കണ്ടുവരുന്നത്, ഇപ്പം ഞാൻ മുമ്പ് എൻ്റെ പിള്ളേരുടെ ഒക്കെ സ്കൂളിൻ്റെ അനുഭവം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് കാര്യങ്ങൾ പറയും, നമുക്കൊരു തിരിച്ച് നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ പറയാനുള്ള എല്ലാവർക്കും അവസരം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷെ അത് വേണം. പി ടി എ മീറ്റിംഗ് വഴി തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. വേറൊരു കാര്യം, ഇപ്പം ഇതിനോടൊപ്പം ഇപ്പോൾ ചോദിച്ച കാര്യം അല്ലെങ്കിൽ പോലും എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, നമ്മളൊരു കുട്ടികൾക്ക് കൊടുക്കുന്ന ബിറ്റ്വീൻ ക്ലാസ്സിൻ്റെ ഇൻ്റർവെൽ ടൈം എന്ന് പറയുന്നത് എനിക്കൊന്ന് 5 മിനിറ്റോ 10 മിനിറ്റോ, 10 മിനിറ്റൊന്നും കിട്ടത്തില്ല, എത്ര ടോയ്ലറ്റ്സ് കാണും. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ ടോയ്ലറ്റ് സംവിധാനം വളരെയധികം കൂട്ടേണ്ടതും അത്യാവശ്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പണ്ട് കാലങ്ങളെപ്പോലെ ഇപ്പം ചിന്തിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ ടോയ്ലറ്റ് ഇല്ലായിരുന്നു, പക്ഷെ നമ്മൾ പുറത്ത് പോയിട്ട് മൂത്രം ഒഴിക്കുമായിരുന്നു, നമുക്കതൊരു ഇൻഹിബിഷനോ ഒരു ആ ഒരു സൊസൈറ്റി അല്ലായിരുന്നു അന്ന്. ഇന്നങ്ങനെയല്ല, കുട്ടികൾ ടോയ്ലറ്റിലാണ് പോകുന്നത്, വീട്ടിലെ അവർ അങ്ങനെ ട്രെയിൻഡാണ്. അപ്പോൾ ആ ഒരു കംഫർട്ട് സോൺ കൂട്ടേണ്ട കാലഘട്ടം കഴിഞ്ഞു. ഇത് വളരെ പ്രധാനമാണ്. ബുള്ളിങ്ങിലോട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ ലക്ഷണങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കണം, പാരൻസും മനസ്സിലാക്കണം, ടീച്ചേഴ്സും മനസ്സിലാക്കണം. ഒരു പ്രധാനമായിട്ടുള്ള ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള എളുപ്പമാർഗമെന്ന് പറയുന്നത് വീട്ടിലിരുന്ന് കഴിക്കുന്ന ഭക്ഷണമാണ്. അതായത് മിനിമം ഒരു പ്രാവശ്യമെങ്കിലും പാരൻസും കുട്ടികളും ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കണം. അത് ടിവിയുടെ മുമ്പേ ഇരുന്ന് ആകരുത്. കാരണം ഒരു ടിവിയുടെ മുമ്പേ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ അതിലോട്ട് പോകും, കഴിക്കുന്നത് വീണ്ടും മെക്കാനിക്കലാകും. നേരെ മറിച്ച് ഇവരല്ലാതെ പാരൻസും കുട്ടികളും മാത്രമായിരിക്കണം ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, സംസാരം ഉണ്ടാകും. സംസാരിച്ചു ഉറച്ച് സംസാരിക്കാനല്ലല്ലോ, വീട്ടിലെ സംസാരമാണ്. അവിടെ പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കുട്ടിയെ കുറ്റം പറയാനായിട്ട് ഒരു കുറ്റവും ആ സമയത്ത് പറയാൻ ശ്രമിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അല്ലാത്ത സമയം ഉപയോഗിക്കണം. ഡൈനിങ് ടേബിളിന് മുമ്പ് ഇരുന്ന് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്കിപ്പോൾ വിശപ്പില്ല, ഞാൻ പിന്നെ കഴിക്കാം, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അതൊരു അവർക്കൊരു എൻജോയ്മെൻ്റ് ലെവലിലോട്ട് വരുന്ന ഒരു സാഹചര്യം പാരൻസ് തന്നെ ഉണ്ടാക്കി ആ സമയം എപ്പോഴും ഒരു കുഞ്ഞ് പറയുന്നതിന് ഒരു എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പാരൻസിന് നല്ലത്. ഇനി പ്രത്യേകിച്ചും കൗമാരപ്രായക്കാരെന്ന് മാത്രം പറയുന്നത് ശരിയല്ല. ഏത് കുട്ടികളായാലും ചിലപ്പോൾ അവർക്ക് അവരുടെ സ്കൂളിനെ പറ്റിയുള്ള കംപ്ലൈൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പിയേഴ്സിനെ പറ്റിയുള്ള കംപ്ലൈൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ പറ്റിയുള്ള കംപ്ലൈൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ മൊളസ്റ്റേഷൻസ് ആയിരിക്കാം. എന്ത് കാര്യങ്ങളാണോ കംപ്ലൈൻ്റ് പറയുമ്പോൾ നേരെ നിനക്ക് അങ്ങനെ തോന്നിയതായിരിക്കും, നീ അത് ശ്രദ്ധിച്ചാൽ മതി. നേരെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ എന്ത് പറ്റുന്നു, നമ്മൾ ഈ നമ്മുടെ അടുത്ത് നാം വിശ്വസിച്ച്, അതായത് ഒരു പാരൻ്റിനടുത്ത് എനിക്ക് ഒരു പ്രൊട്ടക്ഷൻ എൻ്റെ എല്ലാം വന്ന് വിചാരിച്ച് വന്ന് പറയുമ്പം നേരെ ബ്ലെയിം ആ കുട്ടിയിലോട്ട് നമ്മൾ വിടുകയാണ്. അത് ചെയ്യരുത്. ഓക്കെ, അങ്ങനെ ഉണ്ടായോ, അങ്ങനെ ഉണ്ടായെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ആശ്വസിപ്പിക്കുകയും കാര്യങ്ങൾ കൂടുതൽ പഠിക്കുകയും കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ഈ ബുള്ളിങ് തന്നെ നമുക്ക് ചെറുക്കാൻ സാധിക്കും. മാത്രമല്ല, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടുകയും അതിനുള്ള പരിഹാര മാർഗങ്ങൾ നമുക്ക് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാനും സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്.
1: അതുപോലെ തന്നെ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം.
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. അവസാനത്തെ കോളാണ്, പെട്ടെന്ന് ചോദിക്കണേ, പേര് പറയണേ.
2: കൃഷ്ണകുമാരിയാണ്. 4 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്, 4 വയസ്സ് 3 മാസം. അപ്പൊ ഈ മുണ്ടിനീറ്റിന്റെ ഇഞ്ചക്ഷനെ കുറിച്ച് എനിക്ക് ഇതുവരെ കറണ്ടില്ലായിരുന്നു, കേൾക്കാൻ പറ്റിയില്ല. എത്ര വയസ്സിലെടുക്കണ്ടെന്നൊക്കെ.
0: മുണ്ടിനീറിനെ പറ്റിയുള്ള ഇഞ്ചക്ഷന് നമുക്ക് ശരിക്കും കൊടുക്കുന്നത് ആദ്യത്തെ ഡോസ് 9-ാം മാസവും പിന്നെ 1.5 വയസ്സ്, അതിനുശേഷം പിന്നെ നമ്മൾ 5 വയസ്സിലും കൊടുക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. പക്ഷേ ഇപ്പോഴ് ഗവൺമെന്റ് തലത്തിൽ മുണ്ടിനീറിന് വാക്സിനേഷൻ ഇല്ല, അതുകൊണ്ട് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് തന്നെ പോയി വാക്സിനേഷൻ എടുക്കണം. മിക്കവാറും എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും നമുക്ക് അടുത്ത കാലത്ത് മുണ്ടിനീരിൻ്റെ അസുഖം നമ്മുടെ കേരളത്തിൽ വളരെ വ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം മുണ്ടിനീരിൻ്റെ വാക്സിനേഷൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് അഥവാ നമ്മൾ ഗവൺമെൻറ്റിൽ MR വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, MMR വാക്സിനേഷൻ വീണ്ടും പോയി എടുക്കുന്നത് വളരെ ഉചിതമായിരിക്കും. അതെ അതെ അതെ,
1: എംഎംആർ വാക്സിൻ ഏത് സമയത്തും എടുക്കാമെന്നാണ് ഡോക്ടർ പറയുന്നത്.

0: അതെ അതെ,
1: ഇപ്പൊ 4 വയസ്സുള്ള കുട്ടിക്കാണെങ്കിൽ ധൈര്യമായിട്ട് പോയി എടുക്കാം, തീർച്ചയായിട്ടും എടുക്കണം, എടുക്കുന്നത് തന്നെയാണ് നല്ലത്.
0: 9 മാസം 1.5 വയസ്സ് 5 വയസ്സിലാകും.
1: അതെ അതെ അതെ, അകമെന്നല്ല, അതിനുശേഷവും എടുക്കാം, അഡൾട്ട് ആയാലും എടുക്കാം, എപ്പോഴും വേണോ വാക്സിനേഷൻ എടുക്കാം. ഇപ്പൊ മുണ്ടിനീരുണ്ടെങ്കിൽ അത് മുണ്ടിനീരാണെന്ന് കൺഫേം ചെയ്ത് എടുക്കേണ്ട കാര്യമില്ല. അല്ല, വേറെ നാട്ടിലുണ്ടല്ലേ, അപ്പൊ എടുക്കുക, വാക്സിനേഷൻ എടുക്കുക.
0: നമ്മുടെ പ്രദേശത്തുണ്ടെങ്കിലേ നമുക്ക് വിഷമമല്ലേ.
1: അതെ അതെ, തീർച്ചയായിട്ടും വാക്സിനേഷൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത്.
2: സാർ, ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ കുട്ടികൾ സ്കൂളിലും അംഗനവാടികളിലൊക്കെ ഒരുപാട് കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഇരിക്കുന്നത് കാരണം പേൻ ശല്യം, ചൊറി തുടങ്ങിയ ചർമ്മ രോഗങ്ങൾ കൂടുതലായിട്ട് പടരാനുള്ള സാധ്യതയുള്ള
1: ഒരു സംശയം.
2: അപ്പോൾ ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ ഇല്ലാതിരുന്നാലും അവിടെ പോയിട്ട് അത് കിട്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഈ പേൻ ശല്യം പോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് മാനേജ്
1: ചെയ്യാനായിട്ട്? ട്രീറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടി ഒരു വീട്ടിൽ നിന്ന് പേനുമായിട്ട് വരികയാണെങ്കിൽ ആ കുട്ടിക്കല്ല പേന്, വീട്ടിലുള്ളവർക്ക് പേനുണ്ട്. അപ്പം നമ്മളെപ്പോഴും കുട്ടികളെയാണ് ബ്ലെയിം ചെയ്യുന്നത്. കുട്ടികളിൽ നിന്ന് പല പേരൻസിൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വരുമ്പോൾ ചെയ്യുന്നു, അവൾ കൊണ്ടുവരുന്നതാണെന്ന്, അവൾ കൊണ്ടുവരുന്നതല്ല ഇവർ കൊടുത്തയക്കുന്നതെന്നേ ഞാൻ പറയാറുള്ളൂ. എപ്പോഴും നമ്മൾ കുട്ടികളെയല്ല ബ്ലെയിം ചെയ്യേണ്ടത്, അഡൾട്ട്സിനെയാണ്, ഇൻക്ലൂഡിങ് വിരശല്യം ഞാൻ പറയുന്നതാണ്. കാരണം കുട്ടികളെക്കാട്ടിലും വിരശല്യം ഉണ്ടാക്കുന്ന അഡൾട്ട്സാണ്. കാരണം വെളിയിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് കൂടുതലും ആരാണ്? അഡൾട്ട്സാണ്. അപ്പം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് കുട്ടികൾക്ക് മാത്രമല്ല കിട്ടേണ്ടത്, ഇത് ഇത്തരം ട്രീറ്റ്മെൻറ്റ്, പേൻ ശല്യം, വിരശല്യം, ഇത്തരം ട്രീറ്റ്മെൻറ്റുകളെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അഡൾട്ട്സിനും കൊടുക്കണം. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഷാമ്പു ഒക്കെ ഉണ്ട്. അത് കൊച്ചിൻ്റെ കണ്ടീഷനും കൂടെ നോക്കിയിട്ടും പ്രായം നോക്കിയിട്ടൊക്കെയാണ് തീരുമാനിക്കുന്നത്. തൊട്ടടുത്ത ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. മാത്രമല്ല കോമ്പിങ് എന്ന് പറയും, അതായത് നമ്മൾ ചീകുന്നത് വഴി തന്നെയും പേൻ ഒരുപാട് നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ വളരെ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ കോമ്പിങ് കൊണ്ട് മാത്രം വരവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചില മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും. എന്തായാലും ഒരു പെയിന് പോലും തലയിൽ കാണരുത്. രണ്ട് കാര്യങ്ങളാണ് ഒരു ചെറിയ മിസ്കൺസെപ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. ഒരു തലയിലായാൽ ഒരു പെയിനെങ്കിലും കാണും, അത് കുഴപ്പമില്ല. രണ്ട്, കുട്ടികളുടെ വയറിൽ വിര കാണും, അതും കുഴപ്പമില്ല. ഈ രണ്ടും തെറ്റായ ധാരണയാണ്. നമ്മുടെ വയറിൻ്റെ അകത്ത് വിര വരേണ്ട കാര്യമില്ല. അല്ല, ഇഷ്ടം പോലെ നല്ല അണുക്കൾ നമുക്കുണ്ട്. അതുപോലെ തലയിൽ ഒരിക്കലും പെയിനിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഈ സാധനങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ അത്യാവശ്യമാണ്.
2: ഓക്കെ, അപ്പോൾ നമ്മൾ കുട്ടികളുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെൻറ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ മുൻ ശിശുരോഗ വിഭാഗം മേധാവി ഡോക്ടർ ബെന്നറ്റ് സൈലമാണ്. ഡോക്ടറിനും പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുന്നു. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിച്ചത് MS ആശ. പരിപാടിയുടെ സാങ്കേതിക സഹായം ബിജു സോമശേഖർ, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോ സഹായം ശോഭ BT.
4: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 to 12:00 വരെ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് കുറത്തിക്കാട് മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495655631, 9495569321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 to 12:00.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും ഒരു മണിക്ക് ആകാശവാണി. അരുൺ ശിവറാം പാടിയ ലളിതഗാനങ്ങൾ, സംഗീതം റാണ. ചക്രവാളമേ ചാരു ചക്രവാളമേ, ഗാനരചന ഷൈൻ കുമാർ.

0: അരുൺ ശിവറാം പാടി ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഗാനരചന ഷൈൻ കുമാർ, സജി ഞവരയ്ക്കൽ, സംഗീതം റാണ. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തയ്യാറെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ഡ്രൈവിംഗ് ലൈസൻസുകൾ പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. ഇന്ധന വില വർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. ഹരിതാഭമായ ഭാവിക്കായി സൈക്കിൾ സവാരി എന്ന സന്ദേശവുമായി ഇന്ന് ലോക ബൈസിക്കിൾ ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സ്ഥലമാറ്റം സംബന്ധിച്ചുള്ള വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. ഭരണനിർവഹണം കാര്യക്ഷമമാക്കുന്നതിന് നടത്തിയ സ്വാഭാവിക നടപടിയാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥലംമാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ അറിയിച്ചു. ജീവനക്കാർക്ക് പരാതികളുണ്ടെങ്കിൽ അത് അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: സംസ്ഥാനത്ത്

0: പുതിയ സർക്കാർ അധികാരമേറ്റതിനെ തുടർന്ന് ഭരണപരമായ സൗഹാർദ്ദം നടക്കുന്ന സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളും റിട്ടയർമെന്റ് മൂലമുള്ള മാറ്റങ്ങളും മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ യാതൊരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഭരണക്രമം സുഗമമാക്കുന്നതിനുമുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ പരാതികളുള്ള പക്ഷം അതായത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹാരമുണ്ടാക്കുന്നതിന് സർക്കാർ തയ്യാറാണെന്ന കാര്യവും സഭയെ അറിയിക്കുന്നു.
1: അതേസമയം ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിൽ സഭയിൽ ചർച്ച തുടരുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19-ന്. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. തുടർന്ന് ജൂൺ 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയാണ്. ജൂലൈ 1-ന് ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. ഇന്ധന വില വർധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സർക്കാർ നികുതി കുറയ്ക്കാൻ നേരത്തെ തയ്യാറായിരുന്നു. യുദ്ധ സാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. കേരളത്തിൽ എയിംസ് എവിടെ വന്നാലും സ്വീകരിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നടന്ന 17-ാമത് ബാച്ച് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ട്രെയിനികളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യവും ആധുനികവുമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 32 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ട്രെയിനികളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ കോൺക്ലേവിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജനജാതീയ ഗരീമ ഉത്സവ് എന്ന പരിപാടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്തു. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെന്റർ ഫോർ നാനോ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗിൽ സ്ഥാപിച്ച ട്രെയിനിംഗ് ഫാബിന്റെ ഉദ്ഘാടനം ശ്രീമതി ദ്രൌപദി മുർമു വെർച്വലായി നിർവഹിച്ചു. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരുവിലെ ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാർ ഈ പദവിയിലേക്ക് എത്തുന്നത്. അതേസമയം സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. പുതിയ നികുതി ഘടന പ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. ജി എസ് ടി നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ വഴി അനുവദിച്ച 1.25 കോടി വീടുകളിൽ 98 ലക്ഷത്തിലധികം വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 43.52 കോടി ആരോഗ്യ കാർഡുകൾ വിതരണം ചെയ്തു. 40,000 വിദ്യാർത്ഥികൾ പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷകൾ സമർപ്പിച്ചതായും അപേക്ഷാ പ്രക്രിയയിൽ യാതൊരു പ്രശ്നങ്ങളും നേരിട്ടിട്ടില്ലെന്നും CBSE. 12-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമായി CBSE ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം ലഭ്യമാകൂ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെയോടെ കേരളത്തിലെത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയും മഴക്കെടുതികളും കുട്ടനാട്ടിൽ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയരുകയും 100 വീടുകൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: തുടർച്ചയായ മഴയെ തുടർന്ന് കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികളിലും കൈവഴികളിലും ശക്തമായ നീരൊഴുക്കുണ്ട്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ 100 വീടുകൾ വെള്ളത്തിലായി. പുഞ്ചകൃഷിക്കും മഴ വില്ലനായി മാറി. ഇന്ന് രാവിലെ ജില്ലയിൽ പലയിടങ്ങളിലും മഴ പെയ്തു. എന്നാൽ ഉച്ചയോടെ മഴ മാറി. മോശമായ കാലാവസ്ഥ കാരണം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് ഇറങ്ങിയില്ല. റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുരിതപൂർണമാക്കി. നിർമ്മാണം പുരോഗമിക്കുന്ന തുറവൂർ അരൂർ ഉയരപ്പാതയിൽ വെള്ളം ഒഴുക്കിവിടുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുമായി തർക്കമുണ്ടായിട്ടുണ്ട്. മഴക്കാലമായതോടെ കായലോര ടൂറിസം മേഖലയിലും തിരക്കൊഴിഞ്ഞു തുടങ്ങി.
1: തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളും ദീർഘകാല മാസ്റ്റർ പ്ലാനും നടപ്പിലാക്കാൻ ഉന്നതതല യോഗം തീരുമാനിച്ചു. റെയിൽവേ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം പഴവങ്ങാടി തോടിന്റെ വീതി കുറയുന്നതും ആമയിഴഞ്ചൻ തോടിലും പാർവതിപുത്തനാറിലും നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യങ്ങൾ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നതും നഗരത്തിൽ വെള്ളം പൊങ്ങുന്നതിന് കാരണമായതായി യോഗം വിലയിരുത്തി. തലസ്ഥാനത്തിന്റെ ശുദ്ധീകരണ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ദീർഘ ഹ്രസ്വകാല പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനും തീരുമാനിച്ചു. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തൃശൂരിൽ അടിയന്തര മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നടപടികളും ശക്തമാക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച മൺസൂൺ ദുരന്ത പ്രതികരണ മാർഗരേഖ അനുസരിച്ച് എല്ലാ വകുപ്പുകൾക്കും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനും ജാഗ്രതാ നടപടികൾ ശക്തമാക്കുന്നതിനുമായി ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ, നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട്, നദീതീരങ്ങളിലും തീരദേശ മേഖലയിലും അപകട സാധ്യതകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളായി തിരിച്ചറിഞ്ഞ സ്ഥലങ്ങൾ താമസിക്കുന്നവരെ ആവശ്യമെങ്കിൽ മുൻകരുതലിന്റെ ഭാഗമായി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതിനും നടപടികളും ഭരണകൂടം സ്വീകരിക്കും.
1: താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് നിരോധനം. രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് വിലക്ക്. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമാണ് കർശന നിയന്ത്രണം. ഇന്ന് ലോക ബൈസിക്കിൾ ദിനം. ലളിതവും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതിക്ക് അനുയോജ്യവുമായ സുസ്ഥിര ഗതാഗത മാർഗമെന്ന നിലയിൽ സൈക്കിളിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാനും ആരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം എന്നിവ പ്രോത്സാഹിപ്പിക്കാനുമായാണ് ദിനാഘോഷം. ഹരിതാഭമായ ഭാവിക്കായി സൈക്കിൾ സവാരി എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. 37 പേരെ സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പ്രസാർഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ വേവ്സ് OTT 1 കോടിയിലധികം ഉപയോക്താക്കൾ എന്ന നേട്ടം കൈവരിച്ചു. 2024 നവംബറിൽ ആണ് വേവ്സ് സംവിധാനം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സ്ഥലംമാറ്റ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തയ്യാറെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. ഇന്ധന വിലവർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഹരിതാഭമായ ഭാവിക്കായി സൈക്കിൾ സവാരി എന്ന സന്ദേശവുമായി ഇന്ന് ലോക ബൈസിക്കിൾ ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ആകാശവാണി.
6: ദഹന പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ BV ബിനയ സംസാരിക്കുന്നു.
7: ആമാശയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദഹന അസ്വസ്ഥതകൾ എന്നും അറിയപ്പെടുന്ന ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കുകയും ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും ചെയ്യും. വയറ്റിൽ ഭയങ്കര ഗ്യാസ് ആണെന്ന് തോന്നുന്നു. ആകെ വീർത്തതുപോലെ ഇരിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പറയാത്തവർ ഉണ്ടാകില്ല. ഗ്യാസ്ട്രബിൾ എന്നാൽ പലതരം അസ്വാസ്ഥ്യങ്ങളാണ്. ഇതൊരു രോഗമല്ല, പല രോഗങ്ങളുടെയും ലക്ഷണമാണ്. വയറ്റിൽ നിന്ന് ഗ്യാസ് പോകുന്നത് പ്രധാനമായും 2 തരത്തിലാണ്. 1 ഏമ്പക്കമായി മുകളിലൂടെയും 2 അധോവായുവായി താഴേക്കും. വൻകുടലിൽ ഉണ്ടാകുന്ന വാതകങ്ങൾ പുറത്തേക്ക് പോകാതെ കെട്ടി നിൽക്കുമ്പോഴാണ് വയർ വീർത്ത് നിൽക്കുന്നത്. സാധാരണ ആമാശയ രോഗാവസ്ഥകളുടെ കാരണം, ലക്ഷണം, ചികിത്സ എന്നിവ എന്താണെന്ന് നോക്കാം. അമിതമായ അധോവായു, ഏമ്പക്കം, പുളിച്ചു തികട്ടൽ, വയറു വീർത്തിരിക്കുക, നെഞ്ചരിച്ചിൽ, ചിലരിൽ നെഞ്ചുവേദന, പുറം വേദന, വയറിന്റെ പല ഭാഗത്തായുള്ള വേദന മുതലായവയാണ് സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. ഭക്ഷണം കഴിക്കുമ്പോൾ വിഴുങ്ങുന്ന വായു, ദഹന പ്രക്രിയ ശരിയായി നടക്കാതെ വരിക, മദ്യപാനം,

പുകവലി, ചില മരുന്നുകളുടെ ഉപയോഗം, അമിതമായ മാനസിക സമ്മർദ്ദം, പയറുവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, അമ്ലരസം കൂടുതൽ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, അന്നജം കൂടുതലടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവ ഗ്യാസ്ട്രിക് അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. ആസ്പിരിൻ, സ്റ്റിറോയിഡുകൾ, എറിത്രോമൈസിൻ മുതലായ മരുന്നുകൾ ഗ്യാസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടുള്ളവർ ചൂടും എരിവും കൂടുതലുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം. അതുപോലെ മദ്യപാനം, പുകവലി, രാത്രി വൈകിയുള്ള ഭക്ഷണം, വയറു നിറച്ചുള്ള ഭക്ഷണം, പാൽ, മധുര പലഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, ചോക്ലേറ്റ് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. രണ്ടാഴ്ച കഴിഞ്ഞിട്ടും മാറാത്ത ഗ്യാസ് ട്രബിൾ, ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട്, അമിത ക്ഷീണം, ശരീരഭാരം കുറയുക, വിശപ്പില്ലായ്മ എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ചികിത്സ തേടേണ്ടതാണ്. ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കുന്നതിലൂടെ പരിഹരിക്കുവാൻ സാധിക്കും. അതായത് മിതവും ക്രമവുമായ ഭക്ഷണരീതി സ്വീകരിക്കുക, കോള പോലുള്ള കാർബണേറ്റഡ് പാനീയങ്ങൾ ഒഴിവാക്കുക, തണുത്തതും പഴകിയതുമായ ഭക്ഷണം ഒഴിവാക്കുക, ശരീരം അധികം അനങ്ങാതെ ദീർഘനേരം ഇരിക്കുന്നത് ഒഴിവാക്കുക, ഇടയ്ക്കിടെ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുകയോ ചെറു വ്യായാമങ്ങളോ ചെയ്യുക, ആഹാര സാധനങ്ങൾ വേണ്ടത്ര വേവിച്ചു കഴിക്കണം. ശരിയായി വേവാത്ത ഭക്ഷണം ഗ്യാസിന് കാരണമാകും. സ്ഥിരമായി വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. വയറ്റിൽ ഗ്യാസ് നിറഞ്ഞതുപോലെ തോന്നുക, ഏമ്പക്കം, ഓക്കാനം തുടങ്ങിയ പ്രശ്നങ്ങൾ ഹൃദയാഘാതം മൂലവും ഉണ്ടാകാം. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഗ്യാസ് ട്രബിൾ ആണെന്ന് കരുതി ലഘുവായി എടുക്കാതെ വൈദ്യസഹായം തേടുക. ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുടെ കാരണങ്ങൾ പല രീതിയിൽ ഉണ്ടാകാം. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ പോലുള്ള നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ വേണ്ടത്ര കഴിക്കാത്തത് ദഹന പ്രശ്നങ്ങൾക്കും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്കും ഇടയാക്കും. കൂടുതൽ എരിവുള്ളതോ കൊഴുപ്പുള്ളതോ ആയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ആമാശയത്തിനുള്ളിലെ മ്യൂക്കസ് പാളിയെ സാവധാനം നശിപ്പിക്കും. അതുപോലെ മാനസിക സമ്മർദ്ദം ദഹനത്തെ ബാധിക്കും. ഇത് വയറിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. വിട്ടുമാറാത്ത രോഗങ്ങളായ ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് രോഗം, പെപ്റ്റിക് അൾസർ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ക്രോൺസ് രോഗം അല്ലെങ്കിൽ സീലിയാഗ് രോഗം ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ, ആസ്പിരിൻ ഉൾപ്പെടെയുള്ള ചില മരുന്നുകൾ, ഗർഭനിരോധന ഗുളികകൾ മുതലായവ ആമാശയ പാളിയെ സാവധാനത്തിൽ നശിപ്പിക്കുന്നു. അത് മുഖേന ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അൾസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ദഹന പ്രക്രിയയിലെ മാറ്റങ്ങളും ആരോഗ്യപരമായ അവസ്ഥകളിലെ ഉയർന്ന വ്യാപനവും കാരണം പ്രായമായവർക്ക് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഗ്യാസ്ട്രോ ഇന്റസ്റ്റൈനൽ ഡിസോർഡേഴ്സ്, GERD അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രോം പോലുള്ള അവസ്ഥകളുടെ കുടുംബചരിത്രം ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കും. ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ, ജീവിതശൈലി മാറ്റങ്ങൾ, സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്കുകൾ, ശരിയായ വൈദ്യചികിത്സ എന്നിവയിലൂടെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഫലപ്രദമായി തടയാനോ നിയന്ത്രിക്കാനോ സാധിക്കും. ദഹനനാളത്തിൽ നിന്ന് അധിക വായു പുറന്തള്ളാനുള്ള ശരീരത്തിന്റെ മാർഗമാണ് ബെൽച്ചിംഗ്, സാധാരണയായി ബർപ്പിംഗ് എന്നറിയപ്പെടുന്നു. എന്നിരുന്നാലും ഇത് വേദന ഉണ്ടാക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായ ഗ്യാസ്ട്രിക് പ്രശ്നം മൂലം ആയിരിക്കാം. ബെൽച്ചിംഗ്, ഗ്യാസ്, വയറിളക്കം എന്നിവ ഒഴിവാക്കുവാൻ ഭക്ഷണം പതുക്കെ ചവയ്ക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നത് ഒഴിവാക്കുക, ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കുക, കാർബണേറ്റഡ് പാനീയങ്ങൾ ഒഴിവാക്കുക, പുകവലി ഒഴിവാക്കുക, ബുദ്ധിമുട്ടുകൾ മാറാതെ തുടരുകയാണെങ്കിൽ ശരിയായ ചികിത്സ ലഭ്യമാക്കുക. ഹോമിയോപ്പതി ചികിത്സ ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് അത്യുത്തമമാണ്. ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ മുഖേന സാധാരണ ആദ്യമുണ്ടാകുന്ന ലക്ഷണം വയറുവേദനയാണ്. ഇത് വ്യത്യസ്ത തീവ്രതയിൽ ഉണ്ടാകാം. നെഞ്ചിനും പെൽവിസിനും ഇടയിലാണ് ഇത് അനുഭവപ്പെടുന്നത്. കാരണങ്ങളെ ആശ്രയിച്ച് ഇത് ചെറിയ വേദനയായോ മങ്ങിയ ഇടവിട്ടുള്ള വേദനയായോ അല്ലെങ്കിൽ കടുത്ത വയറുവേദനയായോ അനുഭവപ്പെടാം. വയറുവേദന തോളിലേക്കും പുറത്തേക്കും വ്യാപിക്കുന്ന രീതിയിലും ഉണ്ടാകാം. ദഹന സംബന്ധമായതുപോലെ മറ്റു പല കാരണങ്ങളാലും വയറുവേദന ഉണ്ടാകാം. അതായത് ആസിഡ് റിഫ്ലക്സ് നെഞ്ചിരിച്ചിലും വയറുവേദനയും ഉണ്ടാക്കുന്നു. ആമാശയത്തിലെ ആസിഡ് അല്ലെങ്കിൽ ബൈൽ അന്നനാളത്തിലേക്ക് പിന്നിലേക്ക് പോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് GERD എന്നാൽ അടിവയറ്റിൽ വിട്ടുമാറാത്ത വേദന ഉണ്ടാകും. ഇത് ചിലപ്പോൾ ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ട് പോലുള്ള മറ്റ് സങ്കീർണതകൾക്കും കാരണമാകും. അപ്പെൻഡിസൈറ്റിസ് വയറുവേദനയ്ക്ക് മറ്റൊരു കാരണമാണ്. അപ്പെൻഡിക്സ് വീക്കം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണിത്. അടിവയറ്റിലെ വലതുവശത്തുള്ള വൻ കുടലിലാണ് അപ്പെൻഡിക്സ് കാണപ്പെടുന്നത്. കോളിസിസ്റ്റൈറ്റിസ് കാരണം വയറുവേദന ഉണ്ടാകാം. ഈ അവസ്ഥയിൽ പിത്താശയത്തിന് വീക്കം സംഭവിക്കുകയും വലതുവശത്ത് കഠിനമായ വയറുവേദന ഉണ്ടാകുകയും ചെയ്യുന്നു. വയറുവേദനയ്ക്കും അസ്വസ്ഥതയ്ക്കുമുള്ള ഏറ്റവും സാധാരണമായ കാരണങ്ങളൊന്നാണ് മലബന്ധം. ക്രോൺസ് രോഗം വയറുവേദനയ്ക്ക് മറ്റൊരു കാരണമാണ്. ഈ രോഗത്തിൽ വൻകുടലും ചെറുകുടലും ആണ് സാധാരണയായി ബാധിക്കപ്പെടുന്നത്. ഇത് സാധാരണയായി മലബന്ധം അല്ലെങ്കിൽ മലബന്ധം പോലുള്ള മലവിസർജന ശീലങ്ങളിലെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വയറിളക്കം അടിവയറ്റിലെ വേദനയ്ക്ക് കാരണമാകുന്നു. ഇത് അണുബാധ, മരുന്നിനോടുള്ള പ്രതികരണം അല്ലെങ്കിൽ ഭക്ഷ്യ വിഷബാധ എന്നിവ

0: മൂലം ഉണ്ടാകാം. പിത്താശയക്കല്ലുകൾ വയറുവേദനയ്ക്ക് കാരണമാകും. ഈ അവസ്ഥയിൽ പിത്തരസത്തിൽ ഉയർന്ന അളവിൽ കൊളസ്ട്രോൾ അടങ്ങിയിരിക്കുന്നതുമൂലം പിത്താശയത്തിൽ കല്ലുകൾ രൂപം കൊള്ളുന്നു. വയറുവേദനയുടെ ഒരു കാരണം ഗ്യാസ്ട്രൈറ്റിസ് ആണ്. ആമാശയം വീർക്കുകയും പലപ്പോഴും ഓക്കാനമുണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത്. മദ്യം, പുകവലി, വേദന സംഹാരികൾ പോലുള്ള മരുന്നുകൾ, എരിവുള്ള ഭക്ഷണങ്ങൾ എന്നിവ ഗ്യാസ്ട്രൈറ്റിസിന് കാരണമാകും. ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് കുടലിനും ആമാശയത്തിനും വീക്കമുണ്ടാക്കുന്നു. ഇത് വയറുവേദനയ്ക്കും കാരണമാണ്. അതുപോലെ അമിത അസിഡിറ്റി വയറുവേദനയ്ക്ക് കാരണമാകും. അത് നിങ്ങളുടെ ദഹനനാളത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു. മരുന്നുകൾ, സമ്മർദ്ദം, പുകവലി, ജങ്ക് ഫുഡ് കഴിക്കൽ എന്നിവയാൽ ഇത് സംഭവിക്കാം. വൃക്കയിലെ കല്ലുകൾ അടിവയറിൽ വേദനയ്ക്ക് കാരണമാകും. ഇത് അതികഠിനമായിരിക്കും. ഇത്തരം കല്ലുകൾ നിങ്ങളുടെ വൃക്കകളിലോ മൂത്രസഞ്ചിയിലോ മൂത്രനാളിയിലോ ഉണ്ടായേക്കാം. ലാക്ടോസ് അസഹിഷ്ണുത വയറുവേദനയ്ക്ക് മറ്റൊരു കാരണമാണ്. ഈ അവസ്ഥയിൽ നിങ്ങളുടെ ശരീരത്തിന് ലാക്ടോസ് ശരിയായി ദഹിപ്പിക്കാൻ കഴിയില്ല. പെറിട്ടണൈറ്റിസ് മൂലമാണ് വയറു മുഴുവനും വ്യാപിക്കുന്ന വേദന ഉണ്ടാകുന്നത്. ഇത് വയറിന്റെ ഭിത്തിയിലും വയറിലെ അവയവങ്ങളെ ചുറ്റിയുള്ള പാളിയിലും ഉണ്ടാകുന്ന വീക്കം കാരണമാണ്. ചെറുകുടലിലും വയറിലും ഉണ്ടാകുന്ന പെപ്റ്റിക് അൾസർ വേദനയ്ക്ക് മറ്റൊരു കാരണമാണ്. ഇത് സാധാരണയായി എച്ച് പൈലോറി എന്ന ബാക്ടീരിയൽ അണുബാധ മൂലമാണ് ഉണ്ടാകുന്നത്. പുകവലി, വേദന സംഹാരികൾ പോലുള്ള മരുന്നുകൾ എന്നിവയാൽ അവസ്ഥ വഷളാകുന്നു. വയറിലെ ക്യാൻസർ പൊക്കിളിന് മുകളിലുള്ള വേദനയ്ക്ക് കാരണമാകുന്നു. ഇത് മലബന്ധം, വയറുവീർക്കൽ, എരിച്ചിൽ, ആവർത്തിച്ചുള്ള ഛർദി, വിശപ്പ് കുറയൽ, ഛർദിയിൽ രക്തം അല്ലെങ്കിൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ കുറയൽ എന്നിവയ്ക്ക് കാരണമാകും. പാൻക്രിയാറ്റിസ് ദഹന സംബന്ധമായ തകരാറുകൾക്ക് കാരണമാകും. ഇത് നിരന്തരമായ ഛർദിയോടുകൂടെ കഠിനമായ വയറുവേദനയിലേക്ക് നയിച്ചേക്കാം. ദഹന എൻസൈമുകളും ഇൻസുലിനും ഉൽപ്പാദിക്കപ്പെടുന്ന പാൻക്രിയാസിന്റെ വീക്കമാണ് ഇതിന് കാരണം. പാൻക്രിയാറ്റൈറ്റിസ് ജീവന് ഭീഷണിയാണ്. അതിനാൽ അടിയന്തര വൈദ്യസഹായം ആവശ്യമാണ്. കുടൽ തടസ്സം മൂലം കുടൽ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുന്നത് കഠിനമായ വയറുവേദന ഉണ്ടാക്കാം. ഇത് ഛർദി, വയറുവേദന, ഗ്യാസ് കടന്നുപോകാൻ കഴിയാതെ വരിക എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കാരണങ്ങൾ കൂടാതെ പേശികൾ വലിഞ്ഞു മുറുകൽ, ഭക്ഷണ അസഹിഷ്ണുത, വിരശല്യം, സീലിയാക് രോഗം, ഹെപ്പറ്റൈറ്റിസ്, സിസ്റ്റുകൾ, ക്യാൻസർ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ മൂലവും വയറുവേദന ഉണ്ടാകാം. ഓരോ രോഗാവസ്ഥകളിലും കാണുന്ന ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഹോമിയോപ്പതിയിലൂടെ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഏതുതരം ലക്ഷണങ്ങൾക്കും മരുന്ന് ലഭ്യമാണ്. ഹോമിയോപ്പതി എന്ന ചികിത്സാ സമ്പ്രദായത്തിൽ രോഗിയുടെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളെ പരിഗണിച്ചാണ് മരുന്ന് നിർണയിക്കുന്നത്. ഇവിടെ രോഗത്തെക്കാളും രോഗലക്ഷണങ്ങൾക്കാണ് പ്രാധാന്യം. നെക്സ്ഫോമിക, ലൈക്കോപോഡിയം, കാർബോവെച്ച്, സിങ്കോണ, പൾസാരില്ല മുതലായ ധാരാളം മരുന്നുകൾ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾക്ക് ഫലപ്രദമാണ്. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കുക.
1: ദഹന പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ ബി വി ബിനയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇനി 12:00 വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലം മാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗോത്രകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ അവരിൽ എത്തുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ ഉറപ്പാക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 2026 ജൻജാതീയ ഗരീമ ഉത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടി നടക്കുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിയത്.

0: പോയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
1: സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ സ്ഥലംമാറ്റ നടപടികൾ മൂലം ജീവനക്കാരിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷത്തു നിന്ന് വി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി പറഞ്ഞു. സ്ഥലം മാറ്റം സംബന്ധിച്ച് ഏതെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് പരാതികളുണ്ടെങ്കിൽ അത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി സണ്ണി ജോസഫ് മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച ഇപ്പോൾ സഭയിൽ പുരോഗമിക്കുകയാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19-ന്. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. ജൂൺ 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡെൽസി റോഡ്രിഗസ് ഉഭയകക്ഷി ചർച്ച നടത്തും. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരു ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാർ ഈ പദവിയിലേക്കെത്തുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. CBSE 12-ാം ക്ലാസ് പുനർമൂല്യനിർണയത്തിനായി 40,000-ത്തോളം വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷകൾ സമർപ്പിച്ചതായും അപേക്ഷാ പ്രക്രിയയിൽ യാതൊരു പ്രശ്നങ്ങളും നേരിട്ടിട്ടില്ലെന്നും CBSE അറിയിച്ചു. 12-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമായി CBSE ഇന്നലെയാണ് ഓൺലൈൻ പോർട്ടൽ തുറന്നത്. ജൂൺ 6 വരെ പുനർമൂല്യനിർണയത്തിനായി അപേക്ഷിക്കാം. മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 37 പേരെ സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായധനം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. ബഹ്റൈനിലെ US നാവികസേന ആസ്ഥാനത്തിനും കുവൈറ്റിലെ വ്യോമതാവളത്തിനും നേരെ ഇറാൻ വൻതോതിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഇറാനിയൻ സൈനിക താവളത്തിനു നേരെ അമേരിക്കൻ സേന ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഖഷം ദ്വീപിലെ IRGC കേന്ദ്രത്തിനു നേരെയും US ആക്രമണം നടത്തി. ഇതിന് മറുപടിയായി ബഹ്റൈനിലെ അമേരിക്കൻ 5-ാം കപ്പൽപ്പട ആസ്ഥാനത്തിനു നേരെ ഇറാൻ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ തുടരുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം ഒറ്റൂർ മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ യുവാക്കൾ സൈക്കിളിന്റെ ഉപയോഗം കൂടുതൽ പ്രയോജനപ്പെടുത്തി ആരോഗ്യകരമായ രാഷ്ട്രത്തിന് നേതൃത്വം നൽകണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സൈക്ലിംഗ് ശീലമാക്കുന്നതിലൂടെ സന്തുലിതമായ ജീവിതശൈലി ഉറപ്പാക്കാൻ സാധിക്കുമെന്നും ലോക ബൈസൈക്കിൾ ദിനത്തിൽ നൽകിയ വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു.
3: साइक्लिंग को अपने जीवन का हिस्सा बनाए. साइक्लिंग केवल एक व्यायाम या एक दिन की हॉबी नहीं बल्कि स्वस्थ और सशक्त जीवन शैली की पहचान है. यह हमारे स्वास्थ्य के साथ साथ पर्यावरण को सुरक्षित रखने का सबसे सस्ता

0: सुंदर और टिकाऊ माध्यम है। जितना अधिक हम साइकिल का उपयोग करेंगे उतना ही प्रदूषण कम होगा।
1: മൊത്തവില സൂചിക ക്രമേണ നിർത്തലാക്കി പകരം സമഗ്ര ഉൽപാദക വില സൂചിക സംവിധാനം കൊണ്ടുവരാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ പണപ്പെരുപ്പ വിലനിർണ്ണയ സംവിധാനത്തെ അന്താരാഷ്ട്ര രീതികൾക്ക് അനുസൃതമായി ആധുനികവൽക്കരിക്കാൻ വേണ്ടിയാണ് നടപടി. മൊത്തവില സൂചികയുടെ അടിസ്ഥാന വർഷം 2011-12 നിന്ന് 2022-23 പരിഷ്കരിക്കാൻ സർക്കാർ അനുമതി നൽകിയതായും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വാർഷിക സൌരോർജ്ജശേഷി വർദ്ധനവിൽ അമേരിക്കയെ മറികടന്ന് ഇന്ത്യ. നയപരമായ സഹായങ്ങളും നവീകരണവുമാണ് റെക്കോർഡ് നേട്ടത്തിന് പിന്നിലെന്ന് കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കാലവർഷം നാളെയോടെ സംസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുമാനത്തെ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81st സമ്മേളനം ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ഒരു വർഷ കാലയളവിലേക്കാണ് ചുമതല. സൈപ്രസിന്റെ പ്രത്യേക പ്രതിനിധി ആൻഡ്രിയാസ് കക്കോറിസിനെയാണ് വോട്ടെടുപ്പിൽ ഖലീലുർ റഹ്മാൻ പരാജയപ്പെടുത്തിയത്. ബ്രിക്സ് ദുരന്ത സാധ്യത ലഘൂകരണ പ്രവർത്തക സമിതിയുടെ ആദ്യയോഗം ഇന്ന് ഒഡീഷയിലെ പുരിയിൽ ആരംഭിക്കും. 3 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ധനവില വർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സർക്കാർ നികുതി കുറയ്ക്കാൻ നേരത്തെ തയ്യാറായിരുന്നു. യുദ്ധ സാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലമാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഡൽഹിയിലെ മാളവ്യനഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. അനുഭൂതി എന്ന ചിത്രത്തിലെ ഗാനമാണ് ആദ്യം MG ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗാനരചന MD രാജേന്ദ്രൻ. ശ്യാമിൻ്റെ സംഗീതം.

0: ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് കുറത്തികാട് മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ 9495964321, 9495654321, 9495569321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ.
1: പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങളും പരിഹാരങ്ങളും നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു.
0: കൈതപ്രത്തിന്റെ വരികൾ മോഹൻ സിതാര ഈണമകർന്ന് യേശുദാസും ചിത്രയും പാടിയ ഗാനം, ചിത്രം മഴവില്ല്.

തമ്പുരാൻ കുന്ന് എന്ന ചിത്രത്തിലെ ഗാനം എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം തേജ് മാർവിൻ.

ചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. എം ജി ശ്രീകുമാറും ശുഭയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ. കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക്. ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്കെഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIR TVM PM@gmail.com.

കിലുകിൽ പമ്പരം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കടേഷ്. മണിച്ചിലങ്ക എന്ന ചിത്രത്തിലെ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, ഈണം പകർന്നത് വിൽസൺ.

സൂപ്പർമാൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് എടുത്തത്. യേശുദാസ് പാടിയ ഗാനം എഴുതിയത് എസ് രമേശൻ നായർ, എസ് പി വെങ്കടേഷിൻ്റെ ഈണം.

0: നാളെ ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
1: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവവൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. പി ജയചന്ദ്രനും ഗായത്രിയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: and pharmaceutical. This is Akashwani giving you the news. For quick news updates round the clock, follow us on our X handle at EIR News Alerts. And for details of these stories and more, log on to our website www.newsoneir.gov.in and download the News on EIR app. President Draupadi Murmu today inaugurated the National Conclave on Strengthening of Integrated Tribal Development Agencies and Integrated Tribal Development Projects in New Delhi. Addressing the occasion, the President said that tribal society living across the country is culturally very rich and efforts must be made to bring the tribal community forward. She said development must reach the last home and the last village. Ms. Murmu expressed concern that there are still some sections of tribals who are unaware of the various schemes of the government.
1: PM Janman Yojana ke tehat janajatiya samuday mein bhi sabse pichle samuh ke 20,000 se adhik gaon tak vikas karyakram ko pahunchane ka lakshya hai. Hum sab jante hain 75 jo groups aur hai PVTG. PVTG sabse pichle abhi bhi koi पेड़ के मंच के पे रहते हैं, उनके कोई जमीन नहीं, जमीन था लेकिन रिकॉर्डेड नहीं, इसलिए उनको जमीन देकर घर बनाना, उनके हर चीज के लिए अधिकारी लोगों को जितने कर्मचारी लोगों का दायित्व है.
0: The President called upon all the agencies and stakeholders to ensure the development of every aspect of tribal welfare, including dignified job for youth and school for every tribal child.
1: ये दूर दराज के लोग जो जंगलों में रहते हैं, उन तक एक रोड मैप बनाना चाहिए. आप कौन सी गांव को कवर किया, कौन सी पॉपुलेशन कहते हैं, ट्राइबल के कितने लोग हैं, कहां तक हम पहुंच पाए, कहां तक नहीं पाए. पढ़ा लिखा होते हुए भी बहुत लोग बहुत चीजें जानते हैं, लेकिन वो खुलते नहीं. लेकिन उनको खुलना पड़ेगा, शामिल होना पड़ेगा देश के विकास के लिए, समाज के विकास के लिए, आदिवासी लोगों को आगे लाने के लिए तो खुद को ही कुछ करना पड़ेगा.
0: She stressed that tribal youths must be encouraged to participate in sports activities. Union Minister for Youth Affairs and Sports Mansukh Mandaviya has urged India's youth to embrace cycling and lead the movement for a fitter, healthier and greener nation. Sharing a video message on the World Bicycle Day, the minister noted that adopting cycling as a regular habit can encourage a balanced and disciplined lifestyle while also supporting environmental sustainability and cleaner mobility. He added that cycling not only helps individuals maintain physical and mental well-being, but also contributes towards building a healthier and greener nation.
2: Cycling keeps us fit, energizes the body and improves mental health. The more we use the cycle, the less pollution there will be and the country will benefit from the saving of petrol and diesel. In this era of global challenges, Prime Minister Narendra Modi has also urged the people of the country to reduce their dependence on petrol and diesel vehicles. In this regard, cycling can become an effective and positive solution.
0: In Mizoram, Union Minister of State for Information and Broadcasting and Parliamentary Affairs, Dr. L. Murugan, has called upon the people to actively participate in the nation-building process and contribute towards the vision of a developed India by 2047 under the Viksit Bharat Initiative. During an interaction with government officials at Kolasib district, the minister emphasized that the central government places high priority on the development of the northeast region. Prime Minister Narendra Modi today shared an article authored by Union Minister Chirag Paswan highlighting the unlocking of new opportunities in Ladakh. In a social media post, the Prime Minister noted that a berry native to Ladakh is scripting a story of innovation and opportunity. He observed that the article presents a compelling reflection on how entrepreneurship and value addition are opening new avenues of prosperity in Ladakh. The RBI, Reserve Bank of India's Monetary Policy Committee, began its three-day policy meeting in Mumbai today, with experts widely expecting the central bank to maintain the status quo on interest rates amid volatile global conditions driven by the ongoing tensions in West Asia. The policy decision will be announced on Friday. The June review comes amid sustained geopolitical tensions and volatile global crude oil and gas prices, which have complicated the outlook. Debunking reports of gold sales, the Reserve Bank of India today said there has been no change in its physical gold stock, which remains steady at 880.52 tons. The clarification comes after reports suggested that the central bank may have sold gold worth approximately $12 billion to shield its foreign exchange reserves from the impact of the ongoing conflict in West Asia. The United Nations Weather Agency has warned that a moderate to possibly strong El Nino is likely to develop in the coming months, raising concerns over higher global temperatures and more extreme weather events. According to the World Meteorological Organization, warming sea surface temperatures in the central and eastern Pacific Ocean are driving the phenomenon. The agency has forecast above average temperatures across most parts of the world from June to August and said El Nino conditions are likely to persist until November. The IMD has forecast hot and humid weather over parts of the northeastern region and Odisha, Konkan, Goa and sub-Himalayan West Bengal today. The Met Department has also predicted thunder squall conditions over Delhi, Haryana, Chandigarh, Punjab, Jammu and Kashmir, Madhya Pradesh, Odisha, Rajasthan and Telangana for today. In Indonesia Open Badminton, H.S. Pranoy will face Ireland's Nat Nguyen and Ayush Shetty will meet China's Wang Hongyang in the men's singles this afternoon. In men's doubles, pair of Satvik Sairaj Ranki Reddy and Chirag Shetty suffered a setback after losing to Malaysia's Kai Shing Tung and Aaron Thai by 6-11 in their match today. Benchmark domestic equity indices were trading over 0.5% lower in the afternoon trade today amid geopolitical jitters. The Sensex lost 524 points to 74,125, while the Nifty fell 147 points to 23,336 when reports last came in. And now before we end the bulletin, the headlines once again. 21 people killed in a massive fire at a hotel in Delhi's Malviya Nagar. Prime Minister Narendra Modi expresses grief, announces an ex gratia of 2 lakh rupees to next of kin of each deceased. Trinamool Congress faces turmoil as expelled MLA Ritubrata Banerjee claims support of nearly 60 MLAs in West Bengal Assembly. Supreme Court forms high-powered expert panel to re-examine Aravali definition. Senior Congress leader D.K. Shivkumar to be sworn in as Chief Minister of Karnataka this afternoon. India becomes world's second largest solar growth market, surpasses USA in annual solar capacity additions. And with that, we end the midday news.
3: Agashavani.
4: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 36-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, മീന നെവിൽ, നിതുന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
5: വന്യമായ വഴികളിലൂടെ ഹെയർപിൻ വളവുകൾ താണ്ടിയെത്തിയ നാടകം തികച്ചും അപരിചിതമായ ദിക്കുകളിലേക്ക് പുതിയ രണ്ടു പാതകൾ തുറക്കുകയാണിന്ന്. ഒന്നിൽ നായകൻ നിക്കോവും മറ്റൊന്നിൽ കൂട്ടുകാരൻ റസുമഹീനും. നിക്കോവിന്റെ പെങ്ങൾ ഡോണിയയ്ക്ക് ലൂഷിൻ എന്നൊരാളുമായി പറഞ്ഞു വെച്ചിരുന്ന വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് നിക്കോവിന്റെ കുടുംബം. പക്ഷെ പണ്ട് ഡോണിയയെ സ്വന്തമാക്കാൻ ശ്രമിച്ച സ്വിഡ്രികൈലോഗ് അവളെ തേടി നഗരത്തിൽ എത്തിയതിന്റെ പരിഭ്രാന്തി ഇപ്പോഴും അവരിലുണ്ട്. കഥാനായകനായ റസ്കോൾനിക്കോവ് നഗരത്തിൽ പഠിക്കാൻ വന്നതായിരുന്നു. സമൂഹത്തിൽ പാവപ്പെട്ടവർ നേരിടുന്ന ദുരിതങ്ങളിൽ മനമെടുത്ത് അലിയോവന എന്നൊരു പണക്കാരി അയാൾ കൊന്നു ആരും അറിയാതെ. ആദ്യം മനോവിഭ്രാന്തിയാണ് അയാളെ കീഴടക്കിയതെങ്കിൽ ക്രമേണ രഹസ്യ പോലീസ് കൊലപാതകിയെ തേടിയെത്തുകയാണ്. ഇതൊന്നും അറിയാത്ത അമ്മയും പെങ്ങളും കൂട്ടുകാരനും ഒരുക്കുന്ന തണ്ണീർപ്പന്തലുകൾ ഉപേക്ഷിച്ച് നിക്കോവ് അകലുകയാണോ? വിവാഹം മുടങ്ങിയ ഡോണിയയുടെ സമീപം റസുമിഹീനാണിപ്പോൾ ആശ്വാസമായുള്ളത്. മരിച്ച മർമലഡോവിൻ്റെ മകൾ, ശരീരം വിറ്റ് ജീവിക്കുന്ന സോണിയ, ഒറ്റയ്ക്കാണ് താമസം.
3: നാടകം തുടർന്ന് കേൾക്കുക.
6: ഇനിയും പല പ്രാവശ്യം എനിക്ക് അയാളെ കാണേണ്ടി വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു.
7: ഞാൻ അയാളുടെ താമസ സ്ഥലം കണ്ടുപിടിക്കും. അയാൾ അറിയാതെ അയാളെ നിരീക്ഷിക്കും.
6: നിനക്കെന്ത് കാര്യം?
7: എടാ, നിങ്ങളെല്ലാം എൻ്റെ ബന്ധുക്കളല്ലേ. അതെ, അമ്മയും മകളും ഇനി തിരിച്ചു പോകുന്നുണ്ടോ?
8: പിന്നെ പോകണ്ടേ.
7: നിങ്ങൾ എന്തിനാണ് ഇവിടെ നിന്നും തിരിച്ചു പോകുന്നത്? നിങ്ങളുടെ ആ കൊച്ചു പട്ടണത്തിൽ എന്താണ് ചെയ്യാനുള്ളത്? ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും ഒന്നിച്ച് താമസിച്ചുകൂടെ?
8: ഇവിടെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ?
7: നമുക്കൊരു ബിസിനസിനെ പറ്റി ആലോചിച്ചാലോ?
8: ബിസിനസ്സോ? അതിന് മൂലധനം?
7: എന്റെ അമ്മാവന്റെ കയ്യിൽ 1000 രൂപ സമ്പാദ്യമുണ്ട്. അദ്ദേഹം സ്വന്തം പെൻഷൻ കൊണ്ട് ജീവിക്കുന്നു. അദ്ദേഹത്തിന് ഈ പണത്തിന്റെ ആവശ്യമില്ല. എനിക്ക് കടം തരാമെന്ന് 2 കൊല്ലമായി പറയുന്നു. 6% പലിശ കൊടുത്താൽ മതി. 3000 രൂപയിൽ നിന്ന് 1000 നിങ്ങളും മുടക്കുക.
6: എന്താണ് നിന്റെ പദ്ധതി? കേൾക്കട്ടെ.
7: പ്രസാധനം. നല്ല പ്രസാധകർക്ക് നല്ല ലാഭമുണ്ടാക്കാം. നമ്മുടെ സ്വന്തം പണം മുടക്കി ഒരു പ്രസാധനശാല.
6: അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. വിജയത്തിലെത്തണമെങ്കിൽ ഒരുപാട് പ്രയത്നിക്കണം.
7: എടാ, ഞാൻ 2 വർഷമായി ഒരു പ്രസാധനശാലയിൽ ജോലി ചെയ്യുകയാണ്. എങ്ങനെയൊക്കെയാണ് ലാഭം കൊയ്യേണ്ടതെന്ന് എനിക്കറിയാം.
8: നിങ്ങൾ പറയുന്നതിനെ പറ്റി ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. കൈ പൊള്ളുന്ന ഏർപ്പാടാണെന്ന് മാത്രം അറിയാം.
9: അതെ, പരീക്ഷിച്ചു നോക്കിയിട്ടില്ലാത്ത കാര്യത്തെപ്പറ്റി നമുക്കൊന്നും അറിയില്ലല്ലോ. ചേട്ടന്റെ അഭിപ്രായം എന്താ?
6: വളരെ നല്ല ആശയം. തീർച്ചയായും പ്രസിദ്ധീകരണ സ്ഥാപനമെന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു സ്വപ്നമായി തോന്നും. എന്നാൽ 5-6 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വിജയം ഉറപ്പുവരുത്താം.
7: ഗംഭീരം, ഈ കെട്ടിടത്തിൽ തന്നെ വിട്ടു നിൽക്കുന്ന ചില മുറികളുണ്ട്. അത് ഒഴിഞ്ഞുകിടക്കുകയാണ്. നമുക്ക് ഇവിടെ തന്നെ ആരംഭിക്കാം. നിക്കോവും നിങ്ങളും ഒരുമിച്ച് ഒന്നിച്ച് താമസിക്കും.
9: അല്ല, എന്താ ചേട്ടൻ എണീക്കുന്നത്? പോവാണോ?
6: അല്ല, നിങ്ങളുടെ ഭാവം കണ്ടാൽ എന്റെ ശവസംസ്കാരം നടത്തുകയാണെന്നോ എന്നോട് എന്നേക്കുമായി വിട പറയുകയാണോന്ന് തോന്നുമല്ലോ.
9: എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്?
6: എനിക്കറിയാം, ഇതൊരു പക്ഷേ നമ്മുടെ അവസാന കൂടിക്കാഴ്ചയായിരിക്കാം.
9: നിനക്ക് എന്താ പറ്റിയത്?
6: എനിക്ക് പോകാതെ പറ്റില്ല.
9: നീ എവിടെ പോകുന്നു? തിരിച്ചു വരാതെ നീ എവിടെ പോകുന്നു?
6: എനിക്ക് സുഖം തോന്നുന്നില്ല. യാതൊരു മനസമാധാനവുമില്ല. ഞാൻ പിന്നീട് വരാം. ഞാൻ സ്വയം വരും. എന്നും ഞാൻ നിങ്ങളെ ഓർക്കും, നിങ്ങളെ സ്നേഹിക്കും. ഇപ്പോഴെന്നെ വിട്. എന്നെ തനിച്ചു വിട്. ഇത് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ്. എന്റെ ദൃഢനിശ്ചയമാണത്. എനിക്കെന്ത് സംഭവിച്ചാലും നശിച്ചാലും എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. എന്നെ പൂർണ്ണമായും മറന്നു കളയുക.
9: കരുണാമയനായ ദൈവമേ, മോനെ ഞങ്ങളോട് പിണങ്ങരുത്. നമുക്ക് പഴയതുപോലെ ഒന്നിച്ചു പോകാം.
10: ചേട്ടാ, അമ്മയോട് എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ചേട്ടൻ എങ്ങോട്ട് പോകുന്നു? ഞങ്ങളെ വിട്ടിട്ടോ?
6: സാരമില്ല മോളെ, നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ഞാൻ വരും, തീർച്ചയായും വരും.
9: ദുഷ്ടൻ, അവന് ഹൃദയമില്ലേ?
7: അവൻ സമനില നഷ്ടപ്പെട്ടവനാണ്. ഹൃദയശൂന്യനല്ല, അവന് ഭ്രാന്താണ്. ഞാനിപ്പോ വരാം. ഞാൻ അവനെ നോക്കിയിട്ടിപ്പോ വരാം.

0: നീ പിന്നാലെ ഓടിവരുമെന്ന് എനിക്കറിയാം.
1: നിക്കോവ്, നീ എന്തിനാടാ അവരെ വിഷമിപ്പിക്കുന്നത്?
0: റസ്മുഹീൻ, നീ അവരുടെ അടുത്തേക്ക് ചെല്ല്, അവരോടൊപ്പം നിൽക്ക്. നാളെയും എല്ലായ്പ്പോഴും അവരോടൊപ്പം ഉണ്ടാകണം. ഒരു പക്ഷെ ഞാൻ വരും, പറ്റുമെങ്കിൽ ഞാൻ മടങ്ങി വരും.
1: എന്നാൽ എങ്ങോട്ടാണ് നീ പോകുന്നത്? എടാ, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിനക്കെന്ത് പറ്റി? നിനക്കെങ്ങനെ ഇതുപോലെ തുടരാനാവുന്നു?
0: അവസാനമായി പറയുന്നു, എന്നോടൊന്നിനെയും കുറിച്ചും ചോദിക്കരുത്. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. എന്നെ കാണാൻ വരരുത്. തിരിച്ചു പോ, അവരുടെ അടുത്തേക്ക് പോടാ. ഈ രാത്രി ഞാൻ പോവുകയാണ്. എനിക്ക് ഭാരം താങ്ങാൻ വയ്യ. ഒളിപ്പിച്ചു വച്ചതെല്ലാം എനിക്കിറക്കി വെക്കണം. എവിടെയാണ് ഇറക്കി വെക്കാൻ എനിക്കാവുക? സോണിയ എന്നെ പോലെ ഒറ്റപ്പെട്ടവൾ, അവളുടെ അരികിലേക്ക് തന്നെ ആവട്ടെ ഈ യാത്ര.

0: ആരാണത്?
1: ഇത് ഞാനാണ്, റസ്കോൾനിക്കോവ്.
0: എന്തിനു വന്നു?
1: നിന്നെ കാണാൻ, നിന്നെ കാണാൻ സോണിയ.
0: നിങ്ങളായിരുന്നോ കരുണാമയനായ കർത്താവെ?
1: ഇതാണോ നിന്റെ മുറി?
0: അതെ, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ.
1: അയ്യോ, ഞാൻ വൈകിപ്പോയി.
0: ഇത്ര വൈകി വന്നത് എന്താണ് പറയാനുള്ളത്?
1: പറയാം, എന്റെ അവസാനത്തെ സന്ദർശനമാണിത്.
0: നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണോ?
1: എനിക്കറിയില്ല, എല്ലാം നാളെ. നാളെ ഞാൻ കണ്ടുപിടിക്കും.
0: അപ്പോൾ നിങ്ങൾ എന്തോ തീരുമാനിച്ച മട്ടാണല്ലോ.
1: അതെ, എനിക്ക് ഭാരമൊന്ന് ഇറക്കി വെക്കണം. ഞാൻ ശരിയായിട്ടും ഉറങ്ങിട്ടും ദിവസങ്ങളായി. നീ എന്താണ് നിൽക്കുന്നത്? ഇരിക്കൂ.
0: നിങ്ങളാകെ പരവശനായിരിക്കുന്നു, എന്തു പറ്റി? നിങ്ങളുടെ മനസ്സിൽ എന്തോ ഉണ്ട്.
1: നീ എത്ര മെലിഞ്ഞിട്ടാണ്! വല്ലാതെ വിളർത്ത് മൃതദേഹം പോലെയുണ്ടല്ലോ.
0: ഞാനെന്നും ഇങ്ങനെയായിരുന്നു.
1: നീ സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോഴും ഇങ്ങനെയായിരുന്നു?
0: അതെ.
1: കേപ്പർനോമോവിൽ നിന്നാണോ നീ ഈ മുറി വാടകയ്ക്കെടുത്തിരിക്കുന്നത്?
0: അതെ.
1: നീ മാത്രം?
0: ഞാൻ മാത്രം.
1: നിന്റെ മുറിയിൽ ഒറ്റയ്ക്ക് എനിക്ക് പേടിയാകുന്നു.
0: എനിക്ക് പേടിയില്ലല്ലോ.
1: നിന്നെപ്പറ്റി അച്ഛൻ പറഞ്ഞിരുന്നു, മർമലഡോവ്. മകൾ എല്ലാ ദുഃഖവും ഉള്ളിലൊതുക്കി. അച്ഛന് നിന്നെ വളരെ ഇഷ്ടമായിരുന്നു, വളരെ വളരെ ഇഷ്ടം.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 36-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി, സോണി

0: പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങളും പരിഹാരങ്ങളും നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാട് മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565321, 9495569631. ഹലോ ആകാശവാണിയിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: तो श्रोताओं, अभी आपने सुना कार्यक्रम गौरा देवी, और इसी के साथ हमारा आज का प्रसारण यहीं पर समाप्त होता है। तो अपने मित्र अजीत
1: और विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ कल तक के लिए आज्ञा दीजिए। नमस्कार।
0: उमंग उमंग उमंग उमंग, उमंग।
2: ആകാശവാണി, ഇപ്പോൾ സമയം 3 മണി. കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം.
3: യേ ആകാശവാണി ഹെ പ്രസ്തുത ഹെ വിശേഷ ശൃംഖല. ഇസ്കെ അന്തർഗത് ആജ് സുനിയെ മോദി സർക്കാർ കെ 12 സാൽ കിസാൻ കല്യാൺ ഓർ കിസാൻ കേന്ദ്രിത് നീതിയോ കെ മാധ്യമ സെ കിസാനോ കാ സശക്തീകരണ. ഇസ്മേ ഭാഗ് ലേ രഹേ ഹെ രാജനീതിക് വിശ്ലേഷക് ശേഖർ അയ്യർ ഓർ വരിഷ്ഠ പത്രകാർ എസ് പി സിംഗ്. കാര്യക്രമ കാ സഞ്ചാലന കർ രഹേ ഹെ സോനു സൂദ്.
4: ദിസ് ഈസ് ആകാശവാണി. ഇൻ ദ സ്പെഷ്യൽ സീരീസ് നൌ വി ബ്രിംഗ് യുവർ ഡിസ്കഷൻ ഓൺ 12 ഇയേഴ്സ് ഓഫ് ദ മോദി ഗവൺമെന്റ്, എംപവറിംഗ് ഫാമേഴ്സ് ത്രൂ വെൽഫെയർ and farmer-centric policies. Participants are Shekhar Iyer, political analyst, and S.P. Singh, senior journalist. The moderator is Sonu Sood.
5: In the last 12 years of NDA government, Prime Minister Narendra Modi has continually stressed on farmers' welfare as one of the topmost priorities of the government. Agricultural production and agricultural exports have gone up steadily, and we have become a leading producer of food grains, millets, milk, coconut, spices, fruits, vegetables in the world. While ensuring food security for 140 crore Indians, the strong agricultural growth has made us an integral part of the global food value chain. In the last 12 years, the government has brought in path-breaking, targeted reforms for every stage of the agricultural cycle, optimizing productivity and ensuring transparent delivery of the benefits of government schemes through use of latest technology and digitization. To discuss the holistic government initiatives to maximize farmer welfare over the last 12 years and how it has given stability and momentum to our agriculture sector, we are joined today by two special guests, Mr. S.P. Singh and Mr. Shekhar Iyer. Mr. Singh, Mr. Iyer, a warm welcome to both of you at this special Akashvani series on completion of 12 years of NDA government.
6: Namaskar, thank you.
5: So, aapse hum janna chahenge ki jis tarah ka humne ek तेजी देखी है एग्रीकल्चर सेक्टर में, जिस तरह से हमारा प्रोडक्शन बढ़ा है, ना सिर्फ फूड ग्रेन्स में, हॉर्टिकल्चर में, बाकी जो कृषि के एलाइड सेक्टर्स हैं, किस तरह से आप आंकते हैं सरकार का जो ये 12 वर्षों में अप्रोच रहा है कृषि क्षेत्र की तरफ, उसमें कौन सा ऐसा प्रमुख केंद्र बिंदु है जिससे आपको लगता है कि ये संभव हो पाया है?

ഞാനൊന്നു പറയട്ടെ എന്ന ചിത്രത്തിലെ വാണിജ്യറം പാടിയ ഗാനം മുല്ലനേഴിയുടെ വരികൾക്ക് കെ രാഘവൻ്റെ ഈണം.

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭകയാത്രയും കഥയും ആകാശവാണിയിലെ യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.aartvm@gmail.com, അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിൻ്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305.

കക്ക എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ വി മഹാദേവൻ. ഗാനോപഹാരം സമാപിച്ചു. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 4:30 മഴവില്ലിൽ.

0: ആകാശവാണി ബൗദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അറ്റോണിയും ഐ പി ആർ പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.
1: എന്താണ് അറിയേണ്ടത്? എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാല് സർ, നമ്മളിപ്പോ ഒരു റിസർച്ച് ചെയ്ത് ഒരു പി എച്ച് ഡി ഏതെങ്കിലും റിസർച്ച് എടുത്തിട്ട് അതിന്റെ ഒരു പേറ്റന്റ് നമുക്ക് വേണമെങ്കിൽ അതിന് എന്താണ് സർ അതിന്റെ പ്രൊസീജിയേഴ്സ്?
2: ഓക്കെ സർ, റിസർച്ച് പബ്ലിഷ് ചെയ്താണോ സർ? എവിടെയാണ് സർ പബ്ലിഷ് ചെയ്തത്? ലൈക്ക് സർ, നമ്മുടെ പേറ്റന്റ് ആക്ട് പറയുന്നത്
1: കേരള യൂണിവേഴ്സിറ്റി. ഞാൻ എനിക്ക് വേണ്ടിയല്ല, അതെ മകളുടെ കാര്യത്തിലാണ് ഞാൻ ചോദിച്ചത് സർ.
2: അതെ,
1: പേറ്റന്റ് ആയി കഴിഞ്ഞാല് പേറ്റന്റ് നമുക്ക് അതിനൊരു പ്രൊസീജിയർ ഉണ്ടല്ലോ സർ, അതെങ്ങനാന്നറിയാൻ. പിന്നെ വേറെ കൂടെ ഉണ്ട് സർ, ഇതൊരു പക്ഷേ നമ്മളിപ്പോ ഒരു പേറ്റന്റ് ഇതായി അത് ആരെങ്കിലും ഒരു മിസ്യൂസ് ചെയ്താൽ അതിന് നമ്മൾ എങ്ങനെ അതിന്റെ നിയമ നടപടികള്? ഇത് രണ്ട് കാര്യങ്ങളാണ്
2: അറിയേണ്ടത്. സർ, ഇപ്പം ഒരു റിസർച്ച് പേപ്പർ ഉണ്ട്. ഓക്കെ, അത് ആ റിസർച്ച് പേപ്പർ നമ്മൾ പബ്ലിഷ്, ഫസ്റ്റ് പേറ്റന്റിന്റെ മെയിൻ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞത് നോവൽറ്റി ആണ്. നോവൽറ്റി എന്ന് പറയുമ്പോൾ അത് പുതിയതായിട്ടിരിക്കണം, എവിടെയും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്ത് പോയെങ്കിൽ നമ്മൾക്ക് പേറ്റന്റ് ആക്ടിലെ തന്നെ ഒരു 1 ഇയർ ഗ്രേസ് പീരിയഡ് കൊടുക്കുന്നുണ്ട് പേറ്റന്റ് ഓഫീസ്. ഒരു ലേൺഡ് സൊസൈറ്റിന്റെ അകത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ട് എവിടെയെങ്കിലും പബ്ലിഷ് ആയി പോയാലും നമ്മൾ ഒരു 1 ഇയറിന്റെ ഗ്രേസ് പീരിയഡ് എടുക്കാൻ പറ്റും. പക്ഷെ പേറ്റന്റ് ആപ്ലിക്കേഷൻ 1 ഇയറിന്റെ അകത്ത് ഫയൽ ചെയ്തിട്ട് നമ്മൾ ഈ ഗ്രേസ് പീരിയഡ് നമ്മൾ ചോദിക്കാൻ പറ്റും ഓഫീസിനടുത്ത്, ഇതുപോലെ ആയിപ്പോയി. പക്ഷെ പബ്ലിക്കൊക്കെ ഞാൻ പറയാനുള്ളത് ഇതാണ്, പേറ്റന്റിന്റെ ഒരു സാധനം ഉണ്ടെങ്കിൽ, ഇൻവെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പബ്ലിക് അടുത്ത് പറയാൻ പാടില്ല, ബിക്കോസ് അത് തന്നെ നമ്മൾക്ക് ഒരു ഒബ്ജെക്ഷൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ തിങ്ക് സാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ സാധനം ഞാനിപ്പോൾ പ്രോസസ്സ് ഞാൻ നെക്സ്റ്റ് ഇതിൽ പറയാൻ പോകുന്നു, അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയാം. ഈ പേറ്റന്റബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞിട്ട് ഞാൻ ഈ പേറ്റന്റ് പ്രോസസ്സ് ഞാൻ എലബറേറ്റ് ആയിട്ട് പറയാൻ പോകുന്നു. അപ്പൊ അത് പേറ്റന്റ് പ്രോസസ്സ് ഞാൻ അപ്പൊ
3: ആരെങ്കിലും.
2: ഓക്കെ സർ, ഇപ്പോൾ സാർക്ക് പേറ്റന്റ് എടുക്കുന്ന പ്രോസസ്സ് ഇസ് എ വെരി ലെങ്തി പ്രോസസ്സ്. ഇപ്പൊ ഞാൻ ഇന്ന് ഫയൽ ചെയ്തെങ്കിൽ എനിക്ക് 2 വർഷം അത് മിനിമം ആവും പേറ്റന്റ് ഗ്രാന്റ് ആവാൻ. ചിലപ്പോൾ ഈ എക്സ്പ്ലീറ്റഡ് എക്സാമിനേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് വരുമ്പോൾ നമ്മൾക്ക് ഒരു 1 ഇയർ 8 മന്ത്സ്, ചിലർക്ക് നമ്മുടെ പേറ്റന്റ് ഏജൻസി ഗ്രൂപ്പ് സർക്കിൾ 6 മാസത്തിൽ പേറ്റന്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഒരുപാട് ക്വിക്കായിട്ട് എല്ലാ റെസ്പോൺസൊക്കെ ചെയ്തിട്ട് കൊടുക്കണം, ക്വിക്ക് പ്രോസസ്സ് റെഡിയാക്കുമ്പോൾ കിട്ടും. ഇപ്പോൾ ഈ ബേർഡൻ, ഇപ്പോൾ ഒരു ഏത് പേറ്റന്റ് ഐ പി ആർ റൈറ്റ്സ് ആയാലും ബേർഡൻ ഇസ് ഓൺ ദ അപ്ലിക്കന്റ്. ഇപ്പോൾ എനിക്ക് ഒരു പേറ്റന്റ് കിട്ടിയെങ്കിൽ അത് എൻ്റെ ബാധ്യതയാണ്, ഞാനാണ് നോക്കണം ആരെങ്കിലും എൻ്റെ പേറ്റന്റ് എടുത്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലേ ഞാനാണ് നോക്കണം. അപ്പൊ അങ്ങനെ എടുത്തു കഴിഞ്ഞെങ്കിൽ നമ്മൾ ഇത് കോടതി വഴിയാണ് പോകേണ്ടത്, വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അതെ, ഇൻഫ്രിഞ്ച്മെന്റ് സൂട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് എന്റെ ഐഡിയ, എന്റെ അനുവാദം ഇല്ലാതെ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇൻഫ്രിഞ്ച്മെന്റ് സൂട്ട് അതാണ് കൊടുക്കേണ്ടത്.
3: ഓക്കെ സാർ, വിളിച്ചതിൽ വളരെ സന്തോഷം.
2: സോ ഇപ്പൊ നെക്സ്റ്റ് ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞല്ലേ സാർ, ഈ 4-ാമത്തെ ക്രൈറ്റീരിയ നമ്മൾ പേറ്റന്റ് അപ്ലിക്കേഷൻ ഇങ്ങനെ എഴുതണം, അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ നോൺ പേറ്റന്റബിൾ ഇൻവെൻഷൻസ് എന്താണ്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നോൺ പേറ്റന്റബിൾ ഇൻവെൻഷനിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ അസറ്റ്സ്, അതായത് കമ്പ്യൂട്ടർ കോഡ് മാത്രം എടുത്ത് എഴുതിയിട്ട് പേറ്റന്റ് ചോദിച്ചാൽ കിട്ടത്തില്ല. പക്ഷെ അത് ഒരു അൽഗോറിതം പ്രോസസ്സായിട്ട് എഴുതിയിട്ട് ഒരു അതിൽ ഇന്റർകണക്റ്റഡ് ഹാർഡ്വെയർസ് എല്ലാം നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾക്കത് കൃത്യമായിട്ട് പേറ്റന്റ് ഓഫീസ് ഇപ്പോൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഇൻവെൻഷൻസ് ഒക്കെ പേറ്റന്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു സർജിക്കൽ പ്രൊസീജിയർ പറ്റത്തില്ല, ലൈക്ക് ജസ്റ്റ് ഒരു അറേഞ്ച്മെന്റ് ഓഫ് ദി എലിമെന്റ്സ്, ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇൻവെൻഷൻ എ ബി സി ഡി എന്നുണ്ട്, അത് കുറച്ച് എലിമെന്റ്സ് ഉണ്ട്, ചുമ്മാ അത് ഞാൻ മാറ്റിയിട്ട് ഡി സി ബി എന്ന് മാറ്റിയിട്ട് ഞാൻ ഒരു ഇൻവെൻഷൻ ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ കിട്ടത്തില്ല. അതുപോലെ കുറച്ച് ഒരുപാട് ഉണ്ട് നമ്മൾ ഫാർമ റിലേറ്റഡ് ലൈ എഫക്കസി എന്ന് പറയും, കുറച്ച് കൂടെ ഒരു

0: പേറ്റന്റ് പ്രോഡക്റ്റ് പേറ്റന്റ്
1: പേറ്റന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ കുറച്ചു കൂടെ ഒരു അഡ്വാൻസ്മെന്റ് കാണിക്കണം, എഫക്കസി എന്ന് പറയും, ഒരു കുറച്ചുകൂടെ അതുണ്ട്. ഈ ഫാർമ റിലേറ്റഡില് കുറെ വരുന്നുണ്ട്, ഇത് ഇൻവെന്റീവ് സ്റ്റെപ്പും ഈ എഫക്കസീന്റെ റിലേറ്റഡ് ആയിട്ടുള്ള അബ്ജക്ഷൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് ഫാർമ റിലേറ്റഡില്. അതൊക്കെ നോക്കി നമ്മൾ എഴുതുമ്പോൾ ഈ ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് ഒക്കെ എന്താണ് റിസൾട്ട് കാണിക്കണം, ഫാർമ ആളുകൾക്ക് കുറച്ചുകൂടെ ഈ റിസൾട്ട്സ് കാണിച്ചാലേ അവർക്ക് ഈ പേറ്റന്റ് ഒക്കെ കിട്ടത്തുള്ളൂ. സോ ഈ നാല് ക്രൈറ്റീരിയ ഓഫീസ് നോക്കിയിട്ട് എക്സാമിനേഷൻ ചെയ്തിട്ട് റിഫ്യൂസ് ആർ ഗ്രാന്റ് ചെയ്യും. ഞാൻ ജനറൽ ആയിട്ട് എന്തൊക്കെ പ്രോസസ്സ് പേറ്റന്റ് പ്രോസസ്സ് പറയാം. പിന്നെ എല്ലാവരും വിചാരിക്കുന്നത് ഫീസ് ഒക്കെ കൂടുതലാണ് അങ്ങനെയൊക്കെ വിചാരിക്കും, പക്ഷെ സിമ്പിളാണ്. 1600 രൂപ ആണ് നമ്മളുടെ ഈ പേറ്റന്റ് ഫയൽ ചെയ്യാനുള്ള ഇൻഡിവിജ്വലിന്റെ ഫീസ്. അത് കുറച്ചുകൂടെ വലിയ കമ്പനീസ് ആകുമ്പോൾ 8000 രൂപ ആണ് ഫൈലിംഗ് ഫീസ്. 8000. അത് പിന്നെ അവർ എക്സാമിനേഷനുക്ക് നോർമലായുള്ള ആളുകൾക്ക് 4000 പ്ലസ് കുറച്ചുകൂടെ അതർ എൻറ്റിറ്റീസ് ലൈക്ക് വലിയ കമ്പനീസ്ക്ക് 8000 ആണ്. ഇതാണ് ബേസിക് ആയിട്ട് ഗ്രാന്റ് വരെ ഉള്ള ഓഫീസ് ഫീ. പക്ഷെ പ്രൊഫഷണൽ ഫീ അതിൽ ഒരു വേരിയസ് സ്റ്റേജസിൽ വരും. പിന്നെ ഈ ഫൈലിംഗ് ഫീ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കുറച്ച് സ്റ്റാർട്ടപ്സ് MSMEs അവർക്ക് കുറച്ച് റിഡക്ഷൻ ഫീസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻഡിവിജ്വൽ പോലെ തന്നെ നിങ്ങൾ കൺസെഷൻസ് കൊടുത്തിട്ടുണ്ട്, ഇൻഡിവിജ്വൽ പോലെ തന്നെ നിങ്ങളും ഫീസ് എടുത്തോണാണ് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇൻഡിവിജ്വൽസും സ്റ്റാർട്ടപ്പ് റെക്കഗ്നൈസ്ഡ് സ്റ്റാർട്ടപ്പ്സ് ആയിരിക്കും. സ്റ്റാർട്ടപ്പ് റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ 1600 രൂപ വെച്ചിട്ട് വി ക്യാൻ ഫയൽ ദി പേറ്റന്റ്. അതുപോലെ MSME ഉദയം ഉദ്യം രജിസ്ട്രേഷൻ അത് വെച്ചിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് മെറിറ്റ്സ്. ഡിമെറിറ്റ്സും ഉണ്ട് ഇതിൽ. നമ്മളിപ്പോൾ ഒരു കമ്പനി ആയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് ചെയ്യുമ്പോൾ പുറത്തുള്ള വേറെ കൺട്രീസിലൊക്കെ ചെയ്യുമ്പോൾ ഫീസ് ചിലപ്പോൾ ഇത് കൂടാൻ സാധ്യത ഉണ്ട്, ബിക്കോസ്
0: ഇൻഡിവിജ്വൽസ്ക്കുള്ള
1: മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ ഇതല്ലാതെ നമ്മൾ പുറത്ത് ചെയ്യണമെങ്കിൽ അതൊക്കെ വേറെ കുറച്ച് റൂട്ട്സ് ഉണ്ട്, ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇപ്പൊ ഫയൽ ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് 18 മാസമാവുമ്പോൾ പബ്ലിഷ് ആവും. പേറ്റന്റ് ഓഫീസ് ഞാൻ പറഞ്ഞാൽ ഈ IP India എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന ലിങ്കാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫീസ്. അതിൽ ഇപ്പം നല്ല ഇപ്പോൾ വെബ്സൈറ്റ് ഒക്കെ ലാസ്റ്റ് മന്ത് കുറച്ച് നല്ല വെബ്സൈറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അതിൽ വേരിയസ് ലാംഗ്വേജസിൽ നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റും, ആവശ്യപ്പെടുന്ന ലാംഗ്വേജസിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കണ്ടന്റ് ഒക്കെ നോക്കാൻ പറ്റും. അപ്പോൾ അതിൽ പോയിട്ട് അതിലൊരു ജേണലുണ്ട്, പേറ്റന്റ് ജേണൽ. എവറി ഫ്രൈഡേ ആണ് ആ ജേണൽ വരുന്നുണ്ട്. അതിൽ പബ്ലിഷ് ആകും എപ്പോഴെങ്കിൽ 18 മന്ത്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഫയലിംഗ് പബ്ലിഷ്, ഓട്ടോമാറ്റിക് ആയിട്ട് പബ്ലിഷ് ആകും. ഇല്ല എനിക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഇയർലി പബ്ലിക്കേഷൻ നമ്മൾക്ക് കൊടുക്കാൻ പറ്റും റിക്വസ്റ്റ്.
0: അതിന് അഡീഷണൽ ഫീസ് ഉണ്ട്?
1: അതെ സർ, 2500 കൊടുക്കുമ്പോൾ നമ്മൾക്ക് അഡീഷണൽ കൊടുക്കുമ്പോൾ വിത്തിൻ ഇപ്പോൾ 1 വീക്കിൽ തന്നെ അത് പബ്ലിഷ് ആവുന്നുണ്ട്. 18 മാസം വെയിറ്റ് ചെയ്യേണ്ട. സോ ഇപ്പം നമ്മൾ 18 മാസം നമ്മൾ ടൈം കുറച്ചു. പിന്നെ പറഞ്ഞത് ഈ എക്സാമിനേഷൻ റിക്വസ്റ്റ് തരണം, മാൻഡറ്ററി ആയിട്ട് എക്സാമിനേഷൻ റിക്വസ്റ്റ് നമ്മൾ തരണം. എക്സാമിനേഷൻ റിക്വസ്റ്റ് കൊടുത്തില്ലെങ്കിൽ അബാൻഡായി പോവും, നമ്മളുടെ പേറ്റന്റ് പബ്ലിഷ് ആയിട്ട് അബാൻഡായി പോവും, അത്രയേ ഉള്ളൂ. അത് പബ്ലിക് ഡൊമൈനിക്ക് പോവും, അത് റൈറ്റ്സ് ഒന്നും കിട്ടത്തില്ല.
0: എന്താണ് ഈ എക്സാമിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
1: ഏകദേശം ഞാൻ പറഞ്ഞല്ലേ, ആദ്യം പറഞ്ഞപ്പോൾ ഒരു ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ, 4 ക്രൈറ്റീരിയ, നോവൽറ്റി, അത് വെച്ചിട്ട് പേറ്റന്റ് ഓഫീസ് എക്സാമിനേഷൻ ചെയ്യും. നമ്മുടെ പേറ്റന്റ് അപ്ലിക്കേഷൻ ആണ് ബേസ്, അതിലെല്ലാ കണ്ടന്റും മുതൽ കാണണം, അത് വെച്ചിട്ട് അവർ എക്സാമിൻ ചെയ്യും. പിന്നെ ഹിയറിംഗ് നോട്ടീസ് തരും, ഹിയറിംഗ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. നമ്മൾ എന്താണ് നമ്മളുടെ ഇല്ലാന്ന് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ആർഗ്യുമെന്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കണം.
0: പബ്ലിഷ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ആ റൈറ്റ് കിട്ടില്ല,
1: അത് എന്താണെങ്കിൽ കുറച്ച് അക്കാഡമിക്സ് അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ആളുകളൊക്കെ വിചാരിക്കുന്നത് പബ്ലിഷ് ആയെങ്കിൽ പേറ്റന്റ് കിട്ടിയെന്ന്. അത് ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്, അത് തെറ്റാ. ജസ്റ്റ് അത് ഈ ഇയർ അതായത് ഗ്രാന്റ് മുൻപ് വരുന്ന പബ്ലിക്കേഷൻ ഇസ് ജസ്റ്റ് ആൻ ഇൻഡിക്കേഷൻ ടു ദ പബ്ലിക് ദാറ്റ് ഇതുപോലത്തെ ഒരു ഇൻവെൻഷൻ ഉണ്ട്. ആൾറെഡി ഗ്രാന്റ് ആയവർ വേണമെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു അവയർനെസ് ഒബ്ജക്ട് ചെയ്യാൻ പറ്റും, അപ്പോസിഷൻ കൊടുക്കാൻ പറ്റും. ഇതാണ് ബേസ് ഓഫ് ദി പ്രീ ഗ്രാന്റ് പബ്ലിക്കേഷൻ. പിന്നെ ഹിയറിംഗ് നടത്തും, ഹിയറിംഗ് നമ്മൾ റിപ്ലൈ തരും, പിന്നെ പേറ്റന്റ് ഓഫീസ് ഗ്രാന്റ് ആർ റിഫ്യൂസ് ചെയ്യും പേറ്റന്റ്. ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇപ്പോൾ ആരെങ്കിലും ഫോറിൻ കൺട്രീസിൽ ഫയൽ ചെയ്യണമെങ്കിൽ ഈ ഫസ്റ്റ് ഫയലിംഗ് ഡേറ്റ് ഉണ്ടല്ലോ, അതിൽ തൊട്ട് 12 മാസത്തിനകത്ത് ഏത് ഇൻഡിവിജ്വൽ കൺട്രീസിൽ ഫയൽ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ PCT എന്ന് പറയും, പേറ്റന്റ് കോഓപ്പറേഷൻ ട്രീറ്റി, അങ്ങനെ പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് അതിലെ മെമ്പർ ആയിരിക്കും. ഒരു കോമൺ പ്ലാറ്റ്ഫോമിലെ എല്ലാം നടക്കും. 30 മാസം വരെ സമയമുണ്ട്. അവിടെ തന്നെ ഇന്റർനാഷണൽ പബ്ലിക്കേഷൻ നടക്കും, ഇന്റർനാഷണൽ എക്സാമിനേഷൻ ഒക്കെ നടക്കും. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഇൻഡിവിജ്വൽ കൺട്രീസ്ക്ക് പോകാൻ പറ്റും.
0: ഓക്കെ, നമുക്ക് ഒരു വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ,

0: ഹലോ,
1: ഹലോ സാർ, നമസ്കാരം.
0: നമസ്കാരം. ആരാണ് വിളിക്കുന്നത്?
1: ഞാനൊരു വീട്ടമ്മയാണ് സാർ.
0: ആ,
1: പേര്
0: പേരെന്താ?
1: സിന്ധു, പാപ്പനംകോട്.
0: ഓക്കെ,
1: സിന്ധു
0: ആ ചോദിച്ചോളൂ,
1: സ്ഥലം
0: എന്താണ് സംശയം?
1: പാപ്പനംകോട്. എനിക്ക് ഒരു ചെറുകിട വ്യവസായം പോലെ എനിക്ക് ആരംഭിച്ചിട്ടുണ്ട്. അത് ട്രേഡ് മാർക്കിനെ കുറിച്ചൊരു സംശയമുണ്ട്. എങ്ങനെയാണത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു ഐഡിയ ഇല്ല.
0: ട്രേഡ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട സംശയം അല്ലേ?
1: അതെ അതെ അതെ.
0: ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയാണ് നടത്തുന്നത്.
2: നെക്സ്റ്റ് നമ്മൾ ട്രേഡ് മാർക്ക് പോവാം. ട്രേഡ് മാർക്ക് പറയുമ്പോൾ ഇപ്പം മാഡം പറഞ്ഞ ക്വസ്റ്റ്യനിൽ, സോ ഫസ്റ്റ് ഈ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഒക്കെ ഏത് ക്ലാസ്സിൽ വരണം, അതായത് ഈ ട്രേഡ് മാർക്ക് പറയുന്ന സാധനമെല്ലാം സ്പ്ലിറ്റ് ആക്കിയിട്ട്, ഇത് ട്രേഡ് മാർക്ക് കൊടുക്കുന്നത് ഗൂഡ്സ് ആൻഡ് സർവീസസ് ആണ്. ഗൂഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് ആണ്. സർവീസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ അടുത്തുള്ള ഒരുപാടുള്ള സർവീസസ് ലൈക്ക് ഹോട്ടൽ, അതുപോലത്തെ കുറച്ച് സർവീസസ് ഉണ്ട്. അപ്പം ഏത് കാറ്റഗറി ഓഫ് ക്ലാസ്സും കണ്ടുപിടിച്ചിട്ട് ഓക്കെ, അത് നമ്മൾ ഏത് ആ ക്ലാസ്സിൽ നമ്മൾ സെർച്ച് നടത്തണം. ഇത് ഇപ്പോൾ മാഡമിൻ്റെ ഉള്ള ഒരു പേര് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട്, ലോഗോവോ ഇല്ല പേര് അതുപോലെ കണ്ടുപിടിച്ചിട്ട് ആ പർട്ടിക്കുലർ ക്ലാസ്സിൽ നമ്മൾ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ IP India അവിടെ പോയിട്ട് ഗൂഗിളിൽ ഇട്ടിട്ട്, ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷണലെ ആരെങ്കിലും എടുത്തിട്ട് നമ്മൾ സെർച്ച് ചെയ്യണം. ട്രേഡ് മാർക്കിൻ്റെ സെർച്ച് നടത്തണം. ആ പേര് അവൈലബിൾ ആണോ, പർട്ടിക്കുലർ ക്ലാസ് കണ്ടുപിടിക്കണം. ഏത് ക്ലാസ്സിന് കണ്ടുപിടിച്ചിട്ട് ആ പർട്ടിക്കുലർ ക്ലാസ് വെച്ചിട്ട് നമ്മൾ സെർച്ച് നടത്തണം. അപ്പോൾ അവൈലബിൾ ആയി ഇരുന്നാലേ നമ്മൾക്ക് ഈ ട്രേഡ് മാർക്ക് കിട്ടത്തുള്ളൂ. അത് നമ്മൾ തന്നെ പബ്ലിക് തന്നെ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് ചെയ്യണം. ചെയ്തിട്ട് നമ്മൾ വൺസ് ട്രേഡ് മാർക്കിൻ്റെ പേര് ഉണ്ടാ ഇല്ലയാ നോക്കിയിട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രേഡ് മാർക്കിൻ്റെ അപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. അതിൻ്റെ മുൻപ് പബ്ലിക്ക് അറിയേണ്ട രണ്ട് സാധനം, രണ്ട് ഗ്രൗണ്ട്സ് ഉണ്ട് ട്രേഡ് മാർക്ക് റിജക്റ്റ് ആവാനുള്ള സാധ്യത ഉള്ളത്. ഫസ്റ്റ് ഇസ് വെരി കോമൺ ആയിട്ടുള്ള പേരായിട്ട് ഇരിക്കാൻ പാടില്ല. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ആ പേര്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞത് അഗ്രികൾച്ചറൽ റിലേറ്റഡെങ്കിൽ അഗ്രി സർവീസ് അതുപോലെ ഇരിക്കാൻ പാടില്ല, കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. പിന്നെ റിലീജിയസ് അതുപോലെ ഉള്ള ആളുകൾക്ക് അഫക്റ്റ് ചെയ്യുന്നത് പോലെ ലോഗോ അതുപോലത്തത് ഇരിക്കാൻ പാടില്ല. പിന്നെ അതുപോലത്തെ സെയിം കാറ്റഗറി, ഇപ്പൊ അഗ്രികൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അവിടെ സെയിം ആളിന്റെ പേര് തന്നെ എടുത്ത് അതുപോലത്തെ കുറച്ച് ചെറിയ മാറ്റം വരുത്തിയിട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പൊ സാർക്ക് അറിയാമല്ലോ, ഇപ്പൊ ലക്സൺ
0: വളരെ വ്യത്യസ്തമായിരിക്കണം
2: ഇരിക്കണം. ഇപ്പൊ ലക്സൺ ഉണ്ടെങ്കിൽ ലൊക്സൺ വെക്കാൻ, LUX ഉണ്ടെങ്കിൽ LOX വെച്ചുമ്പോ സ്വാഭാവികമായിട്ട് പബ്ലിക് കൺഫ്യൂഷൻ വരും.
1: ഹലോ,
0: ആ പറഞ്ഞോളൂ, ചോദിച്ചോളൂ.
1: സംബന്ധമായിട്ടുള്ള ഒരു സംശയമാണ്. അത് അത് യൂണിറ്റ് ആയിട്ട് ഞാനിപ്പോ വീട്ടില്
0: ചെറുതായിട്ട് ചിപ്സോ
1: ചിപ്സ് വായു ബനാന
0: ചിപ്സ് അതിന്റെ പേര്,
1: പേര് മാത്രല്ല സാർ, അത് പേര് നമുക്ക് പ്രത്യേകിച്ച് പേരൊന്നും ആയിട്ട് ജസ്റ്റ് സ്റ്റാർട്ടഡ് ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ സംശയം ചോദിക്കുന്നതാ എന്തൊക്കെ ചെയ്താലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ സംശയമുണ്ട്.
0: ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഈ പേറ്റന്റ് ഏജന്റ്സ് അങ്ങനെ
2: അഡ്വക്കേറ്റ്സ്, ട്രേഡ് മാർക്ക് അറ്റാണീസ് ഉണ്ട്, രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ആളുകളുണ്ട്. വെബ്സൈറ്റിൽ പോയെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ
0: ആരെങ്കിലും ഇതുപോലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. അല്ല, നമുക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റിൽ കയറി നോക്കി മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത് ഓക്കെ.
2: അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ പറഞ്ഞതുപോലെ പേറ്റന്റ് പോലെ തന്നെ ഇവർക്കും കൺസെഷൻ ഉണ്ട്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്ക്ക്, പിന്നെ ഇൻഡിവിജ്വൽസ്, പിന്നെ MSMEs, സ്റ്റാർട്ടപ്സ്, ഇവരെല്ലാവർക്കും ഫീസ് കുറവാണ്. 4500 ഫൈലിംഗ് ഫീസ്. അതല്ലാതെ മറ്റ കാറ്റഗറീസ് ഉള്ളവർക്ക് 9000 ആണ്. സോ അതുപോലത്തെ എല്ലാത്തിലും ഒരു ബെനിഫിറ്റ് ഉണ്ട് സാർ. ഇവിടെ എല്ലാവരും ഈ MSME, സ്റ്റാർട്ടപ്പ്, സോൾ പ്രിപ്പറേറ്ററിഷിപ്പിലെ തന്നെ മിക്കവാറും ഒരുപാട് ബിസിനസ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രൂഫ് വെച്ചിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങൾ തന്നെ സെർച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അത്
0: ട്രേഡ് മാർക്കിന് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്?
2: അത് സാർ, അവരൊരു ജൂറിസ്ട്രിക്ഷൻ ഉണ്ട്. നമ്മളുടെ കേരളത്തിൻ്റെ ചെന്നൈ ആണ് ജൂറിസ്ട്രിക്ഷൻ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പേറ്റന്റുക്കും ഒരു സെറ്റ് ഓഫ് 4 റീജിയൻ ആയിട്ട്, സൗത്ത്, നോർത്ത് അതുപോലെ പിരിച്ചു വെച്ചിട്ടുണ്ട് അവർ. അതുപോലത്തെ അവരുടെ അടുത്ത് ഫയൽ ചെയ്യുമ്പോൾ പർട്ടിക്കുലർ ഓഫീസ് അത് തന്നെ ഓട്ടോമാറ്റിക്, അതിലൊന്നും വലിയതായിട്ട് നമ്മൾ ഒന്നും ചെയ്യാർ പോകില്ല. ഓൺലൈൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ജൂറിസ്ട്രിക്ഷൻ അത് തന്നെ പോയിക്കോളും. സോ ഓൺലൈനിലാണ് അപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കാറുള്ളൂ മിക്കാറും. അവിടെ പോയിട്ട് ഓഫീസിലും കൊടുക്കാൻ പറ്റും. ഫീസ് ഒരു 10% കൂടും. അതാണ് ഫിസിക്കലി പോകുമ്പോൾ.
1: ഒരു സംശയം ചോദിച്ചോട്ടെ മാം, മോള്, എനിക്കൊരു മകളുണ്ട്, അത് ഭിന്നശേഷി മോളാണ്. അവളുടെ ഇത് മുൻനിർത്തി ചെയ്താൽ എന്തെങ്കിലും കൺസെഷൻ ഉണ്ടെങ്കിൽ കിട്ടുമോ?
2: കൺസെഷൻ ഇല്ല, പക്ഷെ ഞാൻ പറഞ്ഞ കാറ്റഗറിയിൽ നിങ്ങൾ ഷുവർ ആയിട്ട് വരാൻ പറ്റും. സോൾ പ്രിപ്പറേറ്ററിഷിപ്പ്, പിന്നെ വരുന്നത് ഈ MSME ഉദ്യം സർട്ടിഫിക്കറ്റ്, അതൊക്കെ എളുപ്പമായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ്സ് ആണ്. ഇല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ എടുക്കാം. ഈ എടുക്കുമ്പോൾ നമ്മൾക്ക് ഇത് കൺസെഷൻ ആണ്, 4500.

0: മാത്രം കൊടുത്തിട്ട് ട്രേഡ് മാർക്ക് ഫയൽ ചെയ്യാൻ പറ്റും.
1: ഓക്കെ ഓക്കെ മാഡം, വിളിച്ചതിൽ വളരെ സന്തോഷം.
2: ഓക്കെ
0: താങ്ക് യു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ട്രേഡ് മാർക്കെന്ന് പറയുന്നത് എന്തെങ്കിൽ ലൈക്ക് ഇപ്പം ഞാൻ ഒരു മാർക്കറ്റ് ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റ് പോകുന്നുണ്ട്. അപ്പോൾ കുറേ ഗ്രൂപ്പ് ഓഫ് പ്രോഡക്ട്സ് അവിടെ ഉണ്ട്. അപ്പോൾ ആ പ്രോഡക്റ്റ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഈ പ്രോഡക്റ്റ് ഈ ആളിൻ്റെ അടുത്താണ് വരണത്. അത് അറിയാൻ വേണ്ടിയുള്ളതാണ്. സോ ദാറ്റ് ആ പേര് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സോപ്പ് തന്നെ ഇരിക്കുമ്പോൾ ഒരു 10 സോപ്പുണ്ട്. പക്ഷേ ആ 10 സോപ്പ് ബിലോങ്സ് ടു ഡിഫറെൻറ്റ് പീപ്പിൾ, ഡിഫറെൻറ്റ് പ്രൊപ്പറേറ്ററിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കസ്റ്റമർക്ക്. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്ലാസിഫിക്കേഷനിലെയാണ് ഓരോരോ ഐറ്റംസും വെച്ചിട്ടുണ്ട് ട്രേഡ് മാർക്ക് ഓഫീസ്. അതായത് ടോട്ടലി 45 ക്ലാസസിലെയാണ് ഓവറായിട്ടുള്ള ഈ ഗൂഡ്സ് ആൻഡ് സർവീസസ് കാറ്റഗറീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നോക്കുമ്പോൾ 1 to 34 പറയുന്നത് ഗൂഡ്സ് ആണ്. ഗൂഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റാണ്. വേറെ 35 to 45 എന്ന് പറയുമ്പോൾ സർവീസസാണ്. ഈ ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ഔട്ട്ലെറ്റ് ആയിരിക്കാം, ഇല്ലെ ഒരു റെസ്റ്റോറൻറ്റ്, അതുപോലത്തെ ഒരു സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഒരു കാറ്റഗറി ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഏത് കാറ്റഗറിയിലാണ് നമ്മളുടെ ഗൂഡ്സ് വരണുണ്ട്, അത് സെപ്പറേറ്റ് പ്രൊട്ടക്ഷനാണ്. ഒരു ബൾക്കായിട്ട് നമ്മൾ പോയിട്ട് 45 അല്ലെങ്കിൽ 45 അപ്ലിക്കേഷൻ കൊടുക്കണം.
1: അപ്പോൾ
0: നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ക്ലാസ് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഫയലിംഗ് സെർച്ച് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, സോ വൺ അപ്ലിക്കേഷൻ ഫോർ വൺ ക്ലാസ്, അതാണ് ബേസിക് റൂൾ. അല്ലെങ്കിൽ മൾട്ടി ക്ലാസ് എന്നുണ്ട്. മൾട്ടി ക്ലാസ്സിൽ കുറേ ഒരുപാട് ബഞ്ച് ഓഫ് ക്ലാസ്സസ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ
1: ഫീസൊക്കെ കൂടുതലായിട്ട്
0: ഫീസ് ഒരു ക്ലാസ് വെച്ചിട്ടാണ് നമ്മളുടെ ഫീസ് വരണത്. പിന്നെ ഈ മാർക്ക് ടൈപ്പിലും പേര് മാത്രം കൊടുക്കാം, ഇല്ല ഒരു ലോഗോ ആയിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു ട്രേഡ് ഡ്രസ്സെന്ന് പറയും. അതായത് ആ പ്രോഡക്റ്റിലെ തന്നെ ഫുൾ ഡ്രസ്സ് അതായിരിക്കും. സോ ഇതൊക്കെയാണ് ബേസിക്സ് ഓഫ് ദി ട്രേഡ് മാർക്ക്. അപ്പോൾ ട്രേഡ് മാർക്ക് പ്രോസസ്സെന്ന് പറയുമ്പോൾ അപ്ലൈ ചെയ്യും, 4500 രൂപ കൊടുത്തിട്ട് പിന്നെ അത് നമ്മൾ അതുപോലെ തന്നെ പേറ്റൻറ്റ് പോലെ തന്നെ ഒരു എക്സാമിനേഷൻ നടത്തും. എക്സാമിനേഷൻ ഞാൻ പറഞ്ഞതുപോലെ പേര് അബ്സല്യൂട്ട് ഗ്രൗണ്ട്സും പിന്നെ റിലേറ്റീവ് ഗ്രൗണ്ട്സ് ഞാൻ പറഞ്ഞാൽ സിമിലർ ആയിട്ട് ഇരിക്കാൻ പാടില്ല, അതുപോലെ തന്നെ നോക്കിയിട്ട് എക്സാമിനേഷൻ നടത്തിയിട്ട് അത് രജിസ്ട്രേഷൻ ചെയ്യും ഇല്ലെങ്കിൽ റിഫ്യൂസ് ചെയ്യും. സോ 10 വർഷത്തേക്കാണ് ഈ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ട്രേഡ് മാർക്ക്.
1: പിന്നെ കഴിഞ്ഞിട്ട്
0: അഗെയിൻ നമ്മൾ റിന്യൂ ചെയ്യണം.
1: ഓക്കെ ഓക്കെ,
0: ഫീസ് അടച്ചിട്ട് റിന്യൂ ചെയ്യണം. സോ ഇതാണ് ട്രേഡ് മാർക്ക് ഉണ്ടത്. പിന്നെ സമയം കുറവായതുകൊണ്ട് നെക്സ്റ്റ്
1: എനിക്ക് വേറൊരു സംശയമുള്ളത്, ഇതിലൊക്കെ ഈ ട്രേഡ് മാർക്ക് അറ്റോർണി അല്ലെങ്കിൽ പേറ്റന്റ് ഏജന്റ് അവരുടെയൊക്കെ റോൾ എന്താണ്?
0: സോ ഇപ്പം ഈ പേറ്റന്റ് എന്ന് പറയുന്ന സാധനം ഏതർ അപ്ലിക്കന്റ് ഫയൽ ചെയ്യണം ഇല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജൻസ് ആണ് ഫയൽ ചെയ്യേണ്ടത്. വേറെ ആളൊന്നും അവിടെ ഇല്ല. ബിക്കോസ് വേറെ അത് ഈ രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റ് എന്ന് പറയുന്നത് ഒരു എക്സാം വെച്ചിട്ട് ഗവൺമെന്റ് ഒരു എക്സാം വെക്കും. ഈ പേറ്റന്റ് ആക്ട് ഒക്കെ പഠിച്ചിട്ട് നമ്മൾ പോകണം, 2 പേപ്പർ എക്സാം ഉണ്ട്, അത് ക്ലിയർ ആകണം. പിന്നെ വൈവാക്ക വെച്ചിട്ടാണ് അവർ ഈ പേറ്റന്റ് ഏജന്റ് രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റിനാണ് ടൈറ്റിൽ തരുന്നത്. ഒരു നമ്പർ തരും നമ്മൾക്ക്. ഓൾ ഇന്ത്യയില് ഓരോരോ ഏജന്റുക്കും ഒരു നമ്പർ ഉണ്ട്. നിയർലി ഇപ്പോൾ ഒരു 6000 പേര്, എനിക്ക് 6000 to 8000 ആയിരിക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് എക്സാം
1: ഇന്ത്യയിലെ.
0: അതെ, സോ അത് അങ്ങനെയാണ്. അത് ആ രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റിനെ ഹെൽപ്പ് എടുത്തിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ അപ്ലിക്കന്റ് തന്നെ എല്ലാം നോക്കിയിട്ട് ഓൾറെഡി സാമ്പിൾസ് ഒക്കെ ഓൾറെഡി കാണും, അത് നോക്കി എടുത്തിട്ട് അപ്ലിക്കന്റ് തന്നെ. പക്ഷെ അത് ഡ്രാഫ്റ്റിംഗ് ആണ് മെയിൻ. പേറ്റന്റ് അപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് ഫൈനൽ ഔട്ട്കം. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യവും നോക്കിയിട്ട് അപ്ലിക്കന്റ് തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇരുന്നെങ്കിൽ ചെയ്യാൻ പറ്റും, ഫയലിംഗ് ചെയ്യാൻ പറ്റും. എല്ലാ അപ്ലിക്കേഷനും ഐ പി ആറിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇരുന്നെങ്കിൽ ഒരു അഡ്വക്കേറ്റിൻ്റെ ആവശ്യമോ ഇല്ല, ഒരു പേറ്റന്റ് ഏജന്റിൻ്റെ ആവശ്യമോ ഇല്ല, അവർ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട്
1: ബുദ്ധിമുട്ടാണ്.
0: പേറ്റന്റ് എസ്പെഷ്യലി എന്താവെങ്കിൽ അവർ തന്നെ ഫയൽ ചെയ്യും, പക്ഷെ ഡ്രാഫ്റ്റിംഗ് അത്ര ശരിയാവത്തില്ല. അപ്പോൾ നമ്മൾ തിരുമ്പി ഒരുപാട് ആകെ വി ഹാവ് ടു ഗിവ് ദ സോ മെനി കറക്ഷൻസ് ചെയ്യണം. ചിലപ്പോൾ അത് തന്നെ നമ്മൾ ഗ്രാന്റ് കിട്ടാതിരിക്കാനുള്ള ഒരു
1: കാരണമായാകും.
0: അതുകൊണ്ട് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുക്കുന്നത് നല്ലതാണ്. ഇതാണ് ബേസിക് ആയിട്ട് പേറ്റന്റിന്റെ സാറിന്റെ ക്വസ്റ്റ്യനിൽ.
1: അപ്പോൾ ഈ പേറ്റന്റ് അല്ലെങ്കിൽ പേറ്റന്റ് ഏജന്റ് അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് അറ്റോർണി ഇതിനൊക്കെയുള്ള ഇതിനെ ഈ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഇതിന്റെ ഒരു സാധ്യതയൊക്കെ എങ്ങനെയാണ് ഈ ജോലി? ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ പഠിച്ച കുട്ടികളൊക്കെ ഒരുപാട് ഉണ്ടല്ലോ. അപ്പോൾ ആർക്കാണ് ഈ പേറ്റന്റ് ഏജന്റ് ആവാൻ കഴിയുന്നത്? അല്ലെങ്കിൽ ഏത് സയൻസ് പഠിച്ചവരാണോ, ആർട്സ് പഠിച്ചവരാണോ, എങ്ങനെയാണ് അതിനെക്കുറിച്ചൊക്കെ ഉള്ള സാധ്യത എങ്ങനെയാണ്?
0: ഈ പേറ്റന്റ് പറയുന്നത് ഒരു ടെക്നോളജി ആൻഡ് സയൻസ് ബേസാണ്. അത് ഇൻവെൻഷനാണ്. അപ്പോൾ ഇൻവെൻഷൻ ആകുമ്പോൾ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട്, ഫസ്റ്റ് നമ്മൾ ഒരു സയൻസിൻ്റെ ഡിഗ്രി, മോസ്റ്റ്ലി എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർ, ഇല്ലെങ്കിൽ ഒരു ബി എസ് സി കെമിസ്ട്രി

0: ഹിസ്റ്ററി ഫിസിക്സ് ഉള്ളവർക്ക് ഈ പേറ്റന്റ് ഏജന്റ് എക്സാം എഴുതാൻ പറ്റും. എഴുതി കഴിയുമ്പോൾ നമ്മളുടെ രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റ് ആവും. രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റ് ആകുമ്പോൾ നമ്മൾ ലിസ്റ്റ് ആവും നമ്മളുടെ ഐ പി ഇന്ത്യ വെബ്സൈറ്റ് പറഞ്ഞല്ലേ, അതിൽ തന്നെ രജിസ്റ്റേർഡ് ഏജന്റ് ആവാൻ പറ്റും. പിന്നെ നല്ല സ്കോപ്പ് ഉണ്ട് ഇതിൽ, നമ്മൾ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇവിടുത്തെ ഇവിടെ ട്രിവാൻഡ്രത്തിൽ കുറച്ച് ഫേംസ് ഒക്കെ കുറവാണ്, ഈ പേറ്റന്റ് ചെയ്യുന്നത് കുറവാണ്. പക്ഷെ ചെന്നൈ ബാംഗ്ലൂർ നോർത്ത് സൈഡൊക്കെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റ ഐ പി ആർ പേറ്റന്റ് മാത്രം ഒരു സെപ്പറേറ്റ് ആണ്.
1: നിർബന്ധം
0: പേറ്റന്റ്ക്ക് ഇല്ല, പേറ്റന്റ്ക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേണം, പിന്നെ പേറ്റന്റ് ഏജന്റ് എക്സാം ക്ലിയർ ആവണം. വേറസ് അതർ ഐ പി ആർസ് ഉണ്ടല്ലോ, ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റ്, അതെല്ലാം ഒരു അഡ്വക്കേറ്റ് ആയെങ്കിൽ ഓക്കെ ആണ്. പിന്നെ ഈ പേറ്റന്റ് കൂടെയാണ് ഡിസൈനും വരുന്നത്. ഡിസൈൻ നമ്മൾ പറഞ്ഞില്ല, ഡിസൈൻ പറയുന്നത് ഒരു അപ്പിയറൻസ് ആണ്. ഇപ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഷേപ്പ് എങ്ങനെ ഉണ്ട്, അത് മാത്രമാണ് അപ്പിയറൻസ് ആണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഉണ്ടാവാൻ പാടില്ല. സോ അതാണ് ഈ ഡിസൈനിന്റെ സാധനം, അത് സെപ്പറേറ്റ് പ്രൊട്ടക്ഷൻ ആണ്. അതും ഈ പേറ്റന്റ് ഏജൻസ് തന്നെ ചെയ്യാറുണ്ട്. പക്ഷെ അതർ ഐ പി ആർ ആയിട്ടുള്ള കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്സ് ഒക്കെ ഒരു അഡ്വക്കേറ്റ് ആകുമ്പോൾ അവർ അത് ചെയ്യാൻ പറ്റും. പിന്നെ ഈ അഡ്വക്കേറ്റ് നമ്മളൊക്കെ അറിയാം, അഡ്വക്കേറ്റ് ആവണമെങ്കിൽ ആൾറെഡി ഒരു പ്രീ ഡിഗ്രി വേണം, ഇല്ലെങ്കിൽ ഒരു 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് എല്ലാം നമ്മളുടെ കാര്യവട്ടത്തിൽ എടുക്കുമ്പോൾ ഐ പി ആറിൻ്റെ മാസ്റ്റേഴ്സ് ഓഫ് ലാ ഉണ്ട്. അവിടെ ഈ ഐ പി ആർ മാത്രം മാസ്റ്ററായിട്ട് പഠിക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്, അത് ആരും അറിയത്തില്ല.
1: കേരളത്തിൽ അത് മാത്രമേ ഉള്ളൂ, അവിടെ മാത്രമേ,
0: അവിടെ മാത്രമാണ് ഐ പി ആർ സ്പെസിഫിക് ആയിട്ടുണ്ട്. അതല്ലാതെ വേറെ സ്ഥലത്തിലുണ്ട്, പക്ഷെ ഇവിടെ ട്രിവാൻഡ്രത്തിൽ ഇതുണ്ട്. പിന്നെ ഇത് അവയർനെസ്സും കുറവാണ്, ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് കുറിച്ച് അവയർനെസ് ട്രിവാൻഡ്രത്തിൽ കുറവാണ്. ഇപ്പോഴാണ് കുറച്ചുകൂടെ ആളുകൾക്ക് ഇതൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. സോ ഇതാണ് ബേസ് ആയിട്ട്. ഒരു ഡിഗ്രി വെച്ചിട്ട് ഒരു അഡ്വക്കേറ്റ് ആകുമ്പോൾ അതർ ഐ പി ആർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇരുന്നെങ്കിൽ പേറ്റന്റ് ഏജന്റ് എക്സാം ക്ലിയർ ആയിട്ട് നമ്മൾക്ക് പേറ്റന്റ് ഏജന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും.
1: ഇതിൻ്റെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമ്മളിപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പം കേരളത്തിൽ ഇതിനുള്ള ഒരുപാട് സാധ്യത ഉണ്ടോ?
0: സാധ്യത സർ, അതാണ് ഇപ്പോഴാണ് കുറച്ച് എമർജിങ് സർ. ഞാൻ 2011 തൊട്ട് പേറ്റന്റ് ഏജന്റ് ആണ്, പക്ഷെ ഇപ്പോഴാണ് കുറച്ചുകൂടെ അവയർനെസ്സും ആളുകൾ കുറച്ചുകൂടെ ഇത് കുറിച്ച് അറിഞ്ഞിട്ട് പേറ്റന്റ് ഫയൽ ചെയ്യാനൊക്കെ വരുന്നുണ്ട്. പിന്നെ പറയുന്നത് ഐ പി ആർ, അതർ ഐ പി ആർസ് ഉണ്ട്, നമ്മളത് ഡിസ്കസ് ചെയ്തില്ല.
1: അതിൽ മെയിനായിട്ട് ഏതൊക്കെയാണ് വരുന്നത്?
0: ഇതിൽ വരുന്നത് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻസ് ഉണ്ട്, പിന്നെ പറയുന്നത് ട്രേഡ് സീക്രട്സ് ഉണ്ട്. ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഉള്ള ഒരു സ്പെസിഫിക് റെപ്പിറ്റീഷൻ ഓർ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അവിടെ പർട്ടിക്കുലർ ആയിട്ട് ആ ലൊക്കേഷൻ്റെ ഒരു സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവർക്ക് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ, അത് ഒരു ടാഗ് പോലെ അവർക്ക് കൊടുക്കും. അത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾക്ക് കൊടുക്കുന്നത്, അത് ഇൻഡിവിജ്വൽ അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾക്ക് കൊടുക്കുന്ന ഒരു റൈറ്റ്സ് ആണ്. ആ ടാഗ് അവർ ആ പ്രോഡക്റ്റിൽ അവർ ഇട്ടോളാം. ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ഐ പി ആർ. പിന്നെ പറയുന്നത് ട്രേഡ് സീക്രട്സ് ആണ്. ട്രേഡ് സീക്രട്സ് ഐ പി ആറിൽ വരാൻ ഉള്ളത് എന്താണ്, അതിൽ ഉള്ള കോമ്പോസിഷൻ എന്താണെന്ന് നമ്മൾക്ക് അറിയത്തില്ല. അത് അവർ സീക്രട്ടായിട്ട് അവർ ജസ്റ്റ് ഒരു ലോക്കറിൽ അവർ പെൻഡ്രൈവിലെയോ ഇല്ല ഒരു ഡോക്യുമെന്റിലെ എഴുതിയിട്ട് അവർ സേഫ് ആയിട്ട് ലോക്കറിൽ വെക്കും, സീക്രട്ടായിട്ട് വെക്കും, അത്രേ ഉള്ളൂ. ഏതർ ആ ഓണർക്ക് അറിയാൻ പറ്റും, ഇല്ലെങ്കിൽ അത് അവരുടെ കുറച്ച് എംപ്ലോയീസ്ക്ക് അറിഞ്ഞിരിക്കും. അത് അണ്ടിൽ അതർവൈസ് ഇറ്റ് ഇസ് സീക്രട്ട്, ഇറ്റ് ഇസ് കോൾഡ് ട്രേഡ് സീക്രട്ട്. വൺസ് അതിൻ്റെ സീക്രട്ട് ബ്രേക്ക് ആയി പോയെങ്കിൽ നമ്മൾക്കൊന്നും റൈറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. പേറ്റന്റ് അങ്ങനല്ല, ഒരു 20 വർഷം വരെ നമ്മളുടെ റൈറ്റ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, വേറെ ആരും അത് ഉപയോഗിക്കാൻ പറ്റാതെ ഇരിക്കാം.
1: ഓക്കെ.
0: പിന്നെ പറയണത് സെമി കണ്ടക്ടർ ഡിവൈസസ്ക്കും പ്രൊട്ടക്ഷൻ ഉണ്ട്. ലൈക്ക് ഈ സെമി കണ്ടക്ടർ ഡിവൈസസ്ക്ക് നമ്മൾ ഒരു ചിപ്പ് ആക്കിയിട്ട് എടുക്കുമ്പോൾ അതിൻ്റെത് ഒരു ലേ ഔട്ട്, അതൊക്കെ നമ്മൾ ഒരു ഡിസൈനായിട്ട് പ്രൊട്ടക്ട് ചെയ്യാം. അതൊക്കെ ഒരുപാട് കുറവാണ്, നിയർലി ഐ തിങ്ക് സം 30 only രജിസ്റ്റേർഡ് സോ ഫാർ ഐ തിങ്ക് ഫോർ ദി സെമി കണ്ടക്ടർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി ബേസിക്സ് ഐ പി ആർസ് ദറ്റ് ഇസ് അവൈലബിൾ സർ. ഇതിൽ മെയിനായിട്ട് പബ്ലിക് അറിയേണ്ടത് ഫസ്റ്റ് ഒരു എന്തെങ്കിലും നമ്മളുടെ ഇൻ്റലക്ച്വൽ ക്രിയേഷൻ നമ്മൾ കയ്യിൽ ഉണ്ടെങ്കിൽ അത് എങ്ങനെ നമ്മൾ അത് ഏത് ടൈപ്പിൽ വരുന്നുണ്ടെന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം.
1: അവർക്ക് തന്നെ ഈ വെബ്സൈറ്റിലൊക്കെ നോക്കിയിട്ട് ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.
0: അതെ, നമ്മൾ പറഞ്ഞ ഐ പി ഇന്ത്യയിലെ തന്നെ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ പേറ്റന്റിൻ്റെ കാര്യം നോക്കുമ്പോൾ സ്റ്റാർട്ടപ്പ് ഫെസിലിറ്റേറ്റേഴ്സിന് ഒരു ലിസ്റ്റ് ഉണ്ട്, അതിൽ കുറച്ച് ലിസ്റ്റഡ് പേറ്റന്റ് ഏജൻസ് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ഫീസ് ഗവൺമെൻറ് അവർക്ക് ഡയറക്റ്റ്ലി പേ ചെയ്തോളും. അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ ഫീസും കൂടെ ഇല്ലാതെ കൂടെ പേറ്റന്റ് ഫയൽ ചെയ്യാൻ പറ്റും. ഇഫ് യു ആർ എ റെക്കഗ്നൈസ്ഡ് സ്റ്റാർട്ടപ്പ് അതുപോലത്തെ ഒരു ഫെസിലിറ്റി ഉണ്ട്. പിന്നെ പറയുന്നത് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ഒരെണ്ണമുണ്ട്. അവിടെ ഒരുപാട് കോഴ്സസ്

0: അതിൽ വരുന്നുണ്ട്. ലൈക്ക് ബേസിക് ആയിട്ട് ഫ്രീ കോഴ്സസ് ഒരുപാടുണ്ട്, അതൊക്കെ പബ്ലിക് ഉപയോഗിച്ചിട്ട് ദേ ക്യാൻ ഗെറ്റ് ദ സർട്ടിഫിക്കറ്റ് ഓൾസോ. പിന്നെ പേറ്റന്റ് ഓഫീസും ഒരുപാട് കോഴ്സസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇന്റേൺഷിപ്പ് ഒക്കെ പേറ്റന്റ് ഓഫീസ് ലാ സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് കുറച്ച് ഇപ്പോൾ കുറച്ചുകൂടെ ഇന്റേൺഷിപ്പ് നോട്ടീസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അത് നമ്മളുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയിട്ട് കാണുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് അതിൽ വരും.
1: അപ്പോൾ ഇങ്ങനെ ഈ പേറ്റന്റ് എടുക്കുകയോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയോ ചെയ്യുന്നവർക്കൊക്കെ ഇത് വേണമെങ്കിൽ പോയി അറ്റൻഡ് ചെയ്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, സ്വന്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ
0: കഴിയും. പറ്റും.
1: ഓക്കെ. അപ്പോൾ ബൗദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് അതിൽ അതിൻ്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് എല്ലാം പല കാര്യങ്ങളും നമ്മുടെ ശ്രോതാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഈ പരിപാടി സഹായിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. നിരവധി 3-4 ശ്രോതാക്കൾ നമ്മളെ വിളിച്ച് അവരുടെ ആവശ്യങ്ങൾ പറയുകയും അതിന് അതിനുള്ള മറുപടി മാഡം നൽകുകയും ചെയ്തു. ഈ പരിപാടിയിൽ നിന്ന് പങ്കെടുക്കുകയും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ആകാശവാണിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: താങ്ക് യു സോ മച്ച്.
2: ബൗദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അറ്റോണിയും IPR പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്. അതിഥിയോട് സംസാരിച്ചത് G. സന്തോഷ് കുമാർ.

0: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: നാളെ ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
2: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവവൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12:00.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 to 12:00 മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാട് മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496553321, 9496593321.

മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ഫിസ എന്ന ഹിന്ദി ചിത്രത്തിലേതാണ്. സോനു നിഗമും അൽക്ക യാഗ്നിക്കും പാടിയത്. ഗാനരചന ഗുൽസാർ.

മുതൽ മുറയാക്കെ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ് എടുത്തത്. ഗാനരചന താരൈ എൻ കെസ് രമ്യ, സംഗീതം ഹാരിസ് ജയരാജ്, പാടിയത് ഹാരിസ് രാഘവേന്ദ്ര, ശ്വേത മേനോൻ, കെ രമ്യ, കാർത്തിക് എന്നിവർ. ചിത്രം സിംഗം 3.

ഇന്ത്യന രാമായണ എന്ന കന്നഡ ചിത്രത്തിലെ ഗാനമാണ് എടുത്തത്. എസ് പി ബാലസുബ്രഹ്മണ്യവും വാണിജ്യറാവും പാടിയത്. ഗാനരചന ഉദയശങ്കർ, സംഗീതം വിജയാനന്ദ്.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം
1: പാട്ടുകളം. കുത്തിയോട്ടപ്പാട്ട് അവതരിപ്പിക്കുന്നത് കണ്ണമംഗലം മോഹനൻ പിള്ളയും സംഘവും ചാമുണ്ഡേശ്വരി കുത്തിയോട്ട സമിതി.

0: നാളെ ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
1: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവവൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. വെള്ളിത്തിര എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ, കെ എസ് ചിത്ര എന്നിവർ ആലപിച്ചത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം അൽഫോൺസ്.

0: ആകാശവാണി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അജി ഫീൽഡും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം പാവന സ്നേഹത്തിൻ പവിത്രത പങ്കിടാൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അജി ഫീൽഡും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ.
1: ആകാശവാണി അറിയിപ്പുകൾ. ഇന്നലേതിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് ഗ്രാമോദ്യോഗ് വികാസ് യോജന. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. കറവ പശുക്കൾക്ക് നൽകാവുന്ന പാരമ്പര്യതര തീറ്റകൾ. ഡോക്ടർ സുസ്മിത ശശിധരനുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. 7:50 ചലച്ചിത്രഗാനങ്ങൾ. 8:00 പരിപാലിക്കാം പരിസ്ഥിതിയെ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം രചന ദീപു VS. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ പ്രത്യേക പരിപാടി അറിഞ്ഞിരിക്കാം അവകാശങ്ങൾ. 9:30 കെ അഷ്ടമൻ പിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഡോക്ടർ ഇ വൃന്ദാവർമ്മ വയലിൻ. തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ മൃദംഗം. ഹരിപ്പാട് MS രാജശേഖരൻ ഘടം. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം. കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ചത്. 11:10 മുതൽ FM ഗോൾഡ്. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം തോമസ് കുറ്റിയിൽ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരിയിൽ ജി കുമാരപിള്ളയുടെ മഴക്കാലം എന്ന കവിത ആലാപനം SJ. 6:15 ഉദയഗീതം കല്ലറ ഗോപൻ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗുഡ് ഇംഗ്ലീഷ് സോണിയ വില്യംസ് അവതരിപ്പിക്കുന്നു. ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 38. 8:35 സ്മൃതിമധുരം. 8:45 യോഗസൗഖ്യം. 9:00 വാർത്താ തിരങ്കണി. 9:15 ഹലോ സന്ദേശഗാനം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം. പുഷ്പ ആനന്ദ് പാടിയ കൃതികൾ. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ്സ് കെ സുരേഷ് കുമാർ കുറത്തിക്കാട് മറുപടി നൽകുന്നു. 12:00 ശാസ്ത്രലോകം. ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു. 12:20 ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങളും പരിഹാരങ്ങളും ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 ഒരു വട്ടം കൂടി. 2:15 തുടർനാടകം. ദസ്തോവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും ഭാഗം 37. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ് CIT സ്പോൺസേഡ് പരിപാടി. 3:00 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ. കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. 3:35 വനം പരിസ്ഥിതി സംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ച ജി ദേവകി അമ്മയുമായി അഭിമുഖം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. വൈകുന്നേരം 4:00 മായാമുദ്രകൾ. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പാഠം. 5:15 തുടിതാളം. ചെറിയഴീക്കൽ വിനുവും സംഘവും അവതരിപ്പിച്ച തായമ്പക. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഭക്തിഗാനങ്ങൾ. ശ്രീജകുമാരി ആർ പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് രാഷ്ട്രീയ വയോശ്രീ യോജന. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ നിന്ന്. 6:50 വയലും വീടും. നമ്മുടെ ഭാവി പ്രകൃതി സംരക്ഷണത്തിന് പ്രൊഫസർ തങ്കമണിയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:25 വാർത്തകൾ. 7:35 യുവവാണി. 8:00 നേർമൊഴി. ഭാരതത്തിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ക്യൂറേറ്ററായ ശിവരാമൻ എയുമായി അഭിമുഖം. 8:30 പദ്ധതികൾ ജനനമുഖ്യ സ്വധർ ഗൃഹ് സ്കീം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. ഓപ്പൺ സോഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവരേത്ത് സംസാരിക്കുന്നു. 9:30 ചലച്ചിത്രഗാനങ്ങൾ. 10:00 ദേശീയ പരിപാടിയിൽ പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടി കേൾക്കാം. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.9°C. കുറഞ്ഞ താപനില 25.2°C. പെയ്ത മഴ 0.2 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2°C. കുറഞ്ഞ താപനില 25.6°C. പെയ്ത മഴ 1.2 mm. ഇതോടെ കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര.
3: ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ച് ചില വിവരങ്ങൾ. ഗ്രാമോദ്യോഗ് വികാസ് യോജന ഗ്രാമീണ വ്യവസായങ്ങളുടെ ഉന്നമനത്തിനും ഗ്രാമീണ മേഖലയിലെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു പദ്ധതിയാണ്. ഗ്രാമീണ വ്യവസായ വികസന പദ്ധതി എന്നും ഇത് അറിയപ്പെടുന്നു. ഈ പദ്ധതിയിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, നൈപുണ്യ വികസനം ഉറപ്പാക്കുക, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഗ്രാമോദ്യോഗ് വികാസ് യോജനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ചെറുകിട വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഗ്രാമീണ ജനതയ്ക്ക് സുസ്ഥിരമായ ഉപജീവനാവസരങ്ങൾ ലഭ്യമാക്കുകയാണ് ഒന്നാമതായി ഇത് ലക്ഷ്യമിടുന്നത്. രണ്ടാമതായി സാങ്കേതികവിദ്യ നവീകരിച്ചും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും ഉൽപ്പന്ന ഗുണനിലവാരമുയർത്തിയും നിലവിലുള്ള ഗ്രാമീണ വ്യവസായങ്ങളെ വികസിപ്പിക്കാനുള്ള പരിശ്രമമാണ്. അവസാനമായി ഗ്രാമീണ സംരംഭകർക്ക് വിപണിയുമായുള്ള ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ കച്ചവടം ഉറപ്പാക്കാനും ഇത് ലക്ഷ്യമിടുന്നു. ഈ പദ്ധതി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ആർക്കൊക്കെ ഇതിൽ നിന്ന് പ്രയോജനം നേടാമെന്നും നോക്കാം. ഗ്രാമോദ്യോഗ് വികാസ് യോജനയ്ക്കു കീഴിൽ കൃഷി, കാർഷികോൽപ്പന്ന സംസ്കരണം, കൈത്തറി, കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് സാമ്പത്തിക സഹായവും പിന്തുണയും നൽകുന്നു. ശേഷി വികസനം, സാങ്കേതികവിദ്യ നവീകരണം, വിപണനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കായി പദ്ധതി ധനസഹായം നൽകുന്നുണ്ട്. ഈ സ്കീമിന്റെ ഗുണഭോക്താവാകണമെങ്കിൽ ആ വ്യക്തി ഒരു ഗ്രാമീണ മേഖലയിലെ താമസക്കാരനായിരിക്കണം. പ്രായോഗികമായ ഒരു ബിസിനസ് ആശയം കൊണ്ടുവരികയോ നിലവിൽ ഒരു സംരംഭം ഉണ്ടായിരിക്കുകയോ വേണം. ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ, ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ, സംസ്ഥാന തലത്തിലുള്ള മറ്റ് നോഡൽ ഏജൻസികൾ തുടങ്ങി വിവിധ സർക്കാർ ഏജൻസികൾ മുഖേന അപേക്ഷാ പ്രക്രിയ ആരംഭിക്കാവുന്നതാണ്. ഗ്രാമോദ്യോഗ് വികാസ് യോജന ഇതിനകം തന്നെ നിരവധി ഗ്രാമീണ സംരംഭകരുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. അവർക്കാവശ്യമായ പിന്തുണ ഇതു നൽകി. സ്വയം തൊഴിലും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പദ്ധതി രാജ്യത്തുടനീളം നിരവധി വിജയഗാഥകൾ രചിച്ചു. ഈ പദ്ധതിയുടെ പ്രയോജനങ്ങൾ കൂടുതൽ പേർക്ക് ലഭിക്കാനായി ഗ്രാമീണ സംരംഭകരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള പരിശീലന പരിപാടികളും സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. മാർക്കറ്റ് ഡൈനാമിക്സ്, ഉൽപ്പന്ന ഗുണനിലവാര ആവശ്യകതകൾ, അതത് മേഖലകളിലെ ഏറ്റവും പുതിയ സാങ്കേതിക മുന്നേറ്റങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ ഈ പരിശീലനം അവരെ സഹായിക്കുന്നു. കൂടാതെ വിപണികളുമായുള്ള ബന്ധം ഉറപ്പാക്കുന്നതിനും ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിനും സർക്കാർ വിവിധ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ എക്സിബിഷനുകൾ, ബയർ സെല്ലർ മീറ്റുകൾ എന്നിവ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഗ്രാമീണ സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള വേദിയാവുക മാത്രമല്ല, ബിസിനസ് സഹകരണങ്ങളും കയറ്റുമതി അവസരങ്ങളും അവർക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഓർക്കുക, ഗ്രാമോദ്യോഗ് വികാസ് യോജന നിങ്ങളുടെ വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും നാടിന്റെ വികസനത്തിന് സംഭാവന നൽകുന്നതിനുമുള്ള മികച്ച അവസരമാണ് ഒരുക്കുന്നത്. അതിനാൽ ഈ സർക്കാർ സംരംഭം പ്രയോജനപ്പെടുത്തുകയും നിങ്ങളുടെ കഴിവുകളുടെ സാധ്യതകൾ തിരിച്ചറിയുകയും ചെയ്യുക. ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകയായ ശ്രീലക്ഷ്മി AS.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
1: വിദ്യാലയങ്ങളിലെ പ്രവേശനോത്സവം നവാഗതർക്ക് ആഹ്ലാദം പകർന്നു. മധുരവും കളിപ്പാട്ടങ്ങളും നൽകിയാണ് അധ്യാപകർ കുരുന്നുകളെ വരവേറ്റത്. പഴയാറ്റിൻകുഴി വിമലഹൃദയ സ്പെഷ്യൽ സ്കൂൾ, പനയം ബഡ് സ്കൂൾ എന്നിവിടങ്ങളിലെ പ്രവേശനോത്സവം ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ശിശുക്ഷേമ സമിതി ശിശുപരിചരണ കേന്ദ്രത്തിലെ 17 കുട്ടികൾ ഗവൺമെന്റ് ടൌൺ യു പി സ്കൂളിൽ പ്രവേശനം നേടി. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം അഞ്ചൽ കരുകോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിച്ചു. ശിശുവികസന വകുപ്പ് തയ്യാറാക്കിയ കുഞ്ഞൂസ് കാർഡ്, കുഞ്ഞുങ്ങൾക്കുള്ള വെൽക്കം കിറ്റ് എന്നിവയുടെ വിതരണവും മന്ത്രി നിർവഹിച്ചു. വനിതാ ശിശുവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ, അങ്കണവാടി ജീവനക്കാർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ വികസന സമിതി യോഗം ചേർന്നു. മഴക്കാല മുന്നൊരുക്കങ്ങൾ അടിയന്തരമായി നിർവഹിക്കാൻ നിർദ്ദേശം നൽകി. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, ബിന്ദുകൃഷ്ണ, കളക്ടർ ആനി ജൂല തോമസ് എന്നിവർ പങ്കെടുത്തു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ചാത്തന്നൂർ, മൈലക്കാട് എന്നീ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുണ്ടയ്ക്കൽ പാപനാശനത്ത് ചുഴലിക്കാറ്റ് നാശനഷ്ടങ്ങളുണ്ടാക്കി. തീരമേഖലയായ ഇവിടെ കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്കാണ് ചുഴലി വീശിയത്. വീടിന് പുറത്തും കടലോരത്ത് നിന്നവർ ശബ്ദം കേട്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഓടിക്കേറിയതിനാൽ അത്യാഹിതം ഒഴിവായി. നിരവധി വീടുകളുടെ മേൽക്കൂരകൾക്കും ജനലുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കളീക്കൽ അംഗൻവാടിയുടെ മേൽക്കൂര ചുഴലിക്കാറ്റിൽ തകർന്നു. ആദ്യഘട്ട സെൻസസ് പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ആരംഭിച്ചു. സൂപ്പർവൈസർമാർക്കും എന്യൂമറേറ്റർമാർക്കുമുള്ള പരിശീലനമാണ് വിവിധ കേന്ദ്രങ്ങളിലായി ആരംഭിച്ചത്. താലൂക്കുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലുമായി 123 ബാച്ചുകൾക്കാണ് പരിശീലനം. ഈ മാസം 8 മുതൽ 22 വരെ കൊല്ലം, കൊട്ടാരക്കര താലൂക്കുകളിൽ പ്രതിദിനം 6 ബാച്ചുകൾ വീതം 24 ബാച്ചുകൾക്ക് പരിശീലനം നൽകും. പുതിയ അധ്യയന വർഷാരംഭത്തോടനുബന്ധിച്ച് സ്കൂളുകളുടെ ഭൌതിക സാഹചര്യങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് ഏതാനും സ്കൂളുകൾ സന്ദർശിച്ചു. മഴക്കാലത്തിന് അനുയോജ്യമാകുന്ന വിധത്തിൽ സ്കൂൾ കെട്ടിടങ്ങളിലെ സൌകര്യങ്ങൾ ക്രമീകരിക്കാൻ നിർദ്ദേശിച്ചു. കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനും സാംക്രമിക രോഗങ്ങൾ പടരാതിരിക്കാൻ പരിസര ശുചിത്വം ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി. ചുമതലയുള്ള വകുപ്പുകൾ കൃത്യതയോടെ പരിശോധനകൾ നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വിതരണം വേഗത്തിലാക്കാനും നിർദ്ദേശിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലത്തിൽ ജില്ലയ്ക്ക് 78.79 വിജയശതമാനം. ജില്ലയിൽ 133 സ്കൂളുകളിൽ നിന്നായി 20,137 പേർ പരീക്ഷ എഴുതി. ഇതിൽ 19,805 വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിന് അർഹരായി. 2,506 പേർ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ 47% വിജയശതമാനം. 683 പേർ പരീക്ഷ എഴുതിയതിൽ 321 പേർ ഉന്നത പഠനത്തിന് അർഹരായി. 11 കുട്ടികൾ എല്ലാ വിഷയത്തിലും A+ നേടി. VHSC വിഭാഗത്തിൽ 77.76% വിജയം. കരുനാഗപ്പള്ളി JF കെന്നഡി മെമ്മോറിയൽ VHSS സ്കൂൾ 100% വിജയം നേടി. ജവഹർ ബാലഭവനിലെ അവധിക്കാല കലാപരിശീലന ക്ലാസുകൾക്ക് സമാപനമായി. നൃത്തം, വയലിൻ, ഗിറ്റാർ, മൃദംഗം, ശാസ്ത്രീയ സംഗീതം, ചിത്രരചന, ലളിത സംഗീതം തുടങ്ങി 14 വിഷയങ്ങളിലായി 300 കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത്. ക്ലാസുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ജില്ലയിൽ നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ദിശ അവലോകന യോഗത്തിൽ നിർദ്ദേശം നൽകി. 47 പദ്ധതികളുടെ പുരോഗതി യോഗം വിലയിരുത്തി. ദേശീയ ആരോഗ്യ ദൌത്യം, അമൃത് തുടങ്ങിയ പദ്ധതികളുടെ വിശദ വിശകലനത്തിനായി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ അടിയന്തര യോഗം ചേരുന്നതിനും തീരുമാനിച്ചു. ചവറയിൽ 30 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അർബുദ ചികിത്സാ കേന്ദ്രം പദ്ധതിയുടെ അന്തിമ അംഗീകാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനമായി 24 കോടി രൂപയും ആസ്തി വികസനത്തിനായുള്ള നിർമ്മാണ ചെലവിനായി 36.84 കോടി രൂപയും അനുവദിക്കുന്നതിനുള്ള നടപടികളും വേഗത്തിലാക്കും. PMGSY റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്കും നിർദ്ദേശം നൽകി.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: നാളെ ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
2: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവവൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12:00.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാട് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിലേക്കായി ശ്രോതാക്കൾ വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു ഫോൺ നമ്പർ 9496556321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലി.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക സാധന ശർമ്മ. കേന്ദ്രീയമന്ത്രിമണ്ഡലേന വിമാനന പരിവഹന മാർഗ ആധാരഭൂത സംരചനാ ക്ഷേത്രേഷു ETF മൂല്യസ്യ സ്ഥിരീകരണാർത്ഥം തൈല വിപണന സമവായേഭ്യ സഹസ്രകോടി രൂപ്യകാണാം ആയവ്യയ സഹായതാം പ്രദാതും കതിപയാഃ മഹത്വപൂർണാഃ യോജനാഃ അനുമോദിതാഃ. കർണാടകരാജ്യസ്യ നൂതന മുഖ്യമന്ത്രി DK ശിവകുമാരഃ ശപഥഗ്രഹണം കൃതവാൻ. പശ്ചിമബംഗാളസ്യ തൃണമൂല കോൺഗ്രസ് ദളാത് നിഷ്കാസിത TMC വിധായക ഋതബ്രത ബനർജി ഇത്യനേന ഉക്തം യത് പക്ഷേ പ്രായഃ ഷഷ്ടി വിധായകാഃ സന്തി. ദില്ലീ നഗരസ്യ മാലവീയ നഗരെ വിശ്രാന്തി നിലയെ ഭീഷണാഗ്നികാണ്ഡഃ ഏകവിംശതി ജനാഃ മൃതാഃ. അപി ച ഭാരതം 25th 2000 വർഷേ വിശ്വസ്യ ദ്വിതീയം ബൃഹത്തമം സൗരവികാസ വിപണകം ജാതം. കേന്ദ്രീയമന്ത്രിമണ്ഡലേന വിമാനന പരിവഹന മാർഗ ആധാരഭൂത സംരചനാ ക്ഷേത്രേഷു കതിപയാഃ മഹത്വപൂർണാഃ യോജനാഃ അനുമോദിതാഃ. പശ്ചിമ ഏഷ്യ സങ്കടകാരണേന വർദ്ധിതേഷു ഇന്ധനമൂല്യേഷു ഭാരതീയ വിമാനസേവാനാം കൃത്തെ വിമാന ഇന്ധനസ്യ അർത്ഥാത് ETF മൂല്യസ്യ സ്ഥിരീകരണാർത്ഥം തൈല വിപണന സമവായേഭ്യഃ സഹസ്രകോടി രൂപ്യകാണാം ആയവ്യയ സഹായതാം പ്രദാതും പ്രശാസനം നിർണയം കൃതവത്. സൂചനാ പ്രസാരണ മന്ത്രി അശ്വിനി വൈഷ്ണവ അവദത് യത് ഏതേന വിമാനക്ഷേത്ര സംബദ്ധാ പ്രായ 77 ലക്ഷ ആജീവികാ സുരക്ഷിതാ ഭവിഷ്യന്തി. ഏഷാ സഹായതാ യോജന 36 മാസപര്യന്തം പ്രവർത്തിഷ്യതി. മന്ത്രിമണ്ഡലേന ദില്ലീ നികടവർത്തി ക്ഷേത്രേ വായുപ്രദൂഷണ നിയന്ത്രണാർത്ഥം അപി ഏകസ്യാ ബൃഹത്യാ യോജനായാ അനുമോദനം കൃതം. ആർത്ഥിക സംബദ്ധയാ മന്ത്രിമണ്ഡലീയ സമിത്യാ ഒഡീഷ രാജ്യ രാമേശ്വരാത് പാരാദ്വീപ പര്യന്തം 63 ശതകിലോമീറ്റർ പരിമിതസ്യ നൂതന തട്ടീയ രാജമാർഗ നിർമ്മാണായ അനുമതി പ്രദത്ത. ഏതത് അതിരിക്തം സമിത്യ ബിഹാര രാജ്യ രാഷ്ട്രീയ രാജമാർഗയോ 31 ലക്ഷം 2000 കഗഡിയ പൂർണിയ ഖണ്ഡസ്യ ചതുർപഥ പരിയോജന അപി അനുമോദിത. രാഷ്ട്രപതി ദ്രൗപദി മുർമു അദ്യ രാഷ്ട്രീയ ആദിവാസി സമ്മേളനസ്യ ഉദ്ഘാടനം കൃതവതി. നവദില്ലിയാം ആയോജിതായാം ഏകീകൃത ജനജാതീയ വികാസ സമവായാനാം തഥാ ഏകീകൃത ജനജാതീയ വികാസായോഗസ്യ ച വിസ്താര വിഷയികായാം സമായോജിതായാം സഭായാം രാഷ്ട്രപതി അവദത് യത് ദേശവ്യാപിനഃ ജനജാതീയ സമാജസ്യ സംസ്കൃതി അത്യന്ത സമൃദ്ധാ അസ്തി. അതഃ ജനജാതീയ സമുദായസ്യ ഉന്നത്യർത്ഥാഃ വിശേഷ പ്രയത്നാഃ കരണീയാഃ. തയാ ഉക്തം യത് വികാസ കാര്യാണി അന്തിം ഗൃഹം യാവത് അന്തിമ ഗ്രാമം യാവത് ച അവശ്യം പ്രാപ്നുയുഃ. രാഷ്ട്രപതിഃ ചിന്താം അപി വ്യക്തീകൃതവാൻ കൃതവതി യത് അദ്യാപി കേചന ജനജാതീയ വർഗാഃ ശാസനസ്യ വിവിധാഭിഃ യോജനാഭിഃ അനവിജ്ഞാഃ സന്തി.
2: PM ജന്മന യോജനാ കെ തഹത് ജനജാതി സമുദായ മേ ഭി സബ്സെ പിച്ചരെ സമൂഹ കെ 20,000 സെ അധിക ഗാവ് തക് വികാസ കാര്യക്രമ കോ പഹുഞ്ചാനെ കാ ലക്ഷ്യ ഹൈ. ഹം സബ് ജാന്തെ ഹൈ 75 ജോ ഗ്രൂപ്സ് ഓ ഹൈ PVTG സബ്സെ പിച്ചരെ അഭി ഭി കോയി പേട് കെ മഞ്ച് കെ രഹതെ രഹതെ ഹൈ ഉൻകെ കോയി ജമീൻ നഹീ. ജമീൻ താ ലേക്കിൻ റെക്കോർഡഡ് നഹീ ഇസിലിയേ ഉൻകോ ജമീൻ ദേകർ ഘർ ബനാനാ ഉൻകെ ഹർ ചീസ് കെ ലിയേ അധികാരി ലോഗോ കോ ജിത്നേ കർമ്മചാരി ലോഗോ കാ ദായിത്വ ഹൈ.
1: രാഷ്ട്രപതി ഹി സർവാസാം സംസ്ഥാനാം ഹിതധാരകാൻ ആഹൂതവതി യത് ജനജാതീയ യുവഭ്യഃ സമ്മാനജനക ജീവികായാഃ തഥാ പ്രത്യേകം ജനജാതീയ ബാലകായ വിദ്യാലയ ശിക്ഷായാഃ സുനിശ്ചിതീകരണം ക്രിയതാം.
2: യേ ദൂരദരാജ് കെ ലോഗ് ജോ ജംഗലോ മേ രഹതെ ഹൈ ഉൻ തക് ഏക റോഡ് മേപ് ബനാനാ ചാഹിയേ. ആപ് കോൺസി ഗാവ് കോ കവർ കിയാ കോൺസി പോപുലേഷൻ കെതെ ട്രൈബൽ കിത്നേ ലോഗ് ഹൈ കഹാ തക് ഹം പഹുഞ്ച് പായെ കഹാ തക് നഹീ പായെ. പഠാ ലിഖാ ഹോതെ ഹുയേ ഭി ബഹുത് ലോഗ് ബഹുത് ചീസേ ജാൻതേ ഹൈ ലേക്കിൻ ഓ ഖുൽതേ നഹീ. ലേക്കിൻ ഉൻകോ ഖുൽനാ പഡേഗാ ശാമിൽ ഹോനാ പഡേഗാ ദേശ് കെ വികാസ് കെ ലിയേ സമാജ് കെ വികാസ് കെ ലിയേ ആദിവാസി ലോഗോ കോ ആഗേ ലാനേ കെ ലിയേ തോ ഖുദ് കോ ഹീ കുഛ് കർനാ പഡേഗാ.
1: कर्णाटकस्य नूतन मुख्यमंत्री डीके शिवकुमारः शपथग्रहणं कृतवान्। कर्णाटकराज्ये कांग्रेस विधानमण्डलस्य दलस्य नेता डीके शिवकुमारः अद्य बेंगलुरुनगरे राज्यस्य पञ्चविंशतितमः मुख्यमंत्री रूपेण शपथग्रहणं कृतवान्। राज्यपालः थावरचन्दगहलोतः तस्मै पदस्य गोपनीयतायाश्च शपथं प्रदापितवान्। वरिष्ठ कांग्रेस नेता डॉक्टर जी परमेश्वरः उपमुख्यमंत्री पदेन शपथं गृहीतवान्। अन्ये च द्वादश मन्त्रिणः अपि मन्त्रिपरिषदि सम्मिलिताः। प्रधानमंत्री नरेन्द्र मोदी मुख्यमंत्रिणे शुभकामनाः प्रदत्तवान्। संस्कृत वार्तायाः संस्करणम् इदम् इदानीम् आकाशवाणीतः प्रसार्यते। समम् एव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन ए आई आर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। पश्चिम बंगालस्य पूर्वसत्तारूढ दले तृणमूल कांग्रेस दले आंतरिक मतभेदाः प्रतीताः। दलात् निष्कासितः टीएमसी विधायकः ऋतव्रत बनर्जी इत्यनेन उक्तं यत् तस्य पक्षे प्रायः षष्टि विधायकाः सन्ति। अस्य कथनस्य कारणेन राज्य विधानसभायां सत्ता संतुलन परिवर्तनस्य संभावनां प्रति चर्चाः तीव्राः जाताः। तस्य समूहेन विधानसभायाः अध्यक्षाय रतीन्द्र बोस महोदयाय पत्रं प्रेषितं यत् स्वदलस्य वास्तविक तृणमूल कांग्रेस इति नाम्ना मान्यतां दातुम् आग्रहः कृतः। अस्मिन् अन्तरे पूर्वमुख्यमंत्री ममता बनर्जी कोलकाता नगरे आयोजितायां जनसभायां भारतीय जनता पार्टी इत्यस्य उपरि दलविभाजनस्य षड्यंत्र रचनायाः आरोपं कृतवती। एतेषां राजनैतिक घटनाक्रमाणां प्रति सम्पूर्ण राज्यस्य दृष्टिः केन्द्रीभूता वर्तते। दिल्ली नगरस्य मालवीय नगरे विश्रांति निलये भीषणाग्नि कण्डः एकविंशति जनाः मृताः। राष्ट्रिय राजधान्यां दिल्ल्यां मालवीय नगर क्षेत्रस्य एकस्मिन् विश्रांति निलये भीषणाग्नि कांडे एकविंशति जनाः मृत्युम् उपगताः, अनेके च आहताः अभवन्। दक्षिण दिल्ल्यारक्षी विभागस्य उपायुक्तः अनंत मित्तलः अवदत् यत् अग्निशमन विभागस्य अष्टभिः वाहनैः सह अग्निः नियन्त्रितः। आरक्षिणाम् अग्निशमनस्य तथा अन्येषाम् आपत्कालिक सेवानां संयुक्त प्रयत्नैः चत्वारिंशत् अधिकाः जनाः सुरक्षितरूपेण उद्धृताः, चिकित्सोपचारार्थं च चिकित्सालयेषु प्रेषिताः। प्रधानमंत्री नरेन्द्र मोदी, राष्ट्रपति द्रौपदी मुर्मू, उपराष्ट्रपति सीपी राधाकृष्णन, गृहमंत्री अमित शाह तथा दिल्ली राज्यस्य मुख्यमंत्री रेखा गुप्ता अस्मिन् दुखदे घटनाक्रमे शोकं प्रकटितवन्तः। वार्षिक सौर क्षमता वृद्धौ भारतम् अमेरिकाम् अतिक्रमितवत्। भारतं पञ्चविंशत्यधिक द्विसहस्रतमे वर्षे विश्वस्य द्वितीयं बृहत्तमं सौरविकास विपणकम् अभवत्। भारते स्थापित सौरक्षमतायाः उल्लेखनीयं पञ्चपञ्चाशत्यधिक गीगावाट परिमितं अतिक्रमितम् अस्ति, येन देशस्य 50% जीवाश्महीन इन्धनक्षमतायाः लक्ष्यं साधयितुं नियतसमयात् पूर्वमेव तस्य राष्ट्रिय निर्धारितं योगदानं पूरयितुं च सहाय्यं भवति। केन्द्रीय नवीन नवीकरणीय ऊर्जा मंत्री प्रहलाद जोशी वर्यः अद्य उक्तवान् यत् देशस्य सौर विकास गाथा वैश्विक मानदण्डानि स्थापयति। अरावली पर्वत श्रेण्याः सीमांकन समीक्षार्था सर्वोच्च न्यायालयेन विशेषज्ञ समितिः निर्मिता। सर्वोच्च न्यायालयेन अरावली पर्वत श्रेण्याः परिभाषा सीमांकन संबद्ध विषयाणां स्वतंत्र समीक्षार्थं उच्चाधिकार युक्तायाः विशेषज्ञ समितेः गठनस्य निर्देशः प्रदत्तः। अस्याः समितेः अध्यक्षतां भारतीय वानिकी अनुसंधान शिक्षा परिषदः महानिदेशिका कंचन देवी वहिष्यति। न्यायालयेन समितये चालितवर्षस्य अगस्तमासस्य एकत्रिंशत्तम दिनांकपर्यन्तं स्वप्रतिवेदनं समर्पयितुम् आदेशः प्रदत्तः। प्रधानमंत्री नरेन्द्र मोदी अद्य केन्द्रीय मन्त्रिणः चिराग पासवानस्य लेखं सामाजिक अन्तर्जाल माध्यमेन प्रदर्शितवान्। तेन उक्तं यत् लद्दाख प्रदेशे प्राप्तम् अद्वितीयं वेरीफलं नवीनावसराणां विकासस्य प्रतीकः अस्ति। लेखे लद्दाखस्य उद्यमशीलतया तथा मूल्यवर्धनद्वारा विकासस्य नूतनद्वाराणि उद्घाटितानि इति प्रकाशितम्। इति वार्ताः।
0: ആകാശവാണി ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

0: തന്നെ വേണമെന്നാ പറയുന്നത്.
1: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
2: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാനക്കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തുനിന്ന് വി ജോയിയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സർക്കാർ ജീവനക്കാരെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സ്ഥലം മാറ്റുന്നതായും 33 വകുപ്പുകളിലായി 1982 ജീവനക്കാരെ ഇത്തരത്തിൽ സ്ഥലം മാറ്റിയതായും അദ്ദേഹം പറഞ്ഞു. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ മനുഷ്യത്വരഹിതമായി ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലംമാറ്റ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്നും തുടർന്നു. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരു ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
4: ಎಂಬ ಹೆಸರಾದ ನಾನು ಕಾನೂನು ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ಸಂವಿಧಾನ ವಿಷಯದಲ್ಲಿ ನಿಜವಾದ ಶ್ರದ್ಧೆ ಮತ್ತು ನಿಷ್ಠೆಯನ್ನ ಹೊಂದಿರುತ್ತೇನೆಂದು ನಾನು ಭಾರತದ ಸಾರ್ವಭೌಮತ್ವವನ್ನ ಮತ್ತು ಅಖಂಡತೆಯನ್ನ ಎತ್ತಿ ಹಿಡಿಯುತ್ತೇನೆಂದು ಮತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯವನ್ನ ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಮತ್ತು ಅಂತಃಕರಣಪೂರ್ವಕವಾಗಿ ನಿರ್ವಹಿಸುತ್ತೇನೆಂದು ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ, ಶ್ರದ್ದಾಪೂರ್ವಕವಾಗಿ ಪ್ರತಿಜ್ಞೆಯನ್ನ ಮಾಡುತ್ತೇನೆ.
3: ಉಪಮುಖ್ಯಮಂತ್ರಿ ಜಿ ಪರಮೇಶ್ವರೇಂ 12 ಮಂತ್ರಿಮಾರಂ ಮುಖ್ಯಮಂತ್ರಿಕ್ಕೊಪ್ಪಂ ಸತ್ಯಪ್ರತಿಜ್ಞೆ ಚೆಯ್ದು. ಕೆಎಚ್ ಮುನಿಯಪ್ಪ, ಕೆಜೆ ಜಾರ್ಜ್, ಪ್ರಿಯಂಕ್ ಗರ್ಗೆ, ಯುಟಿ ಖಾದರ್, ಕೃಷ್ಣ ಬೈರೇಗೌಡ ತೊಡಂಗಿಯವರ್ ಮಂತ್ರಿಮಾರಿಲ್ ಉಳ್ಪಡುನು. ರಾಹುಲ್ ಗಾಂಧಿ, ಮಲ್ಲಿಕಾರ್ಜುನ್ ಖರ್ಗೆ, ಕೆ ಸಿ ವೇಣುಗೋಪಾಲ್, ಮುಖ್ಯಮಂತ್ರಿ ವಿ ಡಿ ಸತೀಶನ್ ತೊಡಂಗಿಯ ಮುದಿರ್ನ ಕಾಂಗ್ರೆಸ್ ನೇತಾಕ ಚಡಂಗಿ ಪಂಗಡ್ತು. 2025 ದೇಶೀಯ ಪಂಚಾಯತ್ ಅವಾರ್ಡ್ಗ ಕೇಂದ್ರಮಂತ್ರಿ ರಾಜೀವ್ ರಂಜನ್ ಸಿಂಗ್ ಇನ್ನ ನ್ಯೂಡೆಲ್ಹಿ ವಿತರಣೆ ಚೆಯ್ದು. ರಾಜ್ಯತೆ 42 ಮಿಕಚ ಪಂಚಾಯತ್ಗಳಾನ ಪುರಸ್ಕಾರ ಅರ್ಹರಾಯದ. ಮಿಕಚ ಬ್ಲಾಕ್ ಪಂಚಾಯತ್ನುಳ್ಳ ಪುರಸ್ಕಾರ ಆಲಪ್ಪುಳ ಜಿಲ್ಲೆಯಲ್ಲಿ ಹರಿಪ್ಪಾಡ್ ಬ್ಲಾಕ್ ಪಂಚಾಯತ್ ಕರಸ್ಥಮಾಕಿ. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിനുള്ള പുരസ്കാരം കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത് ഏറ്റുവാങ്ങി. ആരോഗ്യമേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിലെ നിരണം ഗ്രാമപഞ്ചായത്തും ശിശു സൌഹൃദ വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തും 3-ാം സ്ഥാനം സ്വന്തമാക്കി. ഇന്ത്യൻ വിമാനക്കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൻ ഇന്ധനവില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വ്യോമയാന ഇന്ധനവില സ്ഥിരപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വ്യോമയാന മേഖലയിലെ 77 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധനവില 60.5 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി യു എസ് ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിൽ ഇന്ന് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ

0: ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ മരിച്ചതായി കുവൈത്തിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിമാനത്താവളത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനെ തുടർന്ന് വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഖഷൻ ദ്വീപിലെ IRGC കേന്ദ്രത്തിന് നേരെയും US ആക്രമണം നടത്തിയതിന് മറുപടിയായി ബഹ്റിനിലെ അമേരിക്കൻ 5-ാം കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. പുറത്താക്കപ്പെട്ട TMC MLA ഋതഭദ്ര ബാനർജി 58 നിയമസംഭാഗങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. പിളർപ്പിന് പിന്നിൽ BJP ആണെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ June 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരം ഓൺലൈനായി June 30 വരെ സമർപ്പിക്കാം. SC.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പാലക്കാട് ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി നെല്ല് സംഭരണ വില നൽകാനുള്ള കഴിഞ്ഞ സർക്കാരിന്റെ നടപടി റദ്ദാക്കാൻ തീരുമാനം. ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതി പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നെല്ല് സംഭരണത്തിന്റെ നോഡൽ ഏജൻസിയായ സപ്ലൈകോയുമായി ധാരണയിലുള്ള ബാങ്കുകൾ വഴി മറ്റ് ജില്ലകളിലെ പോലെ തന്നെ നെൽകർഷകർക്ക് PRS വായ്പയായി വില നൽകാനാണ് ധാരണയായിരിക്കുന്നത്. SBI, കാനറ എന്നീ ബാങ്കുകളാണ് സപ്ലൈകോയുമായി ധാരണയുള്ള ബാങ്കുകൾ. ഈ രണ്ട് ബാങ്കുകളുമായുള്ള കരാർ പുതുക്കി നടപടികൾ പുനരാരംഭിക്കാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പാലക്കാട് ജില്ലയിലെ 2-ാം വിള നെല്ല് സംഭരണത്തിന്റെ വില നൽകാൻ LDF സർക്കാർ പ്രാഥമിക സഹകരണ സംഘങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നത്.
0: വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ കതിര് പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാന സർക്കാർ. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം June 5 രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കും. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമായി വയനാട് താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് നിയന്ത്രണം. കാലവർഷം അവസാനിക്കുന്നവരെയോ അല്ലെങ്കിൽ അടുത്ത ഉത്തരവുണ്ടാകുന്നവരെയോ നിയന്ത്രണം തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള ഭാരം കൂടിയ വാഹനങ്ങൾ, കുറ്റ്യാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടുന്ന ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. യാത്രാ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ അവശ്യ സർവീസുകളും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്.
0: കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ ജില്ലകളിലുമുള്ള വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇത് സംബന്ധിച്ച് വിനോദസഞ്ചാര വകുപ്പിനും DTPC പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും.

0: 7:25.
1: ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ പ്രദീപ്, ചീഫ് റിപ്പോർട്ടർ, ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സുധിൻ സൈനുദ്ദീൻ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിന്റെ ചർച്ചയിൽ ഇന്ന് 23 പേരാണ് സംസാരിച്ചത്. ഭരണപക്ഷത്തു നിന്നുള്ള BT ബൽറാം തുടങ്ങിവെച്ച ഇന്നത്തെ ചർച്ച TJ വിനോദാണ് അവസാനിപ്പിച്ചത്. PA മുഹമ്മദ് റിയാസും KRajanum BB ഗോപകുമാറും ഉമാ തോമസും ആര്യാടൻ ഷൌക്കത്തും KU ജനീഷ് കുമാറും അടക്കമുള്ള ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ചർച്ചയുടെ ഭാഗമായി. വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ളതെന്ന് BT ബൽറാം പറഞ്ഞു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാപ്രവർത്തകരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്തു നിർത്തി. ചരിത്രത്തിൽ ആദ്യമായാണ് ആശാപ്രവർത്തകരുടെ ശമ്പളം 3000 രൂപ കൂടി വർദ്ധിപ്പിക്കുന്നത്. ഘട്ടംഘട്ടമായി ആശാ ജീവനക്കാരുടെ വേതനം 21,000 ആക്കണമെന്നാണ് സർക്കാർ നയമെന്നും ബൽറാം പറഞ്ഞു. ഈ സർക്കാർ ജനോപകാര നടപടികളുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സഹകരണമുണ്ടാകുമെന്ന് PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയാകാൻ കേരളത്തിൽ തെരുവ് യുദ്ധം നടന്നത് നമ്മൾ കണ്ടു. അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമായാണ് ഞങ്ങൾ കാണുന്നത്. എന്നാൽ 1st പിണറായി വിജയൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ച പാരമ്പര്യമാണ് കോൺഗ്രസിന്റേതെന്നും അദ്ദേഹം പറഞ്ഞു. നിലപാടുകളുടെ രാജകുമാരനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രി VD സതീശൻ ശബരിമല സ്വർണക്കൊള്ളയിലെയും CMRL അഴിമതിയിലെയും നിലപാട് കൂടി വ്യക്തമാക്കണമെന്ന് BJP കക്ഷി നേതാവ് BP ഗോപകുമാർ സഭയിൽ ആവശ്യപ്പെട്ടു. കാലാകാലങ്ങളായി ഇടതും വലതും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തും, പക്ഷേ അധികാരത്തിലെത്തിയാൽ ആരോപണങ്ങൾ തെളിയിക്കാനുള്ള ഭരണപരമായ ഉത്തരവാദിത്തം കാണിക്കുന്നില്ല എന്നതിന് തെളിവാണ് നയപ്രഖ്യാപന പ്രസംഗമെന്നും ഗോപകുമാർ ചർച്ചയിൽ പങ്കെടുത്തു പറഞ്ഞു. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദമെന്നും 5,500 കോടി പ്രസവിക്കാൻ പറ്റിയ പൂച്ച ഖജനാവിലുണ്ടെന്നും KRajan പരിഹസിച്ചു. സിൽവർ ലൈനിന്റെ പേരിൽ മഞ്ഞ കുട്ടികൾ സ്ഥാപിച്ചത് ഭൂമി ഏറ്റെടുക്കാനല്ലെന്നും അലൈൻമെന്റ് നിശ്ചയിക്കാൻ മാത്രമായിരുന്നുവെന്നും രാജൻ പറഞ്ഞു. കേരയിലിന്റെയും മുനമ്പത്തിന്റെയും പേരിൽ സർക്കാർ നാട്ടുകാരെ കബളിപ്പിക്കുകയാണ്. ആകാശത്തിൽ കൂടി പോകുന്ന തീവണ്ടിയാണെങ്കിലും ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നത് മറച്ചുവെച്ചാണ് പ്രചരണം നടത്തുന്നത്. മുനമ്പത്ത് നികുതി അടയ്ക്കാനും പോക്കുവരവ് നടത്താനുമുള്ള അവകാശം ഇടത് സർക്കാർ നിയമയുദ്ധത്തിലൂടെ നേടിയെടുത്തതാണ്. വെറും കവലപ്രസംഗമായി നയപ്രഖ്യാപനം മാറിയെന്നും KRajan അഭിപ്രായപ്പെട്ടു. ഭരണപക്ഷത്ത് നിന്ന് ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രസംഗം സഭയെ അല്പനേരം ബഹളത്തിലുമാക്കി. നജീബ് കാന്തപുരം, ഷിബു തെക്കുംപുറം, വിഷ്ണുമോഹൻ, VK പ്രവീൺ, TK ഗോവിന്ദൻ മാസ്റ്റർ, PP മമ്മിക്കുട്ടി, TP അഷറഫ് അലി, അബിൻ വർക്കി കോടിയാട്ട്, MR റഹ്മത്തുള്ള, MS അരുൺകുമാർ, KK ജയന്ത്, നാട്ടകം സുരേഷ്, റെജി ചെറിയാൻ, കുർക്കുളി മൊയ്തീൻ, TJ വിനോദ് എന്നിവരും ചർച്ചയിൽ സംബന്ധിച്ചു. ചർച്ച നാളെയും തുടരും. സർക്കാർ പ്രതികാര ബുദ്ധിയോടെ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും 2nd ദിനവും വാക്കൌട്ട് നടത്തി. ബി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. സർക്കാരിന്റെ സത്യപ്രതീക്ഷയ്ക്ക് മുന്നേ തന്നെ 3,000 പേരെ സ്ഥലം മാറ്റിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ തള്ളിയ ഭരണപക്ഷം ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പൊതുവായ മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളതെന്നും എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണ് സ്ഥലമാറ്റം നടക്കുന്നതെന്നും വ്യക്തമാക്കി. NGO അസോസിയേഷൻ നേതാക്കളുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും സ്ത്രീകളെയും രോഗബാധിതരെയും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ സ്ഥലം മാറ്റിയെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മുൻ സർക്കാരിനെ തങ്ങൾ മാതൃകയാക്കില്ലെന്നും നയമനുസരിച്ച് മാത്രമേ ഈ സർക്കാർ പ്രവർത്തിക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി സഭയിൽ മറുപടി പറഞ്ഞ മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി പ്രതികാര ബുദ്ധിയോടെയാണ് സ്ഥലം മാറ്റങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. അന്യായമായ സ്ഥലം മാറ്റങ്ങൾ റദ്ദാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഗുരുതരമായ രോഗം ബാധിച്ചവരെയും ചികിത്സയിൽ കഴിയുന്നവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും തിരഞ്ഞുപിടിച്ചാണ് തലങ്ങും വിലങ്ങും മനുഷ്യത്വരഹിതമായി സ്ഥലം മാറ്റിയത്. നവമാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റുകൾ ഷെയർ ചെയ്തതിന്റെ പേരിൽ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുന്നത് ക്രൂരതയാണെന്നും കുടുംബശ്രീ ഉൾപ്പെടെയുള്ളവയിലെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ കോടതി നിർദ്ദേശിച്ചിട്ടും അവരെപ്പോലും പിരിച്ചുവിടുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ കൂട്ടസ്ഥലം മാറ്റ കണക്കുകളും അന്നത്തെ മുഖ്യമന്ത്രി സഭയിൽ സ്വീകരിച്ച നിലപാടുകളും ഭരണപക്ഷം ഉയർത്തിക്കാട്ടി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നവീൻ ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് കാട്ടിയ ക്രൂരതയും സ്ഥലമാറ്റത്തെ തുടർന്ന് ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവം ഉൾപ്പെടെയുള്ളവയും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ ആരോപണങ്ങളെ സർക്കാർ നേരിട്ടു. സ്പീക്കർ നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. അതേസമയം സഹോദരി ഭർത്താവിനെ

പേഴ്സണൽ സ്റ്റാഫാക്കിയ വിവാദം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചെങ്കിലും മന്ത്രി സണ്ണി ജോസഫ് മൌനം പാലിച്ചു. നിയമസഭാ അംഗങ്ങളെ ചട്ടം പഠിപ്പിക്കാൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റൂളിംഗ് നടത്തിയത് ശ്രദ്ധേയമായി. ചരിത്ര പ്രാധാന്യമുള്ള സഭയുടെ അന്തസ്സത്ത കാത്തുസൂക്ഷിക്കാൻ ബാധ്യതയുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. സഭയുടെ മര്യാദ എല്ലാവരും പാലിക്കണം. ഒരംഗം സഭയിൽ സംസാരിക്കുമ്പോൾ അതിനെ മറികടന്നു പോകുന്നതും സഭയിൽ തലങ്ങും വിലങ്ങും നടക്കുന്നതും ഒഴിവാക്കണം. 71 പുതിയ അംഗങ്ങളുണ്ട്. അവർ സഭയിലുള്ള മുതിർന്ന അംഗങ്ങളെ ജ്യേഷ്ഠ സഹോദരന്മാരായി കണ്ട് അവർ പാലിക്കുന്ന നല്ല രീതികൾ മാതൃകയാക്കണം. ഇത് സംബന്ധിച്ച് പുതിയ അംഗങ്ങൾക്കായി 17 സെമിനാർ നടത്തും. സെമിനാറിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പങ്കെടുക്കുമെന്നും സ്പീക്കർ അറിയിച്ചു. പക്ഷാഘാത ചികിത്സയുടെ ചെലവ് വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ കാരുണ്യ മെഡിസബ് സുരക്ഷാ പദ്ധതി പാക്കേജ് വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. കാരുണ്യ മെഡിസബ് സുരക്ഷാ പദ്ധതിയിൽ 2 മുതൽ 4 ലക്ഷം വരെയാണ് പക്ഷാഘാത രോഗത്തിന്റെ ചികിത്സാ പാക്കേജ്. ഇത് 5 ലക്ഷമായി ഉയർത്താൻ സ്റ്റേറ്റ് ഇൻഷുറൻസ് ഏജൻസിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് കോവിഡിന് ശേഷം പക്ഷാഘാതം വർദ്ധിക്കുന്നത് സംബന്ധിച്ച് എ കെ എം അഷ്റഫ് ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ജീവിതശൈലി രോഗി പരിചരണത്തിന്റെ ഭാഗമായി 12 ജില്ലകളിൽ സ്ട്രോക്ക് യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മലപ്പുറം വയനാട് ജില്ലകളിൽ സ്ട്രോക്ക് യൂണിറ്റ് മെഡിക്കൽ കോളേജുകളിലാണ് നടപ്പിലാക്കുക. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് മരുന്നുകൾ ജില്ലാ ആശുപത്രികളിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ജില്ലാ ആശുപത്രികളിൽ ഫിസിക്കൽ മെഡിസിൻ വിഭാഗത്തോട് ചേർന്ന് സ്ട്രോക്ക് വന്ന് ഭേദമായ ശേഷമുള്ള പരിചരണത്തിന് സംവിധാനമുണ്ട്. കോവിഡിന് ശേഷം പക്ഷാഘാതം ഉയരുന്നുവെന്ന കാര്യത്തിൽ ശാസ്ത്രീയ പഠനം നടത്തി വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. CBSE മൂല്യനിർണയത്തിലെ പ്രശ്നങ്ങളിൽ വിദ്യാർത്ഥികളുടെ ആശങ്ക കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നിയമസഭയിൽ പറഞ്ഞു. CBSE പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതല കേന്ദ്ര സർക്കാരിനാണ്. അവർക്ക് വേണ്ട അടിസ്ഥാന സൌകര്യം ചെയ്തുകൊടുക്കാനുള്ള നടപടികളെല്ലാം സംസ്ഥാന സർക്കാർ നിർവഹിച്ചിരുന്നു. മൂല്യനിർണയത്തിലെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് ആശങ്കയറിയിച്ച് കത്തയച്ചിട്ടുണ്ടെന്നും GR അനിലിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. ഈ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നും നമ്മുടെ സംസ്ഥാനത്തിന്റെ ആശങ്ക ഈ സഭയുടെ ആശങ്കയായി കേന്ദ്രത്തെ അറിയിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആവശ്യപ്പെട്ടു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് ആർ പ്രദീപ്. ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സുധിൻ സൈനുദ്ദീൻ.

0: നാളെ ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
1: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവ വൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

നമസ്കാരം പ്രിയ വയലിൻ വീണും ശ്രോതാക്കളെ, നമ്മുടെ ഉള്ളിലെ നന്മകളെ മറ്റുള്ളവരിലേക്ക് ഒഴുക്കിവിടുക. കൊടുക്കുന്നിടത്താണ് ജീവിതം സുന്ദരമാകുന്നത്. പങ്കുവെക്കാത്ത നന്മകൾ മനസ്സിന് ഭാരമാണ്.

0: ഉൾക്കുള്ള മനസ്സുമായി മുന്നോട്ട് പോവുക. ജീവിതം നന്മ നിറഞ്ഞതാവട്ടെ. ഈ ഒരു ശുഭചിന്തയുമായി നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ കറവ പശുക്കൾക്ക് നൽകാവുന്ന പാരമ്പര്യേതര തീറ്റകൾ, ഇതേക്കുറിച്ച് ഡോക്ടർ സുസ്മിത ശശിധരനുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്:
1: പരിശീലനം ലഭിച്ച കറവക്കാർ ഇരുചക്രവാഹനത്തിൽ കറവയന്ത്രം ഘടിപ്പിച്ച് ക്ഷീര കർഷകരുടെ വീടുകളിലെത്തി പാൽ കറക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
0: പത്തായം. കേരളത്തിന്റെ ഗ്രാമീണ ജീവിതത്തിലും കാർഷിക സംസ്കാരത്തിലും ഏറെ പ്രാധാന്യമുള്ള ഒരു പാരമ്പര്യ സംഭരണ സംവിധാനമാണ് പത്തായം. പഴയകാലത്ത് കർഷകർ നെല്ലും ധാന്യങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന മരം കൊണ്ടുള്ള വലിയ പെട്ടിയെയാണ് പത്തായം എന്ന് വിളിക്കുന്നത്. ഒരു വീട്ടിലെ സമൃദ്ധിയുടെയും കൃഷി സമ്പത്തിന്റെയും പ്രതീകമായിരുന്നു പത്തായം. വീട്ടിൽ പത്തായം നിറഞ്ഞാൽ കുടുംബം സമർത്ഥമാണ് എന്നൊരു പഴമൊഴി പോലും ഗ്രാമങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. പഴയ കേരളത്തിലെ വീടുകളിൽ, പ്രത്യേകിച്ച് നാലുകെട്ട് വീടുകളിലും തറവാട് വീടുകളിലും, പത്തായത്തിന് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. വീടിന്റെ അകത്തെ ഭാഗത്തോ അറയിലോ സ്ഥാപിച്ചിരുന്ന പത്തായം കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയായിരുന്നു. വിളവെടുപ്പിന് ശേഷം നെല്ലുണക്കി പത്തായത്തിൽ സൂക്ഷിക്കുമായിരുന്നു. വർഷം മുഴുവൻ ഭക്ഷണത്തിനും വിത്തിനുമായി ഈ സംഭരണം ഉപയോഗിച്ചിരുന്നു. പത്തായം സാധാരണയായി നല്ല ശക്തിയുള്ള മരങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. തേക്ക്, പ്ലാവ്, ആഞ്ഞിലി തുടങ്ങി ദീർഘായുസ്സുള്ള മരങ്ങളാണ് കൂടുതലായും ഉപയോഗിച്ചിരുന്നത്. മരപ്പലകകൾ ചേർന്ന് ചതുരാകൃതിയിലോ നീളമുള്ള പെട്ടി പോലെയോ രൂപപ്പെടുത്തും. അതിന്റെ മുകളിലായി തുറക്കാനും അടയ്ക്കാനും കഴിയുന്ന ഒരു മൂടിയുണ്ടാകും. പത്തായത്തിന്റെ അടിഭാഗം നിലത്ത് തൊടാതെ ഉയർത്തിവെക്കും. ഇതിലൂടെ ഈർപ്പം പിടിക്കാതെയും എലികൾ കയറാതെയും ധാന്യം സംരക്ഷിക്കാനാകുമായിരുന്നു. പത്തായത്തിന്റെ പ്രധാന ഉപയോഗം നെല്ലും ധാന്യങ്ങളും സൂക്ഷിക്കുന്നതായിരുന്നു. എന്നാൽ അതിനുമപ്പുറം പല ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിച്ചിരുന്നു. വിത്തിനായി നെല്ല് സൂക്ഷിക്കാനും കീടങ്ങളിൽ നിന്ന് ധാന്യം സംരക്ഷിക്കാനും ക്ഷാമകാലങ്ങളിൽ ഉപയോഗിക്കാനും എല്ലാം പത്തായമാണ് ഉപയോഗിച്ചിരുന്നത്. പുതുവിളവെടുത്ത് നെല്ല് പത്തായത്തിൽ നിറയ്ക്കുമ്പോൾ ചില കുടുംബങ്ങൾ ചെറിയ പൂജകളും ചടങ്ങുകളുമൊക്കെ നടത്തുമായിരുന്നു. ഇന്നത്തെ പ്ലാസ്റ്റിക് സംഭരണ സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പത്തായം പരിസ്ഥിതി സൗഹൃദമായിരുന്നു. അരിമില്ലുകളും ഗോഡൌണുകളും പ്ലാസ്റ്റിക് പാത്രങ്ങളും വന്നതോടെ പത്തായങ്ങളുടെ ഉപയോഗം കുറഞ്ഞു. ഇന്ന് പത്തായം കാണാനില്ല. ചില സ്ഥലങ്ങളിൽ അലങ്കാര വസ്തുവായോ പൈതൃക സ്മാരകമായോ മാത്രമാണ് ഇത് നിലനിൽക്കുന്നത്. പത്തായത്തിന്റെ വിശേഷങ്ങളിൽ നിന്ന് നമുക്കിനി പ്രധാന വിഷയത്തിലേക്ക് പോകാം. പശുക്കൾക്ക്, പ്രത്യേകിച്ചും കറവ പശുക്കൾക്ക് തീറ്റ നൽകുമ്പോൾ ക്ഷീരകർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചപ്പുല്ലിനും വൈക്കോലിനും പുറമെ പാരമ്പര്യേതര തീറ്റകൾ നൽകാം. ഇത് ചെലവ് കുറയ്ക്കാനും പാലുൽപാദനം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഇതേക്കുറിച്ച് കൂടുതലറിയാൻ നമുക്ക് ഈ അഭിമുഖ സംഭാഷണം ശ്രദ്ധിച്ചാലോ? വെറ്റിനറി സർജനായ ഡോക്ടർ സുസ്മിത ശശിധരനുമായി ഷിബു ജോർജ് സംസാരിക്കുന്നു.
2: ക്ഷീരകൃഷിയിൽ തീറ്റ ഒരു പ്രധാന ഭാഗമാണല്ലോ. പാരമ്പര്യതര തീറ്റ എന്താണ്, ഒന്ന് വിശദീകരിക്കാമോ?
3: പരമ്പരാഗതമായി നമ്മൾ കാലിത്തീറ്റയായി ഉപയോഗിക്കുന്ന ചില വിഭവങ്ങളുണ്ട്. അതുപോലെ വാണിജ്യപരമായി കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിലുപയോഗിക്കുന്ന ചില വിഭവങ്ങളും ഉണ്ട്. ഇവയൊന്നുമല്ലാതെ സാധാരണയായി നമ്മൾ കാലിത്തീറ്റ ആയി ഉപയോഗിക്കാത്ത ചില വിഭവങ്ങളെ കാലിത്തീറ്റയായി ഉപയോഗിക്കുമ്പോൾ അവയെ നമ്മൾ പാരമ്പര്യേതര തീറ്റകൾ അഥവാ നോൺ കൺവെൻഷണൽ ഫീഡ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു.
2: ഇതിന്റെ ഉദാഹരണങ്ങൾ ഒന്ന് പറയാമോ?
3: നമ്മൾ സാധാരണ കാലിത്തീറ്റകളെ രണ്ട് വിഭാഗങ്ങളായി പറയാറുണ്ട്: പരുഷാഹാരവും കൈത്തീറ്റകളും. ഇതേ രീതിയിൽ തന്നെ പാരമ്പര്യേതര തീറ്റകളെയും നമുക്ക് തരംതിരിച്ച് വേണമെങ്കിൽ പറയാം. അതിൽ പരുഷാഹാരം എന്ന വിഭാഗത്തിൽ പ്രധാനമായി ഉൾപ്പെടുന്നത് വൃക്ഷ ഇലകളും അവയുടെ ഫലങ്ങളുമാണ്. വൃക്ഷങ്ങളുടെ വൃക്ഷ ഇലകളിൽ മുരിങ്ങയില, ശീമക്കൊന്നയില ഇവയൊക്കെ ഉൾപ്പെടും. അതുപോലെ മഴമരത്തിന്റെ കായകൾ, സുബാബുൾ മരത്തിന്റെ കായകൾ ഇവയൊക്കെയും നമുക്ക് കാലിത്തീറ്റയായി ഉപയോഗിക്കാം. ഇനി കൈത്തീറ്റ വിഭാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഊർജ സ്രോതസ്, പ്രോട്ടീൻ സ്രോതസ് ഇങ്ങനെ തരംതിരിച്ചാണ് പറയാറ്. ഈ വിഭാഗത്തിൽ നമുക്ക് കാർഷിക വ്യാവസായിക വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ വരുന്ന ഉപോൽപ്പന്നങ്ങളെ പറയാം, ബൈ പ്രൊഡക്ട്സിനെ പറയാം. അതിലൊന്നാണ് ബിയർ വേസ്റ്റ്, മാംഗോ സീഡ് കേർണൽ, ജ്യൂസിംഗ് കാനിങ് വ്യവസായത്തിൽ വരുന്നത്. അതിൽ ബിയർ വേസ്റ്റ് ഒരു പ്രോട്ടീൻ സ്രോതസ്സാണ്, മാംഗോ സീഡ് കേർണൽ ഒരു എനർജി സ്രോതസ്സാണ്, അതായത് ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു സ്രോതസ്സായിട്ടും നമുക്ക് പറയാം. അതുപോലെ തന്നെ റബ്ബർ സീഡ് കേക്ക്, ഇവയൊക്കെ നമുക്ക് പലപ്പോഴും കാലിത്തീറ്റയായി ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് അവയുടെ ലഭ്യത അനുസരിച്ച്.
2: അപ്പൊ ഇത് നമ്മൾ നമ്മുടെ പരമ്പരാഗത തീറ്റയിൽ നിന്ന് ഇതെങ്ങനെ ഇതൊരു വ്യത്യാസം ഇതില്?
3: ഇതിൽ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പരമ്പരാഗത തീറ്റകളായി നമ്മൾ ഈ ഊർജ സ്രോതസ്സും പ്രോട്ടീൻ സ്രോതസ്സും ആയി കാലങ്ങളായി ഉപയോഗിച്ചു വരുന്നത് ചോളവും സോയയുമാണ്. ഇവ രണ്ടും വിലയുള്ള വസ്തുക്കളുമാണ്, നമ്മൾ കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുമ്പോഴും ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഈ ഊർജ സ്രോതസ്സിനും പ്രോട്ടീൻ സ്രോതസ്സിനും പകരമായി നമ്മൾ ഈ മുൻപ് സൂചിപ്പിച്ച പാരമ്പര്യേതര തീറ്റകൾ ചിലത് ഒരളവ് വരെ ഇവയെ മാറ്റി അത് ഉപയോഗിച്ച് നമുക്ക് തീറ്റയുടെ വില കുറയ്ക്കാൻ സാധിക്കും.
2: അപ്പം ഇതിന്റെ ഒരു പോഷകമൂല്യം നമ്മൾ എങ്ങനെ വിലയിരുത്താൻ പറ്റും?
3: പാരമ്പര്യേതര തീറ്റകളുടെ പോഷകമൂല്യം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ അതിനെ പറയാൻ പറ്റില്ല, കുറവ് കൂടുതൽ എന്ന്. ചില പാരമ്പര്യേതര തീറ്റകൾ നമ്മൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന തീറ്റകളെക്കാളും പോഷകമൂല്യം കൂടുതലുള്ളവയാണ്, മറ്റു ചിലവയ്ക്ക് പോഷകമൂല്യം കുറവായിരിക്കും. അതിൽ നമ്മൾ ഈ കാര്യം സംസാരിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പശു, ആട് ഇവയെല്ലാം റൂമിനന്റ് എന്ന വിഭാഗത്തിൽ പെടുന്ന ജീവികളാണ്. ഇവയുടെ ആമാശയത്തിന് 4 അറകളുണ്ട്. എന്നാൽ നമ്മൾ മനുഷ്യർ മറ്റു മൃഗങ്ങൾക്കെല്ലാം ആമാശയത്തിന് 1 അറ മാത്രമേ ഉള്ളൂ, അവിടെ മാത്രമാണ് ദഹനം സംഭവിക്കുന്നത്. ഈ റൂമിനന്റ് വിഭാഗത്തിൽപ്പെട്ട ജീവികൾക്ക് റൂമൻ എന്ന 1-ാമത്തെ അറയിൽ ധാരാളം ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ ഇവയൊക്കെയുണ്ട്. ഇവയുടെ സഹായത്തോടെയാണ് ദഹനം നടക്കുന്നത്. നമ്മൾ പോഷകമൂല്യം കുറഞ്ഞ, അതായത് ബയോളജിക്കൽ വാല്യൂ കുറവുള്ള ഒരു പ്രോട്ടീനോ അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു ഇവയ്ക്ക് നൽകിയാൽ തന്നെ ഈ ബൈക്രോബ്സ്, ബാക്ടീരിയയും ഫംഗസും ഒക്കെ അവയിൽ ദഹന പ്രക്രിയ ചെയ്ത് കുറച്ചുകൂടെ മൂല്യം കൂടുതലുള്ള, പോഷകമൂല്യം അധികമുള്ള ഒരു വസ്തുവാക്കി ഇതിനെ മാറ്റുന്നു. ഇത് 4-ാമത്തെ അറയായ അബോമേസ്റ്റിൽ ചെന്ന് മനുഷ്യരുടെയും മറ്റ് ഏക ആമാശയമുള്ള ജീവികൾക്ക് തുല്യമായൊരു ദഹനം നടന്ന് അത് പശുവിന് ലഭ്യമാകുന്നു. അപ്പൊ പോഷകമൂല്യം കുറവ് എന്ന ഘടകത്തിനെ നമ്മൾ അത്ര പരിഗണിക്കേണ്ട കാര്യമില്ല. ഒരു പരിധിവരെ ഇതിലൂടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടും.
2: അതൊരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പൊ പോഷകമൂല്യം നമ്മൾ പരമ്പരാഗത നോൺ കൺവെൻഷണൽ രണ്ട് ഫീൽഡിലും നമുക്ക് അധികം അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യം,
3: അത്ര ഒരു പരിധിവരെ അതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷെ ഇതിനോടൊപ്പം ചേർത്ത് ചിന്തിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. വിവേകപൂർവമായിരിക്കണം നമ്മൾ ഈ പാരമ്പര്യേതര തീറ്റകൾ ഉൾപ്പെടുത്തേണ്ടത്.
2: ഈ നമ്മുടെ നോൺ കൺവെൻഷണൽ ഫീഡ്സ് അല്ലെങ്കിൽ പാരമ്പര്യേതര തീറ്റകളിൽ അധികമുള്ള പോഷകങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
3: ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വിവേകപൂർവം ഇത് ഉപയോഗിക്കണമെന്ന്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ വ്യാപകമായി നമ്മുടെ ക്ഷീര കർഷകർ പുല്ലിനു പകരം പൈനാപ്പിൾ ഇലകൾ കൊടുക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. വളരെയധികം നാരുകളുള്ള വളരെ നല്ലൊരു കാലിത്തീറ്റ തന്നെയാണ് പൈനാപ്പിൾ ഇല, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇത് നൽകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1-ാമതായി, ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാത്രമേ പൈനാപ്പിൾ ഇലകൾ നൽകാൻ പാടുള്ളൂ. എല്ലാ കർഷകരും തന്നെ ഇപ്പോൾ ഷാഫ് കട്ടറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതൊരു കാര്യം. പോഷക മൂല്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ പച്ചപ്പുല്ലിനെ അപേക്ഷിച്ച് പൈനാപ്പിൾ ഇലയിൽ പ്രോട്ടീൻ, വൈറ്റമിൻ എ എന്നിങ്ങനെ ചില പോഷകങ്ങൾ വളരെ കുറവാണ്. അപ്പൊ നമ്മൾ പൈനാപ്പിൾ ഇലയാണ് പുല്ലിന് പകരം നൽകുന്നതെങ്കിൽ അതോടൊപ്പം ഒരു പ്രോട്ടീൻ അടങ്ങിയ മറ്റൊരു തീറ്റയും സപ്ലിമെന്റ്സ് ആയി വൈറ്റമിൻ ധാതുക്കളൊക്കെ ഉള്ള ഒരു സപ്ലിമെന്റും കൂടെ തീർച്ചയായിട്ടും നൽകാൻ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ പാരമ്പര്യേത തീറ്റകളിൽ പലതിലും ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്, പോഷക വിരുദ്ധ ഘടകങ്ങൾ. അതായത് ദഹനത്തെയും മറ്റു ശാരീരിക പ്രവർത്തനങ്ങളെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള ചില ഘടകങ്ങളുണ്ട്. അവയുടെ അളവ് ഒരു പരിധിയിൽ കൂടുതലായാൽ അത് പശുവിന്റെ ആരോഗ്യത്തെ ബാധിക്കും. അപ്പോൾ അത്തരം തീറ്റകൾ നമ്മൾ പശുവിന്റെ റേഷനിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരു പരിമിതമായ അളവിൽ മാത്രം ഉൾപ്പെടുത്താവുള്ളൂ, അതിനപ്പുറം പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.
2: ചില പശു ഇനങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമായ ചില നോൺ കൺവെൻഷണൽ ഫീഡ്സ് ഉണ്ടോ?
3: തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ കഴിയും. അതായത് ഒരു കറവയുള്ള പശുവിന് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ചില തീറ്റകളുണ്ട്. ഉദാഹരണത്തിന് മുരിങ്ങയില. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു വൃക്ഷയിലാണ് മുരിങ്ങയില. മുരിങ്ങയിലേക്കും ഇതുപോലെ ലിഗ്നിൻ അളവ് കുറവായതുകൊണ്ട് എളുപ്പത്തിൽ ദഹിക്കും. അതുകൂടാതെ വളരെ പോഷക സമ്പന്നമാണ്. മുരിങ്ങയിലയിൽ പാലുൽപാദനം കൂട്ടാൻ തക്കതായ ചില ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻ മിനറൽസ് എല്ലാം ഒരുപാടുണ്ട്. നമ്മൾ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണത്തിൽ മുരിങ്ങയില കഴിക്കുന്നതിന്റെ പ്രാധാന്യം നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പശുക്കളുടെ റേഷനിൽ മുരിങ്ങയില ഉൾപ്പെടുത്തുമ്പോൾ അവരുടെ പാലുൽപാദനം കൂടുന്നു, അതുപോലെ പാലിന്റെയും ഗുണമേന്മ കൂടുന്നതായിട്ട് പറയുന്നുണ്ട്. കർഷകരുടെ മറ്റൊരാശങ്കയാണ് പാലിൽ കൊഴുപ്പ് കൂട്ടണം എന്നുള്ളത്. കൊഴുപ്പ് കൂടുമ്പോഴാണ് അവർക്ക് പാലിന്റെ വിലയിലും വ്യത്യാസം വരുന്നത്. അങ്ങനെ പാലിൽ കൊഴുപ്പ് കൂട്ടാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു പാരമ്പര്യേതര തീറ്റയാണ് പരുത്തിക്കുരു. പക്ഷേ പരുത്തിക്കുരു കൊടുക്കുമ്പോഴും ഇതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു 20% കൂടുതലൊക്കെ പരുത്തിക്കുരു കൊടുത്താൽ അത് പാലിൽ ഒരു പ്രത്യേക ഗന്ധമുണ്ടാക്കും, ടേസ്റ്റിനൊരു വ്യത്യാസം വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ പരുത്തിക്കുരുവിലൊരു പോഷകവിരുദ്ധ ഘടകമുണ്ട്, ഗോസിപ്പോൾ. അത് പശുവിന് ലിവറിനും പ്രശ്നം ഉണ്ടാക്കാം, ദഹനത്തിനും പ്രശ്നം ഉണ്ടാക്കാം. അപ്പോൾ അതാണ്, ഇത് കൊടുക്കുന്നതിൽ ഗുണമുണ്ടാവുന്നു, പക്ഷെ കൊടുക്കുന്ന അളവ് എപ്പോഴും ശ്രദ്ധിക്കുക.
2: ഇവിടെ ഒരു സംശയം വരുന്നു, ചിലപ്പം കർഷകര് വീട്ടിൽ പാർട്ടി ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു ഒക്കേഷനിൽ ചോറൊക്കെ,
3: ഓണമൊക്കെ
2: ചോറൊക്കെ അധികം വരുന്ന ഇതൊക്കെയും കൊടുക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ എത്ര ശരിയാണ്?
3: അത് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. സ്ഥിരമായി കണ്ടിട്ടുള്ള ഒരു പ്രവണതയാണ്, ആഘോഷങ്ങൾ വന്നതിന് ശേഷം പശുക്കൾക്ക് വയറ് കമ്പിക്കുന്നു, അങ്ങനത്തെ പ്രശ്നമായിട്ട് വരും. എന്താണ് ഇതിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ചോറ്, അപ്പം, ഇതുപോലെയുള്ള സ്റ്റാർച്ച്, കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ ബാക്കി വരുന്നത് നമ്മൾ പശുവിനോ ആടിനുമൊക്കെ നൽകുന്നു. അത് ആസിഡോസിസ് എന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കും. അത് ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഒരു തീറ്റ വളരെ കൂടുതൽ അളവിൽ കൊടുക്കുന്നതും കാർബോഹൈഡ്രേറ്റ്സ് ഈ റൂമനിൽ ബാക്ടീരിയം പ്രോട്ടോസോയും ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇവയുടെ പ്രവർത്തനം ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണത്തിൽ ഉണ്ടാകുമ്പോൾ അത് ആസിഡോസിസ് എന്നൊരു അവസ്ഥയിലേക്ക് നയിക്കുന്നു. ചില ആൾക്കാർ ചോറ് കഞ്ഞിയൊക്കെ ചെറിയ അളവിൽ കൊടുക്കുന്നുണ്ടാവും, അതുകൊണ്ട് പ്രശ്നമുണ്ടാവുന്നില്ലല്ലോ എന്ന് ഒരു ചോദ്യം അവരുടെ മനസ്സിൽ വന്നേക്കാം. പക്ഷേ ചെറിയ അളവിൽ കൊടുക്കുന്ന പോലെ അല്ല, വലിയ അളവിൽ പെട്ടെന്ന് കൊടുക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും.
2: ഇപ്പം നമ്മുടെ പാലിന്റെ ഉൽപാദനവും അതിന്റെ ഗുണനിലവാരവും ഇത് എങ്ങനെ ഈ നമ്മുടെ നോൺ കൺവെൻഷണൽ ഫീഡ്സ് കൊടുത്താൽ ഒരു എഫക്റ്റ് ആവുന്ന അല്ലെങ്കിൽ ബാധിക്കുന്നത്?
3: മുൻപ് ഞാൻ പറഞ്ഞിരുന്നു
2: കൊഴുപ്പ് കൂടും,
3: കൊഴുപ്പ് കൂടുന്നു, പ്രൊഡക്ഷൻ കൂടുന്നു. അതുപോലെ തന്നെ പറഞ്ഞു, പരുത്തിക്കുരു ഒരു അളവിൽ കൂടുതൽ കൊടുക്കുമ്പോൾ ഗന്ധത്തിനും ടേസ്റ്റിനും വ്യത്യാസം വരും. അതുപോലെ തന്നെ ശീമക്കൊന്നയുടെ ഇല, അത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, വളരെ പോഷക സമ്പന്നമായിട്ടുള്ള ഒരു തീറ്റയാണ്. അതും ഒരു അളവിൽ കൂടുതൽ കൊടുത്താൽ പാലിനൊരു ഗന്ധമുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് ഉൽപാദനം കൂട്ടണം, എന്നാൽ ഗുണമേന്മയെ ബാധിക്കാത്ത തരത്തിൽ വേണ്ട അളവിൽ മാത്രം ഇവ നൽകിക്കൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാക്കാനും അതുപോലെ ഗുണമുണ്ടാക്കാനും
2: സാധിക്കും. അപ്പൊ ഇതിന്റെ ഒരു സാമ്പത്തിക വശങ്ങൾ നമ്മളൊന്ന് നോക്കിയാൽ അതെന്താണ്?
3: സാമ്പത്തിക വശങ്ങളാണ് നമ്മൾ ആദ്യം പ്രതിപാദിക്കേണ്ട കാര്യം. അതായത് മുൻപ് ഞാൻ പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ചു വരുന്ന തീറ്റ വസ്തുക്കൾക്കെല്ലാം വിലയുണ്ട്. അതിൽ 1% വരെ നമ്മൾ ഈ പാരമ്പര്യേതര തീറ്റകൾ വഴി അതിനെ താരതമ്യം ചെയ്ത് മാറ്റി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ വിലയിൽ ഒരു നല്ലൊരു വ്യത്യാസം വരും. അതുപോലെ തന്നെ സാധാരണയായി തീറ്റ വസ്തുവായിട്ട് ഉപയോഗിക്കാത്ത ഒരു വിഭവത്തിന് വില കുറവായിരിക്കും. പക്ഷെ അത് നമ്മൾ തീറ്റയായി ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ ചിലപ്പോൾ വില കൂടുന്നൊരു പ്രവണത കാണാറുണ്ട്. ഇപ്പോൾ മുൻപ് പറഞ്ഞ പൈനാപ്പിൾ ഇല, അത്ര വിലയില്ലായിരുന്നൊരു വസ്തു ഇപ്പോൾ കാലിത്തീറ്റയായി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അതിന് വില വർധനവ് ഉണ്ടായി തുടങ്ങി. അങ്ങനത്തെ മാറ്റങ്ങൾ വരാം എങ്കിൽ പോലും നല്ല രീതിയിൽ ലാഭകരമായി ഇത് തീറ്റയായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഒരു ഉദാഹരണം ഞാൻ പറയാം, ബിയർ വേസ്റ്റ്. അത് പലപ്പോഴും കർഷകർ കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കുന്ന ഇത് പല സ്ഥലത്തും ഇപ്പം കാണാറുണ്ട്. ബിയർ വേസ്റ്റ് വളരെ പോഷക സമ്പന്നമായിട്ടുള്ള ഒരു തീറ്റയാണ്. അത് മിക്കവാറും നമുക്ക് ലഭിക്കുന്നത് ബൾക്ക് വലിയ ക്വാണ്ടിറ്റിയിലായിരിക്കും. ബിയർ വേസ്റ്റ് നനവുള്ളതും നനവില്ലാത്തതും ഉണ്ട്. നനവുള്ള ബിയർ വേസ്റ്റ് പെട്ടെന്ന് പൂപ്പൽ ബാധ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ്. പൂപ്പൽ ഉള്ള തീറ്റ കന്നുകാലിക്ക് നൽകുന്നതിലൂടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാകും. ഈ ബൾക്കായി കിട്ടുന്ന തീറ്റ ഒരാൾ തന്നെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇത്തരം സൂക്ഷിച്ച് സംഭരിച്ചു വെക്കുന്നതിലൂടെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പ്രദേശത്തെ മുഴുവൻ കർഷകർ ഒരുമിച്ചിത് വാങ്ങി എല്ലാവരും ചെറിയ അളവിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ വിലയും എല്ലാവർക്കും കുറവായിട്ട് ലഭിക്കും. അതേപോലെ തന്നെ ഇത്തരം സംഭരിച്ച് വെക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളും ഒഴിവാകും. ഇങ്ങനെ വിവേകപൂർവ്വം ഉപയോഗിക്കുക എന്ന ഒരു തന്ത്രമാണ് പാരമ്പര്യേതര തീറ്റകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം.
2: നമ്മുടെ ക്ഷീര കർഷകർ എന്തൊക്കെ വെല്ലുവിളിയാണ് നേരിടുന്നതെന്ന്, അപ്പൊ ഇതൊരു വെല്ലുവിളി തന്നെ.
3: അതെ അതെ, തീർച്ചയായിട്ടും വെല്ലുവിളികൾ ഇതൊക്കെയാണ്. പോഷക വിരുദ്ധ ഘടകങ്ങൾ അവയിൽ വരാം, അവയുടെ ലഭ്യതയിൽ ഉള്ള ഏറ്റക്കുറിച്ചിലുകൾ, കാരണം പ്രാദേശിക ലഭ്യതയും ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു പരമ്പരാഗത തീറ്റയുടെ ലഭ്യത പോലെയല്ല പാരമ്പര്യേതര തീറ്റകളുടെ. പിന്നെ ഇത് എത്ര വരെ ഉൾപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ. ഇത് പറയുമ്പോൾ അതിനോട് ചേർത്തൊരു കാര്യങ്ങൾ കൂടെ പറയാണ്. ഒരു പശുവിന്റെ തീറ്റക്രമം അല്ലെങ്കിൽ ഒരു ദിവസത്തെ റേഷൻ, ഭക്ഷണമുള്ള റേഷൻ എന്ന് പറയുന്നത്, അത് ഒരു കർഷകന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ഓരോ തീറ്റയും എത്ര അളവിൽ കൊടുക്കുന്നു, അതിൻ്റെ പോഷക മൂല്യം ഇത്ര, യഥാർത്ഥത്തിൽ എത്ര അളവിൽ അവയൊക്കെ വേണം എന്നതിനെ കുറിച്ച് ഒരു അറിവുണ്ടായാൽ മതി. ഇപ്പോൾ ഫോണിൽ വിവിധ ആപ്പുകൾ ലഭ്യമാണ്. ഇപ്പം ഞാൻ കൊടുക്കുന്ന തീറ്റ മതിയായ അളവിലാണോ, ഇല്ലെങ്കിൽ ഞാൻ എന്താണ് പുതുതായി
2: ഉൾപ്പെടുത്തേണ്ടത്,
3: ഇങ്ങനെ ക്രൂഡ് പ്രോട്ടീൻ ഇത്ര, അങ്ങനെ പശുക്കൾക്ക് സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. കറവയുള്ള പശുവിന് ഇത്ര, ഒരു കീടാവിന് ഇത്ര. അതിനെക്കുറിച്ച് അറിവുണ്ടായാൽ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, കർഷകർക്ക് തന്നെ. ഇതിനായി പല ആപ്പുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഇ ഗോപാല എന്നൊരു ആപ്പ് കർഷകർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതിൽ ഒരുപാട് പാരമ്പര്യേതര തീറ്റകളുടെയും പോഷക മൂല്യം അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യപ്രകാരം പുതിയതായിട്ട് അവർ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുമുണ്ട്. അതുപോലെ തന്നെ NIANP സ്മാർട്ട് ടൂൾ എന്നൊരു ആപ്പുണ്ട്. ഇവയൊക്കെ ഉപയോഗിച്ച് കർഷകർക്ക് തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു കർഷകന് ഒരു വസ്തു പ്രാദേശികമായി ലഭ്യമാണ്, എന്നാൽ അതിൻ്റെ പോഷക മൂല്യത്തെപ്പറ്റി അവർക്ക് അത്ര ഗ്രാഹ്യമില്ല എങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ തന്നെ അവയുടെ പോഷക മൂല്യം കണ്ടുപിടിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. നമ്മുടെ വെറ്റിനറി സർവകലാശാലയിലെ മണ്ണുത്തി വെറ്റിനറി കോളേജ്, സ്റ്റേറ്റ് ഡയറി ലാബ് തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്ക് സാമ്പിൾ അവരുടെ നിർദ്ദേശപ്രകാരം അയച്ചാൽ ഈ പോഷക മൂല്യം അവർ കൃത്യമായി കണ്ടുപിടിച്ചു തരും. അതിനനുസരിച്ച് തീറ്റയിൽ ഉൾപ്പെടുത്താനും സാധിക്കും. ഒറ്റയ്ക്ക് അവർക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു വിദഗ്ധന്റെ സഹായത്തോടെ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളുടെ വീടിനടുത്ത് ലഭ്യമായിട്ടുള്ള സാധനങ്ങളിലൂടെ കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഉൽപാദനം എന്നത് സാധ്യമാണ്.
2: അല്ലെങ്കിൽ എപ്പോഴും ചോളം അല്ലെങ്കിൽ അത് അതിന്റെ പുറകിൽ പോയാൽ അത് ചിലപ്പോൾ ലഭ്യത അതിന്റെ കാണത്തില്ല, അല്ലെങ്കിൽ വില കൂടുതൽ.
3: വിലയാണ് ഒരു പ്രധാന വെല്ലുവിളി. തീറ്റയുടെ വില വർധനയും പുൽകൃഷി ചെയ്യാൻ സ്ഥലത്തിന്റെ ലഭ്യത കുറവും, അതാണ് ഇപ്പോൾ ക്ഷീര കർഷകർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി.
2: എനിക്ക് തോന്നുന്നു ക്ഷീര കൃഷിയിൽ ഏറ്റവും അധികം ചെലവും തീറ്റയിൽ തന്നെയാണല്ലോ.
3: അതെ അതെ, 70% എന്നാണ് പറയുക. ആകെ ഉണ്ടാവുന്ന ഉൽപാദന ചെലവിന്റെ 70% തീറ്റയുടെ ചെലവായിട്ടാണ് ക്ഷീരമേഖലയിൽ വരുന്നത്.
0: പാരമ്പര്യേതര തീറ്റകൾ കറവ പശുക്കൾക്ക് നൽകുന്നതിലൂടെ ക്ഷീരകൃഷി കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമാകുമെന്ന് ഈ അഭിമുഖ സംഭാഷണത്തിലൂടെ മനസ്സിലായി കാണും അല്ലേ. ഇതേക്കുറിച്ച് നമുക്ക് വിശദമായി പറഞ്ഞു തന്നത് വെറ്റിനറി സർജനായ ഡോക്ടർ സുസ്മിത ശശിധരനാണ്. ഷിബു ജോർജാണ് ഡോക്ടർ സുസ്മിതയുമായി സംസാരിച്ചത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: കഞ്ഞിയും പയറും. രാത്രിയിൽ കഞ്ഞിയും പയറും കഴിക്കുന്നത് ആരോഗ്യകരമായ ഒരു ശീലമാണ്. ഇത് വയറിന് ഭാരം തോന്നിക്കാത്തതും എളുപ്പത്തിൽ ദഹിക്കുന്നതുമായ ഭക്ഷണമാണ്. കഞ്ഞിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാത്രിയിൽ ദഹനം മന്ദഗതിയിലായതിനാൽ പെട്ടെന്ന് ദഹിക്കുന്ന കഞ്ഞി കഴിക്കുന്നത് വയറിന് ആയാസം നൽകാതിരിക്കാൻ സഹായിക്കും. കഞ്ഞിയിലുള്ള കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിൽ സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. ഇത് മനസ്സിനെ ശാന്തമാക്കുകയും സുഖകരമായ ഉറക്കം നൽകുകയും ചെയ്യും. ചൂടുള്ള കാലാവസ്ഥയിൽ രാത്രി കഞ്ഞി കഴിക്കുന്നത് ശരീരത്തിന് ഒരുതരം തണുപ്പ് നൽകാൻ സഹായിക്കും. കഞ്ഞിയിൽ നെയ്യിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കഴിക്കുമ്പോൾ അവശ്യ പോഷകങ്ങൾ ലഭിക്കുന്നു. ഇനി പയറിന്റെ ഗുണങ്ങൾ നോക്കിയാലോ. പയർവർഗ്ഗങ്ങളിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് പേശികളുടെ ബലത്തിനും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും അത്യാവശ്യമാണ്. പയറിലടങ്ങിയിട്ടുള്ള നാരുകൾ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്നു. രാത്രിയിൽ കൂടുതൽ ഊർജം ആവശ്യമില്ലെങ്കിലും പയറിലെ പോഷകങ്ങൾ പിറ്റേന്ന് രാവിലെ ഉന്മേഷത്തോടെ എഴുന്നേൽക്കാൻ സഹായിക്കും. ഇരുമ്പ്, മഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കളും പയറിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ ചില കാര്യങ്ങൾ. ചില ആളുകൾ രാത്രിയിൽ പയർ കഴിക്കുമ്പോൾ ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പയറിനൊപ്പം ജീരകം, കായം എന്നിവ ചേർത്ത് പാകം ചെയ്യുന്നത് നല്ലതാണ്. കൂടാതെ കഞ്ഞിക്കും പയറിനുമൊപ്പം അച്ചാറുകൾ, ചമ്മന്തി, പപ്പടം എന്നിവയും ഉപയോഗിച്ച് ഈ ഭക്ഷണം കൂടുതൽ രുചികരമാക്കാം. ലളിതവും പോഷക ഗുണമുള്ളതുമായ ഒരു രാത്രി ഭക്ഷണമാണ് കഞ്ഞിയും പയറും. ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്.
2: കിസാൻ ക്രെഡിറ്റ് കാർഡ്. കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു വായ്പാ സൌകര്യം മാത്രമല്ല, കർഷകന്റെ സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കാനും മികച്ച കൃഷി നടത്താനും ഇത് കർഷകർക്ക് സഹായകമാകുന്നു. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർണായക പങ്കുവഹിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാൻ മുന്നോട്ട് വരണം. ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്.
3: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. പരിശീലനം ലഭിച്ച കറവക്കാർ ഇരുചക്രവാഹനത്തിൽ കറവയന്ത്രം ഘടിപ്പിച്ച് ക്ഷീര കർഷകരുടെ വീടുകളിലെത്തി പാൽ കറക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? ശരിയുത്തരം സഞ്ചരിക്കുന്ന പാൽക്കാരി. ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളുടെ സഹകരണത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പാക്കുന്ന പദ്ധതിയാണ് സഞ്ചരിക്കുന്ന പാൽക്കാരി. പരിശീലനം ലഭിച്ച കറവക്കാർ ഇരുചക്രവാഹനത്തിൽ കറവയന്ത്രം ഘടിപ്പിച്ച് സംഘങ്ങളിൽ പാലളക്കുന്ന ക്ഷീര കർഷകരുടെ വീടുകളിലെത്തി ഉരുക്കളുടെ പാൽ കറന്നെടുക്കുന്ന ഈ പദ്ധതി സ്വന്തമായി കറവയറിയാത്ത കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്.
2: ഇന്നത്തെ വൈരം വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനതല ഫലവൃക്ഷ തൈ നടീൽ ഉദ്ഘാടന പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കുന്നു. കൃഷിവകുപ്പ് മന്ത്രി T സിദ്ദിഖ് ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നു. തദവസരത്തിൽ ഓണവിസ്മയം 2026 ഭാഗമായി സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ തയ്യാറാക്കുന്ന പച്ചക്കറി തോട്ടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്നു. പ്രസ്തുത ഉദ്ഘാടന പരിപാടിയിൽ വിവിധ വകുപ്പ് മന്ത്രിമാർ, MLA മാർ, ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്നു. എറണാകുളം ജില്ലയിലെ

വൈറ്റില സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ലുഗവേഷണ കേന്ദ്രത്തിൽ നേന്ത്രൻ, അമ്പലക്കദളി, റോബസ്റ്റ എന്നീ ഇനത്തിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക്. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പർ 0484-280-9963. മറ്റൊരു ഫോൺ നമ്പർ 8075-220-86. കേരള കാർഷിക സർവകലാശാല നടത്തിവരുന്ന അഗ്രികൾച്ചറൽ സയൻസസ്, ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ രണ്ട് ദ്വിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ ഓൺലൈനായി 3/6/2026 മുതൽ 2/7/2026 വരെ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ടുന്ന ഫോൺ നമ്പർ 0487-243-8139. റബ്ബർ കൃഷിക്ക് ഉപയോഗിക്കുന്ന വിവിധതരം നടീൽ വസ്തുക്കൾ, അവയുടെ തിരഞ്ഞെടുപ്പ്, റബ്ബർ തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. ഇത് സംബന്ധിച്ച് കർഷകർക്കുള്ള സംശയങ്ങൾക്ക് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ ഫേബ ജോസഫ് 2026 ജൂൺ 5 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഫോണിലൂടെ മറുപടി നൽകും. കോൾ സെന്റർ നമ്പർ 0481-25766-22. ഇതോടെ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 23,500 രൂപ, ആലപ്പുഴ 23,600, ചെങ്ങന്നൂർ 28,000, കോട്ടയം 27,000, പാലാ 25,900, എറണാകുളം 22,800 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,900, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850 രൂപ, വടക്കൻ പറവൂർ 13,900 രൂപ. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,400 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,700, കട്ടപ്പന 2,450 രൂപ. തുവരപ്പരിപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 12,550 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,700, കട്ടപ്പന 2,450 രൂപ. ഇതോടെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. കർണാടകയിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ US ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി ഓഫ് നേപ്പാൾ അധ്യക്ഷൻ റാബി ലാമിച്ചാനയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ അയൽപ്പക്കം ആദ്യം എന്ന നയത്തിന് കീഴിലെ സുപ്രധാന പങ്കാളിയാണ് നേപ്പാൾ എന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സമൃദ്ധവും പങ്കാളിത്തത്തിൽ അധിഷ്ഠിതവുമായ ഒരു ഭാവിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ശ്രീ ലാമിച്ചാനയുടെ താൽപര്യത്തെ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വ്യോമയാന ഇന്ധന വില സ്ഥിരതപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വ്യോമയാന മേഖലയിൽ ഏകദേശം 77 ലക്ഷം പേർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ETF price for the airline carriers who want to participate in this, unko ek stable ETF price abhi current crisis ke dauran milega. Isse hamare entire aviation sector mein kareeb 70 lakh se adhik jo jobs hain jinke upar impact padna aarambh hone laga tha because of the stress in the sector, wo isse significantly mitigate hoga.
1: പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധന വില 60.5 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭാ യോഗം ഇന്ന് അംഗീകാരം നൽകി. ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സർക്കാരുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. വായുമലിനീകരണം കുറയ്ക്കുന്നതിനും സുസ്ഥിര ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരദ്വീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 8,300 കോടി രൂപയിലധികം ചെലവിലാണ് പാത നിർമ്മിക്കുക. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ പ്രധാന ടെർമിനലിന് വൻ നാശനഷ്ടമുണ്ടായതിനെ തുടർന്ന് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. സിവിലിയൻ കേന്ദ്രത്തിന് നേരെയുള്ള ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് കുവൈത്ത് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലെ US ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച എണ്ണക്കപ്പലിന് നേരെ അമേരിക്കൻ സൈന്യം നടപടിയെടുത്തതാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമാക്കിയത്. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന G. പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. 12 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും ഇതോടൊപ്പം നടന്നു. കർണാടക മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ DK ശിവകുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസയറിയിച്ചു. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ US ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് US ട്രേഡ് റെപ്രസെന്റേറ്റീവ് അധിക നികുതി നിർദ്ദേശിച്ച പശ്ചാത്തലത്തിലാണിത്. എന്നാൽ ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച ഉഭയകക്ഷി വ്യാപാര കരാർ അന്തിമമാക്കാനുള്ള ചർച്ചകളും ഇതിനൊപ്പം പുരോഗമിക്കുന്നുണ്ട്. ചില പ്രത്യേക ഉൽപ്പന്നങ്ങളെയും വസ്ത്രങ്ങളെയും ഈ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഇടക്കാല വ്യാപാര കരാറിന്റെ 99% നടപടികളും അന്തിമഘട്ടത്തിലെന്ന് ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ. ശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ ഇരുപക്ഷവും സജീവമായി നടത്തിവരികയാണെന്നും അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി എലോയിന റോഡ്രിഗസ് ഗോമസ് ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വെനസ്വേല പ്രസിഡന്റ് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ വെനസ്വേല സഹകരണം, ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം

0: ഷെട്ടി രണ്ടാം റൗണ്ടിൽ കടന്നു. മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ രോഹൻ കപൂർ ഋത്വക ഗഡേ സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി. എന്നാൽ പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡിക്ക് പരിക്കേറ്റതിനെ തുടർന്ന് സാത്വിക് ചിരാഗ് ഷെട്ടി സഖ്യം മത്സരത്തിൽ നിന്ന് പിന്മാറി. തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിലെയും പ്രചാരണങ്ങളിലെയും ആഗോള മാധ്യമ ഇടപെടലുകളെയും നൂതന രീതികളെയും കുറിച്ചുള്ള ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോളതലത്തിലെ മികച്ച തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് രീതികൾ ക്രോഡീകരിക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. വിശദാംശങ്ങളിലേക്ക്.
1: മാധ്യമ പ്രചാരണങ്ങളിലെ വ്യാജവാർത്തകൾ, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ഡീപ്പ് ഫേക്കുകൾ, സുതാര്യമല്ലാത്ത ഡിജിറ്റൽ രാഷ്ട്രീയ പരസ്യങ്ങൾ, പ്ലാറ്റ്ഫോം ഗവേണൻസ് തുടങ്ങിയ പ്രധാന വെല്ലുവിളികളെക്കുറിച്ചാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത്. ജില്ലാ ഇലക്ഷൻ ഓഫീസർമാർ, വിദഗ്ധർ, ഗവേഷകർ, ഇലക്ടറൽ ലിറ്ററസി ക്ലബ് അംഗങ്ങൾ എന്നിവരുൾപ്പെടെ 480 പ്രതിനിധികൾ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. 100 വരുന്ന വോട്ടർമാരുമായി തടസ്സമില്ലാത്ത ആശയവിനിമയം ഉറപ്പാക്കാൻ ബൂത്ത്തല ഉദ്യോഗസ്ഥർക്കും ഏജന്റുമാർക്കും കമ്മീഷൻ പരിശീലനം നൽകുന്നുണ്ടെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിരുന്നു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് ബി ജോയിയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മനുഷ്യത്വരഹിതമായ സ്ഥലമാറ്റമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്നും നടന്നു. ഡൽഹി മാളവ്യ നഗറിലെ ഹോട്ടലിൽ ഇന്ന് രാവിലെ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ 21 പേർ മരിച്ചു. 40 പേരെ രക്ഷപ്പെടുത്തി. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ദുരന്തത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എന്നിവർ തീവ്ര ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 200,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പുലരുന്നു. പുറത്താക്കപ്പെട്ട ടി എം സി എം എൽ എ ഋതബ്രത ബാനർജി 58 നിയമസഭാംഗങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. പിളർപ്പിന് പിന്നിൽ ബി ജെ പി ആണെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. കർണാടകയിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ യുഎസ് ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: തൊഴിലാളി മണ്ഡലം.
3: തൊഴിലാളി മണ്ഡലത്തിൽ ഫോറസ്റ്റ് വാച്ചർ രജനികലയുമായി സെവിൽ ജഹാൻ നടത്തുന്ന അഭിമുഖം ഇപ്പോൾ കേൾക്കാം.
4: തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഫോറസ്റ്റ് വാച്ചറായിട്ട് ജോലി ചെയ്യുന്ന രജനികലയാണ്. നമസ്കാരം.
5: നമസ്കാരം.
4: പരിപാടിയിലേക്ക് സ്വാഗതം.
5: താങ്ക്സ്.
4: ഈ ഫോറസ്റ്റ് വാച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിലൊരു കൗതുകമുണ്ട്, എന്താണ് ഈ ജോലി എന്ന് അറിയാൻ. ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമോ എന്താണ് ഈ ജോലിയുടെ രീതി?
5: ഞങ്ങൾ ഫീൽഡ് സ്റ്റാഫായിട്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നത്. എപ്പോഴും ഞങ്ങൾ വനത്തിലായിരിക്കും. വന്യജീവികളെയും മരങ്ങളെയും സംരക്ഷിക്കലാണ് ഞങ്ങളുടെ ജോലി. പിന്നെ എക്കോ ടൂറിസം എന്നുള്ള ഒരു ടൂറിസം കേന്ദ്രമുണ്ട്, അത് നോക്കണം. ലേഡീസിന് പ്രത്യേകം ജെന്റ്സിന് പ്രത്യേകമായിട്ട് ക്വാർട്ടേഴ്സുകളൊക്കെ ഉണ്ട്. അവിടുന്ന് രാവിലെ 8 മണിക്ക് ഞങ്ങൾ മൂവ്മെന്റ് ഉണ്ട്. ഫീൽഡ് എഴുതി വെച്ചിട്ട് യാതൊരു സ്ഥലമാണോ ഞങ്ങൾ എസ് എഫ് ഒ എന്ന് പറയുമ്പോൾ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറാണ്, അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആ സ്ഥലത്ത് ഞങ്ങൾ പോകും. ഉദാഹരണത്തിന് കല്ലാറ് എക്കോ ടൂറിസം കേന്ദ്രമുണ്ട്, അവിടെയാണ് പോണതെങ്കിൽ ഞങ്ങൾ അവിടുത്തെ വരുന്ന ടൂറിസ്റ്റുകളെയൊക്കെ ഞങ്ങൾ കെയർ ചെയ്യും.

0: പിന്നെ അവിടുത്തെ ഗൈഡുകളെയൊക്കെ ഞങ്ങൾ എല്ലാവരും കറക്റ്റ് ഉണ്ടോ, അവിടുത്തെ ആ കാര്യങ്ങളെല്ലാം നോക്കും. പിന്നെ വന്യമൃഗങ്ങൾ, അതായത് ആനയും കാട്ടുപോത്തും ഒക്കെ ടൂറിസ്റ്റുകൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിൽ ഈ വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കും. അതില്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞങ്ങൾ അവരെ പാസ് കൊടുത്താണ് അകത്തേക്ക് കടത്തിവിടും. 200 മീറ്റർ ഇടവിട്ട് ഓരോ ഗൈഡുകളെ നിർത്തിയിട്ടുണ്ട് സുരക്ഷിതത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ വെള്ളച്ചാട്ടം കാണാൻ പോയി അവർ സുരക്ഷിതമായിട്ട് തിരികെ ഗേറ്റ് കഴിച്ചു വിടും. അതാണ് നമ്മൾ അന്നത്തെ ഒരു ദിവസത്തെ ജോലിയായിരിക്കും. പിന്നെ 4 മണിക്ക് ക്ലോസ് ചെയ്യുക, തിരിച്ചിറങ്ങി പോകേണ്ട ടൈം 5 മണി വരെയാണ്. അത് കഴിഞ്ഞ് അവരെല്ലാവരും പോയി കഴിയുമ്പോഴും ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് നമ്മളെ ഓഫീസിൽ വരും.
1: അതെ, എങ്ങനെയാണ് ഈ ജോലിയിലേക്ക് കടന്നു വരുന്നത്?
0: എന്റെ മുത്തശ്ശൻ എന്ന് പറയുമ്പോൾ അമ്മയുടെ അച്ഛൻ. അപ്പൊ ഞങ്ങൾ വനം കൊണ്ട് ജീവിച്ചവരാണ്, കാടുകൊണ്ട് ജീവിച്ചവരാണ്. കാട്ടിലുള്ള ഭക്ഷണങ്ങളും, അതായത് പറഞ്ഞ നിങ്ങൾക്ക് അറിയാൻ വഴി
1: അല്ല, വനത്തിൽ നിന്നുള്ള എന്തൊക്കെ വിഭവങ്ങളാണ് നമുക്ക് അതറിയാൻ ആഗ്രഹമുണ്ട്.
0: വനത്തിൽ നിന്ന് കിട്ടുന്നത് നെടുവൈ, നൂറൈ, കവല, അങ്ങനെ അങ്ങനെയുള്ള കാട്ടിലെ കിഴങ്ങുന്നാണ് എല്ലാം കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെറുകിഴങ്ങ് ഈ കാച്ചിലിതുപോലെ നമ്മൾ വെട്ടിയെടുക്കുന്നതാണ്, മണ്ണിൽ നിന്ന് കിളച്ചെടുക്കുന്നതാണ്. അതാണെങ്കിൽ നല്ല ഔഷധ ഗുണങ്ങളുള്ള കിഴങ്ങുകളാണ്, കെമിക്കലും ഒന്നും ഇല്ലാത്ത നല്ല കിഴങ്ങുകളാണ്. നമ്മളപ്പനൊക്കെ ഇരിക്കുമ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് നമുക്ക് അമ്മൂമ്മ പാചകം ചെയ്തൊക്കെ തരിക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനൊക്കെ ഇപ്പോഴത്തെ ഒരാഹാരവും നമുക്ക് അതുപോലെ ഒന്നും എത്തണില്ല, ടേസ്റ്റ് വന്നിട്ടില്ല. പിന്നെ ചക്കയും മാങ്ങയൊക്കെ കാട്ടിൽ നിന്ന് കിട്ടും. അന്ന് ഇത്ര ആന ശല്യം ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു ഉള്ളു കാട്ടിനകത്ത് പോയിട്ടും അവർക്ക് എടുക്കാൻ
1: പറ്റും. ആദ്യം ഈ കാട്ടിലൊക്കെ കൂട്ടിയിട്ട് പോകുന്നത് ആരായിരുന്നു? കാടുമായിട്ടുള്ള ഒരു ഇത് വളർത്തിയെടുത്തത് ആരാണ്?
0: എന്റെ മുത്തശ്ശനും മുത്തശ്ശിയാണ് എന്നെ ആദ്യമായിട്ട് അമ്മ അവർ കാട് കൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തതുപോലെ. പിന്നെ അമ്മ അച്ഛനും നഷ്ടപ്പെട്ടു, പിന്നെ കൂലിപ്പണിക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴ് പിന്നെ അമ്മയ്ക്ക് അതിനുള്ള സമയമില്ല. അതുപോലെ ആണുങ്ങൾ ആരെങ്കിലും കൂടെ വേണമെങ്കിൽ നമുക്ക് വനത്തിലോട്ട് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ മുത്തശ്ശി പിന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ ഞങ്ങളൊക്കെ കൊണ്ടുപോകുമായിരുന്നു, കാടുമായിട്ട് പരിചയപ്പെടുത്തി തരും. ഇപ്പോഴും ഞങ്ങൾക്ക് നാട്ടുമ്പുറത്തിനേക്കാളും കാടാണ് ഞങ്ങൾക്ക് പരിചയം. കാട്ടിൽ പോയാൽ എവിടെ പോയാൽ ഏത് വഴി കൂടെ പോയാൽ എങ്ങനെ തിരിച്ച് വീട്ടിലെത്താം, അല്ലെങ്കിൽ തിരിച്ച് ഈ സ്ഥലത്ത് എത്താം, കാട്ടിന്റെ രീതികളറിയാം. ആനയുടെയൊക്കെ ഒച്ചകൾ കേൾക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാം, ഇന്ന ഭാഗത്ത് ആനകളുണ്ട്, അല്ലെങ്കിൽ എന്റെ സ്മെല്ലടിക്കും, അല്ലെങ്കിൽ നടന്ന് പോയിട്ടുള്ള അതൊക്കെ നമുക്ക് അനുഭവങ്ങളൊക്കെ കിട്ടും. ഭൂരിഭാഗവും നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്.
1: കാട്ടിൽ എവിടെ പോയി പെട്ടാലും തിരിച്ചു വരാൻ അറിയാന്ന് പറയാം. അതുപോലെ ഈ ചിലപ്പം കാടെന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അന്തരീക്ഷം മാറുന്ന പോലെ തോന്നാറുണ്ട് ചിലപ്പോ നമുക്ക്. എങ്ങനെയാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത്?
0: വേനൽക്കാലങ്ങളിൽ അങ്ങനെ ഉണ്ടാവില്ല, മഴയ്ക്ക് സാധ്യത ഉള്ളപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ കോട വഞ്ഞ് ഇറങ്ങി വരും. അപ്പോഴാണ് ഇങ്ങനെ നമുക്ക് ഇരുട്ട് പോലെ തോന്നും. അപ്പോഴത്തന്നെ നമ്മൾ മാറിയാ മതി. കൂടുതലും ഉൾപ്രദേശത്തോട്ട് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അതിന് മുമ്പ് ചെറിയൊരു മഴയുടെ ലാഞ്ചനം വരും, വരുമ്പോഴും നമുക്ക് മനസ്സിലാവണം ഇപ്പൊ എന്തോ ഇങ്ങനെ കൊടമഞ്ഞോ അല്ലെങ്കിൽ ഇരുട്ട് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന്.
1: ജോലിയിൽ പ്രവേശിക്കുന്നത് ഏത് വർഷമാണ്?
0: 2014.
1: എങ്ങനെയാണ് അതിന്റെ റിക്രൂട്ട്മെന്റ് ഒക്കെ നടന്നത്?
0: ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിരുന്നു. 500 പേരെ കേരളത്തിലെടുത്തപ്പോഴ് 20 പേരെ തിരുവനന്തപുരം ജില്ലയിലെടുത്ത്. അപ്പോഴ അതില് 12 ലേഡീസും 8 ജെന്റ്സും ആയിരുന്നു. അതില് 3-ാമതായിരുന്നു ഞാൻ.
1: അപ്പൊ ഈ പല സ്ഥലത്തായിട്ടാണോ ജോലി കിട്ടിയത്? പലർക്കും
0: പല റേഞ്ചുകളിലാണ്.
1: എവിടേക്കാണ്?
0: നെയ്യാറ്, പേപ്പാറ, കാപ്പുകാട് എന്ന് പറയുന്നത് ഈ വൈൽഡ് ലൈഫ് സെഞ്ചുറിയാണ് അതൊക്കെ. പിന്നെ പാലോട്, പരുത്തിപ്പള്ളി, കുളത്തൂപ്പുഴ, ഇത് റേഞ്ച് തലങ്ങളിലാണ്. അപ്പോൾ ഇതിൽ 10 പേരെ റേഞ്ചിലോട്ട് എടുത്ത് ജെന്റ്സിനെയും ലേഡീസിനെയൊക്കെ ആയിട്ട്. എന്റെ സഹോദരൻ ജോലി ചെയ്യുന്നത് നെയ്യാർ റേഞ്ചിലാണ്, ക്ലാമല 1 സെക്ഷൻ ഓഫീസ്.
1: ഓ, അവിടെയായിട്ട് ജോലിയിലാണ് അല്ലെ. എന്നിട്ട് ഈ ജോലിയിൽ പ്രവേശിച്ച ശേഷം ഈ പറഞ്ഞ പോലെ കാടിനെ നേരത്തെ അടുത്തറിയാം. എത്ര പ്രായത്തിലായിരിക്കും പോയിട്ടുള്ളത് കാട്ടിലേക്കൊക്കെ ആദ്യമായിട്ട്?
0: നമ്മള് പോവേണ്ട ആവശ്യമില്ല, കാട്ടിലാണ് ജനിച്ചതും വളർന്നതും എല്ലാം കാട്ടിലാണ്. അഗസ്ത്യരൂപത്തിന്റെ താഴ്വരയിലാണ് പേപ്പാറ സ്ഥിതി ചെയ്യുന്നത്. അവിടെയുള്ള ഒരു വനത്തിലാണ് എന്റെ വീട്, മീനങ്കൽ പന്നിക്കുഴി എന്ന സ്ഥലത്താണ്.
1: അതാണ് സ്ഥലം അല്ലെ.
0: അഗസ്ത്യർ സ്വാമിയുടെ സാന്നിധ്യം ഉള്ളതുപോലെ തോന്നുന്ന ഒരു വനപ്രദേശമാണ്.
1: അതുപോലെ അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത് ഔഷധ സസ്യങ്ങളാൽ സമ്പന്നമായ ഒരു
0: കാടാണ്.
1: ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു അത് എക്സ്പ്ലോർ ചെയ്യാനിപ്പോ വരുന്നുണ്ടെന്ന് തോന്നുന്നു, പല സമയങ്ങളിലായിട്ട് അല്ലെ, സീസൺ വൈസ്.
0: ട്രക്കിംഗ് ഉണ്ട്, അത് അഗസ്ത്യാർകൂടം കാണാൻ വേണ്ടി മാത്രം. ആദ്യം അവിടെ അഗസ്ത്യർ സ്വാമിയെ മാലയിട്ട് വൃതം നോക്കി കഴിഞ്ഞ പ്രാവശ്യം 1 മാസം ഉണ്ടായിരുന്നു.
1: വീടിന്റെ സ്ഥലം പറഞ്ഞു, വീട്ടിലാരൊക്കെയാ ഉള്ളത്?
0: വീട്ടില് അമ്മ, അമ്മയുടെ പേര് സുഗന്ധി എന്നാണ്. അമ്മ ആദ്യം തയ്യലായിരുന്നു, ഇപ്പം തയ്ക്കാനൊന്നും പോണില്ല, വീട്ടമ്മയാണ്. പിന്നെ സഹോദരൻ, സഹോദരൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോലി നെയ്യാറിലാണ്. പിന്നെ സഹോദരന്റെ വൈഫ് ലെനി, അത് പുള്ളിക്കാര് നെയ്യാറിൽ നിന്ന് വിവാഹം കഴിച്ചുകൊണ്ട് വന്നേ നെയ്യാർ. അവർക്കൊരു മോളുണ്ട്, വൈദികി എന്നാണ് മോളെ പേര്.
1: എപ്പോഴെങ്കിലും ഈ ജോലിക്ക് പോകുന്നതിനിടയിൽ മൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും എന്ന് പറഞ്ഞില്ല പലപ്പോഴും, അതെങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങള്?
0: നമ്മൾ വനത്തിൽ കയറുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതാണ്, ആനയുടെ അല്ലെങ്കിൽ കാട്ടുപോത്തിന്റെ എന്തെങ്കിലും ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കും.
1: അതെങ്ങനെയാണ് അറിയുന്നത്?
0: നമ്മൾ നടന്നു പോകുമ്പോൾ തറയിൽ നോക്കുമ്പോൾ, അപ്പോഴത്തെ വന്നിട്ട് പോയതാണെങ്കിൽ പച്ചമണ്ണുകൾ

0: കിടക്കുന്നത്.
1: ആ
0: ഇപ്പൊ ഇപ്പോഴായിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസം പഴക്കമുള്ള ഇതാണെങ്കിൽ നമുക്ക് അത് മനസ്സിലാവും. അതായത് ആനയുടെ, പിന്നെ ഈ ആനയുടെ ആയാലും കാട്ടത്തിൻ്റെയും കാഷ്ടങ്ങൾ കണ്ടാലും
1: മനസ്സിലാവും.
0: മനസ്സിലാവും. അത് രണ്ടു ദിവസം മുമ്പുള്ളതാണെങ്കിലും രണ്ട് അടുത്ത കാലത്തുള്ളതാണെങ്കിലും നമുക്കത് മനസ്സിലാവും.
1: പിന്നീട് വേറെ മൃഗങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ
0: ഉപദ്രവിക്കുന്നത്? ഈ രണ്ട് മൃഗങ്ങളെ ഉള്ളൂ.
1: ആ
0: പിന്നെ അതുകൊണ്ട് അതിനെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ നമ്മൾ കേറി.
1: പഠിച്ചു.
0: പിന്നെ മറ്റുള്ളത് കേഴമൻ, മ്ലാവ്, കുരങ്ങ്, ഇതൊന്നും ഒരു ഉപദ്രവകാരികളൊന്നും അല്ല. അതൊന്നും
1: മ്ലാവിനെയൊക്കെ കണ്ടിട്ടുണ്ട്?
0: കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്.
1: അത്
0: ഇഷ്ടം
1: ഉപദ്രവിക്കില്ല അല്ലേ?
0: ഇല്ല ഇല്ല. പിന്നെ ഇവരെ കൂടെ നടക്കുന്ന മല എണ്ണാൻ, കുരങ്ങ്,
1: എല്ലാരെയും കാണാല്ലേ?
0: കരിമന്തി
1: ആ
0: ഉള്ളുകാട്ടിലോട്ടേ ഉള്ളൂ, എന്നാലും നമ്മൾ പോകുമ്പോഴും കാണും.
1: പോകുമ്പോഴും കാണും. ഉൾക്കാട്ടിലേക്ക് പോയിട്ടുണ്ടോ?
0: പോയിട്ടുണ്ട്
1: കുറച്ചൊക്കെ.
0: പോയിട്ടുണ്ട്. ഫീൽഡ് സഞ്ചാരമ്പോ നമുക്കൊരു ഏരിയ തിരിച്ചു തരും. ഞാനിപ്പോ വിതര സെക്ഷനിലാണ് ജോലി ചെയ്യുന്നത്. ആ വിതര സെക്ഷനിൽ ഇന്ന ഇന്ന ഭാഗങ്ങളിൽ അവർ സ്ഥലം പറഞ്ഞു തരും. നിങ്ങളെ ബോർഡർ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണമെന്ന്, എന്തെങ്കിലും സംഭവങ്ങളെല്ലാം അറിഞ്ഞിരിക്കണമെന്ന് പറയും. റിപ്പോർട്ട് ചെയ്യണ റിപ്പോർട്ട് ചെയ്യണം.
1: റിപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങനെ പെടുന്നത്? റിപ്പോർട്ട്.
0: മൃഗങ്ങൾ ആരെങ്കിലും വേട്ടയാടിയിട്ടുണ്ടോന്നോ, മരങ്ങൾ ആരെങ്കിലും മുറിച്ചിട്ടുണ്ടോ, അല്ല കള്ളവാറ്റുകൾ, പാസ് ഇല്ലാതെ ഈറ വെട്ടുന്നുണ്ടോന്ന്, മുള, അതൊക്കെ പാസ് കൊടുത്ത് പിന്നെ വനവിഭവങ്ങൾ കടത്തിക്കൊണ്ട് പോകണമെന്ന് നോക്കും. പിന്നെ ആരെങ്കിലും വനം കൈയേറിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും.
1: സഞ്ചാരികൾ വന്നിട്ട് അങ്ങനെ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും
0: ഈ അടുത്ത കാലത്ത് എനിക്കൊരു സംഭവം പറ്റിയിട്ടുണ്ട്. കൂട്ടായിട്ടൊരു ടീം ഞങ്ങളായി കല്ലറക്ക ടൂറിസത്തിൽ വന്ന് വന്നപ്പോൾ 3 വയസ്സ് പ്രായം വരെ ഉള്ളു ഒരു കുഞ്ഞിനെ അവർ ശ്രദ്ധിച്ചില്ല. ആ കുഞ്ഞ് ഈ കൂട്ടം വിട്ട് കുട്ടി ഓടി വന്ന് ഞാൻ ആ കൗണ്ടറിന്റെ അവിടെ ഇരിക്കുകയായിരുന്നു. എന്റെ അടുത്ത് വന്നിന്ന് പറയണ ആന്റി എന്റെ അച്ഛനെയും അമ്മയും കാണാനില്ല എന്ന്. ഞാൻ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ദൈവമേ ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയായി ഇവിടെ പോയെന്ന് ചോദിച്ചു. എന്തോ ആന്റി എന്റെ അച്ഛനും അമ്മേനെയും കണ്ടില്ല എന്ന്. ഇതിനിടയ്ക്ക് നിറച്ച ആളായിട്ട് എല്ലാവരും കൂടി ഞാൻ വിചാരിച്ചു ഒരു ഉപേക്ഷിച്ച് പോയതായിരിക്കും എന്ന് തോന്നി. ഒരു നിമിഷം അങ്ങനെ തോന്നി. ഒരു 5 മിനിറ്റായിട്ട് ആരെയും കണ്ട്, കുഞ്ഞിന്റെ ബന്ധുക്കളൊന്നും പറഞ്ഞ് ആരും വന്നില്ല. മറ്റുള്ളവരൊക്കെ അവിടെ ഓടിക്കൂടി. അപ്പൊ കാണാം ഒരു സ്ത്രീ ഇങ്ങനെ ഓടിക്കുന്നു, അയ്യോ എന്റെ മോളാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ മോളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തരില്ല. ഒന്നിച്ച് നിന്നിരുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ അതിന്റെ അടിപൊളിയായിട്ട് ചെയ്യാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. ഒടുവിൽ അതിന്റെ അച്ഛൻ വന്ന് അതിന്റെ ബന്ധുക്കൾ വന്ന് അവർ മുമ്പെടുത്ത ഫോട്ടോസൊക്കെ കാണിച്ചു തന്ന്. പിന്നെ എല്ലാരെയും കൂടെ സാക്ഷി നിർത്തി ഞാൻ ആ കൊച്ചിനെ അവർക്ക് കൈമാറിയതായിട്ട് ഫോട്ടോ കൊടുത്തിട്ട് അങ്ങ് കൊടുത്തു.
1: പിന്നീട് ഈ മൃഗങ്ങളെ ഓർക്കുമ്പോ എങ്ങനെ എന്തെങ്കിലും ഒരു വളരെ രസകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാട്ടിൽ വെച്ച്? കാരണം മൃഗങ്ങളൊക്കെ ഈ അടുത്തൊക്കെ പുറത്തോട്ട് വരുവാണ് കാട്ടിന്റെ. എപ്പോഴും ഈ കാടിനകത്തുള്ള ആളുകൾക്ക് ഇതിനേക്കാളുള്ള എക്സ്പീരിയൻസ് കാണുമല്ലോ.
0: അത് ഞാൻ ഈ ഉള്ളു വനത്തിലോട്ടൊക്കെ പോയുള്ള ഒരു പരിചയം വെച്ച് പറയാണ്. വനത്തിനകത്ത് ആഹാരങ്ങളൊന്നും ഇല്ല, ഇപ്പൊ കുറവാണ് ആഹാരങ്ങൾ. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ ഈറക്കാടുകളില്ല. കൂവേല എന്നും പറഞ്ഞൊരു ഐറ്റം ഇലകളുണ്ട്, ആ ഇലകളൊക്കെയാണ് ഈ ആനകളൊക്കെ കഴിച്ചോണ്ടിരുന്ന. പക്ഷെ അതൊന്നും ഇപ്പൊ ഒരിടത്തും ഇല്ല,
1: വനത്തിനുള്ളിലില്ല.
0: ആനയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആഹാരം വേണ്ടേ, കൂട്ടായിട്ടൊക്കെ നടക്കുമ്പോഴും അതിനുള്ള ആഹാരങ്ങളൊക്കെ വേണം. അപ്പോഴങ്ങനെ ഇല്ലാതെ വരുമ്പോൾ നാട്ടിലോട്ട് അത് ഇറങ്ങുന്നതാണ്, അല്ലാതെ ഉപദ്രവിക്കാൻ വേണ്ടി വരണതൊന്നുമല്ല. പിന്നെ എനിക്കൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീൽഡ് സഞ്ചാരം കഴിഞ്ഞ് അന്ന് നമ്മൾ വനത്തിനകത്താണ് കയറിപ്പോയത്. അപ്പോഴവിടെയൊക്കെ എപ്പോഴും ആന നിൽക്കേണ്ട സ്ഥലങ്ങളാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ആനയുമില്ല, കാട്ടുകൊത്തുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ അവിടെ കൂളായിട്ടൊക്കെ നടന്നിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കുറച്ചങ്ങ് അപ്പുറത്ത് തറായപ്പോൾ അവിടെ ഒരു തേരിയാണ്, ഒരു വളവാണ്. ഞാൻ എൻ്റെ ഓട്ടോറിക്ഷയിലാണ്, ഞാൻ
1: ഓട്ടോ ഓടിക്കും,
0: ഓട്ടോറിക്ഷ ഓടിക്കും. ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വന്നപ്പോഴും ഒരു എത്താറാകുമ്പോൾ ഒരു വളവുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരു കൊമ്പനാന. ഞാൻ ചെന്നങ്ങ് കയറാൻ ഈ കൊമ്പനാന ഇങ്ങനെ എൻ്റെ വലത് സൈഡിൽ കൂടെ ഓടി വന്ന് ഈ റോഡിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊന്ന് നോക്കണം ഇങ്ങനെയൊന്ന് നോക്കണം. എപ്രളപ്പെട്ട് ഞാൻ ഈ വന്ന് എങ്ങോട്ട് പോയെന്ന് അത് കണ്ടില്ല. ഞാൻ തൊട്ട് ആന ഒരു 10 നട എടുത്ത് വെച്ചാൽ എൻ്റെ വണ്ടിയുടെ അടുത്ത് എത്തും. അത്രയ്ക്കടുത്ത് ഞാൻ ഇങ്ങനെ സ്ട്രക്കായി ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക. ഒടുവിൽ ഞാൻ വിചാരിച്ചു ഈ ആന ഓടിക്കണ ലക്ഷണമുണ്ട്,
1: എന്റെ കാര്യം പോക്കായി,
0: ഇത് ഉപദ്രവിക്കുന്ന കോളുണ്ട്. ഞാൻ ദേഷ്യം കണ്ടിട്ട് എനിക്ക് തോന്നി വെയിലായിരുന്നു, വേനൽക്കാലം ഒരു നല്ല ചൂടായിരുന്നു. ഞാൻ പെട്ടെന്ന് അവിടെ ഇടിച്ച എന്റെ വണ്ടി തിരിച്ചതും ആന കണ്ട്, ആന കണ്ട് എന്റെ നേരെ ഇങ്ങനെ വന്നത്. എന്റെ വണ്ടിക്ക് ആ ഓട്ടോറിക്ഷയ്ക്ക് 4 ഗീറേ ഉള്ളൂ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് അങ്ങ് 4 ഗീറും അങ്ങ് മാറ്റിയിട്ട് വച്ചു പിടിച്ച് താഴോട്ട് ഇറക്കത്തിലായത് കൊണ്ട് രക്ഷപ്പെട്ട്. വണ്ടി തിരിച്ചിറങ്ങിയല്ലേ
1: പറഞ്ഞു,
0: കയറ്റുവരുന്ന വീണ്ടും ആന എന്നെ മുമ്പേ ചെന്നേനെ. ഞാൻ വീണ്ടും പറക്കായി പോയേനെ. അതുകൊണ്ട് അത്തവണ രണ്ടാം തിരിച്ചിറങ്ങിയപ്പോ ഞാൻ മുമ്പേ ആയി ആന
1: പറഞ്ഞു.
0: 4 ഗീറേ ഉള്ളൂ, പക്ഷെ ഞാൻ അപ്പോഴും വിചാരിച്ചു ദൈവമേ ഒരു 5-6 ഗീറോട്ട് ഉണ്ടായിരുന്നു, അതും കൂടെ ഇങ്ങനെ മാറ്റിയിടായിരുന്നു. അങ്ങനെ അന്ന് അങ്ങനെ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു സംഭവം എനിക്ക് ഇപ്പോഴും ഞാൻ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ഓർമ്മിക്കും.
1: ആക്ച്വലി കാടിന്റെ മകളായിട്ട് അല്ലെങ്കിൽ ആ കാടിനോട് ചേർന്ന് വളർന്നുകൊണ്ട് ഈ ജീവികളെയൊക്കെ കാണുന്നു. കാണുമ്പോ എന്താണ് ഫീൽ ചെയ്യുന്നത്? സാധാരണ നമ്മള് കാണുമ്പോ ഇപ്പൊ പെട്ടെന്ന് സ്നേഹമുണ്ടെങ്കിൽ ഒരു പേടിയായിരിക്കും, നമുക്ക് ഓടി ഇത് നമ്മൾ എന്ത് ചെയ്യും. അത്
0: എനിക്ക് കാണാൻ ആകാംക്ഷയാണ്.
1: സ്വാഭാവികമായിട്ട് നിങ്ങളെല്ലാരും എന്താ ചെയ്യുക ഇങ്ങനെ കാണുമ്പോഴൊക്കെ?
0: നമ്മൾ ഇതേപോലെ മാറി നിൽക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ
1: പൊയ്ക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വിചാരിക്കും
0: ഞങ്ങളങ്ങ് മാറി നിൽക്കും. അത് ഇത്രയും കാലത്തെ ഒരു അനുഭവം വെച്ചാൽ അത് അങ്ങോട്ട് ഉപദ്രവിക്കാതെ ഇങ്ങോട്ട് ഉപദ്രവിക്കൂല.
1: ഇല്ല
0: പിന്നെ കൊലവല്ലി ആനയെ പിടിച്ചത് ഞങ്ങളുടെ വീടിന്റെ ആ പ്രദേശത്താണ് പണ്ട്. അന്ന് ഞങ്ങൾ ഈ

0: ആനയുടെ പിറകില് ഞങ്ങൾ എപ്പോഴും ഉണ്ട്, രാത്രിയും പകലും ഒക്കെ ഉണ്ടായിരുന്നു. പിടിച്ചിടുന്നതിന് മുന്നേ
1: ഡ്യൂട്ടിക്ക്
0: അന്ന് ഡ്യൂട്ടി ഇല്ലായിരുന്നു, എന്റെ ബ്രദർ ഗൈഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവൻ പോണപ്പോ ഞങ്ങളും കൂടെ അവന്റെ കൂടെ ഉണ്ടായിരുന്നു.
1: കാട്ടിൽ ആക്ച്വലി നേരത്തെ പറഞ്ഞില്ലേ ഈറ ഇതെല്ലാം കുറയുന്നുണ്ടോ, അതിനെന്തെങ്കിലും പ്രത്യേക കാരണം തോന്നിയിട്ടുണ്ടോ?
0: അത് ഈറയൊക്കെ 20 വർഷം 25 വർഷമൊക്കെ ആകുമ്പോൾ സാധാരണ അത് പട്ടുപോണതാണ്. ഒരു 10-20 വർഷമൊക്കെ ആകുമ്പോൾ ഈ ഈറകൾ കായ്ക്കാനും മുളകൾ പൂക്കാനും തുടങ്ങും. മുളയിൽ മുളയരിയാണ് ഉണ്ടാവുന്നത്, അത് തറയിൽ വീണ് അത് പൊടിക്കും. പിന്നെ ഈ ഈറയിൽ ഈറ തറയിൽ തൊഴിഞ്ഞ് വീണ് അത് പൊടിച്ച് വരും. പഠനേന്റെ ഇരട്ടിക്ക് അത് നല്ല ഈറയിലൊക്കെ ആയിട്ട് കിളിർത്തങ്ങ് വരേണ്ടതാണ്.
1: പക്ഷെ ഇപ്പൊ അങ്ങനെ
0: ഉണ്ടാവുന്നില്ല, ഇപ്പോഴൊക്കെ തൊഴിഞ്ഞു വീണതേ ഉള്ളൂ. കഴിഞ്ഞ വർഷം 1 വർഷമൊക്കെ പിടിക്കുമല്ലോ.
1: പിന്നെ ഈ ജോലി കിട്ടിക്കഴിഞ്ഞപ്പം ഏറ്റവും എന്താ പറയാ രസകരമായിട്ട് തോന്നിയത് എന്താണ്? ഈ ജോലി കൊണ്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജോലിയാണ് അല്ലേ?
0: ചോറ് മാത്രമല്ല, എനിക്ക് എന്റെ ജീവിതവും കൂടിയാണ്. എനിക്ക് വനത്തിൽ തന്നെ എനിക്ക് ജോലി കിട്ടിയത് എന്റെ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ടെൻഷൻ അടിച്ച് വനത്തിൽ കയറി ചെന്നാലും ആ ഒരു നിമിഷം നമ്മൾ ആ ടെൻഷനൊക്കെ മറക്കുകയാണ് ചെയ്യുന്നത്. കാട്ടരുവികളുടെ ആ ശബ്ദം, പക്ഷികൾ, അതെല്ലാം തരത്തിലുള്ള പക്ഷികളാണ്.
1: അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ സന്തോഷമായിരിക്കും.
0: നല്ല പക്ഷികളെ ശബ്ദങ്ങൾ അങ്ങനെ പറയണ്ട, മൊത്തത്തിലൊരു നല്ലൊരു അന്തരീക്ഷമാണ്. നല്ല കാറ്റ്,
1: ഈ പക്ഷികളുടെ ഒക്കെ സൗണ്ട് വെച്ച് ഇത് ഏത് പക്ഷിയാണെന്നൊക്കെ
0: അറിയാൻ പറ്റും.
1: കാട്ടിലുള്ളിൽ ഇപ്പം ഈ ജോലിയിൽ ഇരിക്കുമ്പോ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് വെട്ടുപോയിട്ടുണ്ടോ?
0: ഇല്ല, വനത്തിനകത്ത്
1: വെട്ടുപോയിട്ടില്ല. എപ്പോഴും ആരെങ്കിലും
0: ഉണ്ടാവും, ആരെങ്കിലും നമ്മുടെ സെക്ഷൻ ഓഫീസിൽ നിന്ന് ആരെങ്കിലും കൂടെ ഉണ്ടാവും.
1: ഇപ്പൊ പറഞ്ഞു കാടുമായി ബന്ധപ്പെട്ട ഒരു ജോലി തന്നെ കിട്ടി, അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് ഒരു സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നത്? എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ?
0: ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ എന്റെ അമ്മ എന്നെ വളർത്തിയത്. ഇത്രയും കഷ്ടപ്പെട്ട് അമ്മ കൂലിപ്പണി ചെയ്തും
1: നന്നായിട്ട് നോക്കണമെന്നുള്ളതാണ്.
0: ഈ ജോലി നന്നായിട്ട് നോക്കിയാലേ എനിക്ക് എന്റെ അമ്മയെ നന്നായിട്ട് നോക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്റെ അമ്മയും എന്റെ കുടുംബത്തിലുള്ളവരെ നന്നായിട്ട് നോക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ മതി.
1: അതാണ്
0: ഏറ്റവും വലിയ ഭാഗ്യം. സഹോദരനൊരു മോളുണ്ട്, അവളെയും നല്ല രീതിക്ക് പഠിപ്പിച്ച് ഇതേപോലെ ഒരു ജോലി ഞാനും കൂടെ സഹായിച്ച് വാങ്ങിച്ച് കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹം. ദൈവം അനുവദിക്കും, നല്ലൊരു വീടില്ലായിരുന്നു. ഈ ജോലിയൊക്കെ കിട്ടി, ജോലിയിലായതിനു ശേഷമാണ് ഞങ്ങള് നല്ലൊരു വീട് വെച്ച്.
1: ഇപ്പൊ പറഞ്ഞില്ലേ അമ്മയെ നന്നായിട്ട് ഈ ജോലി കൊണ്ട് നോക്കണമെന്ന് പറഞ്ഞത്? എത്ര മക്കൾ അങ്ങനെ ആഗ്രഹിക്കോ എനിക്ക് അറിഞ്ഞൂടെ. ഈ കാലഘട്ടത്തില് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു ആഗ്രഹവും സ്വപ്നവും കൂടിയാണ്. എന്തായാലും എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അത്ര ദൂരത്തുനിന്ന് ഇവിടെ വരെ എത്തിച്ചേർന്ന് നമ്മളോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ എന്നുവെച്ചാൽ നമുക്കറിയാത്ത, നമുക്ക് ഈ പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നതല്ല, അതിൽ എന്താണ് ഈ ജോലി നടക്കുന്നതെന്ന് നമുക്ക് അടുത്തറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത് ഇത്രയും പേർക്ക് പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.
0: എനിക്കിവിടെ നിങ്ങളുടെ സംസാരിക്കാൻ ഇത്രയും കാര്യം പറയാൻ പറ്റിയതും എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു.
2: ഫോറസ്റ്റ് വാച്ചർ രജനികലയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് തൊഴിലാളി മണ്ഡലത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത്. നിർവഹണം സെവിൽ ജുഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്.
3: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിന് വേണ്ടി ജോൽസ്നെയും സംഘവും ആലപിച്ചത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം മോഹൻ സിത്താര.

0: ആരോഗ്യകരമായ ആവാസ വ്യവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനും ജൈവ വൈവിധ്യത്തിന്റെ തകർച്ച തടയാനും കഴിയൂ.
1: വെട്ടിനിരത്തിയ മരങ്ങൾക്ക് പകരം പുതിയ തൈ നടാം. പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന കോട്ടം തട്ടുന്ന പ്രവൃത്തികൾ നിർത്തിവെക്കാം. പ്രകൃതി സൗഹൃദമാകാം. പ്രകൃതിക്ക് തുടരെ തുടരെ ആഘാതം നൽകാതിരുന്നാൽ കാലങ്ങളെടുത്താണെങ്കിലും അവയ്ക്ക് പഴയ പടിയാകാനാകും. എന്നാൽ തിരികെ വരാനാകാത്ത വിധം നശിപ്പിച്ചു കളഞ്ഞാലോ അവ സകല ജീവജാലങ്ങളെയും നശിപ്പിക്കുന്ന തരത്തിലാകും. നമുക്ക് താമസിക്കാൻ വീടും ഭക്ഷണവും കൃഷിസ്ഥലവും പഠിക്കാൻ സ്കൂളും വേണം. എന്നാൽ ഇവയെല്ലാം പരിസ്ഥിതിയെ നശിപ്പിക്കാതെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന തരത്തിലായിക്കൂടെ? ഒരു കാലത്ത് വനപ്രദേശമായിരുന്നവ ഇപ്പോൾ നാടായി, നഗരമായി. എന്നാൽ ആ നഗരത്തിലും തണലേകാൻ ഒരു മരം വേണമെന്ന് നമ്മൾ ചിന്തിക്കണം. ശുദ്ധമായ വായുവിൻ്റെയും വെള്ളത്തിൻ്റെയും ഉറവിടമാണ് വനങ്ങളും മരങ്ങളും.

വീണ്ടെടുക്കലിന്റെ പ്രധാന മാർഗങ്ങളിലൊന്നാണ് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത്. മരമൊരു വരം എന്നത് നാം ആപ്തവാക്യമായി എടുക്കണം. നിങ്ങളുടെ വീട്ടുവളപ്പിലോ പൊതുസ്ഥലങ്ങളിലോ കൃഷിത്തോട്ടത്തിലോ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാം. ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ ചെടികൾ വേണം വെച്ചുപിടിപ്പിക്കാനും. വീട്ടുമുറ്റത്തോ

പറമ്പിലോ ചെടികൾ സ്വാഭാവികമായി വളർന്നു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷികളായിരിക്കും ഇതിന്റെ പ്രധാന കാരണക്കാർ. പക്ഷികൾ ഭക്ഷിക്കുന്നതിന്റെ വിത്തുകൾ വീണ് മുളച്ചുവരും. അത്തരത്തിൽ സ്വാഭാവികമായി വളരുന്നവയെ ഇനി മുതൽ നശിപ്പിക്കേണ്ട. അവയാകും പ്രകൃതിക്ക് ഏറ്റവും

0: അന്തരീക്ഷത്തെ ചൂടാക്കുന്ന കാർബണിന്റെ അളവ് പിടിച്ചെടുക്കുകയും അത് ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യും. ഇതിനു പുറമെ മനുഷ്യനാവശ്യമായ ഭക്ഷണവും ഇന്ധനവും നൽകുകയും കോടിക്കണക്കിന് പേരുടെ ഉപജീവന മാർഗമാവുകയും ചെയ്യും ഇവ.
1: ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഈ പ്രകൃതി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, നമ്മുടെ ഗ്രഹത്തെ വാസയോഗ്യമാക്കുന്ന കാലാവസ്ഥ എന്നിവയെല്ലാം പ്രകൃതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇതെല്ലാം മനസ്സിൽ വച്ചാണ് എല്ലാ വർഷവും June 5 ലോകം പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്താനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് നമ്മൾ പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്.

വനമഹോത്സവങ്ങൾ കൊണ്ടാടിയാൽ പോരാ, പ്രാവർത്തികമാക്കണം. നശിപ്പിച്ച വനങ്ങൾക്ക് പകരം കൃത്രിമ വനമുണ്ടാക്കാം. വൃക്ഷങ്ങളുടെ തൈകൾ നട്ടും വിത്തുപാകിയും നാളേക്കായി വനമുണ്ടാക്കാം. ജലവും ഭക്ഷണവും ഊർജവുമെല്ലാം നൽകുന്നവയാണ് നദികളും തടാകങ്ങളും. കൂടാതെ നിരവധി മൃഗങ്ങളുടെയും ജീവികളുടെയും സസ്യജാലങ്ങളുടെയും ആവാസ കേന്ദ്രവും വരൾച്ചയിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇത്.

0: നീരൊഴുക്കുകൾ മലിനമാകാതെ പരിപാലിക്കാം നമുക്കിനി. മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന കേന്ദ്രമാക്കരുത് നദികളും തടാകങ്ങളും. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പികളും ജലസ്രോതസ്സുകളിൽ ഉപേക്ഷിക്കാതിരിക്കുക. കൂടാതെ നദിക്കരയിലും തടാകങ്ങളിലും അടിഞ്ഞുകൂടിയ മാലിന്യം മുതിർന്നവരുടെ സഹായത്തോടെ നീക്കം ചെയ്യുകയും വേണം. തീരങ്ങൾ സംരക്ഷിക്കാം. നദികളുടെയും തടാകങ്ങളുടെയും തീരങ്ങൾ പലപ്പോഴും മലിനമായിരിക്കും. അതിനു പുറമെ മണ്ണിടിഞ്ഞുപോയതും മണ്ണൊലിച്ചുപോയതും കാണാനാകും. നദിക്കരയിലും തടാകത്തിൻ്റെ തീരങ്ങളിലും ചെറിയ മരങ്ങളും ചെടികളും വെച്ചുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അത് നദി സംരക്ഷണത്തിന് പുതിയ മാതൃകയൊരുക്കും.
1: മാലിന്യമുക്ത ഭാരതം, അതാവണം നമ്മുടെ ലക്ഷ്യം. തടാകങ്ങളിലെയും നദികളിലെയും വെള്ളം എടുക്കുമ്പോഴും മത്സ്യം പിടിക്കുമ്പോഴും അവയെ നശിപ്പിക്കാതിരിക്കണം. മത്സ്യത്തെ പിടിക്കുന്നതിനൊപ്പം അവയെ വളരാനും അനുവദിക്കണം. കൂടാതെ ജൈവരാസ മാലിന്യം പുഴയിലും ജലാശയങ്ങളിലും കലരാതെ നോക്കണം. വ്യാവസായിക മാലിന്യം നദികളിലേക്ക് ഒഴുക്കാതിരിക്കണം.

വായുമലിനീകരണം, പ്ലാസ്റ്റിക് മലിനീകരണം, നദീജല ദുരുപയോഗം എന്നിവ നിത്യേന കൂടി വരുന്നു. സുസ്ഥിര ഉപഭോഗം വരെ ഒരു പ്രത്യേക പാരിസ്ഥിതിക ആശങ്കയിലേക്ക് ഇത് വഴിവെക്കുന്നു. ഇക്കൊല്ലത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നതാണ്. ഈ പരിപാടിയുടെ മുദ്രാവാക്യം നമ്മുടെ നാട് നമ്മുടെ ഭാവി എന്നായിരിക്കും.

നമ്മുടെ ആവാസ വ്യവസ്ഥകൾ, വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ, സമുദ്രങ്ങൾ എന്നിവയെല്ലാം ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. എന്നിട്ടും അവ മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വലിയ സമ്മർദ്ദം നേരിടുന്നു.

പരിസ്ഥിതി വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കുക എന്നതിനർത്ഥം മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. ജീവൻ നിലനിർത്തുന്ന സ്വാഭാവിക പ്രക്രിയകളും ബന്ധങ്ങളും പുനരുജ്ജീവിപ്പിക്കുന്നത് ഇതിലുൾപ്പെടുന്നു. വർദ്ധിച്ചു വരുന്ന താപനിലയെയും ജൈവ വൈവിധ്യ നാശത്തെയും കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ എടുത്തു കാണിച്ചതുപോലെ കാലാവസ്ഥാ പ്രതിസന്ധി അടിയന്തര നടപടി ആവശ്യപ്പെടുന്നു. അതേസമയം ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുന്നതിലൂടെ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കാനും മനുഷ്യന്റെ ക്ഷേമം മെച്ചപ്പെടുത്താനും കഴിയും. പരിസ്ഥിതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനും മുൻഗണന നൽകുന്നതിനും ഹരിതാഭ വീണ്ടെടുക്കൽ ഒരു സവിശേഷ അവസരം നൽകുന്നു. മനുഷ്യരും പ്രകൃതിയും അഭിവൃദ്ധിപ്പെടുന്ന ഒരു യോജിപ്പുള്ള ഭാവി നമുക്ക് ഒരുമിച്ച് കെട്ടിപ്പടുക്കാം.

പരിസ്ഥിതി സംരക്ഷണം പൊതുവെ മരങ്ങളുടെയും പച്ചപ്പിൻ്റെയും സംരക്ഷണത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ വിശാലമായ അർത്ഥത്തിൽ അതിൽ മരങ്ങൾ, സസ്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, മുഴുവൻ ഗ്രഹത്തിൻ്റെയും സംരക്ഷണം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. വാസ്തവത്തിൽ പരിസ്ഥിതിയും ജീവിതവും തമ്മിൽ ഒരു അദ്വിതീയ ബന്ധമുണ്ട്. മനുഷ്യരാശിയുടെ നിലനിൽപ്പിനും ഭാവിക്കും പരിസ്ഥിതി സംരക്ഷണം നിർണായകമാണ്. ഇന്ന് പരിസ്ഥിതി നാശവും കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യരാശിയെ മുഴുവൻ ബാധിച്ചിരിക്കുന്നു. ഈ പ്രശ്നം മറികടക്കാൻ ലോകം മുഴുവൻ ഒന്നാകണം. പക്ഷേ പ്രധാനമായും പ്രകൃതിയെയും പരിസ്ഥിതിയെയും ആശ്രയിക്കുന്ന ദരിദ്ര രാജ്യങ്ങൾക്ക് പാരിസ്ഥിതിക ആശങ്കകൾ കൈകാര്യം ചെയ്യാൻ വികസിത രാജ്യങ്ങളുടെ സഹായവും ആവശ്യമാണ്.

ശരിയായ അർത്ഥത്തിൽ പരിസ്ഥിതി പഠനത്തിന്റെ ആദ്യ വിദ്യാലയമാണ് കുടുംബം. നിരവധി ചിത്രങ്ങളിലൂടെ കുട്ടികൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ശരിയായ പാഠങ്ങൾ നൽകാൻ കുടുംബാംഗങ്ങൾക്ക് കഴിയും. വീട്ടിലെ ഓരോ ചെടി

0: ഇവിടെയും ഉത്തരവാദിത്തം ഓരോ അംഗത്തിനും, പ്രത്യേകിച്ച് കുട്ടികൾക്കും നൽകാം. മരങ്ങളുടെയും ചെടികളുടെയും പേരുകൾ അവരെ അറിയിക്കുകയും അവയുമായി ബന്ധപ്പെട്ട പ്രത്യേക കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുക. വീട്ടിൽ മൃഗങ്ങളെ വളർത്തണം. അതുവഴി കുട്ടികൾ അവയുമായി ഒരു ബന്ധം വളർത്തിയെടുക്കും. ഹെർബേറിയം ഫയലുകൾ പോലെയുള്ള പദ്ധതികളും അവർക്ക് നൽകണം. കമ്പ്യൂട്ടർ ഗെയിമുകളിൽ നിന്നും മുറികളുടെ തടവറയിൽ നിന്നും അവർ സ്വയം മോചിതരാകേണ്ടതുണ്ട്.
1: ഈ മരങ്ങളൊന്നും മുറിച്ചിടരുത് അങ്ങനെ. ഇതൊക്കെ 100-300 കൊല്ലം പഴക്കമുള്ളതാ. നമുക്ക് നല്ല തണുപ്പും കാറ്റും ഈ മരങ്ങളിൽ നിന്നാ കിട്ടുന്നേ. മുറിക്കരുതേ അങ്ങുന്നേ. മല ഇടിക്കരുതേ അങ്ങുന്നേ. മലവെള്ള പാച്ചിലുണ്ടാവും, കുന്ന് കുഴിയാവും. കാട്ടിലെ പാവമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യരെ തിന്നാനൊരുങ്ങും. ഞങ്ങളുടെ കൂരകളൊക്കെ പോവും.
2: ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. ഇത് നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. ഇതു നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം.

മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് പ്രകൃതിയെ ആശ്രയിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. പരിസ്ഥിതിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ നിങ്ങൾക്ക് നിരവധി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനാകും. ഉദാഹരണത്തിന്, നിങ്ങൾ മുറിക്ക് പുറത്തു പോകുമ്പോഴെല്ലാം ഇലക്ട്രിക് വീട്ടുപകരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ ഒരു നിയമമുണ്ടാക്കുക. ജോലിയില്ലെങ്കിൽ എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും ഓഫ് ചെയ്യുക. പരിസ്ഥിതി സംരക്ഷണം ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്.

ജീവിതത്തിൽ ലാളിത്യം ഉൾക്കൊള്ളുക. കുട്ടികൾ ചെടികളോടും പൂമ്പാറ്റകളോടും പക്ഷികളോടും ഗാഢമായ ബന്ധം പുലർത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വീടുകളുടെ അംഗീകാരം പലപ്പോഴും ചില മരങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. പഴങ്ങളും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിരുന്നു. സീസണൽ ഫ്രൂട്ട്സ് പോലുള്ള വാക്യങ്ങൾ ഇന്ന് കാലഹരണപ്പെട്ടു. നാഗരികതയുടെ ശിലാമതിലുകൾ വിഭജിക്കുക മാത്രമല്ല, ജീവിതത്തിന്റെ സത്യസന്ധതയെയും മണ്ണിനെയും ഒക്കെ അത് വിഴുങ്ങുകയും ചെയ്തു.

0: യൂസ് ആൻഡ് ത്രോ എന്ന സംസ്കാരം നാം വളർത്തിയെടുത്തു. അത് നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കി. ലളിതമായ ജീവിതം എവിടെയോ നഷ്ടപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. നാം നമ്മുടെ ജീവിതം എത്ര സങ്കീർണമായി മാറ്റിയെടുത്തിരിക്കുന്നു. നമുക്ക് ലളിതമായ ജീവിതശൈലിയിലേക്ക് മടങ്ങണം.
1: മരം നട്ടുപിടിപ്പിച്ച് ഭൂമി പച്ചയായി നിലനിൽക്കുകയാണെങ്കിൽ മനുഷ്യന് പ്രത്യക്ഷമായും പരോക്ഷമായും ധാരാളം നേട്ടങ്ങളുണ്ട്. ഇന്ധനവും മരവും മുതൽ പഴം, പൂക്കൾ, മരുന്നുകൾ, എയർ കണ്ടീഷനിങ്, മഴയുടെ സന്തുലിതാവസ്ഥ, ജൈവവളങ്ങൾ, മണ്ണൊലിപ്പ് തടയൽ, വെള്ളപ്പൊക്കം, വിളകൾ സംരക്ഷിക്കാൻ കീടങ്ങളെ ഭക്ഷിക്കുന്ന പക്ഷികൾക്ക് അഭയം നൽകൽ തുടങ്ങി എണ്ണമറ്റ നേട്ടങ്ങളുണ്ട്.

സ്കോട്ടിഷ് സസ്യശാസ്ത്രജ്ഞനായ റോബർട്ട് ചേമ്പേഴ്സ് എഴുതിയതുപോലെ വനം നശിച്ചാൽ ജലക്ഷാമമുണ്ടാകും, ഭൂമിയുടെ ഫലഭൂയിഷ്ഠത കുറയും, വിളകളുടെ വിളവ് കുറയും, മൃഗങ്ങൾ ചത്തൊടുങ്ങും, പക്ഷികൾ വീഴും, വെള്ളപ്പൊക്കം, വരൾച്ച, ചൂട്, ക്ഷാമം, രോഗങ്ങൾ തുടങ്ങിയവയൊക്കെ ഉണ്ടാകും.

വാസ്തവത്തിൽ ചെടികൾക്കും മരങ്ങൾക്കും മനുഷ്യർക്കിടയിൽ വലിയ പ്രാധാന്യമുണ്ട്. അവയാണ് മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാനം. എന്നാൽ ഇന്ന് മനുഷ്യനവയുടെ പ്രാധാന്യവും ഉപയോഗവും മനസ്സിലാക്കാതെ അവഗണിക്കുകയാണ്. അവയിൽ നിന്നുള്ള എണ്ണമറ്റ നേട്ടങ്ങളിൽ കണ്ണുവെച്ചുകൊണ്ട് തുടർച്ചയായി അവയെ ചൂഷണം ചെയ്യുന്നു. നാം വെട്ടിമാറ്റുന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കണം, പക്ഷെ ഇത് സംഭവിക്കുന്നില്ല. അവയുടെ എണ്ണം തുടർച്ചയായി കുറയുന്നു. തത്ഫലമായി മനുഷ്യരാശിയുടെ മുമ്പിൽ നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്.

0: നാം വനസമ്പത്ത് അശ്രദ്ധമായി നശിപ്പിക്കുകയും അതിൽ നിന്ന് കണ്ടെത്തുന്നതിനേക്കാൾ കൂടുതൽ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു.
1: കൂടുതൽ കൂടുതൽ മരങ്ങൾ നടുക. ഓക്സിജന്റെ ഏറ്റവും വലിയ ഉറവിടമാണ് മരങ്ങൾ. ഫോട്ടോസിന്തസിസ് പ്രക്രിയയിൽ സസ്യങ്ങൾ ഏറ്റവും ആവശ്യമായ ഓക്സിജൻ പുറപ്പെടുവിക്കുന്നു. ഈ രീതിയിൽ മരങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിന് അടിസ്ഥാനം നൽകുന്നു. ഇതുകൂടാതെ സസ്യങ്ങൾ ജീവികളുടെ ഭക്ഷണക്രമവും രൂപപ്പെടുത്തുന്നു. മരങ്ങൾ മുറിക്കുന്നതിന് പകരം നാം വളർത്തണം. ചെടികൾ സമ്മാനമായി നൽകണം. ഓരോ വ്യക്തിയും ഒരു മരം നട്ടാൽ പരിസ്ഥിതി ഗണ്യമായി മെച്ചപ്പെടും. വായു ശുദ്ധമാകും. മരങ്ങളുടെ എണ്ണം വർദ്ധിക്കും. മലിനീകരണം, ആഗോള താപനം, ഹരിതഗൃഹ പ്രഭാവം എന്നിവ കുറയും.

രചന ദീപു വി എസ്. ആഖ്യാനം സജികുമാർ പോത്തൻകോട്, അനുജ ഭാസ്കർ.

0: നാളെ ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
1: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവവൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്താണെന്ന് നോക്കാം. വിവിധ തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെ നേരിടാൻ ഒരു സംയോജിത നെറ്റ്വർക്ക് എന്നതാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ സൗകര്യാർത്ഥം 112 എന്ന എമർജൻസി നമ്പർ കൊണ്ടുവന്നു. ജീവിതത്തിൽ അത്യാവശ്യഘട്ടങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടാകുന്നുവെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. അത്തരം സാഹചര്യത്തിൽ പൗരന്മാർക്ക് കഴിയുന്നത്ര വേഗത്തിൽ സഹായമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സംവിധാനമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. ഓരോ പൗരനും തങ്ങൾക്ക് സഹായം ആവശ്യമുള്ള അപകട സന്ദർഭങ്ങളിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപകടത്തിന്റെ സ്വഭാവമനുസരിച്ച് വ്യത്യസ്ത നമ്പറുകളിൽ വിളിക്കേണ്ട ആവശ്യവും ഇല്ല.

0: പേരാണ് 112 ഇന്ത്യ ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് PSAP എന്ന പേരിൽ ഒരു ഓട്ടോമേറ്റഡ് സംവിധാനം കൂടി ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് ഉപയോഗിച്ച് 112 എന്ന നമ്പർ വഴി ലഭിക്കുന്ന അപേക്ഷകൾക്ക് പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ ദ്രുതകർമ്മ സേനകളുടെ നേതൃത്വത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സഹായം ലഭ്യമാക്കും. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും തലസ്ഥാനത്ത് പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് സർവീസ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിന്റെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഡിജിറ്റൽ മാപ്പ് ഉപയോഗിച്ച് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സേനകളുടെ വാഹനങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ എത്രയും വേഗം ആവശ്യക്കാരന് സഹായം എത്തിക്കാൻ സാധിക്കും. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വഴി 24 മണിക്കൂറും അപകട സാഹചര്യത്തിൽ ഏറ്റവും വേഗത്തിൽ അടിയന്തര സഹായം ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വന്നതോടെ എമർജൻസി നമ്പറായ പോലീസിന്റെ 100, ആംബുലൻസിന്റെ 108, ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ 101 തുടങ്ങിയ എല്ലാ നമ്പറുകളും യോജിച്ച് ഒരൊറ്റ നമ്പറായി, അതായത് 112. അപേക്ഷകന്റെ ലൈവ് ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായി കണ്ടെത്തുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസ്ഥാനങ്ങളുടെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സെൻട്രലൈസ്ഡ് കൺട്രോൾ സെന്ററിന്റെ നേതൃത്വത്തിൽ സഹായം ലഭിക്കുന്നു. ഒരു ബട്ടൺ അമർത്തുമ്പോൾ തന്നെ സഹായം ലഭിക്കുന്നു തുടങ്ങിയവയാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ മറ്റ് സവിശേഷതകൾ. 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ഇന്ത്യൻ വിമാനക്കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധന വില 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരാദീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിമാന സർവീസുകൾ നിലവിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ സ്ഥലമാറ്റത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മനുഷ്യത്വരഹിതമായ സ്ഥലമാറ്റമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ഓൺലൈനായി ജൂൺ 30 സമർപ്പിക്കാം. SE.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ കതിര് പദ്ധതി ആവിഷ്കരിച്ച് സംസ്ഥാന സർക്കാർ. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 5 രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ്

പരീക്ഷകൾ കൂടുതൽ സുതാര്യവും ആധുനികവുമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമായി വയനാട് താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്കുള്ള മിഠായി പദ്ധതിയുടെ ആനുകൂല്യം അനുവദിക്കുന്നതിന് കുടുംബങ്ങളുടെ വാർഷിക വരുമാന പരിധി നിലവിലെ 2 ലക്ഷത്തിൽ നിന്നും വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. 18 വയസ്സിന് മുകളിലുള്ള അർഹരായവർക്കും ടൈപ്പ് 1 പ്രമേഹത്തിനുള്ള മരുന്നുകൾ ഉറപ്പാക്കാൻ നടപടിയെടുക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. മേലുകാവ്, നിരണം, ഒറ്റൂർ പഞ്ചായത്തുകൾ പുരസ്കാരത്തിന് അർഹമായി. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. 12 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും ഇതോടൊപ്പം നടന്നു. പുറത്താക്കപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് MLA ഋതബ്രത ബാനർജി പശ്ചിമബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. 60 MLAമാർ ഇദ്ദേഹത്തെ പിന്തുണച്ചു. മമതാ ബാനർജി വിഭാഗം ശോഭൻ ദേവ് ചതോപാധ്യയെ പ്രതിപക്ഷ നേതാവായി നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഡൽഹിയിലെ മാളവിയ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 21. 40 പേരെ സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. CBSE 12-ാം ക്ലാസ് പുനർമൂല്യനിർണയത്തിനുള്ള പോർട്ടലിൽ ഇതുവരെ 40,000-ലധികം അപേക്ഷകൾ ലഭിച്ചതായി ബോർഡ് അറിയിച്ചു. വെരിഫിക്കേഷനുള്ള 4,900-ലധികം അപേക്ഷകളും പുനർമൂല്യനിർണയത്തിനുള്ള 39,000-ലധികം അപേക്ഷകളുമാണ് ലഭിച്ചത്. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനയെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി 2-ാം റൌണ്ടിൽ കടന്നു. മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

0: Closely with Mr. Frederiksen to further strengthen the India-Denmark Green Strategic Partnership and take the cooperation to new heights for the benefit of the people of both countries. United States Ambassador to India Sergio Gore has said 99% of the proposed India-US interim trade agreement has been finalized and both sides are working to resolve the remaining issues. Speaking at the CITI 2026 India conference in Mumbai today, Mr. Gore expressed confidence that the agreement could be concluded within the next few weeks. The Iran conflict has entered a severe new phase of escalation as Iranian ballistic missiles and drones struck U.S. military bases across Kuwait and Bahrain in the early hours today. A drone strike broke through Kuwait's air defenses and hit the main passenger terminal at Kuwait International Airport, killing one Indian national and injuring 63 others. Injuries ranged from blast wounds and amputations to head trauma and cerebral hemorrhages. The Indian Embassy in Kuwait confirmed the death of one of its nationals in the attack, expressing its deepest condolences to the bereaved family and saying the mission is closely coordinating with Kuwaiti authorities to provide all possible support. The Inter-Meteorological Department has issued an orange warning for heavy rainfall over Kerala and Mahe tomorrow. Heavy rainfall is also expected over Uttarakhand, parts of northeastern India, West Bengal, Karnataka, Konkan, Goa, Tamil Nadu, Puducherry, Karaikal, Andaman and Nicobar Islands and Lakshadweep during the next 2 days. In badminton, India's Ayush Shetty advanced to the second round of the Indonesia Open Super 1000 with a comeback win over China's Wang Hongyang, 8-21, 22-20, 21-15. India also secured a mixed doubles victory as Rohan Kapoor and Ritwik Agarwal defeated Chinese Taipei's Yang Po Huan and Hu Lingfang. And now before we end the bulletin, the headlines once again. Union Cabinet approves 10,000 crore rupee ATF price stabilization fund to support Indian Airlines. Also gives nod to National Capital Region Planning Board for old trucks and buses replacement in Delhi NCR area. Expelled TMC MLA Ritubrata Banerjee appointed as leader of opposition in West Bengal Legislative Assembly. Congress leader D.K. Shivakumar sworn in as 25th Chief Minister of Karnataka. Dr. G. Parameshwar becomes Deputy Chief Minister, while 12 legislators also take oath as cabinet ministers. Massive fire in Malviyanagar in Delhi claims 21 lives. And in badminton, India's Ayush Shetty enters second round of Indonesia Open Super 1000. That is all in the news at 9. Good night.
1: Akashavani. Vidyabhyasa Rangam. അറിഞ്ഞിരിക്കാം അവകാശങ്ങൾ.
2: ദാസൻ സാറേ, ഇതെന്തു പറ്റി? മുഖാകെ വിളറിയിരിക്കുന്നല്ലോ. സാധാരണ ഈ സമയത്ത് നല്ല ചൂട് ചായയും കുടിച്ച് പത്രവും വായിച്ചിരിക്കുന്ന ആളാണ്. സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ എന്തെങ്കിലും പറ്റിയാ?
3: ലക്ഷ്മി ടീച്ചറേ, വല്ലാത്ത അനുഭവം തന്നെ. ഇതൊക്കെ ആരോട് പറയാൻ? അല്ല, സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് നമ്മുടെ ജംഗ്ഷനെ വെച്ചിട്ട് പോലീസിൻ്റെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. എൻ്റെ വണ്ടിക്കാണ് ഇൻഷുറൻസും പൊല്യൂഷനും അടക്കം എല്ലാ പേപ്പറും കറക്റ്റൊക്കെ തന്നെ. ഹെൽമെറ്റും വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവന്മാർ കൈ കാണിച്ചിട്ട് വണ്ടി ഒതുക്കാൻ പറഞ്ഞു. ഞാൻ വണ്ടി നിർത്തിയ പാടെ വന്ന് എൻ്റെ കീ അങ്ങ് ഊരിയെടുത്തു. ഒരു മര്യാദയില്ലാതെ
4: കീ ഊരിയെടുത്തു. സാറേ, നിങ്ങളോട് അവർ ചെയ്തത് നിയമവിരുദ്ധമാണ്. മോട്ടോർ വാഹന നിയമപ്രകാരം പരിശോധനയുടെ പേരിലൊന്നും ആർക്കും കീയൊന്നും വലിച്ചൂരിയെടുക്കാൻ അധികാരമില്ല. അത് പ്രോപ്പർ നിയമലംഘനമാണ്. നിങ്ങളത് ചോദ്യം ചെയ്തില്ലേ?
3: ചോദിക്കാനോ? എൻ്റെ ശിവൻ സാറേ, അവരല്ലേ അധികാരികൾ. നമ്മൾ സാധാരണക്കാർ അവരോട് നിയമം പറയാൻ പോയാൽ ഈ യൂണിഫോമിൻ്റെയൊക്കെ പവർ കാണിച്ച് നമ്മളങ്ങ് സ്റ്റേഷനിൽ കയറ്റും. വഴിയിൽ വെച്ച് എൻ്റെ ബാഗ് വാങ്ങി അനുവാദമില്ലാതെ തുറന്ന് പരിശോധിക്കാൻ വരെ തുടങ്ങി. ഞാനൊരു സീന അധ്യാപകനാണെന്ന് പറഞ്ഞിട്ട് പോലും വല്ലാത്തൊരു കുറ്റവാളിയെപ്പോലെയാണ് അവന്മാർ പെരുമാറിയത്. അല്ല, നാട്ടുകാരുടെയും എൻ്റെയും സ്വന്തം വിദ്യാർത്ഥികളെ മുന്നിൽ വെച്ച് അപമാനി

0: ഭയഭ്രാന്തനാവുന്ന പോലൊക്കെ തോന്നതേ, അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഹാ, ഭയമില്ലാതെ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ഈ നാട്ടിൽ സാധാരണക്കാരന് കഴിയില്ലേ സാറേ?
1: ദാസൻ സാറേ, നിങ്ങൾ ഈ പറഞ്ഞ ഭയമാണ് കേട്ടോ നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അധികാരമുള്ളവരുടെ മുന്നിലേ നമ്മൾ ഈ ഭയന്ന് നിൽക്കുന്നത് നമുക്കും നമ്മുടെ മൗലിക അവകാശങ്ങളെ കുറിച്ച് കൃത്യമായ അറിവില്ലാത്തതുകൊണ്ടാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 എന്താണ് പറയുന്നതെന്ന് ഓർമ്മയുണ്ടോ?
0: എന്താ പറയുന്നേ?
1: വ്യക്തി സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള അവകാശവും, അതായത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അതിൽ കേവലം മൃഗങ്ങളെ പോലെ ജീവിക്കൽ അല്ല പറയുന്നത്, അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശവും ഉണ്ട് നമുക്ക്. സുപ്രീം കോടതി പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണത്. ഒരധികാരിക്കുവേ നിങ്ങളുടെ അഭിമാനത്തെ വഴി വെച്ച് ചോദ്യം ചെയ്യാനൊന്നും കഴിയില്ല.
0: എന്റെ ടീച്ചറെ, അതൊക്കെ വലിയ വലിയ പുസ്തകങ്ങളിലും കോടതി മുറികളിലൊക്കെ പറയാൻ കൊള്ളാം. യഥാർത്ഥ ജീവിതത്തിലെ ഒരു സാധാരണക്കാരൻ പോലീസിന്റെയോ സർക്കാർ അധികാരികളുടെ ഒക്കെ മുന്നിൽ ചെന്ന് പെട്ടാൽ ഈ പറയുന്ന അവകാശങ്ങളൊക്കെ എവിടെ പോകും? നമ്മൾ ചോദ്യം ചോദിച്ചാൽ അവരതനുസരിക്കൂ? നമ്മളെ കൂടുതൽ ദ്രോഹിക്കുകയല്ലേ ഉള്ളൂ.
1: അനുസരിക്കണം സാറേ, അവരത് അനുസരിക്കാൻ നിയമപരമായി ബാധ്യസ്ഥരാണ് എന്നുള്ളതുകൊണ്ട്. കാരണം അവർ നിയമപാലകരാണ്, നിയമദാതാക്കളല്ല. ഭരണഘടനയ്ക്ക് കീഴിലാണ് പോലീസും കോടതിയും സർക്കാരും എല്ലാം. ഇതിപ്പോ ഉദാഹരണത്തിന്, നിങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുമ്പോൾ മാന്യമായി പെരുമാറാൻ അവർക്ക് നിയമപരമായ ഉത്തരവാദിത്വം ഉണ്ട്. ഒരു പോലീസുകാരൻ നിങ്ങളെ പരിശോധിക്കാൻ വരികയാണെങ്കിൽ അയാളുടെ നെയിം ബാഡ്ജ് കൃത്യമായി ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങൾക്കും അവകാശമുണ്ട്. അയാൾ ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണെന്ന് അറിയാനും എന്തിനാണ് നിങ്ങളെ തടഞ്ഞതെന്ന് ചോദിക്കാനും പൗരന് അവകാശമുണ്ടെന്നേ. ഇതിനെയാണ് റൈറ്റ് ടു നോ എന്ന് പറയുന്നത്. അത് ചോദിക്കുന്നത് ഒരിക്കലും തർക്കിക്കലല്ല, നമ്മുടെ അവകാശമാണ്.
2: അതെ ദാസൻ സാറേ, ലക്ഷ്മി ടീച്ചർ പറഞ്ഞത് വളരെ ശരിയാണ്.
1: അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറേ.
2: പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് നിയമങ്ങളും പൗരന്മാരുടെ അവകാശങ്ങളും വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് ഡിജിറ്റൽ കാര്യത്തിലൊക്കെയുള്ള നിയമങ്ങൾ. ഈ ബാഗൊക്കെ പരിശോധിക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ഉള്ള സ്ഥിരം പരിപാടിയാണ് മൊബൈൽ ഫോൺ വാങ്ങി പാസ്വേഡ് അടിച്ചു തരാൻ പറയുന്നതൊക്കെ. നമ്മുടെ ഗാലറി, വാട്സാപ്പ് ഒക്കെ പരിശോധിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ?
0: ആ ശരിയാ ശരിയാ, എൻ്റെ ഫോൺ കയ്യിലെടുത്ത് നോക്കിയിട്ടെ, ഞാൻ ഈ പാറ്റേൺ ലോക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അൺലോക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ സ്കൂളിലെ ടീച്ചർമാരെ വിളിക്കാനാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ ഇങ്ങനെ തിരികെ വാങ്ങിച്ചേ, ഒഴിഞ്ഞങ്ങ് മാറി. അല്ല സാറേ, അവരെന്തിനാ ഈ ഫോണൊക്കെ ചോദിക്കുന്നത്?
2: ഓ, നിങ്ങൾ വാഗിങ് കൊണ്ട് രക്ഷപ്പെട്ടതാണ് സാറേ. ഒരിക്കലും നിങ്ങളെ ഫോൺ വാങ്ങി പരിശോധിക്കാൻ ഒരു പോലീസുകാരന് അവകാശമില്ല.
0: ആഹാ,
2: സുപ്രീം കോടതി കൃത്യമായ വിധികളുണ്ട്. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഡിജിറ്റൽ വ്യക്തി വിവര സുരക്ഷാ നിയമങ്ങളനുസരിച്ച് ഒരു വ്യക്തിയുടെ ഫോൺ എന്നത് അയാളുടെ സ്വകാര്യതയുടെ പരമാധികാര പരിധിയാണ്. അത് വഴി പോകുന്നവർക്ക് ചുമ്മാ അങ്ങനെ മേടിച്ച് നോക്കാനൊന്നും പറ്റത്തില്ല. കോടതിയുടെ സെർച്ച് വാറണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പ്രതിയാക്കാനുള്ള കൃത്യമായ സാഹചര്യ തെളിവുകളോ ഇല്ലാതെ നിങ്ങളുടെ ഫോണിലെ ചാറ്റുകളോ ഗാലറിയോ പരിശോധിക്കുന്നത് നിങ്ങളുടെ ഭരണഘടനാപരമായ അവകാശത്തിന്റെ ലംഘനമാണ്.
0: ആഹാ, അങ്ങനെയുണ്ടല്ലേ. പലപ്പോഴും ചെക്കിങ്ങിനിടയിലേ സാധാരണക്കാരുടെയും കുട്ടികളുടെയും ഫോൺ വാങ്ങി പോലീസുകാരുടെ മെസ്സേജുകൾ പരിശോധിക്കുന്ന നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കരുതിയത് ഇതൊക്കെ അങ്ങ് നിയമപരമാണെന്നാണ്. നിയമം അറിയാത്തത് കൊണ്ട് നമ്മൾ എന്തെല്ലാം സഹിക്കണം.
1: അതുതന്നെ, ഈ നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് സാറേ അധികാരികൾ നമ്മളെ പലപ്പോഴും മുതലെടുക്കാൻ കാരണം. ഈ സാധാരണ ജനങ്ങൾ വിചാരിക്കുന്നത് യൂണിഫോം ഇട്ടവർ ചെയ്യുന്നതൊക്കെ നിയമപരമാണെന്നാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 22 പ്രകാരം ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ എടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അയാൾക്ക് കൃത്യമായ ചില അവകാശങ്ങളുണ്ട്.
0: ഓഹോ,
1: എന്തിനാണ് തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നതെന്ന് കൃത്യമായി അറിയാനുള്ള അവകാശം അയാൾക്കുണ്ടെന്നേ. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഒരു ലോയറെ ബന്ധപ്പെടാനും നിയമസഹായം തേടാനുമുള്ള അവകാശമൊക്കെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. ഇതൊന്നും പാലിച്ചില്ലെങ്കിലേ ആ അറസ്റ്റ് തന്നെ അസാധുവാകും.
2: ശരിയാണ്, ടീച്ചർ പറഞ്ഞത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പോലീസുകാർ ഒരാളെ കസ്റ്റഡിയിലെടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ തൊട്ടടുത്ത മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് നിർബന്ധമാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. യാത്രക്കെടുക്കുന്ന സമയം മാത്രമാണ് ഇതിൽ ഒഴിവാക്കുന്നത്. ഒരു പൗരനെ നിയമവിരുദ്ധമായി തടങ്കിൽ വയ്ക്കാൻ ആർക്കും കഴിയില്ല. ഇതിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട് ഹർജിയിലൂടെ ഹൈക്കോടതികളും സുപ്രീം കോടതിയും കർശനമായി സംരക്ഷിക്കുന്നത്.
0: ഹാ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിലൊരു ധൈര്യമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എങ്കിലും ലക്ഷ്മി ടീച്ചറെ, ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും മറ്റും വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ കാലത്തെ സ്ത്രീകളെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും എന്തെങ്കിലും പ്രത്യേക സംരക്ഷണമൊക്കെ ഉണ്ടോ? അല്ല, കാരണം എൻ്റെ അയൽപ്പക്കത്തെ ഒരു കുടുംബത്തിന് അവർക്ക് രാത്രിയിൽ ഇത്തരം ഒരു അനുഭവം ഉണ്ടായപ്പോൾ വല്ലാതെ പേടിച്ചുപോയി. എന്താ അതിലെ നിയമം?
1: ഗുഡ് ക്വസ്റ്റ്യൻ. ഈ BNSS പ്രകാരമേ സ്ത്രീകളെ രാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ അത്രയും അടിയന്തര സാഹചര്യമാണെങ്കിൽ ഒരു ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ രേഖാമൂലമുള്ള പ്രത്യേക പെർമിഷൻ ഉണ്ടാവണം. അത് മാത്രമല്ല, സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോഴും ചോദ്യം ചെയ്യുമ്പോഴും വനിതാ പോലീസിന്റെ ഒരു പ്രസൻസ് ഉണ്ടാവണം. ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് മാത്രമേ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ടു പരിശോധിക്കാനുള്ള അവകാശമുള്ളൂ. പുരുഷ പോലീസുകാരെ സ്ത്രീകളെ രാത്രിയിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാൻ പോലും പാടില്ല.
2: അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ചെല്ലുമ്പോൾ FIR രജിസ്റ്റർ ചെയ്യാൻ മടിക്കുന്ന അവസ്ഥയൊക്കെ സ്ഥിരം കാണാറുള്ളതാണല്ലോ. സുപ്രീം കോടതിയിലെ ചരിത്രപ്രസിദ്ധമായ ലളിതാകുമാരി കേസിലെ വിധിപ്രകാരം ഒരു ജാമ്യമില്ലാ കുറ്റകൃത്യത്തെക്കുറിച്ച് പരാതി ലഭിച്ചാൽ ഉടനടി FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ബാധ്യസ്ഥരാണ്. അതിലവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കാലതാമസം വരുത്താൻ കഴിയില്ല. ഇനി അവരുടെ സ്റ്റേഷൻ പരിധിയിലല്ല കുറ്റം നടന്നെങ്കിൽ പോലും 0 FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങണം എന്നാണ് നിയമം.
0: ഇതൊക്കെ നമുക്ക് പുതിയൊരു അറിവാണ് കേട്ടോ സാറേ. നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താ, അധികാരികളുടെ മുമ്പിൽ നമ്മൾ എപ്പോഴും വിനയാന്വിതരായി അവർ പറയുന്ന തെറ്റും ശരിയും ഒരുപോലെ അനുസരിച്ച് നിൽക്കണമെന്നല്ലേ? ഈ നിയമം അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നത്, അല്ലേ സാറേ?
1: അത് തന്നെ ദാസൻ സാറേ. ഇഗ്നറൻസ് ഓഫ് ലോ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് പ്രധാനപ്പെട്ട ഒരു തത്വമുണ്ട് നിയമത്തിൽ. ഒരു പൗരൻ എന്ന നിലയിലെ നമ്മൾ നമ്മുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കണം, ഒപ്പം കടമകളും ഉണ്ട് കേട്ടോ. വഴിയിലെ ട്രാഫിക് റൂൾസ് ഒന്നും ലംഘിക്കരുത് എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഹെൽമെറ്റ് വെക്കേണ്ടത് നമ്മുടെ സുരക്ഷയും. നിയമം ലംഘിച്ചാൽ പിഴയടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. പക്ഷേ നിയമലംഘനം നടത്താത്ത ഒരു പൗരനെ ഇങ്ങനെ വഴിയിലൊക്കെ തടഞ്ഞു നിർത്തി ഭയപ്പെടുത്താനോ അനാവശ്യമായി പണം തട്ടാനോ മാനസികമായി പീഡിപ്പിക്കാനോ ഒരധികാരിക്കും അവകാശമില്ല. അധികാരമേ ജനങ്ങളെ സേവിക്കാനുള്ളതാണ്, അല്ലാതെ ഭരിക്കാനല്ല.
0: അത് തന്നെ.
2: സാറേ, നമ്മൾ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെ ഈ സ്റ്റാഫ് റൂമിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ. സ്കൂൾ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ കുട്ടികൾക്കായിട്ട് ഒരു പ്രത്യേക സെഷൻ തന്നെ വയ്ക്കണം. ഭരണഘടന നിത്യജീവിതത്തിൽ എന്നോ മറ്റൊരു സെഷൻ നമുക്ക് നടത്തണം. കുട്ടികൾ അറിഞ്ഞിരിക്കട്ടെ ഈ കാര്യങ്ങളൊക്കെ. ലക്ഷ്മി ടീച്ചർ ഇനി ക്ലാസ് എടുക്കണം, പിള്ളേർ പഠിച്ച് വളരട്ടെന്നേ.
0: അത് തന്നെ, ഇത് നല്ലൊരു ഐഡിയ ആണ് ശിവൻ സാറേ. കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഇതൊക്കെ പഠിക്കണം, എങ്കിൽ മാത്രമേ ഭാവിയിൽ ഭയമില്ലാത്ത ആത്മാഭിമാനമുള്ള പൗരന്മാരായി അവർ വളരൂ. നമ്മുടെ സമൂഹത്തിലെ തെറ്റായ പ്രവണതകളെയും ഇത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാൻ നമ്മുടെ പുതിയ തലമുറ പഠിക്കണം. പക്ഷേ അത് നിയമം കയ്യിലെടുത്തുകൊണ്ടാവരുത്, നിയമത്തിൻ്റെ വഴിയിലൂടെ മാത്രമായിരിക്കണം. തികച്ചും മാന്യമായ ഭാഷയിലായിരിക്കണം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും നമ്മളൊക്കെ അന്തസ് പുലർത്തണം.
1: തീർച്ചയായും, ഈ മാന്യമായ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് തന്നെ ജനാധിപത്യത്തിന്റെ ജീവനാണ്. ഭരണഘടന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അവകാശവും അത് തന്നെ. നമ്മുടെയൊക്കെ കുട്ടികളെ ഈ അധികാരികൾ ജനങ്ങളുടെ സേവകരാണ്, യജമാനന്മാരല്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ അവരെ നിയമം കയ്യിലെടുക്കാനല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ എങ്ങനെ സ്വന്തം സുരക്ഷയ്ക്കായി ഉപയോഗിക്കാം എന്നാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഈ ഭരണഘടന വെറുമൊരു പുസ്തകമല്ല, അത് ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യത്തിന്റെ കാവൽക്കാരാണ് എന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കണം.
0: വളരെ ശരിയാ ലക്ഷ്മി ടീച്ചറേ. ശിവൻ സാറേ, ഇന്ന് എനിക്കുണ്ടായ അനുഭവം എന്നെ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അറിവാണ് ഏറ്റവും വലിയ ആയുധം. ഇനി എന്നെ ആരെങ്കിലും അനാവശ്യമായി വഴിയിൽ തടഞ്ഞാൽ ഞാൻ പേടിക്കത്തില്ല. ഭയമില്ലാതെ, എന്നാൽ തികച്ചും മാന്യമായി എൻ്റെ ഈ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഞാൻ പറയും. നിയമവിരുദ്ധമായി എൻ്റെ വണ്ടിയുടെ കീ ഊരാൻ ഇനി ഞാൻ ആരെ അനുവദിക്കത്തില്ല.
2: അതാണ് സാറേ, ഈ കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഉടനെ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കാം, പിള്ളേരെ ഇതൊക്കെ പഠിപ്പിക്കാനുള്ളതാണ്. കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതി പ്രസന്റ് ചെയ്യാൻ പറ്റണം.
3: അറിഞ്ഞിരിക്കാം അവകാശങ്ങൾ. ശബ്ദസാന്നിധ്യം സന്ദീപ് സുരേഷ്, മൃദുൽ ജേക്കബ്, റൂബി ബാബു. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം.

എം കെ ദിലീപ്. ഇന്റർവെൽ.

0: നാളെ ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
1: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവവൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

ആകാശവാണി കെ അഷ്ടമൻപിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. ഡോക്ടർ ഇ വൃന്ദാവർമ്മ വയലിൻ, തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ മൃദംഗം, ഹരിപ്പാട് എം എസ് രാജശേഖരൻ ഖടം. നാട്ടക്കുറിഞ്ചിരാഗത്തിൽ ആദിതാളവർണത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. ശ്രീരംഗം രംഗസ്വാമി നട്ടുവനാർ രചിച്ചത്.

ഇനി രഞ്ജനി രാഗത്തിൽ ദത്താത്രേയ എന്നാരംഭിക്കുന്ന ഗണപതി സച്ചിദാനന്ദ രചിച്ച കൃതി മിശ്ര ചാപ്പുതാളം.

കെ അഷ്ടമൻപിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ ഡോക്ടർ ഇ ബൃന്ദാവർമ്മ, മൃദംഗം തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ, ഖടം ഹരിപ്പാട് എം എസ് രാജശേഖരൻ. അടുത്തതായി നിന്നെ നമ്മിതി നയ്യ എന്നാരംഭിക്കുന്ന മൈസൂർ വാസുദേവാചാർ കൃതി

കെ അഷ്ടമൻപിള്ള അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഡോക്ടർ ഇ വൃന്ദാവർമ്മ വയലിൻ, തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ മൃദംഗം, ഹരിപ്പാട് എം എസ് രാജശേഖരൻ ഘടം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ഓർഡിനറി എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്, ശ്രേയ ഘോഷാൽ എന്നിവർ ആലപിച്ചത്. രചന രാജീവ് നായർ, സംഗീതം വിദ്യാസാഗർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ ആലപിച്ചത്. രചന എസ് രമേശ്വരൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ചലച്ചിത്രഗാനങ്ങൾ പൂർണ്ണമാകുന്നു. ആകാശവാണി സുഭാഷിതം, കവനമന്ദിരം പങ്കജാശൻ അവതരിപ്പിച്ചത്.
1: ഒരിക്കൽ നാരദ മഹർഷി ഇങ്ങനെ ചിന്തിച്ചു, ഏതു നിമിഷവും ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചും ഭഗവൻ നാമങ്ങൾ ചൊല്ലിയും കീർത്തനങ്ങൾ പാടിയും നടക്കുന്ന ഞാൻ ഇതേവരെ മായ എന്താണെന്ന് അറിഞ്ഞില്ലല്ലോ. എവിടെ ചെന്നാലും എല്ലാവരും പലപ്പോഴും മായയെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ അതെന്താണ്? അതിൻ്റെ സ്വഭാവം എന്താണ്? ഇതൊന്നും തനിക്ക് ഇതുവരെ അറിയാനായിട്ടില്ല. ഇനി അതിനെക്കുറിച്ച് ഭഗവാനോട് ഒന്ന് ചോദിച്ചിട്ട് തന്നേ കാര്യം. നാരദൻ ഭഗവാന്റെ അടുക്കൽ ചെന്ന് ഭഗവാനെ പല ഒരു സ്തുതിച്ചുകൊണ്ട് ചോദിച്ചു, ഭഗവാനെ, അടിയന് മായ എന്താണെന്ന് ഒന്ന് കാട്ടിത്തരുമോ? ഭഗവാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, നാരദ, നമുക്കൊരുമിച്ചൊരു യാത്ര പോകാം. മരുഭൂമിയിൽ കൂടിയാണ്. ഇരുവരും കൂടി യാത്ര പുറപ്പെട്ടു. മരുഭൂമിയിലൂടെ കുറേ മൈലുകൾ ദൂരം നടന്നു. ആകെ അവശരായി. വല്ലാത്ത ദാഹം തോന്നി. കൃഷ്ണൻ പറഞ്ഞു, നാരദ, ദാഹിക്കുന്നു. എനിക്കല്പം വെള്ളം കൊണ്ടിത്തരുമോ? ഞാൻ പെട്ടെന്ന് പോയി വെള്ളം കൊണ്ടുവരാം ഭഗവാനെ എന്ന് നാരദൻ പറഞ്ഞുകൊണ്ട് വെള്ളമന്വേഷിച്ച് മരുഭൂമിയിലേക്ക് തന്നെ നടന്നു. അല്പം അകലെയായി നാരദൻ ഒരു ഗ്രാമം കണ്ടു. അദ്ദേഹം അവിടെ ചെന്ന് വെള്ളത്തിനായി ഒരു വീടിൻ്റെ വാതിലിൽ മുട്ടി. അത് തുറന്നത് അതിസുന്ദരിയായ ഒരു യുവതിയായിരുന്നു. അവളെ കണ്ടപ്പോഴേ ഭഗവാന്റെ ദാഹവുമെല്ലാം നാരദൻ മറന്നു. ആ സ്ത്രീയുമായി സംസാരിക്കാൻ തുടങ്ങി. എന്തിനേറെ പറയുന്നു, അന്ന് അദ്ദേഹം കൃഷ്ണന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയില്ല. അടുത്ത ദിവസവും നാരദൻ അവിടെ എത്തി ആ സുന്ദരിയുമായി പലതും സംസാരിച്ചു നിന്നു. അങ്ങനെ ആ കാഴ്ചയും സംസാരവും പ്രണയമായി മാറി. അദ്ദേഹം അവളുടെ അച്ഛനെ കണ്ട് അവളെ തനിക്ക് വിവാഹം കഴിച്ചു തരാൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞ് അവർ അവിടെ തന്നെ താമസം തുടർന്നു പോന്നു. ക്രമേണ അവർക്ക് കുട്ടികളുമുണ്ടായി. അങ്ങനെ 12 വർഷം കടന്നുപോയി. നാരദന്റെ അമ്മായി അച്ഛൻ മരിച്ചു. ആ സ്വത്തെല്ലാം നാരദന് കിട്ടി. അവളെ താമസിച്ചുകൊണ്ട് താനും സുന്ദരിയായ ഭാര്യയും മക്കളുമായി സുഖസന്തോഷങ്ങളോടെ കഴിയുന്നത് ചിന്തിച്ചിരുന്നു പോയി. തൻ്റെ വയലുകൾ നല്ല വിളവ് തരുന്നു. കന്നുകാലികളെല്ലാം ആരോഗ്യത്തോടെ കഴിയുന്നു. അലലില്ലാതെയുള്ള ജീവിതം, അങ്ങനെ പലതും ചിന്തിച്ചു കൂട്ടി. അങ്ങനെയിരിക്കെ ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി. ഗ്രാമം മുഴുവനും വെള്ളത്തിനടിയിലായി. വീടുകൾ പലതും ഒലിച്ചുപോയി. അനേകം പേരും കന്നുകാലികളും ചത്തൊടുങ്ങി. എവിടെയും ശവങ്ങളും ദുർഗന്ധവും. വെള്ളത്തിൽ അകപ്പെട്ട നാരദൻ രക്ഷപ്പെടാനായി ഒരു കൈകൊണ്ട് ഭാര്യയെ മുറുകെ പിടിച്ചു. മറുകൈ കൊണ്ട് 2 മക്കളെയും മുറുകെ പിടിച്ചു. ഏറ്റവും ഇളയ കുട്ടിയെ ചുമലിലിരുത്തി കരകയറാൻ ശ്രമിച്ചു. 8-10 ചുവടുകൾ വെച്ചപ്പോൾ വെള്ളം ശക്തിയായി കുത്തി ഒഴുകാൻ തുടങ്ങി. തോളിലിരുന്ന കുട്ടി വെള്ളത്തിൽ വീണ് ഒഴുകി.

0: പോയി. നാരദൻ വളരെ ഉച്ചത്തിൽ നിലവിളിച്ചു പോയി. ആ കുട്ടിയെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റേ കുട്ടികളും പിടിപെട്ട് ഒഴുകിപ്പോയി. വളരെ ബലമായി പിടിച്ചിരുന്ന തൻ്റെ ഭാര്യയും അടുത്ത കുത്തൊഴുക്കിൽ പിടിപെട്ടൊഴുകിപ്പോയി. നാരദൻ ആകെ വിവശനായി. ഏതോ ശക്തി നാരദനെ കരയിലേക്ക് വലിച്ചെറിഞ്ഞ പോലെ. വാവിട്ട് കരഞ്ഞുകൊണ്ട് നാരദൻ അവിടെ കിടന്ന് മക്കളെയും ഭാര്യയെയും ഓർത്ത് അലമുറയിട്ടു. അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് ഒരു മൃദുശബ്ദം കേട്ടു. എൻ്റെ കുട്ടി, എവിടെ വെള്ളം? നീ ഒരു കുമ്പിൽ വെള്ളമെടുക്കാൻ പോയതല്ലേ? നീ പോയിട്ട് അരമണിക്കൂറായിട്ടും കാണാതെ ഞാൻ വിഷമിച്ചു. അരമണിക്കൂർ! നാരദൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ തൻ്റെ മുന്നിലൂടെ 12 വർഷങ്ങൾ മുഴുവനും കടന്നുപോയതോ? ആ രംഗങ്ങളെല്ലാം വെറും അരമണിക്കൂറിനുള്ളിൽ സംഭവിച്ചതോ? ഒന്നും പറയാനാകാതെയും ചിന്തിക്കാനാകാതെയും നാരദൻ കൃഷ്ണനെ നോക്കിക്കൊണ്ട് അല്പനേരം നിന്നുപോയി. ഭഗവാനെ, ഇതാണോ മായ? ഭഗവാന്റെ പുഞ്ചിരിയിൽ നാരദൻ എല്ലാം തെളിഞ്ഞു കണ്ടു. അത്ഭുതകരമായിരിക്കുന്നു. യാ മാ സാ മായ, യാതൊന്നാണോ ഇല്ലാത്തത്, അതാണ് മായ. എന്നാൽ അല്പം തിരുത്തി പറഞ്ഞാൽ, യാതൊന്നാണോ അല്ലാത്തത്, അതാണ് മായ.
1: സുഭാഷിതം അവതരിപ്പിച്ചത് കവനമന്ദിരം പങ്കജാക്ഷൻ. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by Saira Mujtaba. The Union Cabinet has approved one-time budgetary support of 10,000 crore rupees for oil marketing companies to provide aviation turbine fuel or ETF price stabilization support to Indian Airlines for the domestic and international operations. The support will be provided to companies to facilitate stable ATF pricing for airlines during the ongoing period of exceptional fuel price volatility arising from the West Asia crisis. Briefing media in New Delhi today, Information and Broadcasting Minister Ashwini Vaishnav said, "This is a self-sustaining revolving fund which will help to stabilize ATF prices for scheduled Indian carriers."
3: ATF price stabilization fund mein
4: a self sustaining revolving fund has been established under the ATF price stabilization fund. Airline carriers who want to participate in this will be provided aviation turbine fuel at a stable price during the current crisis. This is expected to significantly reduce the adverse impact on the aviation sector, where over 70 lakh jobs had started to be affected by the ongoing stress in the industry.
3: Because of the stress in the sector, wo isse significantly mitigate hoga.
2: The Union Cabinet has also approved a scheme for support to the National Capital Region Planning Board for replacement of old trucks and buses in Delhi NCR area. The scheme, with a total financial outlay of 9,585 crore rupees, seeks to incentivize owners of trucks and buses registered in the Delhi NCR region that comply with BS4 or earlier emission norms to replace them with BS6 or electric vehicles. In major political developments in West Bengal, Rituprat Banerjee has been appointed as the leader of the opposition in the West Bengal Legislative Assembly. The appointment follows the Assembly Speaker's reported recognition of a rebel group of Trinamool Congress legislators as a separate legislature party. In Karnataka, senior Congress leader D.K. Shivakumar was sworn in as the 25th Chief Minister of the state today. Governor Thavarchand Gehlot administered the oath of office. Dr. G. Parameshwar, who held the home portfolio in the Siddaramaiah cabinet, was sworn in as Deputy Chief Minister. 12 legislators also took oath as cabinet ministers. Several senior Congress leaders, including Lok Sabha Leader of Opposition Rahul Gandhi and Congress President Mallikarjun Kharge, Chief Ministers of Telangana, Kerala and Himachal Pradesh, attended the ceremony. Prime Minister Narendra Modi has congratulated D.K. Shivakumar on taking oath as Chief Minister. Prime Minister Narendra Modi has stated that yoga is gaining tremendous popularity across the world. In a social media post, the Prime Minister said that he will join the first World Yogasan Sports Championship 2026 virtually tomorrow. The championship will be held in Ahmedabad in Gujarat. Mr. Modi said that the platform has brought together yoga enthusiasts from around the world. United States Ambassador to India Sergio Gore has said that 99% of the proposed India-US interim trade agreement has been finalized and both sides are working to resolve the remaining issues. Speaking at the City 2026 India conference in Mumbai today,